0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Alnoor Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnoor Polyclinic, Muthina. For appointments, call 04385-7841.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
1: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
2: പുള്ളിക്കും തൂറ്റി,
1: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാകുമ്പോ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
4: ഓടിക്കും.
3: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കുറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
5: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
6: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദ ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

0: ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ഹോം 92.2 FM. ആദ്യത്തെ ഷോ ഇതാ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നു. വേക്കപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്. ഇന്ന് എല്ലാവരും നേരത്തെ എഴുന്നേറ്റവരാണോ? സാധാരണ പറയാറുണ്ട്, രാവിലെ ഉണരുന്നവരെല്ലാം ജീവിതത്തിൽ സക്സസ്ഫുൾ ആകുന്നവരാണെന്നുള്ളത്. അതേസമയം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത്രയും പേര് രാവിലെ ഉണരുന്നവരെല്ലാവരും സക്സസ് ആയി എന്ന് പറയാൻ പറ്റുമോ? പക്ഷേ അതിലൊരു അർത്ഥമുണ്ട്. സക്സസ്ഫുൾ ആയവരുടെ ജീവിതം നോക്കൂ, അവരെല്ലാവരും രാവിലെ ഉണർന്നവരായിരിക്കും. അങ്ങനെ പറയുമ്പോൾ ഒരു ചെറിയ മാച്ച് തോന്നുന്നുണ്ട്. സോ വേക്കപ്പ് ഏർലി, ബൈ യുവർ ഫേവറേറ്റ് കോഫി ഓർ ടീ. രാവിലെ തന്നെ ഒരു ചായയോ കാപ്പിയോ ഒക്കെ സിപ്പ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് സാധാരണ നമുക്ക് ഗോ ഫോർ എ മോർണിംഗ് വാക്ക് എന്ന് പറയാൻ പറ്റില്ല. സാധാരണ നമ്മുടെ ഒരു ടൈമിംഗ് ഒട്ടുമേ അഡ്ജസ്റ്റ് ആവില്ല. നല്ല ഭക്ഷണം കഴിക്കുക. നല്ല ഭക്ഷണം എന്ന് വെച്ചാൽ എക്സ്പെൻസീവ് ഫുഡ്, റെസ്റ്റോറൻസിലും ഹോട്ടൽസിലും പോയി വില കൂടിയ ഭക്ഷണം കഴിക്കുക എന്നുള്ളതല്ല. വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ചെറുതും സ്വാദിഷ്ടവുമായ ഭക്ഷണം ഉണ്ടല്ലോ, ഹെൽത്തി ഫുഡ്, അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെന്താ, നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് തോന്നാനുള്ള വസ്ത്രധാരണം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. നമുക്ക് ഇഷ്ടമുള്ളതും അതുപോലെ കോൺഫിഡൻസ് തരുന്നതുമായ വസ്ത്രധാരണം, ദാറ്റ് മേക്സ് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. അതുപോലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളിൽ, ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ മനഃപൂർവ്വം ശ്രദ്ധിച്ചു നോക്കൂ. ദാറ്റ് വിൽ മേക്ക് യു ഫാൾ ഇൻ ലവ് വിത്ത് യുവർ ലൈഫ് അഗെയിൻ എന്നാണ് പറയുന്നത്. ഇത്തരം ചില കാര്യങ്ങൾ, സന്തോഷം എന്നത് ഒരു കാര്യത്തിന്റെ റിസൾട്ട് അല്ല, ദാറ്റ് ഇസ് അവർ ചോയ്സ്. ഹാപ്പിനെസ് ഇസ് എ ചോയ്സ്, നമ്മൾ തിരഞ്ഞെടുക്കുന്നതാണ്. ബിക്കോസ് യുവർ ഹാപ്പിനെസ് ഇസ് യുവർ റെസ്പോൺസിബിലിറ്റി. ഹിയർ വി സ്റ്റാർട്ട് ടുഡേസ് വേക്കപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
2: You are tuned into Home 92.2 FM. Home is a feeling.

0: ഉൾക്കൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
1: പുള്ളിക്കും തൂറ്റി,
2: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
0: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കും അല്ലേ.
2: പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ?
0: പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയടന്ന് നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
4: എല്ലാരും കൂടെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
3: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
2: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
5: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
8: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
10: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling. Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ചില വീടുകളിൽ ചില അവസരങ്ങളിൽ വരുന്ന ഒരു കാര്യം പെട്ടെന്ന് മനസ്സിലേക്ക് വന്നു. ഭക്ഷണം ടേബിളിലേക്ക് വെക്കുമ്പോ അച്ഛൻ പറയും, എനിക്ക് നന്നായി എരിവ് വേണം. മേബി മകൾ പറയും, എനിക്ക് നല്ല മധുരം വേണം. മകൻ പറയും, എനിക്ക് നല്ല ചട്ട്പടായിട്ട് കഴിക്കാനുള്ള എന്തെങ്കിലും വേണം. എല്ലാവർക്കും ഇഷ്ടമുള്ളത് വിളമ്പി വെക്കുമ്പോൾ ആരും ചോദിക്കാറില്ല, അമ്മയ്ക്ക് എന്താണ് ഇഷ്ടം? അമ്മ അതൊട്ട് ആലോചിക്കാറുമില്ല. പല വീടുകളിലും ഞാനത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഭക്ഷണമായിട്ട് ചേർത്ത് പറഞ്ഞപ്പോൾ അമ്മമാരുടെ ഒരു മനസ്സ് പെട്ടെന്ന് ഓർത്തുപോയി എന്നുള്ളത് മാത്രം. സ്നേഹത്തോടെ നോക്കിയാൽ എല്ലാം അതിമനോഹരമായി തോന്നും. ദേഷ്യത്തോടെ നോക്കിയാൽ എല്ലാം തന്നെ തെറ്റുകുറ്റങ്ങളുമായിരിക്കും. നോക്കിക്കാണുന്ന ആളുടെ കാഴ്ചപ്പാട് പോലെയാണ് അല്ലെ പലപ്പോഴും നമ്മുടെ സ്വഭാവം, മറ്റൊരാളുടെ സ്വഭാവവും അവരുടെ നന്മ തിന്മകൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. നല്ലത് നോക്കിയാൽ നല്ലതേ കാണൂ, കുറ്റങ്ങൾ നോക്കിയാൽ കുറ്റം മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ എന്നത് ഒരു യഥാർത്ഥമായ സത്യം തന്നെയാണ്. നമ്മുടെ മുഖത്തെ പുഞ്ചിയുമായി ഒരുപാട് പ്രശ്നങ്ങൾ തേടിയെത്തിയേക്കാം. പക്ഷേ ചിരിക്കാനും അത് നിലനിർത്താനുമുള്ള കാരണങ്ങളും നമുക്ക് ചുറ്റിലുമുണ്ട് എന്നതാണ് വാസ്തവം. അവയെ കണ്ടെത്തേണ്ടതും നാം തന്നെയാണെന്ന് മാത്രം. ശ്രമമുണ്ടായാൽ മാത്രം പോരല്ലോ, എന്നും നമ്മുടെ പുഞ്ചിരി മായാതിരിക്കട്ടെ.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: ഒരു ഷൂ കമ്പനി തുടങ്ങാൻ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെ വരുമ്പോഴാണ് ഈ ഒരു കൊച്ചു കഥ മനസ്സിലേക്ക് വന്നത്. ഷൂ കമ്പനി തുടങ്ങാൻ ആലോചിച്ച മാനേജർ രണ്ട് സെയിൽസ്മാൻമാരെ അപ്പോയിന്റ് ചെയ്തു. ആദ്യത്തെ ആളെ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ കയ്യിൽ 100 ഷൂസ് ഉണ്ട്, നീ ആ ഗ്രാമത്തിൽ പോയി ഈ ഷൂസുകൾ വിറ്റിട്ട് വരണം. അങ്ങനെ പറഞ്ഞു. ഒരു മാസം കഴിഞ്ഞ് ആ സെയിൽസ് പേഴ്സൺ തിരിച്ചു വന്ന് പറഞ്ഞു, ഒരൊറ്റ ഷൂസ് പോലും എനിക്ക് വിൽക്കാൻ പറ്റിയില്ല. അതെന്താ? എന്നെ പറഞ്ഞയച്ചത് ഷൂസൊന്നും ധരിക്കാത്ത ജോലി ചെയ്യുന്ന ഒരു പ്രദേശത്തേക്കാണ്. അവിടെ എങ്ങനെയാണ് ഞാൻ ഈ ഷൂസ് ധരിക്കുന്നത്? അതുകൊണ്ട് എനിക്ക് ഒന്നുമേ വിറ്റുപോകാൻ പറ്റിയില്ല. ശരി, സാരമില്ല. അടുത്ത ആളെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ 100 ഷൂസ് അതേ പ്രദേശത്ത് പോയി നിനക്ക് വിൽക്കാൻ പറ്റുമോ എന്ന് നോക്കൂ. ഇദ്ദേഹം ആ സെയിൽസ് പേഴ്സൺ രണ്ടാമത്തെ ആള് ആ പ്രദേശത്ത് പോയിട്ട് വെറും ഒരാഴ്ച കൊണ്ട് തിരിച്ചു വന്നു. എന്തുപറ്റി, നീ ഇത്ര വേഗത്തിൽ വന്നല്ലോ, ഷൂസൊക്കെ എവിടെ? എല്ലാ ഷൂസും വിറ്റുപോയി, കൂടുതൽ ഓർഡേഴ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സെയിൽസ് ഉള്ളവർക്ക് കേൾക്കുമ്പോ എത്ര രസമായിട്ട് തോന്നുമല്ലേ ഈ കഥ. എന്താണ് കാര്യം? ആദ്യത്തെ ആൾ പോയ സ്ഥലത്തെ ഗ്രാമവാസികൾ ഷൂസ് ധരിക്കാത്തവരാണ്. അവർക്കിതിന്റെ ഒന്നും ആവശ്യമില്ല. അവർക്ക് സാധാരണ ചെരുപ്പോ അല്ലെങ്കിൽ റബ്ബർ ചെരുപ്പോ സ്ലിപ്പേഴ്സോ പോലെ മതി ഷൂസ് ഇട്ടിട്ട് അവരെവിടെ പോവാനാ. അതുകൊണ്ട് അത് വിറ്റുപോയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തിരിച്ച് അതേ സാധനങ്ങൾ റിട്ടേൺ ചെയ്തു. രണ്ടാമത്തെ ആളും അതേ സ്ഥലത്ത് പോയി അതേ ആൾക്കാരെ മീറ്റ് ചെയ്തു. അതേ പരിസരത്ത് പോയപ്പോഴാണ് ഇദ്ദേഹത്തിന് മനസ്സിലായത്, ഇവിടെയുള്ള ആൾക്കാർ ആരും ഷൂസ് ധരിക്കാറില്ല. കാരണം എന്താ? അവർക്കത് ലഭ്യമല്ല. ഇതാ എന്റെ കയ്യിൽ അതിനുള്ള പോംവഴി. കാലത്തിനൊത്തനുസരിച്ച് നിങ്ങൾ കാലിലെ ചെരുപ്പുകൾ മാറ്റേണ്ടതുണ്ട്. ഈ ഷൂസ് ഇട്ട് ധരിച്ചു നോക്കൂ. ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ ജോലികളും എത്ര പെട്ടെന്ന് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിപ്പിക്കും എന്ന് നോക്കി നോക്കൂ. അതുകൊണ്ട് ഇപ്പോൾ ധരിച്ചിരിക്കുന്ന അഴുക്കുവരേണ്ട ഈ സ്ലിപ്പേഴ്സ് മാറ്റിയിട്ട് ഇനി മുതൽ ഈ ഷൂസ് ധരിച്ചിട്ട് നിങ്ങളൊന്ന് ജീവിതം തുടങ്ങി നോക്കൂ. എല്ലാ പ്രവൃത്തികളിലും ആ മാറ്റം വരാം. ഊർജ്ജസ്വലമായ നിങ്ങളുടെ പ്രവർത്തനക്ഷമതയെ ആ നടപ്പിന് തന്നെ ഒരു മാറ്റം വരാം. 100 ഷൂസും ആ ഞൊടിയിടയിൽ വിറ്റുപോയി, ഒരാഴ്ച കൊണ്ട് വിറ്റുപോയി. ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. ഇത് കേൾക്കുന്ന ഏതെങ്കിലും സെയിൽസ് മാനേജേഴ്സ് ഉണ്ടെങ്കിൽ ഒരു പക്ഷേ അവർക്ക് വിചാരിക്കാം, എന്റെ ടീമിൽ ഇതുപോലെ രണ്ടുപേരുണ്ടല്ലോ. ഒരാൾ എല്ലാ കാര്യത്തിനും തടസ്സങ്ങൾ കണ്ടുപിടിക്കുന്നു, മറ്റൊരാൾ അതൊരു ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റുന്നു. സം സീ സീറോ, സം സീ ഓപ്പർച്യൂണിറ്റി. സെയിം സിറ്റുവേഷൻ, ഡിഫറെന്റ് മൈൻഡ് സെറ്റ്. യുവർ പെർസ്പെക്ടീവ് ഡിസൈഡ്സ് യുവർ റിസൾട്ട്സ്. വിത്ത് ദാറ്റ് നോട്ട്, ഇറ്റ്സ് മീ ജയ സൈനിങ് ഓഫ് ഫ്രം ടുഡേസ് വേക്ക് അപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
2: Stay connected with Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: കേരളത്തിൽ കനത്ത മഴ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ശബരിമല സ്വർണ്ണക്കൊലക്കേസിൽ അന്വേഷണം അവസാന ഘട്ടത്തിലെന്ന SIT ഹൈക്കോടതിയിൽ. കുറ്റപത്രം ഉടൻ സമർപ്പിക്കുമെന്നും അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചു. അതേസമയം വിഗ്രഹങ്ങൾക്ക് പിന്നിൽ സ്ഥാപിക്കുന്ന പ്രഭാമണ്ഡലത്തിൽ പരിശോധന നടത്താൻ ഹൈക്കോടതി അനുമതി നൽകിയിട്ടുണ്ട്. സാമ്പിളുകൾ കോടതി ശേഖരിക്കും. ജംഷഡ്പൂരിലെ റിപ്പോർട്ട് അന്വേഷണത്തിൽ നിർണായക സഹായം ചെയ്യുമെന്ന് കോടതി നിരീക്ഷിച്ചു. കേരളത്തിൽ IAS ഉദ്യോഗസ്ഥ തലത്ത് വൻ അഴിച്ചുപണി. ബി അശോക് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാകും. എൻ പ്രശാന്ത് കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി. യുവജനകാര്യ, മൃഗശാല, മ്യൂസിയം വകുപ്പുകളുടെ അധിക ചുമതലയും പ്രശാന്തിന്. ദിവ്യാസ് അയ്യർ തദ്ദേശ സ്വയംഭരണ വകുപ്പിലേക്ക് മാറി. ടി വി അനുപമ ഗതാഗത സെക്രട്ടറിയാകും. രതൻ യു കേൽക്കറിന് തുറമുഖ വകുപ്പ് സെക്രട്ടറിയുടെ അധിക ചുമതല നൽകും. എം ജി രാജമാണിക്കും KSEB ചെയർമാൻ, എം അഞ്ജനയ്ക്ക് നോർക്കയുടെയും ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെയും അധിക ചുമതല നൽകിയിട്ടുണ്ട്. അവധി കഴിഞ്ഞ് മടങ്ങിയെത്തിയ രേണു രാജന് ആരോഗ്യവകുപ്പ് അഡീഷണൽ സെക്രട്ടറിയായി നിയമനം ലഭിച്ചു. എല്ലാത്തരം വർഗീയതയെയും ഒരുപോലെ എതിർക്കാൻ CPM സംസ്ഥാന സമിതി തീരുമാനം. വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയ പരാമർശങ്ങളെ ശക്തമായി തള്ളിപ്പറയും. അക്കാര്യത്തിൽ വീഴ്ച സംഭവിച്ചത് തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തി. ലോക്സഭാ സീറ്റുകളുടെ എണ്ണം കൂട്ടുന്നതിൽ DMK സഹായം തേടി കേന്ദ്ര സർക്കാർ. 71 സെൻസസ് തന്നെ ആധാരമാക്കി മണ്ഡല പുനർനിർണയം നടത്താമെന്ന നിർദ്ദേശം കേന്ദ്രം DMK മുൻപാകെ വെച്ചിട്ടുണ്ട്. സമവായമായാൽ ബില്ല് വർഷകാല സമ്മേളനത്തിൽ വീണ്ടും കൊണ്ടുവരും. സുനിൽ കനഗോലുവിനെ കർണാടക മുഖ്യമന്ത്രിയുടെ ഉപദേശകനായി നിയമിച്ചു. ക്യാബിനറ്റ് റാങ്കോടെയാണ് നിയമനം. കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായിരുന്നു കനഗോലു. കർണാടകയിൽ കോൺഗ്രസിനെ അധികാരത്തിലെത്തിച്ച ബുദ്ധി കേന്ദ്രം കൂടിയായിരുന്നു സുനിൽ കനഗോലു. കേരളത്തിൽ കനത്ത മഴയാണ്. മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ 3 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി നൽകിയിട്ടുണ്ട്. മഴയ്ക്കുള്ള സാധ്യത പ്രവചിച്ച് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് 3 ജില്ലകളിൽ. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് സ്റ്റീൽ ഫാക്ടറിയിൽ പൊട്ടിത്തെറി 8 തൊഴിലാളികൾ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. ദുരന്തത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തി. ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് സഹായം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇറാൻ യുദ്ധത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ബെഞ്ചമിൻ നെതന്യാഹുവിന് മുന്നറിയിപ്പ് നൽകി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായി വീണ്ടും യുദ്ധത്തിലേക്ക് പോയാൽ നിങ്ങൾ ഒറ്റയ്ക്ക് പോരാടേണ്ടി വരുമെന്ന് ട്രംപ് അക്സിയോസിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇറാൻ യുദ്ധം 4 മാസത്തിലേക്ക് കടക്കവെ പശ്ചിമേഷ്യയെ കൂടുതൽ യുദ്ധഭീതിയിലാഴ്ത്തി. ഇസ്രായേൽ കപ്പലുകൾക്ക് ചെങ്കടലിൽ പൂർണ്ണ നിരോധനം പ്രഖ്യാപിച്ചു യമനിലെ ഹൂതി സായുധ സംഘം. നിലവിൽ സംഘർഷങ്ങൾ കാരണം ഹോർമൂസ് കടലെടുക്ക ഏതാണ്ട് പൂർണ്ണമായി അടഞ്ഞുകിടക്കുന്ന പശ്ചാത്തലത്തിൽ ആഗോള വിപണിയിലേക്കുള്ള പ്രധാന ബദൽ സമുദ്രപാതയായ ചെങ്കടലിനെ ലക്ഷ്യമിട്ടാണ് ഇറാൻ അനുകൂലികളായ ഹൂതികളുടെ പുതിയ നീക്കം. US, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങൾ സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന ലോകകപ്പ് ഫുട്ബോളിന് 2 ദിവസത്തിനകം തുടക്കം. 48 ടീമുകളുടെ ലോകകപ്പിൽ 104 മത്സരങ്ങളിലായി 1248 കളിക്കാരാണ് കളത്തിലിറങ്ങുക. 8 മണിക്ക്

0: FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Time check.
2: Good morning. Studio clock ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ 4 മിനിറ്റ്.
1: Time check.
3: Weather update.
0: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
2: 7 മണിക്ക് തന്നെ അത്യാവശ്യം നല്ല ചൂടാണ്. ദുബായിൽ ഇപ്പോൾ 36 ഡിഗ്രി സെൽഷ്യസ് താപനില. അന്തരീക്ഷ ഈർപ്പം 45%.
1: Weather update.
0: Was brought to you by Aldras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. ജൂൺ 9 ചൊവ്വാഴ്ചയിലൊക്കെ നമ്മൾ കടന്നിരിക്കുകയാണ്. സമയം 7 മണി കഴിഞ്ഞ് 8 മിനിറ്റ്. ബ്രാൻഡ് ന്യൂ ഡേ, ബ്രാൻഡ് ന്യൂ മോർണിംഗ്, നല്ല ചൂടുള്ള പ്രഭാതം എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. വെരി ഗുഡ് മോർണിംഗ് വെരി പത്മ, നമസ്കാരം.
1: യെസ്, വെരി ഗുഡ് മോർണിംഗ്. നല്ല ചൂട് എന്റെ ശബ്ദത്തിന് നല്ലോണം ബാധിച്ചു. പക്ഷെ ഞാൻ സാധാരണഗതിയിൽ പുറത്തേക്ക് ഇറങ്ങുകയോ വെയിൽ കൊള്ളുകയോ ചൂട് കൊള്ളുകയോ ഒന്നും ചെയ്യാത്ത ഒരാളാണ്. അപ്പൊ എന്തുകൊണ്ടെന്നറിയില്ല എനിക്കിങ്ങനെ വന്നത്. ഇന്നലെ പോയിട്ട് ഇഞ്ചക്ഷനൊക്കെ എടുത്തപ്പോ ഡോക്ടർ പറയുന്നത് ഇത് ഒരു സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ക്ലൈമറ്റ് ചേഞ്ചിൽ നമ്മളെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അത് വരും, അത് പോവും. ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി ഉണ്ടെന്ന് കൂടി തെളിയിക്കുന്നതാണ് ഇങ്ങനെ അടിക്കടി വരുന്നത്. അടിക്കടി അസുഖം വരാതിരിക്കുമ്പോഴല്ലേ രോഗപ്രതിരോധ ശേഷി ഇല്ല എന്നൊക്കെ എനിക്ക് ചോദിക്കണമെന്നുണ്ട്. പിന്നെ താഴെ ചായ കുടിക്കാനൊക്കെ വരുന്ന ഡോക്ടറാണ്. കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞാലോ, തരുന്ന ഇഞ്ചക്ഷൻ ചിലപ്പോൾ ബാറി തന്നാലോ എന്നൊക്കെ പേടിച്ചിട്ട് ഞാൻ പറഞ്ഞു ശരി, അത് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഞാൻ ആലോചിക്കായിരുന്നു, പക്ഷേ ഹോസ്പിറ്റലുകളിലൊക്കെ ഒരുപാട് ആൾക്കാരും കേട്ടോ. ഞാൻ വൈകിട്ടാ പോയത്, ആ സമയത്തും രാത്രി സമയത്തും ഒക്കെ നിറച്ചോ ആൾക്കാരുണ്ട്. അപ്പൊ കൂടുതൽ ആളുകൾക്ക് അസുഖം വരുന്ന ഒരു സമയം കൂടിയാണെന്ന് മനസ്സിലാക്കണം. ആരോഗ്യ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. നല്ലോണം വെള്ളം കുടിക്കണം. പുറത്തിറങ്ങുമ്പോൾ സൺസ്ക്രീനും ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇടണം. പറ്റുമെങ്കിൽ മാസ്ക് ധരിക്കുക. അതിന് പറ്റുന്നില്ലെങ്കിൽ ഒരു ടവലോ ടുവാലെങ്കിലും വെച്ചിട്ട് നമ്മുടെ ഒരു മൂക്കും വായും അടങ്ങുന്ന ഭാഗം, കാരണം പൊടിക്കാറ്റ് വല്ലാത്ത രീതിയിലുണ്ട്. അത് കയറുമ്പോഴാണ് നമ്മുടെ ഈ തൊണ്ടയുടെ ഭാഗത്തുള്ള പ്രശ്നമാകുന്നത്.
0: ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നമ്മളിപ്പോ രാവിലെ നോക്കുന്ന സമയത്ത്, നമ്മൾ വണ്ടി ഓടിച്ചു വിടുന്ന സമയത്ത് നമുക്ക് ദൂരെ കാണാം, നമുക്ക് മുഴുവൻ ഇങ്ങനെ പാടെ മൂടി കിടക്കുന്ന ഒരു അന്തരീക്ഷമാണ് നമുക്ക് മുഴുവൻ കാണാൻ വരുന്നത്. അപ്പൊ എന്താണെങ്കിലും ഈ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഭാഗം കൂടെ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പനി ഇതുപോലെ പല ഇടങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. എന്നാളിലും പനി ഒന്ന് പിടിക്കുകയായിരിക്കട്ടെ.
1: ആരോഗ്യ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിച്ചിട്ട് പോവുക. സംസാരിക്കുന്നതിനിടയിൽ ചിലപ്പോൾ കാറ്റ് മാത്രമാണ് വരുന്നത്, കാറ്റ് പോയിട്ടില്ല വ്യക്തി ഇവിടെ എന്ന് ഓർക്കുക. ഇന്നൊരു നല്ലൊരു വാർത്തയിൽ തുടങ്ങാന്ന് വിചാരിക്കുന്നു. അക്ഷയ്, അന്ന് അധ്യാപകർക്കായിട്ട് സമരം ചെയ്ത ഒരു വിദ്യാർത്ഥി ഇന്ന് അതേ സ്കൂളിൽ അധ്യാപകൻ. അനന്റെ ഒരു വേറിട്ട കഥയെ കുറിച്ചിട്ട് ഒരു നല്ല റിപ്പോർട്ട് പീരുമേട് നിന്നാട്ടോ വന്നിരിക്കുന്നത്. പാമ്പനാർ ചിദംബരം ജംഗ്ഷനിൽ ബഥേൽ വീട്ടിൽ അലൻ സി മേൽസൺ ഇന്നൊരു വലിയ താരമാണ്. തമിഴ് മീഡിയം യു പി വിഭാഗത്തിലേക്ക് നടന്ന PSC പരീക്ഷയിൽ 5th റാങ്ക് നേടി പഠിച്ച അതേ സ്കൂളിൽ തന്നെ അധ്യാപകനായിട്ട് വന്നിരിക്കുകയാണ്. 2015 അന്ന് അലൻ പാമ്പനാർ സർക്കാർ സ്കൂളിലെ 10th class വിദ്യാർത്ഥി. തോട്ടം തൊഴിലാളികളുടെ മക്കൾ മാത്രം പഠിച്ചു വന്ന ആ സ്കൂൾ സർക്കാർ തീരുമാനപ്രകാരം ഹൈസ്കൂളായിട്ട് ഉയർത്തി. തമിഴ് മീഡിയത്തിൽ ആവശ്യത്തിന് അധ്യാപകരില്ല, അടിസ്ഥാന സൗകര്യമൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യും? ഉള്ളിലൊരു വിപ്ലവ വീതി ഉണ്ടാവും, നമ്മൾ സമരം ചെയ്യാൻ വേണ്ടി പോകും. അങ്ങനെ ദിവസ വേതന അടിസ്ഥാനത്തിൽ ജോലി ചെയ്തിരുന്ന അധ്യാപകർക്ക് സർക്കാർ ശമ്പളം കൊടുക്കാത്തതിനാൽ താൽക്കാലിക അധ്യാപകർ ക്ലാസ്സിൽ വരാതെയായി. അങ്ങനെ പഠനം മുടങ്ങി. 10th class പഠിപ്പിക്കാൻ ബയോളജി, ഹിന്ദി വിഷയങ്ങൾ ആകെ 2 അധ്യാപകർ മാത്രമേ ഉള്ളൂ കേട്ടോ. അവിടെ സമരവും പ്രതിഷേധവും ഒക്കെ ആയിട്ട് അലനടക്കം ഒരുപാട് കുട്ടികൾ തെരുവിലിറങ്ങി. ആകെ ഉണ്ടായിരുന്ന അധ്യാപകരുടെ കഠിന പ്രയത്നത്തിൽ ബാച്ചിന് 98% വിജയം നേടിയെടുക്കാൻ. എന്ന് ആലോചിച്ചു നമ്മൾ പറയും, എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും നമുക്ക് പഠിക്കാൻ പറ്റുമെന്ന്. ഇല്ല, വെറും 2 അധ്യാപകരുടെ കാര്യത്തിൽ ആ സ്കൂളിൽ 98% വിജയമുണ്ടായി. ഇന്ന് അതേ സ്കൂളിൽ UP വിഭാഗം അധ്യാപകനായിട്ട് ജോലിയിൽ പ്രവേശിച്ചിരിക്കുകയാണ് അലൻ എന്ന് പറയുമ്പോൾ ഏറ്റവും സന്തോഷമുള്ള ഒരു വാർത്തയിൽ നമുക്ക് തുടങ്ങാൻ പറ്റുന്ന സന്തോഷമുണ്ട്. നിങ്ങൾ എത്ര പേരുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എത്ര ഭാര്യയോ അനിയനോ അച്ഛനോ അമ്മയോ ഒക്കെ എങ്ങനെ അതേ സ്കൂളിൽ പഠിച്ചിട്ട് അതേ സ്കൂളിൽ തൊഴിലെടുത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടോ? പ്രത്യേകിച്ച് അധ്യാപകർക്ക് കിട്ടുന്ന ഒരു ഭാഗ്യമാണ് അല്ലേ അക്ഷയ്?
0: തീർച്ചയായിട്ടും. എന്റെ കൂടെ പഠിച്ച എഞ്ചിനീയറിംഗിന് പഠിച്ച കുറെ പേര് കോളേജിൽ തന്നെ പ്രൊഫസേഴ്സായിട്ട് കയറിയിട്ടുണ്ട്. അതൊരു ഭാഗ്യം തന്നെയാണ്. നമ്മളെ അറിയുന്ന ഒരു ക്യാമ്പസിൽ, നമ്മൾ പഠിച്ചൊരു ക്യാമ്പസിൽ വീണ്ടും തിരിച്ച് ആ ക്യാമ്പസിലേക്ക് ആരൊക്കെ വന്നാലും നമുക്ക് കാണാനും പറ്റുന്നതാണ്. അതൊക്കെ ഭയങ്കര ഒരു
1: നമ്മുടെ യൗവനത്തിൽ നമ്മളെ ഗുരുത്തക്കേട് കാണിച്ച്, നമ്മളെ സമരം ചെയ്ത്, നമ്മൾ പ്രണയിച്ച് കലഹിച്ച് ഒക്കെ നടന്ന സ്ഥലത്ത് നമ്മൾ ഇച്ചിരി ഒരു ഗൗരവമുള്ള ഒരു അധ്യാപക വേഷത്തിലേക്ക് മാറുമ്പോൾ അത് ആ രണ്ടും തമ്മിലുള്ള വ്യത്യാസം അവർക്ക് മനസ്സിലാവും അല്ലേ? ചിലപ്പോൾ നമ്മളെ കേൾക്കുന്ന ആരെങ്കിലും ഒക്കെ അങ്ങനെ നാട്ടിൽ പഠിപ്പിച്ച ആൾക്കാരുണ്ടാവും കേട്ടോ. അതേ സ്കൂളിൽ പഠിച്ചതോ പഠിപ്പിച്ചതോ ഒക്കെ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. ഇപ്പൊ കഴിഞ്ഞ ദിവസം കുറെ കുട്ടികൾ ഒന്നിച്ച് പഠിച്ച ആൾക്കാരൊക്കെ നമ്മൾ സംസാരിച്ചപ്പോൾ മെസ്സേജ് ഒക്കെ അയച്ചത് 4 പേര്. അതേപോലെ നമ്മൾ പഠിച്ച സ്കൂളിൽ അധ്യാപകരായിട്ട് ജോലി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ നാട്ടിൽ അങ്ങനെ ഉണ്ട് കേട്ടോ. എന്റെ നാട് രാജാസ് ഹൈസ്കൂൾ എന്ന് പറഞ്ഞിട്ടൊരു സ്കൂളുണ്ട്. അത് ആ ഭാഗത്തുള്ള മിക്ക അച്ഛനമ്മമാരും ടീച്ചർമാരായിരിക്കും. അവരുടെ മക്കളൊക്കെ പിന്നെ അവരവിടെ പഠിക്കും, അവരുടെ മക്കൾ പിന്നെ അവിടെ തന്നെ BEd കഴിഞ്ഞിട്ട് ടീച്ചർമാരായിട്ട് അവിടെ ചേരും. അപ്പൊ ഞാനിങ്ങനെ ഇടയ്ക്ക് അവരെ കണ്ടു കഴിഞ്ഞാൽ ചോദിക്കും, മടിയാവില്ലടോ, ഒരേ സ്കൂളിൽ പഠിക്കുന്നു, പിന്നെ അവിടെ തന്നെ ശിഷ്ടകാല ജീവിതത്തിനൊക്കെ ഒപ്പം അവരാണ്. അത് രണ്ടും രണ്ട് വൈബാണ്. ഇപ്പൊ എനിക്ക് ഈ അലന്റെ വാർത്ത കേൾക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്, ഒന്ന് കുരുത്തക്കേടിന്റെയും അല്ലെങ്കിൽ നല്ല നന്മ നിറഞ്ഞതും ഒരു ശാന്ത സ്വഭാവമായിട്ടുള്ള നമ്മുടെ സ്വഭാവം പോലത്തെ ഒരു ക്യാമ്പസിൽ നമ്മളങ്ങ് രസമായിട്ട് കൂട്ടുകാരുടെ കൂടെ നടക്കുന്നു. നമ്മുടെ തലയിൽ ഒന്നുമില്ല കേട്ടോ, നമ്മൾ കുരുത്തക്കേടുകൾ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ പഠിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ അധ്യാപകരായിട്ട് പോകുമ്പോൾ എന്തൊക്കെ ചുമതലകളുണ്ട്? കുട്ടികളെ ചേർത്ത് പിടിക്കണം, പഠിപ്പിക്കണം, അവർക്ക് വേണ്ടുന്ന പ്രൊജക്ട് തയ്യാറാക്കണം, വലിയ ജോലിയാണ്. അപ്പൊ ആ ക്യാമ്പസിന്റെ ഒരു ഭംഗി അവർക്ക് ആസ്വദിക്കാൻ പറ്റിയില്ലെങ്കിലും ആ നീളൻ വരാന്തകളിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ആ പഴയ കാലൊക്കെ അവരുടെ മനസ്സിൽ ദിവസവും വരില്ലെന്ന് ഞാൻ ആലോചിക്കുന്നു.
0: മനോഹരമായിട്ടുള്ള ഒരു കാലഘട്ടം തന്നെയാണ് ഈ സ്കൂൾ കാലം. അത് ഇപ്പൊ അധ്യാപകർക്കാണെങ്കിലും വിദ്യാർത്ഥികൾക്കാണെങ്കിലും വളരെ നല്ല രീതിയിലുള്ള ആസ്വദിക്കാൻ പറ്റുന്ന ഒന്നാണ്. അങ്ങനെ ആരെങ്കിലും ഞങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ പറയട്ടെ, 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് പറയാം. ഞങ്ങൾ ഞാൻ ഇങ്ങനെയായിരുന്നു, ഇന്നടത്താണ് പഠിച്ചത്, അവിടെ തന്നെ ഞാനിപ്പോ പഠിപ്പിക്കുന്നു.
1: സന്തോഷമുണ്ട് അങ്ങനെയുള്ള വാർത്തകൾ. ഇനിയിപ്പോ കുറച്ചൊരു സന്തോഷമില്ലാത്ത വാർത്തകൾ പറയാം. ദരിദ്ര കുടുംബങ്ങൾക്ക് നൽകുന്ന സബ്സിഡി സിലിണ്ടറുകളുടെ എണ്ണം വെട്ടിക്കുറച്ച് കേന്ദ്രം. ഇന്നലെ വില കൂടിയതിന്റെ കാര്യം പറഞ്ഞു, 4 മാസത്തിനിടയിൽ 89 രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോ ദരിദ്ര കുടുംബങ്ങൾക്ക് നൽകുന്ന സബ്സിഡി സിലിണ്ടർ, അതിന് കുറച്ചേ പൈസയുള്ളൂ, അതിന്റെ എണ്ണം വെട്ടിക്കുറച്ചിരിക്കുന്നു കേന്ദ്രം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത വന്നു.
0: തീർച്ചയായിട്ടും അതുപോലെ തന്നെ നമ്മുടെ നാട്ടില് നമുക്കറിയാം, നമുക്ക് ഈ പെൻഷന് പല കാറ്റഗറിയിൽ കിട്ടുന്നവർക്ക് ഒരു പുതിയ മാനദണ്ഡം കൊണ്ട് കാറ് അതുപോലെ തന്നെ ഇല്ല, അവർക്ക് ഇനിയും തൊട്ടില്ല എന്ന് പറയുന്ന ഒരു അതന്നെ, അങ്ങനത്തെ ഒരു കാറ്റഗറിയും കൂടെ നാട്ടിൽ വരുന്നുണ്ടെന്നുള്ള ഒരു കാര്യം എനിക്ക് അത് കുറച്ചുകൂടെ റിഫൈൻ ചെയ്ത് കുറച്ചുകൂടെ അർഹതപ്പെട്ടവരിലേക്ക് കൊണ്ടുപോകുന്ന ഒരു
1: നല്ലതാണ്. അപ്പോഴും പക്ഷേ നമ്മുടെ നാട്ടിലിപ്പോ ഒരു സ്കൂട്ടർ ഇല്ലാതെ ഒരു കാർ, ഏത് സാധാരണക്കാരുടെ വീട്ടിലും ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് എന്ന രീതിയിൽ ഒരുവിധം എല്ലാവർക്കും ഉണ്ട്. അപ്പൊ അത് മാത്രം അതെ, സ്കൂട്ടറിനെ ഒഴിവാക്കായിരുന്നു എല്ലാവരുടെ വീട്ടിലും. കാരണം 4 പേര് എന്തിനാണ് ഒരു അച്ഛനും അമ്മയും രണ്ട് മക്കളും പോകുന്ന, കാറും അങ്ങനെ ഇല്ലാത്തതുകൊണ്ടായിരിക്കും. അപ്പൊ അത് മുൻനിർത്തി സ്കൂട്ടറിനെയും സൈക്കിൾ അതിനൊക്കെ ഒഴിവാക്കി കാറിന്റെ ഒരു പരിധി, ഒരു ലക്ഷറി അല്ലെങ്കിൽ കാറിന്റെ ഒരു പരിധി
0: ഒരു ചെറിയൊരു എമൗണ്ട് വെക്കാൻ, ഒരു എന്താ പറയുന്നത് 5 ലക്ഷമോ അല്ലെങ്കിൽ 7 ലക്ഷമോ അങ്ങനെ അതിന് മേലേക്ക്. അവരും ചിലപ്പോ ലോൺ ആയിരിക്കും മേടിച്ചേക്കുന്നത്,
1: ആരാണ് മുഴുവൻ കൊടുത്തിട്ട് വാങ്ങുന്നത്. അപ്പൊ കുറച്ചൊക്കെ നമ്മൾ മാനദണ്ഡം പാലിച്ച് സ്കൂട്ടറിന് ഒഴിവാക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. മറ്റത് ഈ പറഞ്ഞ പോലെ 3 ലക്ഷത്തിന് മുകളിൽ അങ്ങനെ വരുമ്പോൾ നമുക്ക് ലക്ഷറി ആണോ അതിന് താഴെയാണോ. നമ്മൾ ചിലരൊക്കെ കഷ്ടപ്പാട് കൊണ്ട് കുട്ടികളെയും ഭാര്യയും ഭർത്താവിനെ ഒക്കെ സേഫ് ആക്കാൻ വേണ്ടിട്ട് ചിലർ കാർ
0: വാങ്ങി 1 ലക്ഷം രൂപയ്ക്ക് സെക്കൻഡ് ഹാൻഡ് ഒരു കാർ മേടിച്ചെങ്കിൽ
1: അത് ലക്ഷറി ആവുമോ? ഒരിക്കലും ആവില്ല. അപ്പൊ ആ കാര്യത്തിലേക്ക് നമ്മൾ ചില കാര്യത്തിൽ ഈ ഹ്യൂമാനിറ്റേറിയൻ ഇത് പറയില്ല. കഴിഞ്ഞ ദിവസം മാധ്യമ പ്രവർത്തകരും നവമാധ്യമങ്ങളൊക്കെ സലീം കുമാറിന്റെ വീട്ടിൽ കാണിച്ചു കൊടുത്ത് മൈക്കും കൊണ്ട് എവിടം വരെ പോകാമെന്ന് നമ്മൾ സ്വന്തം ചിന്തിക്കുക. അതേപോലെ ഈ കാര്യത്തിൽ ഒരു കാര്യമായിട്ടുള്ള ഒരു നിലപാടുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സർക്കാരായാലും ഭരണകൂടമായാലും നിയമം ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഇതാരെയാണ് ബാധിക്കുന്നതെന്ന് ആദ്യം ഒന്ന് ആലോചിക്കുക. ഇവരെയൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ടോ? നമ്മുടെ കേരളത്തിൽ എത്ര പേരാണ് ദരിദ്രരേഖയ്ക്ക് താഴെ, അതിദരിദ്രരില്ലാത്ത കേരളം എന്നാണ് പിണറായി വിജയൻ സർക്കാർ പ്രഖ്യാപിച്ചിട്ട് പോയത്. ഇനി അതുകൊണ്ടാണ് പുതിയ വന്ന സർക്കാർ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തെന്നറിയില്ല. എന്തായാലും അതിലൊരു മാറ്റം വരുമായിരിക്കും. എല്ലാം ഇപ്പോഴത്തെ സർക്കാർ എല്ലാം കേൾക്കുന്നുണ്ട്. എന്നിട്ട് മാറ്റം വരുത്താനുണ്ടെങ്കിൽ അതൊന്ന് കേട്ടിട്ട് മാറ്റം വരുത്താലോ എന്ന്
0: പറയുന്നുണ്ട്.
1: ടക്കം അങ്ങനെ ആളുകളുടെ ഭാഗത്തു നിന്ന് ഒരു ഇത് വന്നപ്പോ തന്നെ അതിനോട് രാജി വാങ്ങിച്ചു. നല്ലതാണ് ആ സമയത്ത്. അല്ലാതെ പിന്നെ എന്താ പറയാ, അഭിപ്രായം ഇരുമ്പൊക്കെ ഒന്നല്ലല്ലോ, മാറ്റിക്കൊണ്ടിരിക്കുക.
0: നമുക്കൊരു പ്രതീക്ഷയുള്ള സർക്കാരിനെ പോലെയാണ് നമുക്ക് പലപ്പോഴും തോന്നിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും നമുക്ക് യുഎയിലേക്ക് വന്ന് കഴിഞ്ഞ ദിവസം നമ്മുടെ യുഎയിൽ നടന്ന എമിറേറ്റ്സ് റോഡിൽ നടന്നേക്കുന്ന ആക്സിഡന്റ് ശരിക്കും നടുക്കി കളഞ്ഞേക്കുന്ന ഒരു ആക്സിഡന്റ് തന്നെയായിരുന്നു. നമ്മൾ അറിയാം, നമുക്ക് എപ്പോഴും നമുക്ക് ഓഫീസുണ്ട് അല്ലെങ്കിൽ മീറ്റിംഗ് ഉണ്ട്, ഇതിനെല്ലാം നമ്മൾ പോകുമ്പോൾ അവർ തിരക്ക് ഇച്ചിരി കുറയ്ക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഇച്ചിരി നേരത്തെ ഇറങ്ങാം, ഇതായിരിക്കും നല്ല, അല്ലെങ്കിൽ ഒന്ന് നാളത്തേക്ക് മാറ്റിവെക്കാമെങ്കിൽ മാറ്റിവെക്ക. ഈ തിരക്കിട്ട് പോകുന്ന, കാരണം ദിവസം ഇവിടെ 1000 വണ്ടികളാണ് നേരത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് എക്സ്പീരിയൻസ് ആയവരുണ്ട്, എക്സ്പീരിയൻസ് അല്ലാത്തവരുണ്ട്. നമ്മുടെ ചെറിയൊരു അശ്രദ്ധ മതി.
1: നമ്മൾ പറഞ്ഞില്ലേ അമ്മ കാത്തിരിക്കുന്നുണ്ട് എന്ന് ഓർമ്മയോടുകൂടി വേണം നിങ്ങൾ വാഹനം ഓടിക്കണം. നമ്മൾ ആവർത്തിച്ച് പറയുന്ന എന്താ അറിയോ, നിങ്ങൾ ഞങ്ങളെ കേട്ടുകൊണ്ട് പോകുമ്പോൾ നിങ്ങൾ നാളെ ഞങ്ങളെ കേൾക്കാൻ വേണ്ടി വേണം. നിങ്ങൾ തിരിച്ചെത്താൻ നിങ്ങളുടെ അമ്മയ്ക്ക് നിങ്ങൾ വേണം, ഭാര്യക്കും മക്കൾക്കും സഹോദരിക്കും സഹോദരനും, ഇപ്പൊ പെൺകുട്ടികളാണെങ്കിൽ നിങ്ങളുടെ ഭർത്താവിന്, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, എന്തിന് നിങ്ങൾക്ക് നിങ്ങളെ വേണം, വേറെ ആർക്കും വേണ്ടെങ്കിൽ. അപ്പൊ ദയവ് ചെയ്ത് നല്ല രീതിയിൽ വാഹനം ഓടിക്കുക. ഇന്നലെ ആ ട്രക്ക് പെട്ടെന്ന് ഒരു എഞ്ചിൻ ഫെയിലർ ആയിട്ട് നിർത്തിയിട്ടു, പെട്ടെന്ന് നിന്നുപോയി. പക്ഷേ ആളുകൾ പലരും പറയുന്നുണ്ട് പിറകിൽ വന്ന വണ്ടിയുടെ കുറ്റമായിരിക്കില്ല എന്നാണ് പലരും കമ്പനി. പക്ഷെ അങ്ങനെയല്ല, എപ്പോഴും പിറകിൽ വരുന്ന വാഹനങ്ങൾ നിശ്ചിത അകലം പാലിക്കണം എന്ന് ഈ രാജ്യം ആവർത്തിക്കുന്നതും അതിന് ഫൈൻ ഇടുന്നതും എന്തുകൊണ്ടാണ്? എപ്പോഴും സേഫ് ഡിസ്റ്റൻസ്, ബമ്പർ ടു ബമ്പർ അങ്ങനെ പോകരുത് എന്ന് പലപ്പോഴും പറയുന്നത്. ഇങ്ങനെ ഇടിച്ച് മുട്ടി മുട്ടി മുട്ടി അങ്ങനെ ഒരു ജാം പാക്കായിട്ട് പോകേണ്ട ആവശ്യം എന്തിനാണ്? അക്ഷയ് പറഞ്ഞ പോലെ യാത്ര തുടങ്ങുമ്പോൾ പ്ലാൻ ചെയ്തിട്ട് ഇറങ്ങുക. ഇനി പ്ലാനിങ് എല്ലാം തെറ്റി നിങ്ങൾ കുറച്ച് വൈകി എന്ന് വിചാരിക്കുക, ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നല്ലേ പറയുന്നത്. അതുകൊണ്ട് ശ്രദ്ധിച്ച് സൂക്ഷിച്ചിട്ട് വാഹനം ഓടിക്കാന്നേ പറയാനുള്ളൂ. ഇനി നമ്മുടെ യുഎയിൽ വാഹനം ഓടിക്കുന്നവർ ശ്രദ്ധിക്കുമ്പോൾ ഒരൊറ്റ അശ്രദ്ധയ്ക്ക് 2000 ദിർഹം പിഴയും, 23 ബ്ലാക്ക് പോയിന്റും വരുന്ന കുറ്റങ്ങളുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിൽ ഒരു കാർ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുന്നു റോഡിലല്ല, റോഡിന്റെ മേലുള്ള സ്ലാബില്ലേ അവിടെ, എന്നിട്ട് ഡ്രൈവർ പെട്ടെന്ന് ഡോറ് തുറന്നിട്ട് ഇറങ്ങാണ്. പിറകിൽ വന്ന ബൈക്കാരനെ ഇടിച്ചു മറിഞ്ഞു, ഭയങ്കരമായ അപകടം ഉണ്ടായി. നമ്മൾ തലയിൽ പല കാര്യങ്ങളും ഉണ്ടാവും എന്ന് വെച്ചാൽ, നമ്മൾ റൈറ്റ് സൈഡിൽ, നമ്മുടെ നാട്ടിൽ റൈറ്റ് സൈഡിലാണ് ഡോറ് തുറന്നെങ്കിൽ ഇറങ്ങുമ്പോൾ തുറക്കുന്നതിന് മുമ്പേ ഒന്ന് നോക്കുക അല്ലേ, ആരെങ്കിലും വരുന്നുണ്ട് ഏതെങ്കിലും വാഹനം, നമ്മൾ സേഫായിട്ട് ഇട്ടു എന്ന് തോന്നിയാൽ പോലും. അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ കൂടി ഈ വാർത്ത നിങ്ങളൊന്ന് കേൾക്കണം കേട്ടോ. ഓടിക്കുന്നതിനിടെ വാഹനത്തിൻ്റെ വാതിൽ തുറന്നാൽ 2000 ദിർഹം ഫൈൻ ചുമത്തുമെന്ന് അബുദാബി പോലീസ്. ചിലർക്കുണ്ട് ഇതൊന്ന് തുറന്നൊന്ന് കളയുക, ചിലതൊന്ന് ഒന്ന് വലിച്ചടക്കുക. ഓടുന്ന വാഹനത്തിൽ നിന്നാണ് ഈ വലിച്ചടക്കുന്ന പരിപാടി. അങ്ങനെ ചെയ്യരുത്. വാതിൽ കൃത്യമായിട്ട് അടയ്ക്കാത്തത് മൂലമുള്ള അപകടങ്ങൾ തടയുന്നതിന്റെ ഭാഗമായിട്ടാണ് നിയമം കർശനമാക്കുന്നത്. മൊബൈലിൽ ചിത്രം പകർത്തുക, സാഹസിക പ്രകടനം. അപ്പൊ നാട്ടിൽ പറയുന്നില്ലേ ഇപ്പോ റൈറ്റ് ടു പ്രൈവസി എന്ന് പറയുന്ന ഒരു സംഭവം, നമുക്ക് സ്വകാര്യതയുണ്ട്. അത് നമ്മുടെ ഭരണഘടന തരുന്ന ഒരു വലിയ കാര്യമാണ്. ഒരാളുടെ എവിടെ വരെ നിങ്ങൾക്ക് പോകാമെന്നത് സ്വകാര്യതയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒരു സ്ഥാപനത്തിന്റെയോ ഒരു വ്യക്തിയുടെയോ സ്വകാര്യതയിൽ അമിതമായിട്ട് നമുക്ക് ഇടിച്ചു കയറാൻ സ്വാതന്ത്ര്യമില്ല എന്നത് നമ്മുടെ ഭരണഘടന പറയുന്നു. യു എയിൽ ഇവിടുത്തെ നിയമം കൃത്യമായിട്ട് അത് പറയുന്നുണ്ട്. അതുകൊണ്ട് അപകടം നടക്കുമ്പോൾ അതിന്റെ ഫോട്ടോ എടുക്കാൻ ആരും നിൽക്കരുത്. നാട്ടിലായാലും ഇവിടെയായാലും വാഹനം ഓടിക്കുന്ന സമയത്ത് ഡോർ തുറക്കരുത്. ഇതെല്ലാം ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ പോയാൽ മതി.
0: കുറച്ചുകൂടെ ശക്തമാണ്, നമ്മൾ തന്നെ പറയാറുണ്ടല്ലോ വണ്ടി വരുന്നുണ്ട് നമുക്ക് പറയുന്ന ഒരു സംഭവമാണ്. പക്ഷേ എന്തുകൊണ്ട് അത് അശ്രദ്ധ, അശ്രദ്ധ എന്നൊന്നും അല്ല പറയുന്നത്, അഹങ്കാരം എന്ന് വേണമെങ്കിൽ പറയാം.
1: ശരിക്കും അത് അഹങ്കാരമാണ്. കാരണം ഇങ്ങനെ അശ്രദ്ധയാവുന്നത് ഇവിടുത്തെ നിയമങ്ങളെ കുറിച്ച്, ഒരു ജീവനെ കുറിച്ച്. ഇപ്പൊ അദ്ദേഹം അത് ശ്രദ്ധിക്കാതെ പോയി, അദ്ദേഹത്തിന്റെ എത്ര സമയം പോയി, അദ്ദേഹം കാരണം ജീവൻ നഷ്ടപ്പെടുന്ന ഒരാളുടെ ആ കുറ്റബോധമൊക്കെ നമുക്ക് വേറെ എന്ത് കുറ്റബോധമൊക്കെ നമുക്ക് മാറ്റാന്ന് പറയാം. പക്ഷെ നമ്മുടെ കൈ കൊണ്ട് ഒരാളുടെ ജീവൻ അറിഞ്ഞോ അറിയാതെയോ പോകുമ്പോൾ, അറിയാതെ പോയി കഴിഞ്ഞാൽ ഓക്കെ നമുക്ക് പിന്നെയും ഇത് അറിഞ്ഞുകൊണ്ടാണ്, ഇതൊക്കെ മനഃപൂർവ്വമായ നരഹത്യയിൽ പെടുന്ന കുറ്റമായിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഒരാളുടെ ജീവൻ എടുക്കുന്ന കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഇതേപോലെ അക്ഷയ് ഫ്ളാറ്റിന് തീ പിടിച്ചിട്ട് ഒരു കുഞ്ഞിനെ കുടുംബത്തെ സാഹസികമായിട്ട് രക്ഷപ്പെടുന്നു. ഷാർജ ആദ്യ പേജിൽ കണ്ടോ, എന്ത് രസമായിട്ട് നമ്മുടെ ഫയർ ഫൈറ്റേഴ്സ് ഒക്കെ ആ ഒരു കുഞ്ഞു ജീവനെ രക്ഷപ്പെടുത്തി എടുക്കുന്ന ഫോട്ടോ. എനിക്ക് ഇവരോട് എപ്പോഴും വലിയൊരു സല്യൂട്ട്, വലിയൊരു ആദരവാണ് ഈ വിഭാഗത്തിനോട്.
0: കഴിഞ്ഞ ദിവസം ഞാൻ ഷാർജയിലെ നമ്മുടെ അൽകാസ്മിയ റോഡിലേക്ക്, അവിടെ എന്തോ ഒരു ആക്സിഡന്റ്, എനിക്കൊന്നു ഒരു എമറാത്തി ഫാമിലിയാണ്, കുഞ്ഞ് റോഡിലേക്ക് ഓടിപ്പോയെന്ന് തോന്നുന്നു. അപ്പൊ എന്തോ വണ്ടി ഏതാണ്ട് തട്ടി, വൺ മിനിറ്റ് ആ അമ്മ പോലീസുകാരുടെ അടുത്തേക്ക് ഓടി എത്തുന്ന സമയം കൊണ്ട് ഒരു 5 ആംബുലൻസ് ആണ് ഈ ഫയർഫോഴ്സുമാണ് അവിടെ എത്തുന്നത്. ആ ഒരു സമയം ഞാൻ ഓർക്കും, ഒരു ഇവരെവിടെ നിൽക്കുകയാണ് എന്ന് പോലും ഞാൻ ചിന്തിച്ചു പോയി. പറന്ന് റോഡ് ഫുള്ളി ലൈറ്റ്, അത് അത്ര മാത്രം ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസ്പോൺസ് ആണ് ഈ രാജ്യം കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾക്ക് എത്രയോ സേഫ് ആണെന്നുള്ളതാണ്. നമ്മൾ ഈ ഒരു ഒന്ന് ആലോചിച്ച് നോക്കുക, കൊച്ചു കുഞ്ഞിനെ അദ്ദേഹം ആ
1: സ്വന്തം ഒരു വലിയ ആപത്തിൽ നിന്ന് ഒരു കുഞ്ഞിനെ രക്ഷിച്ചെടുക്കുന്ന ഒരു ഫയർ ഫൈറ്റർ, സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിന്റെ ചിത്രമാണ്. എന്ന് മനോഹരമായിട്ട് ന്യൂ ബോൺ കൂടിയാണ്, പുതിയ കുഞ്ഞാണ്, ജനിച്ചിട്ട് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ള ആ കുഞ്ഞിനെയാണ് രക്ഷപ്പെടുത്തി. അവനൊന്നും അറിയുന്നില്ല കേട്ടോ, വളരെ രസകരമായിട്ട് മോളിന് നല്ല ഉഞ്ഞാലാട്ടം പോലെ അതിന്റെ തൊട്ടടുത്ത ഫിലിപ്പൈൻസിലെ ആ ഏർത്ക്വേക്കില് ടീച്ചർമാർ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു കാഴ്ച കണ്ടില്ലേ.
0: ഇന്നലെ ഈ ഫിലിപ്പൈൻസിലെ ഇത് ഈ ഒരു വിഷയം കണ്ടു, ഇതിന്റെ വീഡിയോ ഞാൻ കണ്ടിരുന്നു. അപ്പൊ ഈ ടീച്ചർമാർ കുട്ടികളെ എല്ലാം വെളിയിലേക്ക് ഇറക്കി, പക്ഷെ അവരെ ഷീറ്റിന്റെ കീഴിലേക്ക് എന്തിനാണ്
1: പോയത്?
0: ആ ഷീറ്റ് ആ വീഡിയോയിൽ തന്നെ ഉണ്ട്, ആ സമയത്താണ് പൊളിഞ്ഞ് താഴേക്ക് വീഴുന്നത്. അപ്പം അങ്ങനെ ഒരു ഇത് കൂടെ ഞാൻ പെട്ടെന്ന്, ഇതേ ഇവര് ടീച്ചേഴ്സ് അല്ലേ, കുറച്ചുകൂടെ ഇവരെ കുട്ടികളെ വേറെ ഇവിടെ തുറസായ സ്ഥലത്തേക്ക് മാറ്റണമെന്നാണല്ലോ എപ്പോഴും പറയുന്നത്. അപ്പൊ എന്താണെങ്കിലും അങ്ങനെ ഒരു കാഴ്ചയും കൂടെ മനോഹരമായിട്ടുള്ള കാഴ്ച, ഒരുപാട് കുട്ടികളെ ടീച്ചേഴ്സ്, കാരണം സ്കൂൾ ടൈമിങ്ങിലായിരുന്നു ഭൂകമ്പം അടിച്ചത്, ആ സമയത്ത് ഒരുപാട് കുട്ടികളെ രക്ഷിച്ച ഒരു
1: കാഴ്ച. ഇതുപോലെ ഭൂകമ്പം, സുനാമി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വരുമ്പോ നമ്മൾ എന്താ, നമ്മൾ ഉള്ള സ്ഥലം എവിടെയാണ്, അവിടെ നിന്ന് നമ്മൾ ചെയ്യേണ്ട പ്രിക്കോഷൻ. കാരണം ഭൂചലം എന്ന് പറയുമ്പോൾ മൊത്തമായിട്ട് ഇളകുന്ന സമയത്ത് നമ്മുടെ മൊത്തം ബാലൻസും, ഈ സമയത്തൊക്കെ എങ്ങനെയായിരിക്കണം നമ്മൾ പെരുമാറേണ്ടതെന്നൊക്കെ കുറച്ചുകൂടെ വിദഗ്ധമായിട്ടൊരു അഭിപ്രായം അറിയാൻ വലിയ താല്പര്യമുണ്ട് അല്ലേ. കാരണം പരന്ന പ്രദേശം, തുറന്ന പ്രദേശമാണെങ്കിൽ ഭൂചലനം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കെട്ടിടത്തിൻ്റെ അകത്ത് ഒന്നും ചിന്തിക്കാനടുത്ത സമയമില്ല എങ്കിൽ കൂടി നമ്മൾ കുറച്ചുകൂടെ സേഫാണെന്ന് തോന്നുന്ന സ്ഥലത്ത് എന്തൊക്കെ ആയിരിക്കാം പ്രിക്കോഷൻ എടുക്കേണ്ടതെന്ന്, ഇല്ലെങ്കിൽ ഒരു ഭൂചലനത്തിന് സാധ്യതയുണ്ടെന്ന് ഒരു രാജ്യം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്, സുനാമി വരാൻ സാധ്യത. അപ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, എവിടേക്ക് മാറണം, ഏതായിരിക്കും സേഫസ്റ്റ് പ്ലേസ്? ഈ പറഞ്ഞ പോലെ ആ ടെന്റിന്റെ അടിയിൽ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയാൽ അതിടിഞ്ഞു പിളിഞ്ഞു പോകുമ്പോൾ
0: കാഷ്വാലിറ്റി. നമ്മൾ പലപ്പോഴും പറയല്ലോ ഈ ഫിലിപ്പീൻസുകാരോട് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ അത് മാത്രമേ ചെയ്യുന്നുള്ളൂ.
1: ഒരുപാട് ഫിലിപ്പീൻസ് കുട്ടികളുണ്ട് നിങ്ങളെ ഇതാക്കിയതല്ല, പക്ഷെ പൊതുവേ കൊണ്ടുപോകാനല്ലേ പറഞ്ഞുള്ളൂ. അത് അവരുടെ നാട്ടിൽ തന്നെ കുറെ വീഡിയോസ് വരും. വണ്ടി കയറിയിരിക്കും താക്കോൽ എവിടെ നിൽക്കും മകളുടെ. അപ്പൊ മകള് താക്കോൽ എടുത്തോളൂ, എന്നിട്ട് പോകും, പോകും, പോയിട്ട് ഫോട്ടോ എടുത്തിട്ട് വന്നിട്ട് അമ്മയെ കൊണ്ട് കാണിക്കും. ഇതല്ലേ ഹീറ്റങ് എടുത്തിട്ട് വന്നാ പോരെ. അപ്പൊ ആ
0: രീതിയിൽ
1: അത് ശരിയാണ്. എന്തിനാണ് വെളിയിൽ ഇറങ്ങാൻ പറഞ്ഞാൽ വെളിയിൽ ഇറക്കി, അത് മാത്രമല്ല വെയിലും കൊള്ളൂലല്ലോ മഴയും കൊള്ളൂലല്ലോ അതായിരിക്കും. പക്ഷെ എന്തായാലും കുട്ടികളൊക്കെ സേഫ് ആയിട്ട്, തമാശയാണ്, തമാശേനെ അത് ആ രീതിയിൽ എടുത്തോളൂ. നല്ല ട്രോളുകളെ ഞങ്ങൾ പറയാറുള്ളൂ കേട്ടോ, ആർക്കത് വിഷമമൊന്നും വേണ്ട. കാരണം ഒരുപാട് പിന്നെ നമ്മുടെ ഫിലിപ്പീനിയൻ സുഹൃത്തുക്കളൊക്കെ നമുക്ക് നല്ല രസത്തിലുണ്ട്, നമ്മൾ അവരെ ഒരിക്കലും കളിയാക്കുകയും ചെയ്യുന്നത്.
0: നമ്മുടെ നാട്ടിലെ നീറ്റ് പരീക്ഷയുടെ റീടെസ്റ്റ് നടക്കാനായിട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ അറിയാം. അതിന്റെ ഇന്ത്യൻ എയർഫോഴ്സ് ആണ് നീറ്റ് റീടെസ്റ്റിന്റെ പേപ്പേഴ്സ് എത്തിച്ചതെന്ന് ഉള്ള ഒരു വാർത്ത കൂടെ ഇന്ത്യൻ മീഡിയ
1: വേണമല്ലോ, അവർ തന്നെ വേണമല്ലോ.
0: തീർച്ചയായിട്ടും
1: നടന്നത്
0: CBI അന്വേഷണം നടന്ന് 13 പേരെയാണ് അതിന് ഇപ്പം അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ. നമ്മുടെ രാജ്യത്ത് ഇതൊക്കെ പഴയ കാലം ഒന്നും അല്ലല്ലോ, ഇപ്പൊ കുറച്ചുകൂടെ നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുന്ന ഒരു കാലത്താണ് ഈ ഇമ്മാതിരി ഉള്ള പരിപാടിയൊക്കെ കാണിക്കുന്നത്.
1: അതെ, എന്തായാലും നീറ്റ് പരീക്ഷ ഒരുപാട് പേര് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതാണ്. അത് ഏറ്റവും സുരക്ഷിതമായിട്ട് നടത്താൻ എയർഫോഴ്സ് തന്നെ അത് എത്തിക്കുന്നു എന്ന് പറയുമ്പോൾ വലിയൊരു സല്യൂട്ട്. ഇനി നമ്മുടെ നാട്ടിലുണ്ടല്ലോ, നമുക്ക് നല്ലൊരു മഴക്കാലൊക്കെ വരുമ്പോൾ പലരുടെയും ഒരു ആഗ്രഹം ചൂട് ചോറും കുറച്ച് മീൻകറിയും കുറച്ച് ഉപ്പേരിയൊക്കെ കൂട്ടി ചോറൊക്കെ ഉണ്ട്, ആ മഴയൊക്കെ കണ്ട് വൈബടിച്ചിരിക്കുകയാണ്. പക്ഷേ ഇനി നമുക്ക് വറുതിക്കാലാണ്, ട്രോളിംഗ് നിരോധനം നമ്മുടെ കേരളത്തിൽ. ഇന്ന് അർദ്ധരാത്രി മുതൽ 52 ദിവസത്തേക്ക് ഉൾക്കടലിൽ പോയിട്ട് മീൻ പിടിക്കാൻ പറ്റില്ല എന്നതാണ് ഈ വർഷത്തെ ട്രോളിംഗ് നിരോധനം. ഇന്ന് അർദ്ധരാത്രി 31 വരെ ട്രോളിംഗ് നിരോധനം. നിയന്ത്രണം ഉറപ്പാക്കാനും തീരദേശത്തെ ക്രമസമാധാന പാലനത്തിനും മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് കൊല്ലം കളക്ടർ ആനി ജുല തോമസ് അറിയിച്ചിട്ടുണ്ട്. അഷ്ടമുടിക്കായലിന്റെ കിഴക്കൻ തീരങ്ങളിലും കായൽ മുഖങ്ങളിലുമുള്ള സ്വകാര്യ ബോട്ട് ജെട്ടിയും വാർഫും ഒക്കെ യന്ത്ര ബോട്ടുകൾക്ക് ലാൻഡിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മുടെ നാട്ടിൽ മീൻ കിട്ടാൻ കുറച്ച് പ്രയാസമാണ്, ഇനി കുറച്ച് മാസം.
0: തീർച്ചയായിട്ടും ആറ്റിന്റെ സൈഡിലൊക്കെ താമസിക്കുന്നവർക്കെങ്കിൽ
1: നമുക്ക് നമ്മുടെ ഭാഗത്ത് ആറുകൾ കുറച്ച് കുറവായിരുന്നു, കടലും പുഴയാണ് കൂടുതലും. അതുകൊണ്ട് ഈ ആറ്റു മത്സ്യങ്ങളെ കുറിച്ച് വലിയ പിടിയില്ല. പക്ഷെ ഈ വാളയാണോ വാറ്റയാണോ എന്ന് ആരെങ്കിലും ഒക്കെ പറഞ്ഞൊരു ഓർമ്മയുണ്ട്. ആറ്റു വാള വലിയ മീനാണത്,
0: അടിപൊളി ടേസ്റ്റ്.
1: പക്ഷെ കടൽ മീനാണോ ഇവിടെ കറി വെക്കാൻ നല്ലത്, അതോ പിന്നെ കായൽ മീൻ?
0: നമ്മളോട് ചോദിച്ചാൽ കായൽ മീൻ.
1: ആലപ്പുഴ ചെങ്ങന്നൂർ ഭാഗത്ത് ചോദിക്കണേ കടലാണോ?
0: നമുക്കത് കഴിഞ്ഞിട്ടേ ഉള്ളൂ, നമുക്ക് സെക്കൻഡ് ഓപ്ഷനേ ഉള്ളൂ കടൽ മീൻ. എന്താണെങ്കിലും മീനുകളൊക്കെ രാവിലെ ഇങ്ങനെ പറയുമ്പോൾ
1: മീൻ കൂട്ടിയിട്ട് ചില സംഭവങ്ങളൊക്കെ കഴിക്കാൻ ചിലർക്ക് തോന്നാറുണ്ട്, ആൽക്കഹോളിക് വെതർ ഉണ്ടാവുമ്പോൾ. അങ്ങനെ ഒരു വെതറാണ്, ഡിസ്ക്ലെയിമർ ഒക്കെ ഉണ്ട്, ആരും ഇത് അനുകരിക്കരുത്. മദ്യക്കുപ്പിയിൽ രേഖപ്പെടുത്തിയ പരമാവധി വിൽപ്പന വിലയേക്കാൾ കൂടുതൽ തുക ഈടാക്കിയതിന് കേരള സ്റ്റേറ്റ് ബവറേജസ് കോർപ്പറേഷൻ പെരുന്നാട് ഡിപ്പോ മാനേജർക്കെതിരെ പത്തനംതിട്ട ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ നടപടി കേൾക്കണം കേട്ടോ. പക്ഷേ പരാതിക്കാരന് നഷ്ടപരിഹാരവും കോടതി ചെലവ് ഉൾപ്പെടെ ആകെ എത്രയാണ്? 25,010 രൂപ. ഒരു 10 രൂപയുടെ പ്രശ്നം. 4 പേര് നിന്ന് നിൽപ്പടിക്കുമ്പോൾ 10 പോയാൽ പോട്ട് എന്ന് പറഞ്ഞ് ക്ഷമിക്കുന്നവരാണ്. ഈ മദ്യപാനത്തിലാണ് ഞാൻ കണ്ട ഏറ്റവും വലിയ ജനാധിപത്യ അച്ചടക്കവും സൗഹൃദം. അവിടെ ഒരു 10 പോയതിന് ഈ മനുഷ്യൻ കേസ് കൊടുത്തിട്ട് ബിയറിന് 10 രൂപ താനത്തിനാണോ അധികം വാങ്ങിയെന്ന് പറഞ്ഞ് മാനേജർക്ക് 25,010, അതായത് 25,000 രൂപ അധികമായിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഈടാക്കി എന്നാണ് പറയുന്നത്. എന്തായാലും
0: ഈ ചില സാഹചര്യത്തില് അടുത്തിരിക്കുന്ന ആളെ നമ്മൾ ഇപ്പോഴത്തെ ഭാഷയപ്രദം മോട്ടർ അടിച്ചു കൊടുക്കുകയുടെ പണ്ട് നമ്മുടെ ഒരു സുഹൃത്ത് ഇതുപോലെ ഒരു ബൈക്ക് പിടിക്കാൻ, ബൈക്ക് പിടിക്കാൻ നമ്മൾ സുഹൃത്തുക്കൾ തന്നെ പറഞ്ഞു, ഡവൻ നിന്നെ ആ ബൈക്കിന് 4 ഗിയറേ ഉള്ളൂ, ആകെ 4 ഗിയറേ ഉള്ളൂ. പറയാം ഡവൻ 5th ഗിയർ ഊരി വെച്ചിട്ട് നിനക്ക് നിന്നെ പറ്റിച്ച് വൻ പ്രശ്നം.
1: എന്നിട്ട് പോയി ചോദിച്ചു കണ്ടിരിക്കാനുള്ള രസാണല്ലോ. എനിക്ക് അതുപോലെ ഈ കുടി കഴിഞ്ഞിട്ട് കെട്ടിറങ്ങിയപ്പോഴായിരിക്കും എണ്ണി തുടങ്ങിയിട്ടുണ്ടാവില്ല. പക്ഷെ കുടിക്കുമെന്ന സമയത്തോ അല്ലെങ്കിൽ ഇത് വാങ്ങുന്ന സമയത്തോ ഒരു 10 രൂപയ്ക്ക് ആ മാനേജറെ നിങ്ങൾ ഇങ്ങനെ ചെയ്യേണ്ടായിരുന്നു. 25,000 രൂപയാണ് ആ മനുഷ്യനുണ്ടായത്. പഴയ MRP രേഖപ്പെടുത്തിയ സ്റ്റോക്കുകൾ പുതിയ വിലയിൽ വിൽക്കാൻ അനുമതി നൽകുന്ന ഗവൺമെന്റ് ഓർഡർ ഉണ്ടെന്നായിരുന്നു ബവറേജസ് പറഞ്ഞത്. പക്ഷെ ഗവൺമെന്റിന്റെ ഈ നിർദ്ദേശം നിയമവിരുദ്ധമാണെന്ന് കമ്മീഷൻ കണ്ടെത്തി. ഈ മനുഷ്യനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ. കാരണം 10 രൂപയെങ്കിലും 10 രൂപ അക്ഷയ അത് പിന്നെ അമിതമായിട്ട് ഈടാക്കുന്നതിനെതിരെയാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിപ്പോ ഈ കുപ്പി വിഷയമാകുമ്പോഴാണ് നമ്മളതിൽ കുറച്ച് തമാശ കലർത്തുന്നത്. കാരണം ബിയറല്ലേ ഇത് കുടിച്ച ആരോഗ്യത്തിന് മോശമല്ല, ഈ 10 രൂപ പോയാൽ പോട്ടല്ലേ എന്നല്ല. പക്ഷെ അതല്ല, നമ്മൾ വാങ്ങുന്ന എന്ത് സാധനം ആയിക്കോട്ടെ അത് കൃത്യമായിട്ടുള്ള വിലയായിരിക്കണം നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങേണ്ടത്. അതിന് ഒരു 10 രൂപ അല്ല, ഒരു കാലാണ് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കേസ് കൊടുക്കും. കേസ് കൊടുക്കണം
0: പിള്ളേച്ചാട്ടില്. നമ്മുടെ സ്ത്രീ സൗജന്യ യാത്ര 15 ഓർഡിനറിയിൽ എന്നുള്ള ഒരു വാർത്തയുണ്ട്. 100 ദിവസം വിലയിരുത്തിയതിനു ശേഷം തുടർ നടപടി എന്നുള്ള ഒരു കാര്യം.
1: മറ്റ് ബസ്സുകളിലേക്ക് 100 ദിവസം ഓർഡിനറി ബസ്സിലാണ്, അതുപോലെ സർക്കാർ തന്നെ ആ പണം കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ KSRTC കോർപ്പറേഷൻ അതൊരു നഷ്ടം വരില്ല എന്നാണ് പറയുന്നത്. അതുപോലെ ദേവഗൌഡിക്ക് രാജ്യസഭാ സീറ്റ് നൽകാതെ BJP. ഇനി മുൻ പ്രധാനമന്ത്രിമാരില്ലാത്തൊരു പാർലമെന്റാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. ജനതാദൾ S ദേശീയ അധ്യക്ഷൻ ദേവഗൌഡയ്ക്ക് വീണ്ടും രാജ്യസഭയിലെത്താൻ അവസരം നൽകാതെ BJP. 93 വയസ്സാണ് ദേവഗൌഡയ്ക്ക്. അദ്ദേഹത്തിന് എന്തിനാണ് വീണ്ടും രാജ്യസഭയിലേക്ക് പോകാൻ അവകാശം അവസരം കൊടുക്കുന്നതെന്നൊരു മറുചോദ്യം അവിടെ വേണം കേട്ടോ. ഇക്കുറി BJP ടിക്കറ്റിൽ മത്സരിക്കാൻ ഹുബ്ബള്ളിയിൽ നിന്നുള്ള പിന്നാക്ക വിഭാഗം നേതാവ് പ്രൊഫസർ M നാഗരാജയെ കളത്തിലിറക്കിയാണ് ദേവഗൌഡയുടെ 6 പതിറ്റാണ്ട് നീണ്ട പാർലമെന്ററി ജീവിതത്തിന് സഖ്യകക്ഷി തടയിടുന്നത്. പ്രധാനമന്ത്രി പദത്തിലേക്ക്, അതായത് May 27 ജവഹർലാൽ നെഹ്റു അന്തരിച്ചപ്പോൾ ഇനി ആര് എന്ന ചോദ്യം ഉയർന്നു. മൊറാർജിയുടെയും ഇന്ദിരയുടെയും മറ്റ് പേരുകൾ ഉയർന്നെങ്കിലും ലാൽ ബഹദൂർ ശാസ്ത്രി നമ്മുടെ ഇന്ത്യയിലെ ആ ഒരു കണക്ക് പറയാണ്. കാരണം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദത്തിലെത്തിയതിന്റെ നമ്മൾ കഴിഞ്ഞ ദിവസം ആ വാർത്തയെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞിരുന്നു. അദ്ദേഹം തുടങ്ങിയത് എങ്ങനെയാണ്, അദ്ദേഹത്തിന്റെ കാലം എങ്ങനെയായിരുന്നു, മൻമോഹൻ സിംഗിന് ശേഷമാണ് അദ്ദേഹം വന്ന് തുടർച്ചയായിട്ട് 3rd ടേം, ഇനി അടുത്ത ടേം ശ്രമവും പിന്നെ അദ്ദേഹം തന്നെ ആയിരിക്കും. അത് തീർച്ചയായിട്ടും ബി ജെ പിക്ക് പ്ലാൻ എയും ബിയും അവരുടെ ബി ടി ഒക്കെ ശക്തമാണ്. പക്ഷേ മോദിക്ക് കിട്ടിയ അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കിട്ടിയ ആ സ്വീകാര്യത, ആക്സെപ്റ്റൻസ് മറ്റ് ബി ജെ പി നേതാക്കൾക്ക് കിട്ടുമോ എന്നറിയില്ല. കാരണം ഇപ്പോഴും നമുക്ക് മോദിക്ക് പകരം വയ്ക്കാൻ ആരെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അത്ര പെട്ടെന്ന് ഒരു ഉത്തരം നമുക്ക് കിട്ടുന്നില്ല. ബി ജെ പിക്ക് അകത്തുണ്ടാവുമായിരിക്കും. ഇപ്പോൾ പിന്നെ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ അമിത്ഷാ ആ സ്ഥലത്ത് നിന്ന് മാറുമ്പോൾ നമുക്ക് വേറെ ആളുണ്ടോന്നുള്ളതുണ്ടായിരുന്നു. പക്ഷെ അത് റീപ്ലേസ് ചെയ്ത് വന്നവർ ജനകീയരാവാറുണ്ട്. പക്ഷെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലെ, ജവഹർലാൽ നെഹ്റുവിനെ പോലെ അങ്ങനെ കുറേ ആൾക്കളെ റീപ്ലേസ് ചെയ്യാനില്ലാന്ന് നമുക്ക് പൊതുജനങ്ങൾക്ക് തോന്നും. അങ്ങനെ ഒരു നേതാവാണ് മോദി. അദ്ദേഹം അധികാരത്തിൽ ഏറ്റവും കൂടുതൽ ഇരുന്നതിന്റെ ദിവസത്തിലേക്ക് എത്താൻ
0: 4400 ദിവസമാണ് പറയുന്നത് അല്ലേ? ഇപ്പൊ 4399 ദിവസങ്ങളാണ് ഇപ്പൊ പറയുന്നത്. നാളെ നെഹ്റുവിന്റെ റെക്കോർഡ് തകർക്കും എന്നുള്ള ഒരു കാര്യം കൂടിയാണ് പറയുന്നത്. അതുപോലെ തന്നെ പുതിയ പാർട്ടി രൂപീകരിച്ച് മുൻ സുപ്രീം കോടതി ജഡ്ജിയോ?
1: അതെ, ഇതെല്ലാം പാർട്ടി രൂപീകരിക്കാണ് പോകുന്നത്.
0: അങ്ങനെ യുവാക്കളുടെ ആഹാരം എന്നുള്ള പറഞ്ഞിരിക്കുന്ന ഒരു വാർത്തയും കൊടുത്തിട്ടുണ്ട്.
1: ഒരു ഭാഗത്ത് കോക്രോച്ച് ജനത പാർട്ടി, മറ്റു കാര്യങ്ങൾ, മറുഭാഗത്ത് ഇങ്ങനെയുള്ള പാർട്ടികൾ വരുന്നത്. രജനീകാന്തിന്റെ ഭാര്യ ഒരു മൂവ്മെന്റ് രൂപീകരിക്കുന്നു. അതുപോലെ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് വിട്ടുനിന്ന് കഴിഞ്ഞ ദിവസം ഡി എം കെ, ആം ആദ്മി പാർട്ടി, ഇന്ത്യയിൽ ഒരു മൂന്നാം സഖ്യം വരുന്നു. ആകെക്കൂടി കുറെ രസകരമായിട്ടുള്ള വാർത്തകൾ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് രസകരമെന്ന് തോന്നുന്നുണ്ടെങ്കിലും നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഒരു ദിശ മാറാൻ വേണ്ടിയിട്ട് പോവുകയാണോ? പുതിയ കൂട്ടുകെട്ടുകളും പുതിയ സംഭവങ്ങളൊക്കെ വരികയാണെന്നൊക്കെ നമ്മളൊരു ആകാംക്ഷയോട് ഇട്ട് നോക്കുന്നുണ്ട്. നോക്കാല്ലേ,
0: തീർച്ചയായിട്ടും എന്താണ് നാട്ടിൽ സംഭവിക്കാൻ പോകുന്നത്. ഈ പാർട്ടികൾ തൊട്ടൽ പാർട്ടിയാണ് ഇപ്പോൾ നാട്ടിൽ രൂപീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണേലും ലെറ്റ്സ് സീ എങ്ങനെയാണ് ഈ മാറുന്ന കാലത്തിൽ മാറുന്ന ഇതെല്ലാം പറയുന്നത്.
1: യെസ്, അതെ, തീർച്ചയായിട്ടും. കഴിഞ്ഞ ദിവസം ഈ കാട്ടാനയുടെ ഒരു ആക്രമണം ഉണ്ടായിരുന്നേ. ആ സമയത്ത് ഒരു അമ്മയാണ് പിന്നെ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട്. കുഞ്ഞിനെ സ്കൂളിലാക്കാൻ വേണ്ടിയിട്ട് പോവുകയായിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ നമ്മുടെ മന്ത്രിമാരുടെ പ്രതികരണം വന്ന്, മുഖ്യമന്ത്രിയും മന്ത്രിയും ഒക്കെ മാറിയിട്ടുള്ളൂ, വകുപ്പിലെ ഉദ്യോഗസ്ഥർ ആനയൊന്നും മാറിയിട്ടില്ലല്ലോ, ആനയ്ക്കറിയില്ലല്ലോ സർക്കാർ മാറിയതെന്ന്. വളരെ കാഷ്വലായിട്ട് എങ്ങനെയാണ് ഒരു മരണത്തെ അങ്ങനെ വിശേഷിപ്പിക്കാൻ തോന്നുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഒരു സങ്കടം വന്നു. കാരണം ആ നോക്കാം, നമുക്ക് ഏറ്റവും നടപടിയെടുക്കാം, കാട്ടാന ശല്യം ഇല്ലാതാക്കാൻ എന്ത് നടപടി വേണം, ആ മരണത്തിൽ ദുഃഖിക്കുന്നു എന്ന രീതിയിൽ ഈ ചില സമയത്തുള്ള ഈ നാക്കുപിഴ വാക്കുപിഴയൊക്കെ ഉണ്ടല്ലോ, അത് ഇമോഷണലി എല്ലാവരും ബാധിക്കും. കാരണം ആദിവാസി വിഭാഗത്തിൽ പെടുന്നവരാണ്. കുഞ്ഞിനെ സ്കൂളിലാക്കാൻ വേണ്ടി പോകുന്ന ആ കുഞ്ഞിനും പരിക്കേറ്റിട്ട്, 5-6 വയസ്സാണ് അവൻ, അവനും പരിക്കേറ്റിട്ട് ആശുപത്രിയിൽ. അമ്മയ്ക്ക് 36 വയസ്സ് മാത്രമേ ഉള്ളൂ, ആദിവാസി സ്ത്രീയാണ്. കാട്ടാന ചവിട്ടി കൊല്ലുകയായിരുന്നു മകനെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ. അപ്പോൾ അത്തരം വാർത്തകളോട് നമുക്ക് പ്രമുഖരും പ്രശസ്തരും ഒക്കെ മരിക്കുമ്പോൾ മാത്രം അല്ല, അല്ലെങ്കിൽ ആനേനെ ആരെങ്കിലും ഉപദ്രവിക്കുമ്പോൾ മാത്രമല്ല നമ്മുടെയൊക്കെ വികാരം ഉണരുന്നത്. ആന മനുഷ്യനെ കൊല്ലുമ്പോഴും ഇതേ വികാരം ഉണരണം. ആദിവാസികളും മനുഷ്യരാണ്, നമ്മുടെ കൂടെ ഉള്ളവരാണെന്നുള്ള ചിന്ത എന്തുകൊണ്ടാ ഇല്ലാതെ പോകുന്നു മന്ത്രിമാർക്കടക്കം? അങ്ങനെ ഒരു പരാമർശമൊക്കെ ഒഴിവാക്കായിരുന്നു.
0: തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ അതുപോലെ തന്നെ നമ്മുടെ റെയിൽവേ വൻ മാറ്റത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ്. അതായത് ഏറ്റവും പുതിയ രീതിയിലുള്ള പാസഞ്ചർ റിസർവേഷൻ സിസ്റ്റമാണ് ഓഗസ്റ്റിൽ തൊട്ട് വരാൻ പോകുന്നത്. ഇപ്പം റെയിൽ വൺ എന്ന് പറയുന്ന ആപ്പിനും വൻ സ്വീകാര്യതയാണ്. റെക്കോർഡ് രീതിയിലാണ് അത് ആൾക്കാർ നാട്ടിൽ, റെയിൽ വൺ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഭയങ്കര രീതിയിലാണ് നാട്ടിൽ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്നത്.
1: യെസ്, എന്നാലും കായിക പേജിലേക്ക് പോകുമ്പോൾ നമുക്ക് നല്ലൊരു പിന്നെ ഒരു ഒരു ചിന്താശകലം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെ എടുക്കാൻ പറ്റിയൊരു വാക്കാണിത്. എനിക്ക് ഞാനാവണം, മെസ്സി ആവണ്ട എന്ന യമാൽ, ഏറ്റവും കൗമാര താരം
0: പറയുന്നത്
1: യമാൽ, ഏറ്റവും നല്ല ഫുട്ബോളർക്കുള്ള ഒരു പുരസ്കാരമൊക്കെ കിട്ടിയതാണ്. ലിയണൽ മെസ്സിയെ ചരിത്രത്തിൽ ഏറ്റവും മികച്ച കളിക്കാരനായിട്ട് ബഹുമാനിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തെ പോലെ ആകാനല്ല, മറിച്ച് താൻ തന്നെയായി സ്വന്തം വഴി വെട്ടി തുറക്കാൻ താല്പര്യമെന്ന് സ്പെയിനിന്റെ കൗമാര താരം ലമീൻ യമാൽ പറയുന്നു. ഏറ്റവും നല്ല വാക്കുകളാണ്. നമുക്ക് നമ്മുടെ മുന്നിൽ മാതൃകകളും നമുക്ക് ആരാധ്യ പുരുഷന്മാരും സ്ത്രീകളൊക്കെ വേണം, എങ്കിൽ കൂടി നമ്മൾ നമ്മളായിട്ട്. നാളെ യമാലിന്റെ പേരിലല്ലേ അറിയപ്പെടേണ്ടത്? എല്ലാ കാലവും മെസ്സിയുടെ പേരിലും എല്ലാ കാലം സച്ചിൻ ടെണ്ടുൽക്കർ ആവണം എന്നാണോ? അല്ല, സച്ചിൻ ടെണ്ടുൽക്കറിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ട് ഒരു വിരാട് കോഹ്ലി ഉണ്ടാവുക അല്ലേ, അതിൽ നിന്ന് ഒരു വൈഭവ് സൂര്യവംശി ഉണ്ടാകുക, ചെയിൻ പോലെ പോവുക. അവരെന്നെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബോറടിക്കില്ലേ? അത് തന്നെ ആവില്ലേ? സച്ചിൻ, ഒരേ ഒരു സച്ചിൻ മാത്രമേ ഉള്ളൂ. അതേപോലെ മെസ്സി, അങ്ങനെ പാടുള്ളൂ. അപ്പൊ എനിക്ക് ഞാനാകണം. എല്ലാവർക്കും എനിക്കൊന്ന് തുടക്കത്തിൽ നമുക്ക് പറയാൻ പറ്റിയ ഒരു വാക്ക് തന്നെയായിരിക്കും, നിങ്ങളാകുക എന്നതാണ് ഏറ്റവും നിങ്ങളോട് ചെയ്യാവുന്ന നീതി എന്ന് പറയുന്നത്. അപ്പൊ ഗോൾ സെറ്റാണ്. ഫിഫ ലോകകപ്പിന് പന്തുരുളാൻ 2 നാൾ മാത്രം ശേഷിക്കെ യു എസിലും മെക്സിക്കോയിലും കാനഡയിലും ഒരുക്കങ്ങൾ പൂർത്തിയായി. ചരിത്രത്തിൽ ഏറ്റവും വലിയ ലോകകപ്പിനാണ് വടക്കേ അമേരിക്കൻ വൻകര സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഹൈബ്രിഡ് പുൽത്തകിടിയുണ്ട്, സെൻസറി മുറികളുണ്ട്, അനധികൃത ഡ്രോണുകളെ വലയെറിഞ്ഞ് പിടിക്കും, അതുപോലെ വെള്ളക്കുപ്പികളൊന്നും അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതിനകത്ത് നമുക്ക് വെള്ളക്കുപ്പികൾ വലിച്ചെറിയുന്ന പരിപാടിയുണ്ട്, ആവേശം മുക്കുമ്പോൾ. അപ്പൊ അതൊന്നും പാടില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ചുകൂടെ സുരക്ഷ യു എസിൽ കൂടി നടക്കുന്നതുകൊണ്ട് കുറച്ച് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. റഫറിയെ കൂടുതൽ തിരുത്തുന്ന വാറുണ്ട്. വായ പൊത്തിയാൽ കളം വിട്ടാൽ ചോപ്പ്, ഇതൊക്കെ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞിരുന്ന വിശേഷങ്ങൾ, അതൊക്കെ വരികയാണ്. കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളുടെ ഓർമ്മകൾ കുപ്പായത്തിൽ എന്തിയിട്ടാണ് ഇറാൻ ടീം കളിക്കാൻ വേണ്ടിട്ട് അവിടെ എത്തിയത്. അതുപോലെ മുല്ലൻപൂർ ടെസ്റ്റിൽ അഫ്ഗാനിസ്ഥാനെതിരെ ഇന്ത്യക്ക് ഇന്നിംഗ്സ് ജയാണ് കേട്ടോ. ഇന്നിംഗ്സിന് 300 റൺസിനാണ് നമ്മുടെ ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ തോൽപ്പിച്ചത്. അരങ്ങേറ്റ ഇന്നിംഗ്സിൽ 6 വിക്കറ്റ് വീഴ്ത്തിയ മാനവ് സുതാറിനെ കുറിച്ച് ഇന്നലെ വാഷിംഗ്ടൺ സുന്ദർ പറഞ്ഞ നമ്മൾ ക്രിക്കറ്റിന്റെ സമയത്ത് പറഞ്ഞു, അദ്ദേഹമാണ് ഏറ്റവും നല്ല രീതിയിൽ ഇന്ത്യയുടെ വിജയിക്കുന്നത്.
0: അതുപോലെ തന്നെ നമ്മുടെ ഇപ്പം എന്തായാലും രണ്ടു ദിവസം കൂടെ ഉള്ളൂ നമുക്ക് ഫിഫ തുടങ്ങാനായിട്ട്. നമുക്കറിയാം പണ്ട് കഴിഞ്ഞ ഫിഫയ്ക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് പുള്ളാവൂർ കടവിൽ ഒരു സ്റ്റാച്യൂസ്
1: വെച്ചിട്ടുണ്ടായിരുന്നു
0: അവിടെ. ഈ വട്ടവും സ്റ്റാച്യു വരുന്നുണ്ട്, സംതിങ് സർപ്രൈസ് വരാൻ പോകുന്നു എന്നുള്ളൊരു കാര്യം കൂടെ അവിടെ നിന്ന് ഒരു വാർത്ത വരുന്നുണ്ട്.
1: അതിന്റെ അടുത്ത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, നെയ്മർ, മെസ്സി, അത് മൂന്നുമാണ് ഏറ്റവും പ്രധാനമായിട്ട് വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. എനിക്കൊന്ന് അവരുടെയൊക്കെ അവസാനത്തെ ലോകകപ്പ് ആകാനുള്ളൊരു വലിയ സാധ്യതയും കൂടിയുണ്ട്. ഈ ഒരു മത്സരത്തോടുകൂടി അടുത്ത ലോകകപ്പ് ഇപ്പൊ തന്നെ 40+ ആണ് അവർ. അടുത്ത ലോകകപ്പിന് ഇത്രയും 44, 46 അപ്പുറത്തൊന്നും ഒരു കളിക്കാരന്റെ കായികക്ഷമത ഉണ്ടാകില്ല. അതിന്റെ അടുത്ത വേൾഡ് കപ്പ് നമ്മൾ വെച്ച് ഖത്തർ കഴിഞ്ഞ് മെസ്സിക്ക് വേൾഡ് കപ്പ് കിട്ടിയോടുകൂടി മെസ്സി ഉണ്ടാവില്ല. പക്ഷെ മെസ്സി കളിക്കുന്നത് കാണാൻ ഒരു അഴകാണ്. വീണ്ടും ആ കളി കാണാനുള്ള ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ.
0: പക്ഷേ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഈ വട്ടത്തെ വേൾഡ് കപ്പിന് വേണ്ടിയിട്ട് അദ്ദേഹം സ്പെൻഡ് ചെയ്തേക്കുന്ന കണക്ക് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹം പ്രാക്ടീസിനോ കാര്യങ്ങളൊന്നും അല്ല, അദ്ദേഹത്തിന്റെ ഡയറ്റ്, ഉറക്കം, തുടങ്ങിയേക്കുന്ന ഫിസിക്കൽ വർക്ക്ഔട്ട്സ് മില്യൺസ് ആണ്
1: ഈ സമയത്ത്. അതാണല്ലോ വേണ്ടത്.
0: വർഷങ്ങളായിട്ട് അദ്ദേഹം ഇതിന് വേണ്ടിയിട്ട് കാത്തിരിക്കും. അപ്പൊ സംതിങ് എനിക്കൊന്ന് വലിയൊരു യുദ്ധം തന്നെയായിരിക്കാം ഒരു പക്ഷേ ഈ വട്ടം കളത്തിൽ നടക്കാനായിട്ട് പോകുന്നത്.
1: അതിനിടയിൽ ഒരാൾ പിന്നെ പ്രവചിച്ചിട്ടുണ്ട് ആരായിരിക്കും പിന്നെ ഇതാവുന്ന പറഞ്ഞിട്ട്, സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് പ്രവചിച്ച ക്ലെമറ്റ് അദ്ദേഹത്തിന്റെ പേര്. ഇദ്ദേഹം തന്നെയാണ് ഫ്രാൻസ് പിന്നെ കപ്പെടുക്കുന്ന പറഞ്ഞത്, പിന്നെ അർജന്റീന കപ്പെടുക്കുന്നു പറഞ്ഞത്, ഇതെല്ലാം ഇദ്ദേഹം
0: തന്നെയാണ്.
1: അദ്ദേഹം പറഞ്ഞത് പോർച്ചുഗൽ ഫൈനലിൽ എത്തും, എന്നിട്ട് പോർച്ചുഗലിനെ തോൽപ്പിച്ചിട്ട് നെതർലൻഡ്സ് കപ്പെടുക്കുമെന്നാണ് പറയുന്നത്. ഓറഞ്ച് പട കപ്പെടുക്കും. അതിശയോക്തി തോന്നില്ല, കാരണം ഈ ഓറഞ്ച് പട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 തവണ അവർക്ക് നമ്മൾ കപ്പിന് ചുണ്ടിനിടയിൽ കപ്പ് നഷ്ടപ്പെട്ടത് എന്ന് പറയുന്ന പോലെയാണ്. ചെറിയ മീനുള്ള വലിയ ആൾക്കാർ തന്നെയാണ്. അപ്പൊ അവർ കപ്പെടുത്താ അതിശയില്ല. പക്ഷെ പോർച്ചുഗൽ അവിടം വരെ എത്തിയിട്ട് മെസ്സിക്ക് കപ്പ് കൊടുക്കാതെ പോകുന്നുള്ളതാണ് ഒരു സങ്കടം. പിന്നെ സ്പെയിനിന് തള്ളിക്കളയാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. അർജന്റീന ഡിഫൻഡിങ് ചാമ്പ്യൻസ് ആണ്, അവർക്ക് തന്നെ പിന്നെ കിരീടം കിട്ടില്ല എന്നുള്ള ചോദ്യം. ഇനി എല്ലാവരും ഞെട്ടിച്ചിട്ട് വിനീഷ്യസ് ജൂനിയർ ഒക്കെ പറഞ്ഞ പോലെ, ഞങ്ങൾ ബ്രസീൽ ഇത്തവണ അങ്ങനെ കുഴഞ്ഞു വീഴുന്ന ടീം അല്ല നെയ്മറെ പോലെ, ഞങ്ങൾ നല്ല ശക്തരായിട്ട് തിരിച്ചു വരും, നെയ്മറും നല്ല ഫോമിലുണ്ട്, ഞങ്ങൾ കപ്പെടുക്കുന്നവരും പറയുമ്പോൾ കുറേയൊക്കെ എന്താ പറയുക ഒരു ഒരു രസകരമായിട്ടുള്ള മത്സരത്തിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ പ്രഡിക്ഷനൊക്കെ നമ്മൾ ക്ഷണിക്കുന്നുണ്ട്. വരുന്ന ദിവസങ്ങളിൽ നമ്മൾ അതൊക്കെ ഓപ്പൺ ആക്കുന്നതായിരിക്കും.
0: ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഫൈനലിലേക്ക് വരുമെന്ന് പറയുമ്പോൾ നമുക്ക് കാണാം ആരൊക്കെയാണ് എന്തൊക്കെയാണ്. എന്തായാലും നല്ല രസമായിരിക്കും.
1: ഒരാൾ കളി മികവിന്റെ അല്ലെങ്കിൽ കാൽപ്പനിക പിന്നെ കാൽപ്പന്ത് കളിയുടെ ആശാനാണ് മെസ്സി എന്ന് പറയുന്നത്. റൊണാൾഡോ എന്ന് പറയുമ്പോൾ സ്പീഡിന്റെയും അക്യുറസിയുടെയും ആളാണ്. ആ രണ്ട് കളികൾ ഒരിക്കൽ കൂടി ഈ ലോകത്ത് ഫുട്ബോൾ കാലത്ത് പിറന്ന നമ്മൾ ഭാഗ്യം ചെയ്തവരാണ്. അവരുടെ 3-4 വേൾഡ് കപ്പ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നു. നമ്മൾ ക്ലബ് ഫുട്ബോൾ കണ്ടു കഴിഞ്ഞാലും പലപ്പോഴും ആൾക്കാർ പറയും വളരെ വലിയ ക്ലബ് ഫുട്ബോളുകൾ നടക്കാറുണ്ട്, അതിന് വലിയ ഫാൻസ് ഉണ്ട്. പക്ഷേ ഈ വേൾഡ് കപ്പ് ലോകകപ്പ് ഫുട്ബോൾ എത്തുമ്പോൾ എന്തുകൊണ്ട് എല്ലാവർക്കും ആവേശം എന്ന് പറഞ്ഞാൽ അതൊരു രാജ്യത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു കളിയാണ്. എന്തൊക്കെ പറഞ്ഞാലും എന്ത് ക്ലബായാലും എന്ത് ഇതായി കഴിഞ്ഞാൽ രാജ്യം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് പ്രൗഡാണ്, നമ്മുടെ അഭിമാനമാണ്, നമ്മുടെ ദേശീയ ഗാനം. അത് ഏത് രാജ്യത്തിന്റെ ആയാലും ഉയർന്ന് കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഒരു മൊമെന്റ് ഉണ്ടല്ലോ. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് കളിക്കുന്നത്, നമുക്ക് വേണ്ടിയിട്ടോ നമ്മുടെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടല്ല. നമ്മുടെ ഓരോ തോൽവിയും നമ്മുടെ ഓരോ തലതാഴ്ത്തലുകളും ആ രാജ്യത്തിന്റെ തലതാഴ്ത്തലായിട്ടാണ് നമ്മൾ എടുക്കുന്നത്.
0: തീർച്ചയായും. പണ്ട് ഇതുപോലെ റൊണാൾഡോയും റൊണാൾഡീഞ്ഞോയും ബ്രസീലിന് വേണ്ടി എന്തായിരുന്നു അത്? അത് ഓരോരുത്തരും ഓരോ സ്പെക്കാണ് അല്ലെ. ഫോർവേഡ് കളിക്കാനാണെങ്കിൽ റൊണാൾഡീഞ്ഞോ ഇങ്ങനെ വെട്ടിച്ച് വെട്ടിച്ച് വെട്ടിച്ച് കൊണ്ടുപോയി റൊണാൾഡോ ആണെങ്കിൽ കിക്ക് എന്ന് പറഞ്ഞാൽ കയ്യിൽ കിട്ടിയാലും വേണമെങ്കിൽ ഗോൾ എന്ന് പറയുന്നത്.
1: റോബർട്ടോ കാർലോസ് എന്ന് പറഞ്ഞിട്ട് വലിയ മുടിയില്ലാത്തൊരു മനുഷ്യൻ, വലിയ കുറേ മനുഷ്യൻ, പക്ഷെ ഭയങ്കര ഒരു ശരീരമുള്ള ഒരു മനുഷ്യനാണ്. അതുപോലെ റൊണാൾഡീഞ്ഞോയുടെ ഒരു വേൾഡ് കപ്പിലുള്ള കരിയില കിക്ക് ഉണ്ട്, കുറേ ദൂരത്തുനിന്ന് ഇങ്ങനെ വന്നിട്ട് മഴവില്ല് പോലെ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ കരിയില പോലെ അത് ആ ഗോൾ പോസ്റ്റിനെ തഴുകി പോകുന്നതാണ്. പിന്നെ വെടിയുണ്ട പോലെ ഗോൾ പോസ്റ്റിനെ അമർത്തിക്കളയുന്ന ഇല്ലാതാക്കി കളയുന്ന പോസ്റ്റ് ഉണ്ട്. എസ്കോബാർ ഉണ്ട്, രക്തസാക്ഷിയായിട്ട് മാറിയ ആന്ദ്രെ എസ്കോബാർ ഉണ്ട്. അങ്ങനെ ഫുട്ബോൾ എടുത്തു നോക്കുമ്പോൾ നമുക്ക് കഥകളുടെ ഒരു കൂമ്പാരം തന്നെയുള്ള ഒരു മേഖലയാണ്. വരുന്ന ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിറയെ നമ്മൾ ഫുട്ബോൾ കഥകളായിട്ടാണ് വരുന്നത്. രാവിലെ ഞങ്ങൾ തീർച്ചയായിട്ടും കേൾക്കണം, 7 മുതൽ 8, 9, 10, 11 പിന്നെ അങ്ങോട്ടെല്ലാം ഞങ്ങൾ ഫുട്ബോളിനെ കുറിച്ച് പറയാതെ തന്നെയില്ല, കാരണം പന്ത് കൊണ്ട് നടക്കട്ടെ. അങ്ങനെ ഫുട്ബോൾ എടുക്കുമ്പോൾ നമുക്ക് കഥ കൂമ്പാരങ്ങളിലെ വരുന്ന ദിവസം നിങ്ങൾക്ക് കിട്ടുന്ന നിറയെ നമ്മൾ ഫുട്ബോൾ കഥകളായിട്ടാണ് രാവിലെ ഞങ്ങൾ തീർച്ചയായിട്ടും കേൾക്കണം, 7 മുതൽ 8, 9, 11 അങ്ങോട്ടെല്ലാം ഞങ്ങൾ ഫുട്ബോളിനെ കുറിച്ച് പറയാതെ

0: listening to Home 92.2 FM. Home is a feeling. Traffic update. Traffic
1: update. Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: ഓൾറൈറ്റ്, ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ നല്ല രീതിയിൽ ട്രാഫിക് ഉണ്ട്. ഞാൻ ഇല്ലാതൊന്നും പറയുന്നില്ല, കാരണം ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡും അല്ലിത്തേറ്റ് ഓൾ റോഡും അൽഖേൽ റോഡും നല്ല രീതിയിൽ പാക്ഡ് ആണ്. അതുപോലെ തന്നെ എമിറേറ്റ്സ് റോഡ്, ഈ നാല് റോഡുകളും പാക്ഡ് ആകുമ്പോൾ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഇനിയും ഷെയ്ഖ് സയ്യിദ് റോഡ് മാത്രമാണ് ഫ്രീ ആയിട്ട് കാണുന്നത്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ടിംഗ് ഫ്രം അജ്മാനിലും കുറേയധികം തിരക്കുകളും കാര്യങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട്. അജ്മാൻ നമ്മുടെ സിറ്റി യൂണിവേഴ്സിറ്റി ആണല്ലോ, അജ്മാൻ സിറ്റി യൂണിവേഴ്സിറ്റി, ആ ഒരു ഭാഗത്ത് അവിടെ നിന്ന് കഴിഞ്ഞ് നമ്മുടെ ഷാർജ ഗോൾഫ് ആൻഡ് ഷൂട്ടിംഗ് ക്ലബിന്റെ അവിടെ ആ ഒരു ചെറിയൊരു കൺജക്ഷൻ കാണുന്നു. അവിടെ നേരെ കയറി വന്ന് നമ്മൾ ഷാർജയിലേക്ക് എൻട്രി ചെയ്ത് നാദൽ ശുബ കഴിയണം, ഇച്ചിരി ഒന്ന് കുറയണമെങ്കിൽ. അത്യാവശ്യം ഇത് പറഞ്ഞാൽ അറേബ്യൻ റാഞ്ചസും അവിടെയൊക്കെ ഇച്ചിരി ഇച്ചിരി പ്രശ്നങ്ങളുണ്ട്. ജെ ബി സിയുടെ ഔട്ടോ സർക്കിൾസും കാര്യങ്ങളും ഒക്കെ തന്നെ അൽഖേൽ റോഡിൽ നല്ല രീതിയിൽ സ്ലോ മൂവിംഗ് ഉണ്ട് കേട്ടോ. ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് പെട്ടെന്ന് പോകേണ്ടവരാണെങ്കിൽ ഷെയ്ഖ് സയ്യിദ് റോഡ് എടുത്ത് പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അതല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, സ്ലോ മൂവിംഗ് മാത്രമേ ഉള്ളൂ, കഞ്ചക്ഷനായിട്ട് അൽഖേൽ റോഡിലില്ല. ദേദ് റോഡും അതുപോലെ തന്നെ മല്ലിക സ്ട്രീറ്റും കുറച്ച് കഞ്ചക്ഷൻ ഉണ്ട്. ഷാർജയിൽ കിസൈസിലും ഒക്കെ ചെറിയ ചെറിയ ആക്സിഡൻസും രേഖപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഈ സമയത്ത് കാണുന്ന ഏറ്റവും വലിയൊരു അപ്ഡേറ്റ്. വേറെ പ്രത്യേകിച്ച് വലിയ വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ടുവേർഡ്സ് അബുദാബിയൊക്കെ നല്ല ഫ്രീ ഫ്ലോയിങ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. എവിടെയെങ്കിലും ട്രാഫിക് സിറ്റുവേഷൻ കാണുകയാണെന്നുണ്ടെങ്കിൽ 0585829220 സേഫായിട്ട് ഓടിക്കുക. അധികം ധൃതി വേണ്ട, നമുക്ക് നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ നമ്മളെ കാത്ത് ആരൊക്കെയോ നമ്മുടെ വീട്ടിലിരിപ്പുണ്ട്. അപ്പോൾ എന്താണേലും പെയ്യെ പോവുക എന്നുള്ളൊരു കാര്യം കൂടെ തന്നെ പറയണം.
0: Traffic update.
1: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number one in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.
7: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru. ആയുർവേദ ആർ എസ് ആഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർദുബായ്.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: സിഎംആർഎൽ എക്സാലോജിക് ചോദ്യമുന വീണയിലേക്കും ശശിധരൻ കർത്തിക്കും ഇഡിയുടെ സമൻസ്. ഐഎഎസ് തലപ്പത്ത് വൻ അഴിച്ചുപണി. ഇറാനുമായുള്ള യുദ്ധത്തിൽ ഇസ്രായേലിന് മുന്നറിയിപ്പുമായി ട്രംപ്. ലോക ഫുട്ബോളിന് രണ്ട് നാൾ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി വിനി പത്മ. സിഎംആർഎൽ എക്സാലോജിക് കേസ്. പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയന്റെ മകൾ വീണ ടീക്ക എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സമൻസ്. വെള്ളിയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകണം. വീണയടക്കം 9 പേർക്കാണ് ഇഡി സമൻസ് അയച്ചത്. ശശിധരൻ കർത്തിക്കും സമൻസ്. സിഎംആറിന് സേവനം നൽകാതെ അക്കൌണ്ടിലേക്ക് 2 കോടി രൂപയ്ക്കെടുത്ത് ലഭിച്ചതിലാണ് ഇഡിയുടെ അന്വേഷണം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അന്വേഷണം അവസാനഘട്ടത്തിലെന്ന് SIT ഹൈക്കോടതിയിൽ. കുറ്റപത്രം ഉടൻ സമർപ്പിക്കുമെന്നും അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചു. അതേസമയം വിഗ്രഹങ്ങൾക്ക് പിന്നിൽ സ്ഥാപിക്കുന്ന പ്രഭാമണ്ഡലത്തിൽ പരിശോധന നടത്താൻ ഹൈക്കോടതി അനുമതി നൽകിയിട്ടുണ്ട്. പ്രഭാമണ്ഡലത്തിന്റെയും വാതിലിന്റെയും സാമ്പിളുകൾ കോടതി ശേഖരിക്കും. ജംഷഡ്പൂർ NMLA റിപ്പോർട്ട് അന്വേഷണത്തിൽ നിർണായക സഹായം ചെയ്യുമെന്ന് കോടതി നിരീക്ഷിച്ചു. രാഷ്ട്രീയ വിവാദമുയർത്തിയ കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ കൂടുതൽ വ്യക്തതയ്ക്കായി സാക്ഷികളുടെയും സംശയിക്കപ്പെടുന്നവരുടെയും മൊഴികൾ വിശദമായി പരിശോധിക്കാൻ അന്വേഷണ സംഘം. കേസുമായി ബന്ധപ്പെട്ട് ഇന്നലെ മൊഴിയെടുത്ത DYFI പ്രവർത്തകൻ റിബേഷ് രാമകൃഷ്ണൻ അടക്കമുള്ളവർ മുൻപ് നൽകിയ മൊഴികളും പുതുതായി രേഖപ്പെടുത്തിയ മൊഴികളും തമ്മിൽ വൈരുദ്ധ്യങ്ങളുണ്ടോ എന്ന് കണ്ടെത്താനാണ് പുതിയ സംഘത്തിന്റെ നീക്കം. കേരളത്തിൽ IAS ഉദ്യോഗസ്ഥ തലത്ത് വൻ അഴിച്ചുപണി. ബി അശോക ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാകും. എൻ പ്രശാന്ത് കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി. യുവജനകാര്യ മൃഗശാല മ്യൂസിയം വകുപ്പുകളുടെ അധിക ചുമതല എൻ പ്രശാന്തിന്. ദിവ്യായസ് അയ്യർ തദ്ദേശ സ്വയംഭരണ വകുപ്പിലേക്ക് മാറി. തദ്ദേശ ഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാകും ദിവ്യായസ് അയ്യർ. TV അനുപമ ഗതാഗത സെക്രട്ടറി. രത്തൻ യു ഖേൽക്കറിന് തുറമുഖ വകുപ്പ് സെക്രട്ടറിയുടെ അധിക ചുമതല നൽകും. MG രാജമാണിക്കും KSEB ചെയർമാൻ. MNJ നോർക്കയുടെയും ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെയും അധിക ചുമതല. അവധി കഴിഞ്ഞു മടങ്ങിയ തിരേണു രാജന് ആരോഗ്യവകുപ്പ് അഡീഷണൽ സെക്രട്ടറിയായും നിയമനം ലഭിച്ചു. MBBS കോഴ്സിൽ അധികമായി ഈടാക്കുന്ന 6 മാസത്തെ ഫീസ് തിരികെ നൽകണമെന്ന ദേശീയ മെഡിക്കൽ കമ്മീഷൻ നിർദ്ദേശം ചർച്ച ചെയ്യാൻ അടിയന്തര യോഗം വിളിച്ച കേരള സർക്കാർ. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ വിളിച്ചു ചേർത്ത യോഗം വെള്ളിയാഴ്ചയാണ്. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറും സ്വാശ്രയ കോളേജ് മാനേജ്മെന്റ് പ്രതിനിധികളും പങ്കെടുക്കും. നിർദ്ദേശം ബാധകമല്ലെന്ന നിലപാടിലാണ് സ്വാശ്രയ കോളേജുകൾ. കേരളത്തിലെ സാഹചര്യം നോക്കാതെയുള്ള നിർദ്ദേശമെന്ന് സ്വാശ്രയ മെഡിക്കൽ കോളേജ് അസോസിയേഷൻ പറയുന്നു. ആഗോള അയ്യപ്പ സംഗമം ഇടത് സർക്കാർ കാലത്ത് നടത്താൻ പാടില്ലായിരുന്നുവെന്ന് CPM സംസ്ഥാന സമിതിയിൽ വിമർശനം. സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിലപാട് തിരുത്തിയാണ് സംസ്ഥാന സമിതി വിമർശനം ഉൾപ്പെടുത്തിയത്. സ്വർണ്ണക്കൊള്ളയിൽ പ്രതിയായ പത്മകുമാറിനെതിരെ നടപടിയെടുക്കാത്തത് തെറ്റായിപ്പോയെന്നുൾപ്പെടെ വിമർശനം ഉയർന്നു. ജനവിഭാഗങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ സമുദായ നേതാക്കൾ ആശ്രയിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാത്തരം വർഗീയതയും ഒരുപോലെ എതിർക്കാൻ CPM സംസ്ഥാന സമിതിയിൽ തീരുമാനം. വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയ പരാമർശങ്ങളെ ശക്തമായി തള്ളിപ്പറയും. അക്കാര്യത്തിൽ വീഴ്ച സംഭവിച്ചത് തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തി. തിരുത്തൽ നടപടികൾ ചർച്ച ചെയ്യാനായി ഓഗസ്റ്റിൽ വിപുലീകൃത സംസ്ഥാന സമിതി വിളിക്കാനും തീരുമാനം. ഇന്ത്യയിൽ സബ്സിഡിയുള്ള പാചക വാതക സിലിണ്ടറുകളുടെ എണ്ണം 4 കുറച്ചു. പ്രതിവർഷം 9 സിലിണ്ടറുകളായിരുന്നു നേരത്തെ അനുവദിച്ചത്. പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന ഗുണഭോക്താക്കൾക്ക് അനുവദിച്ച സിലിണ്ടറുകളുടെ എണ്ണമാണ് കുറച്ചത്. ഗാർഹിക സിലിണ്ടറിന്റെ വില കൂട്ടിയതിനു ശേഷമാണ് സാധാരണ ജനങ്ങൾക്കുള്ള ഇരുട്ടടിയുണ്ടായത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. ലോക്സഭാ സീറ്റുകളുടെ എണ്ണം കൂട്ടുന്നതിൽ DMKയുടെ സഹായം തേടി കേന്ദ്ര സർക്കാർ. 71 സെൻസസ് തന്നെ ആധാരമാക്കി മണ്ഡല പുനർനിർണയം നടത്താമെന്ന നിർദ്ദേശം കേന്ദ്രം DMKക്ക് മുൻപാകെ വെച്ചിട്ടുണ്ട്. സമവായമായാൽ ബില്ല് വർഷകാല സമ്മേളനത്തിൽ വീണ്ടും കൊണ്ടുവരും. DMKക്ക് പുറമെ തൃണമൂൽ കോൺഗ്രസിലെ വിമത MPമാർക്ക് മുൻപിലും കേന്ദ്ര സർക്കാർ വിഷയം അവതരിപ്പിച്ചേക്കും. സുനിൽ കനഗോലുവിനെ കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിന്റെ മുഖ്യ ഉപദേശകനായി നിയമിച്ചു. ക്യാബിനറ്റ് റാങ്കോടെയാണ് നിയമനം. കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായിരുന്നു സുനിൽ കനഗോൽ. കേരളത്തിൽ കനത്ത മഴ. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ 3 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലെ എല്ലാ വിദ്യാലയങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി നൽകി. അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത പ്രവചിച്ച് റെഡ് അലർട്ട് നിലനിൽക്കുകയാണ് 3 ജില്ലകളിൽ. INTA സഖ്യത്തിന്റെ യോഗത്തിൽ കോൺഗ്രസിനെതിരെ സഖ്യകക്ഷിയിൽ രൂക്ഷ വിമർശനമുയർത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ വേളയിൽ സഖ്യകക്ഷികൾക്കിടയിൽ കൃത്യമായ ഏകോപനമുണ്ടായിരുന്നില്ലെന്ന് പാർട്ടികൾ കുറ്റപ്പെടുത്തി. കോൺഗ്രസ് നേതാക്കൾ തങ്ങൾക്കെതിരെ മോശം പരാമർശങ്ങൾ നടത്തിയതായി സഖ്യകക്ഷികൾ ആരോപിച്ചു. സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് കോൺഗ്രസിനെതിരെയുള്ള വിമർശനങ്ങൾക്ക് തുടക്കമിട്ടു. ഇടത് പാർട്ടികളും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ഈ നിലപാടിനെ പിന്തുണച്ച് രംഗത്തെത്തി. വർഷത്തിൽ ഒരിക്കൽ മാത്രം യോഗം ചേരുന്ന രീതി ഫലപ്രദമല്ലെന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടി. കൃത്യമായ ഇടവേളകളിൽ യോഗം വിളിച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. ഇനി മുതൽ 2 മാസത്തിലൊരിക്കൽ ഇന്ത്യ സഖ്യം യോഗം ചേരും. അടുത്ത ഓഗസ്റ്റിൽ ഹൈദരാബാദിൽ വെച്ച് ഇന്ത്യ സഖ്യത്തിന്റെ യോഗം. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ സംയുക്ത നീക്കം, നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, CBSE പരീക്ഷാ വിവാദം എന്നിവ മുൻനിർത്തി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെടാൻ സഖ്യം തീരുമാനിച്ചു. ഇന്ത്യയിലെ തൊഴിലില്ലായ്മ, വിലക്കയറ്റം, കർഷകരുടെ പ്രശ്നങ്ങൾ എന്നിവ ചർച്ച ചെയ്യാൻ കേന്ദ്ര സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട്. വോട്ടർ പട്ടികയിൽ പുതുക്കിയതിലെ ക്രമക്കേടുകൾ ഉന്നയിച്ച് ചീഫ് ജസ്റ്റിസിന് കത്തയക്കാനും തീരുമാനമായി. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് സ്റ്റീൽ ഫാക്ടറിയിൽ പൊട്ടിത്തെറിയിൽ 8 തൊഴിലാളികൾക്ക് ജീവൻ നഷ്ടമായി. നിരവധി പേർക്ക് പരിക്കേറ്റു. പ്ലാന്റിലെ സ്റ്റീൽ ഒരുക്കുന്ന ഭാഗത്താണ് ദുരന്തമുണ്ടായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖം രേഖപ്പെടുത്തി. ദുരിതാശ്വാസ നിധിയിൽ നിന്ന് സഹായം പ്രഖ്യാപിച്ചു. ഓരോ തൊഴിലാളികളുടെയും അടുത്ത ബന്ധുക്കൾക്ക് 2 ലക്ഷം രൂപ ധനസഹായം, പരിക്കേറ്റവർക്ക് 50,000 രൂപയും നൽകും. ഇറാൻ യുദ്ധത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് മുന്നറിയിപ്പ് നൽകി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായി വീണ്ടും യുദ്ധത്തിലേക്ക് പോയാൽ ഒറ്റയ്ക്ക് പോരാടേണ്ടി വരുമെന്ന് ട്രംപ് ആക്സിയോസിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. ഇറാൻ യുദ്ധം 4 മാസത്തിലേക്ക് കടക്കവേ പശ്ചിമേഷ്യ കൂടുതൽ യുദ്ധ ഭീതിയിലാഴ്ത്തി. ഇസ്രായേൽ കപ്പലുകൾക്ക് ചെങ്കടലിൽ പൂർണ്ണ നിരോധനം പ്രഖ്യാപിച്ച് ഹൂതികൾ. നിലവിലെ സംഘർഷം കാരണം ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായി അടഞ്ഞുകിടക്കുന്ന പശ്ചാത്തലത്തിൽ ആഗോള വിപണിയിലേക്കുള്ള പ്രധാന ബദൽ സമുദ്രപാതയായ ചെങ്കടലിനെ ലക്ഷ്യമിട്ടാണ് ഇറാൻ അനുകൂലികളുടെ ഹൂതികളുടെ പുതിയ നീക്കം. ലോകകപ്പ് ഫുട്ബോളിന് ഇനി 2 നാൾ. ടീമുകളും ആരാധകരും ഫുട്ബോൾ ആവേശത്തിലേക്ക്. US, കാനഡ, മെക്സിക്കോ രാജ്യങ്ങൾ സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന 48 ടീമുകളുടെ ലോകകപ്പിൽ 104 മത്സരങ്ങൾ, 1248 കളി. ഓടിക്കുന്ന വാഹനത്തിന്റെ വാതിൽ തുറന്നാൽ 2000 ദിർഹം പിഴ ചുമത്തുമെന്ന് അബുദാബി പോലീസ്. ഡ്രൈവർമാരുടെ ലൈസൻസിൽ 23 ബ്ലാക്ക് മാർക്ക്. വാതിൽ കൃത്യമായി അടയ്ക്കാത്തത് മൂലമുള്ള അപകടങ്ങൾ തടയുന്നതിന്റെ ഭാഗമായാണ് നിയമം കർശനമാക്കുന്നത്. അടുത്ത വാർത്ത 9 മണിക്ക്.
4: Home FM News was brought to you by Danya Group of Companies since 1982.
1: Time check.
3: Good morning. Studio clock ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ 8 മിനിറ്റ്.
1: Time check. Weather update.
4: Brought to you by Alras Auto AC Parts, #1 auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോഴത്തെ താപനില 33 ഡിഗ്രി സെൽഷ്യസ്. അന്തരീക്ഷ ഈർപ്പം 55%.
1: Weather update.
4: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: ஆர் லிசனிங் டு சாண்ட் டியூன்ஸ் வித் அக்ஷய் அண்ட் வித்யா.
1: Welcome back home 92.2 FM ലേക്ക് സ്വാഗതം. അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. അങ്ങനെ നല്ല മനോഹരമായിട്ടുള്ള കുറേ പാട്ടുകളാണ് നമ്മൾ രാവിലെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. എനിക്ക് പലരും വായിച്ചിട്ടുണ്ട് നല്ല കോഫി വിത്ത് ഹോം 92.2 FM എന്ന് കേട്ടിട്ടുണ്ട്. നല്ല സന്തോഷം, കാരണം ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ഒരു കോഫി എടുത്ത് വെച്ചിട്ട് വേണം നിങ്ങൾ നമ്മളെ കേൾക്കാനായിട്ട്. നല്ല പാട്ടുകൾ, നല്ല വാർത്തകൾ, നല്ല അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങളിലേക്ക് തന്നെ എത്തുന്നതാണ്. ഇന്നും എനിക്ക് നമ്മുടെ ഓട്ടോ റിവ്യൂ പറയാനുണ്ട് കേട്ടോ. ഒരു നമ്മുടെ നാട്ടിൽ ഇപ്പം ഇറങ്ങിയൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ പോലെ ഫ്ലക്സ് ഫ്യുവൽ ടെക്നോളജിയെ പറ്റിയിട്ടുള്ള ആദ്യത്തെ വാഗണർ ഇറങ്ങിയെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അതുപോലെ ഒരു സംതിങ് നമുക്കൊക്കെ ഇഷ്ടപ്പെടുന്ന മറ്റൊരു വാഹനത്തിൻ്റെ ഒരു പുതിയ വേരിയൻറ്റ് നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. അതിനെ പറ്റിയിട്ടൊക്കെ പറയാം. ഇപ്പോൾ നമുക്ക് ഒരുപാട് പാരൻസ് കേൾക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ സ്കൂൾസിൻ്റെ കാര്യം പറയുന്നു. നമ്മൾ ഫൈനൽ സ്ട്രെച്ചിലേക്ക് കയറിയേക്കാണ് നമ്മുടെ സ്കൂൾസ് എല്ലാം. സമ്മർ ബ്രേക്സിന് പോകുന്നതിന് മുന്നേ കുട്ടികളൊക്കെ ഒരുപക്ഷെ എല്ലാവരും പാക്ഡായിട്ട് അവരൊക്കെ ഇങ്ങനെ എന്താ പറയണേ കുറേ അസൈൻമെൻറ്റ്സും കുറേ കാര്യങ്ങളും അത് ഇത് ഇത് ഇതൊക്കെ പറഞ്ഞിട്ട് എല്ലാം കുട്ടികളൊക്കെ ഇച്ചിരി പ്രഷറാകുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് പാരൻസ് അത് മനസ്സിലാക്കിയിട്ട് വേണം അവരൊക്കെ ഇന്ന് ഹാൻഡിൽ ചെയ്യാനായിട്ട്. നല്ല ഇനി സമ്മർ ബ്രേക്കിലേക്ക് തന്നെ പോകുന്നു. അതുപോലെ തന്നെ കെ എച്ച് ഡിയുടെ ഏകദേശം ഒരു അപ്രോക്സിമേറ്റ്ലി കണക്കുകൾ 2026-2027 വർഷത്തെ ഒരു ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം എന്താണേലും ന്യൂ അക്കാഡമിക് ഇയർ തുടങ്ങാൻ പോകുന്ന ഏകദേശം ഓഗസ്റ്റ് 31, 2026 എന്നാണ് പറയുന്നത്. ഓഗസ്റ്റ് 31 എന്ന് പറയുന്നത് നമ്മൾ ഓണമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും. ഓണം ഇവിടെ എനിക്കൊന്നും 17 August മറ്റോ ആണ് തിരുവോണം വരുന്നത്. അപ്പം 31 സ്കൂൾ തുറക്കുന്നത്, പുതിയ അക്കാഡമിക് ഇയർ തുറക്കുന്നത്. അതിൻ്റെ ഒരു ഹാഫ് ടേം എന്ന് പറയുന്നത് നമ്മുടെ ഒക്ടോബറിലേക്ക് എത്തുന്ന സമയത്തായിരിക്കും. ഒക്ടോബർ 12 to 18 ഈ ഒക്ടോബറിൽ വരാൻ പോകുന്ന വെക്കേഷൻ എന്ന് പറയുന്നത്, അപ്പോൾ ഷോർട്ട് ബ്രേക്ക് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒക്ടോബർ 19 to 23 അത് രണ്ടിലേതെങ്കിലും ഒരു സെഗ്മെൻറ്റിലായിരിക്കും ആ ഒരു ഷോർട്ട് ടേം വരാൻ പോകുന്നത്. അതിനുശേഷം വിൻ്റർ ഹോളിഡേയ്സ് വരുന്നത് December 14 to January 3 January 3, 2027 അപ്പോൾ 23 അതുതന്നെയായിരിക്കും ടേം 2 ഒരു സ്റ്റാർട്ടിങ് എന്ന പോലെയും പറയുന്നത്. ഫെബ്രുവരിയിൽ നമ്മൾ ഹാഫ് ടേം നമ്മൾ എന്താ പറയുന്നത് കടക്കും. അതുപോലെ തന്നെ റംലാൻ മാസത്തിൻ്റെ അത് ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അനുസരിച്ച് നമ്മൾ February 7 സ്റ്റാർട്ട് ചെയ്യുമെന്ന് അൺഎക്സ്പെക്റ്റഡ് ഡേറ്റ് പറയുന്നത് ആൻഡ് അറൗണ്ട് March 9. സോ അതിൻ്റെ പ്രകാരമുള്ള കുറേ സ്കൂളുകളുടെ ബാക്കി കാര്യങ്ങളും ആ ഒരു മാസം ഉണ്ടാവും. പിന്നെ സ്പ്രിംഗ് ബ്രേക്ക് ഉണ്ടാവും April 5 അപ്രോക്സിമേറ്റ്ലി പറയുന്നത്. April 12 റിട്ടേൺ ചെയ്യാന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. പിന്നെ അതിനെ തുടർന്ന് ബാക്കി. അപ്പോൾ ഏകദേശം ഒരു വർഷത്തെ കണക്കുകളൊക്കെ തന്നെ ഇപ്പം കേസിൽ നേരത്തെ കൊടുത്തു. ഇത് വളരെ നല്ലതാണ്, കാരണം ഈ ഡേറ്റ്സ് വെച്ച് പാരൻസിന് പല കാര്യങ്ങളും പ്ലാൻ ചെയ്യാൻ പറ്റും. നാട്ടിലേക്ക് പോകേണ്ടവർക്കൊക്കെ ആണെങ്കിൽ ആ യാത്രകൾ പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഡേറ്റ്സ് നമുക്കൊരു 1 ഹെഡ് തന്നെ കിട്ടിയതുകൊണ്ട് വളരെ നല്ല രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്യാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളുമാണ് ഇപ്പോൾ കേസിൽ പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണേലും ബാക്കി കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ തന്നെ നിങ്ങൾ സ്കൂൾ ആയിട്ടൊക്കെ ചോദിച്ച് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നത്. എനിക്കൊന്നു KHDA ഒരു മൊത്തം ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് 2026-27 കാര്യം മാത്രമാണ് പറയുന്നത്. അതിൻ്റെ 3 അതായത് 2027-28, 2028-29 അത്രയും വർഷത്തേക്കുള്ള കംപ്ലീറ്റ് സ്കെഡ്യൂള് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പം കൂടുതൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് അതിൻ്റെ വെബ്സൈറ്റിലും കാര്യങ്ങളൊക്കെ തന്നെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ ട്രാവലും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം തന്നെ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ പാരൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നോർക്കുക. അപ്പം എന്താണെങ്കിലും കുട്ടികളുടെ ഫൈനൽ ഒരു ബ്രേക്കിന് പോകുന്നതിന് മുന്നത്തെ ഒരു എന്താ പറയുന്നത് ഒരു ഫൈനൽ ടേമിലേക്കാണ് അവർ, അല്ല ഫൈനൽ ആ സോണിലേക്കാണ് അവർ കയറിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് പരിപാടി ഈ വട്ടം? നാട്ടിലേക്ക് പോകുന്നുണ്ടോ? മഴ കൊള്ളാനായിട്ട് നല്ല കപ്പയും മീനും ഒക്കെ കഴിക്കാനായിട്ട് നാട്ടിലേക്ക് പോകാൻ താല്പര്യമുണ്ടോ? അതോ ഇവിടെ തന്നെയാണോ അതോ വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് പറക്കാനാണോ? എങ്ങനെയാണ് ഈ വട്ടത്തെ? അതോ ഇനിയും അങ്ങനെ വലിയ പരിപാടിയായിട്ട് നാട്ടിൽ പോകുന്നില്ല, ഇനിയും ഇവിടെ തന്നെയാണോ? എന്താണ് നിങ്ങളുടെ ഈ വട്ടത്തെ പ്ലാൻസ്? അതിവിടെ പറയാം. 0585829220 നമ്മുടെ വാട്സാപ്പ് നമ്പർ ഉണ്ട്. കാരണം ഈ വട്ടം ഇതൊരു ടോട്ടലി ഡിഫറെൻറ്റ് സിനാരി ആണല്ലോ ഈ വട്ടം നമ്മൾ കണ്ടത്. അപ്പോൾ കുറേ പേർക്ക് നാട്ടിലേക്ക് പോകാനായിട്ടുള്ളൂ 4-5 ടിക്കറ്റും ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ അത് അത്ര വലിയ അഫോർഡബിൾ ആവില്ല ഒരു പക്ഷേ, മേ ബി. അപ്പോൾ ലെറ്റ് സീ എന്താണ് നിങ്ങൾ നാട്ടിൽ പോകുന്നുണ്ടോ കാര്യങ്ങളൊക്കെ തന്നെ പറയാം. എന്തായാലും ഒരു ബ്യൂട്ടിഫുൾ സോങ് കേട്ടിട്ട് നമുക്ക് ഓടി തിരിച്ചു വരാം. സെറ്റ് ബാക്ക് എനർജി ഹോം 92.2 FM അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം വിനീത് ശ്രീനിവാസൻ ദാറ്റ് ബ്യൂട്ടിഫുൾ നമ്മളൊക്കെ നാട്ടിൽ നിന്ന സമയത്ത് ഗൾഫ് കാണിച്ചൊരു പാട്ടാണ്. സെറ്റ് ബാക്ക് എനർജി ഹോം 92.2 FM ഞാനുണ്ടാവും until 11 o'clock.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
6: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
7: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859.
10: That's 055-666-5859.
11: Home 92.2 FM. Home is a feeling.
2: ഒരു സംശയം, ജിമ്മിൽ പോയതുകൊണ്ട് മാത്രം ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ?
12: പറ്റില്ല. അതിന് ഹെൽത്തി ലൈഫ് സ്റ്റൈലും ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സും വേണം.
13: എല്ലാ എസെൻഷ്യൽ ന്യൂട്രിയൻസും അടങ്ങിയ സൂപ്പർ ഫുഡ്സ് തന്നെ വേണം.
2: അതിനല്ലേ ഗ്രീൻ ഫാമിന്റെ സൂപ്പർ ഫുഡ്സ്. 25 വർഷത്തിലേറെയായി അടുക്കള കീഴടക്കിയ ഗ്രീൻ ഫാം ഫാമിലിയിൽ നിന്നും ചിയാ സീഡ്സ്, ഫ്ളാക്സ് സീഡ്സ്, ബാർലി, റാഗി, അമരാന്ത്, ബക്ക്വീറ്റ്, കീൻവ.
14: ബെസ്റ്റ് ക്വാളിറ്റി ആൻഡ് ബെസ്റ്റ് പ്രൈസ്. അവൈലബിൾ അക്രോസ് ഓൾ ലീഡിംഗ് സൂപ്പർ മാർക്കറ്റ്സ്, ഹൈപ്പർ മാർക്കറ്റ്സ് ആൻഡ് ഫാർമസീസ് ആൻഡ് greenfarmuae.com.

0: അങ്ങനെ നമ്മൾ എന്താ സംഭവത്തിലേക്ക് പോകാനുള്ള ഒരു സമയം കൂടെയാണ്. എന്താണ് മിനി പത്മ ഇന്ന് എന്താ സംഭവത്തിലെ വിഷയം?
1: എപ്പോഴും വെറൈറ്റി ഉള്ള സബ്ജക്ട് എടുക്കണം എന്നാണ് നമ്മുടെ ലിസ്ണേഴ്സ് നമ്മളെ ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്നവർ എപ്പോഴും നമുക്ക് മെസ്സേജ് അയക്കാറുള്ളത്. അഗ്നിവീറുകളെ കുറിച്ചാണ് ഇന്നത്തെ എന്താ സംഭവം. അഗ്നിവീറുകളിൽ പകുതി പേരെയും നിലനിർത്താൻ ഒരു ശുപാർശ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. അതായത് അഗ്നിവീർ സേനാംഗങ്ങളിൽ 50% പേരെ സൈന്യത്തിൽ നിലനിർത്താനുള്ള ശുപാർശ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം പരിഗണിക്കുന്നു എന്നതായിരുന്നു പ്രധാനപ്പെട്ട വാർത്ത. അപ്പൊ പലർക്കും ഇപ്പോൾ മുമ്പ് കേട്ടവരൊക്കെ ഉണ്ടാവും, എങ്കിലും ആരാണ് ഈ അഗ്നിവീർ, എങ്ങനെയാണ് ഇവരെ തിരഞ്ഞെടുക്കുന്നത്, ഇവർ ഇന്ത്യൻ സൈന്യത്തിന് എന്താണ് ചെയ്യുന്നത്? അപ്പൊ ഇന്ത്യയുടെ സായുധ സേന നമ്മുടെ കര, നാവിക, വ്യോമസേനകളിലേക്ക് യുവാക്കളെ 4 വർഷത്തേക്ക് നിയമിക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പദ്ധതി അഗ്നിപഥ്, ആ പദ്ധതി പ്രകാരം തിരഞ്ഞെടുക്കുന്ന സൈനികരെയാണ് നമ്മൾ അഗ്നിവീറുകൾ എന്ന് വിളിക്കുന്നത്. ഈ അഗ്നിവീറുകളെ കുറിച്ചുള്ള പ്രധാന കാര്യം എന്ന് വെച്ചാൽ അവരുടെ നിയമന കാലാവധിയാണ്. പണ്ടൊക്കെ സൈനികരെടുക്കുമ്പോൾ നീണ്ട കാലാവധി അവർക്ക് കിട്ടാറ്, പക്ഷെ ഇത് വളരെ കുറഞ്ഞ കാലാവധി, 4 വർഷത്തേക്ക് മാത്രമാണ് ഇവരെടുക്കുക. പ്രായപരിധി നോക്കുമ്പോൾ 17.5 വയസ്സിനും 21 വയസ്സിനും ഇടയിലുള്ള അവിവാഹിതരായിട്ടുള്ള യുവതികൾക്കും യുവാക്കൾക്കുമാണ് അഗ്നിവീറായിട്ട് തെരഞ്ഞെടുക്കപ്പെടാൻ സാധ്യതയുള്ളത്. ശമ്പളവും ആനുകൂല്യം നോക്കുകയാണെങ്കിൽ പ്രതിമാസം 30,000 രൂപ മുതൽ 4 വർഷം പിരിയുന്ന സമയത്ത് 40,000 രൂപ വരെ പ്രതിമാസ ശമ്പളം. ശമ്പളം വെച്ച് നോക്കുമ്പോൾ അങ്ങനെ വലിയൊരു ശമ്പളമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല.
0: പ്രായത്തിന്റെ കണക്ക് കൂട്ടുമ്പോൾ
1: പ്രായത്തിനുണ്ട്, അതാണ് അടുത്ത് വരുന്നത്. ഈ പ്രായം കഴിഞ്ഞ് ഇവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പിന്നെ അവരെ തൊഴിലില്ലായ്മ ആൾക്കാരായിട്ട് മാറുന്നു. അപ്പൊ ഇവരുടെ സേവാനിധി പാക്കേജ് എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് ഒരു പാക്കേജ് ലഭിക്കും. ശമ്പളത്തിൽ നിന്ന് 30% തുകയുണ്ടല്ലോ, അത് കോർപ്പസ് ഫണ്ടിലേക്ക് സർക്കാർ
0: മാറ്റിവെക്കും.
1: ജോലി ചെയ്യുന്ന സമയം ഇത്രയും തുക തന്നെ പ്രൊവിഡന്റ് ഫണ്ട് പോലെ സർക്കാരും ഇടും. എന്നിട്ട് 4 വർഷം പൂർത്തിയാകുമ്പോൾ പലിശ സഹിതം ഏതാണ്ട് 10 ലക്ഷം 11 ലക്ഷത്തിനടുത്താണ് ഈ 4 വർഷം കൊണ്ട് ഇവരുടെ അക്കൗണ്ടിലേക്ക് വരിക. ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ യാതൊരു പ്രീമിയം അടക്കാതെ തന്നെ 48 ലക്ഷം രൂപയുടെ ലൈഫ് ഇൻഷുറൻസ് പരിരക്ഷ അഗ്നിവീറുകൾക്ക് ലഭിക്കും 4 വർഷം സേവനം ചെയ്താലും. പിന്നെ 4 വർഷത്തെ സേവനം പൂർത്തിയാക്കുന്നവരിൽ നിന്ന് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന 25% പേരെ സേനയിൽ നിലനിർത്തുമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പൊ വരുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ 25 അല്ല, പകുതിയോളം പേരെ തന്നെ നിലനിർത്താനുള്ള ഒരു സാധ്യതയുണ്ടെന്നാണ്. ഏതാണ്ട് അത്രയോളം പേരെങ്കിലും നിലനിർത്തണം ഇതിൽ. കാരണം കുട്ടികൾ 17.5 വയസ്സിൽ സൈന്യത്തിൽ ചേരുകയാണ്, അച്ചടക്കത്തോടെ ആ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് അവർ വരികയാണ്. അത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുമ്പോൾ അവരെ സംബന്ധിച്ച് ലോകം ഇനി എന്ത് ചെയ്യണമെന്ന കാര്യത്തിൽ തൊഴിലില്ലായ്മ വരുന്നുണ്ട്. അപ്പൊ അത് അങ്ങനെ തൊഴിലില്ലായ്മ സൃഷ്ടിക്കില്ലേ എന്നാണ് പ്രധാനമായിട്ടും പ്രതിപക്ഷം ഇതിനെ എതിർക്കുന്നതിന് പറയുന്നത്. ഇതിലെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുമ്പോൾ ആർമിയിലേക്കാണെങ്കിൽ എൻട്രി ഇപ്പൊ സാധാരണ 10ാം ക്ലാസ് പഠിച്ചവർക്കുണ്ട്. നേവിയിലാണെങ്കിൽ 10+2 നിർബന്ധമാണ്. മാത്സ്, ഫിസിക്സ് അതേതെങ്കിലും ഒന്ന് പഠിച്ചിരിക്കണം. നേവിയിൽ എപ്പോഴും അങ്ങനെയാണല്ലോ. പിന്നെ എയർഫോഴ്സിലാണെങ്കിൽ 10+2, പിന്നെ 3-ഇയർ ഡിപ്ലോമ കോഴ്സ് എഞ്ചിനീയറിംഗിൽ ഇതിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിലുണ്ടെങ്കിൽ എയർഫോഴ്സിലും അവരെ എടുക്കും. അങ്ങനെ ഈ 3 നമ്മുടെ സേനാ വിഭാഗത്തിലും എടുക്കുന്നതിന് ഓരോന്നുണ്ട്. പിന്നെ 17-21 വയസ്സ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കോഴ്സ് പഠിക്കാനല്ലേ സാധ്യതയുള്ളൂ. അപ്പൊ ഇവരുടെ ഹയർ എഡ്യൂക്കേഷൻ പിന്നെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ വേണ്ടുന്നവർക്ക് എന്ത് ചെയ്യും, അവർക്കപ്പോഴത്തേക്കും അവരുടെ സമയം കഴിയില്ലേ, അങ്ങനെയുള്ള ചില ആശങ്കകളുണ്ട്. എങ്കിലും സൈന്യത്തിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് കേന്ദ്രം കൊണ്ടുവന്ന ഒരു പുതിയ പദ്ധതിയായിട്ടാണ് ഇതിനെ അംഗീകരിക്കുന്നത്.
0: ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് തോന്നുന്നു ഒരുപാട് കിട്ടും. കാരണം ഒരുപാട് ആളുകള് ഈ എന്താ പറയുന്ന ആർമിയിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചിരിക്കും,
1: അവർക്കപ്പോഴത്തേക്കും അവരുടെ സമയം കഴിയില്ലേ, അങ്ങനെയുള്ള ചില ആശങ്കകളുണ്ട്. എങ്കിലും സൈന്യത്തിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് കേന്ദ്രം കൊണ്ടുവന്ന ഒരു പുതിയ പദ്ധതിയായിട്ടാണ് ഇതിനെ അംഗീകരിക്കുന്നത്.
0: ഓപ്പർച്യൂണിറ്റീസ് എനിക്ക്

0: സൈനികർക്ക് തന്നെയാണ്, അത് ഈ അഗ്നിവീരുകൾക്ക് ഉണ്ടാവില്ല. പിന്നെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൊഴിൽ സുരക്ഷിതത്വം ഇല്ലായ്മ എന്നതാണ്. 4 വർഷത്തെ സേവന കാലാവധിക്ക് ശേഷം വരുമ്പോൾ ഈ 50% എടുത്താലും ബാക്കി 50% പേര് പിന്നെ നമ്മുടെ തൊഴിലില്ലായ്മ മാർക്കറ്റിലേക്ക് എന്നല്ലേ ഇറങ്ങി വരുന്നത്. ഭാവിയിലുള്ള ആശങ്ക 17.5-21 ഇടയിലാണ് ഇവരെ റിക്രൂട്ട് ചെയ്യുന്നത്. 4 വർഷത്തിന് ശേഷം പുറത്തു വരുമ്പോൾ ഇവർക്ക് ബിരുദമോ ഹയർ എഡ്യൂക്കേഷനോ ഇല്ല. ഇത് ഇവരുടെ ഭാവി തൊഴിൽ സാധ്യതകളെ ബാധിക്കില്ലേ? പിന്നെ വേണം അവർക്ക് പഠിച്ചിട്ട് അടുത്ത തൊഴിൽ നേടാൻ വേണ്ടിയിട്ട്. പിന്നെ ഹ്രസ്വകാല പരിശീലനവും പിന്നെ സേവനവും സൈനികരുടെ അച്ചടക്കത്തെയും പ്രവർത്തന മികവിനെയും യൂണിറ്റിലെ ഐക്യത്തെയും ദോഷകരമായിട്ട് ബാധിക്കുമെന്നാണ് പ്രതിരോധ വിദഗ്ധർ പറയുന്നത്. വേറെ എന്തിലേക്ക് നിങ്ങൾ കരാറടിസ്ഥാനത്തിലോ ചെറിയ കാലത്തേക്കോ സൈനികരെടുത്തോളൂ, പക്ഷെ ഈ ഒരു വിഭാഗത്തിലേക്ക്, നമ്മുടെ സൈന്യത്തിലേക്ക് ഏറ്റവും കണിശമായിട്ട് നമുക്ക് അവർ ഭാവിയിലേക്ക് നമുക്ക് അവരുടെ മുതൽക്കൂട്ട് എന്ന രീതിയിൽ തന്നെ യൂസ് ആൻഡ് ത്രോ നയം അവരെ ഒഴിവാക്കണം. അഗ്നിവീരുകൾ ഒരിക്കലും അങ്ങനെ സൈന്യത്തിലേക്ക് എടുത്തിട്ട് രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയായിട്ട് എടുത്തിട്ട് 4 വർഷം കഴിയുമ്പോൾ അവരോട് പൊയ്ക്കോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രതിരോധ സംവിധാനത്തിന് നല്ലത് എന്നാണ് ഈ രംഗത്ത് പ്രവർത്തിച്ചവർ പറയുന്നത്.
1: തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു മറ്റൊരു സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരു 22-ാം വയസ്സിൽ ഒരാൾക്ക് 12 ലക്ഷം രൂപ എന്ന് പറയുന്നത് വേറെ ഒരു ജോലി ചെയ്താലും കിട്ടാൻ പോകുന്നില്ല. അത് മാത്രമല്ല ശമ്പളം കിട്ടുന്നുണ്ടല്ലോ, അതിന്റെ പിന്നെ ഈ പറയുന്ന ഒരു ഇൻഷുറൻസ് കിട്ടുന്നുണ്ട്. അപ്പൊ ഒരു അത് കഴിഞ്ഞിട്ട് ഒരു പക്ഷേ ഒരു ബിസിനസ്
0: പഠിക്കാനുള്ള സാധ്യതകളും, പിന്നെ എനിക്ക് തോന്നുന്നു ഇവർ അഗ്നിവീർ ആയതുകൊണ്ട് തന്നെ ഇവർക്കുള്ള ഹയർ എഡ്യൂക്കേഷൻ സമയത്തൊക്കെ ഇവർക്ക് ഒരു ക്വാട്ട കൊടുക്കാൻ സാധ്യതയുണ്ട്. മുൻ സൈനികരാണ്, അപ്പൊ എല്ലാ സ്ഥലത്തും അവർക്ക് അങ്ങനെ ഒരു പ്രിഫറൻസ് കൊടുക്കും. കൂടി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പഠിക്കേണ്ട കുട്ടികൾക്ക് 21 വയസ്സിൽ ഇറങ്ങിയാലും പഠിക്കാം, കുറച്ച് ജോലി കിട്ടുന്നതിന്റെ താമസം, പിന്നെ അതിനെ ഒഴിവാക്കാൻ വേണ്ടി ഒരു 10-11 ലക്ഷം അവരുടെ അക്കൗണ്ടിലേക്ക് വരുന്നു പഠിക്കാനും കാര്യങ്ങൾക്കും. അവർക്ക് ആജീവനാന്ത പെൻഷൻ 48 ലക്ഷം ലൈഫ് ഇൻഷുറൻസ് എന്ന രീതിയിൽ വരുന്നു. പിന്നെ അവർ ജോലിയിൽ സർവീസിൽ ഈ 4 വർഷത്തിൽ ഇരിക്കും മരിച്ച അവരുടെ കുടുംബത്തിന് 1 കോടി രൂപ കൊടുക്കുന്നു. ഇനി ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ രീതിക്ക് നമുക്ക് അതൊരു നല്ല കാര്യമായിട്ട് പറയാം. പക്ഷെ എപ്പോഴും നമ്മളൊരു വിഷയം വരുമ്പോൾ അതിൻ്റെ ഒരു മറുപുറം എന്ന് പറയുമ്പോൾ 21 വയസ്സിന് ശേഷം ഒരാൾ പിന്നെയും ഹയർ എഡ്യൂക്കേഷന് പഠിക്കാൻ പോവാ, പിന്നെയും ജോലിയല്ല പഠനത്തിലേക്ക് പോവാ എന്ന് പറയുമ്പോൾ അതുണ്ടാക്കുന്ന ഒരു സാമ്പത്തിക അരക്ഷിതാവസ്ഥ സാധാരണ കുടുംബങ്ങളെ സംബന്ധിച്ചിട്ട് 10 ലക്ഷം രൂപയൊന്നും ചെലവായി പോകാനോ ഒരു വീട് വയ്ക്കാനോ എന്തിനോ ഒരു ചെറിയൊരു സംഭവത്തിന് പോലും ഉപയോഗിക്കാൻ പറ്റില്ല 4 വർഷം കൊണ്ട് ലഭിക്കുന്ന ഈ 10-11 ലക്ഷം രൂപ. സാമ്പത്തികമായിട്ട് അത് ഉപയോഗിച്ചിട്ട് എങ്ങനെ പഠിച്ചൊരു ജോലി അല്ലെങ്കിൽ അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആക്കിയിട്ട് ഒരു ചെറിയ ബിസിനസ് ഒക്കെ തുടങ്ങിയ അതിന് ബാങ്കുകളുടെ സപ്പോർട്ടൊക്കെ നമ്മുടെ മുൻ സൈനികർ എന്ന നിലയിൽ ഇവർക്ക് കൊടുത്ത്
1: കൈയടിക്കണം. നമ്മുടെ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് കുട്ടികൾക്ക് ഒരു 6-8 മന്ത്സിലെ മിലിറ്ററി കോഴ്സ് കൊണ്ടുവന്നാൽ എല്ലാവർക്കും, രാജ്യത്തിലെ എല്ലാ കുട്ടികളും പ്ലസ് ടു കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു കോഴ്സിലേക്ക് പോകണ്ടല്ലോ. ഭയങ്കര ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു യങ്സ്റ്റേഴ്സിനെ നമുക്ക് വാർത്തെടുക്കാനായിട്ട് പറ്റുന്നതാണ്. അത് മാത്രമല്ല അവർക്ക് ജോലിയൊന്നും കൊടുക്കണ്ട, ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കോഴ്സ് വെക്കുക, അത് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസ് എന്നുള്ളത്.
0: പൃഥ്വിരാജിക്ക് എപ്പോഴും പറഞ്ഞ സൈനിക സ്കൂളിൽ പഠിച്ചിന് അച്ചടക്കം അവരുടെ ലൈഫിലുണ്ട്.
1: അത് മാത്രമല്ല നമ്മുടെ ഇപ്പൊ നാട്ടിൽ കാണുന്ന ഈ പലപ്പോ ഈ കഞ്ചാവും തുടർന്നുള്ള പല കാര്യങ്ങളും പറയുന്നത് ഇതിന്നൊക്കെ മാറിയിട്ട്, കാരണം ഒരു ചെറിയ ഒരു എമൗണ്ട് അവർക്ക് അവിടെ നിന്ന് കിട്ടും ആ രാജ്യത്തെ സേവിക്കുന്നത്. പിന്നെ അവർക്ക് വേണമെങ്കിൽ ഇതുപോലത്തെ കോഴ്സിന് പോട്ടെ, അല്ലെങ്കിൽ മിലിറ്ററി ചെയ്യണമെങ്കിൽ ചേർത്തെ, എഞ്ചിനീയറിംഗ് ഡോക്ടർ ഒക്കെ, അതിനുശേഷം എല്ലാവരിലും ഒരു പട്ടാളക്കാരനുണ്ട്.
0: ശരിക്കും അതാ ചിട്ടയായിട്ടുള്ള ജീവിതം ലഹരിയോട് നോ പറയുന്നത്. ഇതൊക്കെ നമ്മൾ നമ്മുടെ സ്കൂളിൽ തന്നെ എന്തിനാണ് കേഡറ്റുകളൊക്കെ കാണുന്നത്, നമ്മൾ ഭയങ്കര അവർ വരുന്ന കാണുമ്പോൾ തന്നെ അവരുടെ മാർച്ച് പാസ്റ്റോ അവരുടെ ആ ഒരു ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മളൊന്ന് കിടുങ്ങും. കാരണം അവർക്ക് ഈ എക്സസൈസ് ചിട്ടയായിട്ടുള്ള ഈ കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് കൊടുക്കുന്ന ഒരു സൈനി എന്തുകൊണ്ടാണ് സൈന്യത്തിൽ വരുന്ന ഒരാൾ എപ്പോഴും മാന്യമായിട്ട് അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന റെസ്പെക്ടും എന്തുകൊണ്ടാണ്, അവരുടെ ലൈഫ് സ്റ്റൈലും അവർ നമ്മുടെ രാജ്യം കാക്കുന്ന മാത്രമല്ല അവരുടെ ആ ഒരു ജീവിത രീതികൾ തന്നെ ചിട്ടയോടുകൂടി.
1: എന്തായാലും നമ്മുടെ നാട്ടിൽ ഇതൊക്കെ പറ്റാവുന്ന കാര്യങ്ങളേ ഉള്ളൂ, കാരണം അത്രയും വലിയൊരു രാജ്യമാണ്, ഇതൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഒന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷെ വൻ മാറ്റമായിരിക്കും വരാൻ പോകുന്നത്. ലെറ്റ് സീ വരാൻ പോകുന്ന വർഷങ്ങളൊക്കെ എങ്ങനെയാവട്ടെ, നമുക്ക് നോക്കാം. എന്തായാലും നമ്മുടെ നാട്ടിലെ അഗ്നിവീർ സേനയെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് എന്താ സംഭവത്തിൽ മിനിപത്മ ഇവിടെ പറഞ്ഞത്.
2: Tamil Song of the Year was brought to you by Aru Ayurveda RS Agathir Building Alvankul Parthubai.
3: Traffic update. Brought to you by ABC Cargo and Courier, number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
1: ഓൾറൈറ്റ്, ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡ്. സ്റ്റിൽ നല്ല രീതിയിലുള്ള കഞ്ചഷൻ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഗ്ലോബൽ വില്ലേജിന്റെ ഭാഗത്ത് ഈ 311 ടുവേർഡ്സ് അബുദാബി ആഫ്റ്റർ ഗ്ലോബൽ വില്ലേജിൽ ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ, അത് കഴിഞ്ഞോ അവിടുന്ന് ഓവറായോ എന്നുള്ളതും കൂടെ ഒന്ന് പറയട്ടെ. എന്താണ് ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻ? പക്ഷേ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിൽ നല്ല രീതിയിലുള്ള ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ട്. അൽകേൽ റോഡിലും സ്ലോ മൂവിങ് ട്രാഫിക് കൂടി നിൽക്കുന്ന ഒരു സമയമാണ് ഇതെന്ന് പറയുന്നത്. അലിത്തേറ്റ് റോഡിലും കമ്പാരിറ്റീവ്ലി എല്ലാ ദിവസത്തെ പോലെ തന്നെ ആ ഒരു കൺജഷൻ ബമ്പർ ടു ബമ്പർ കൺജഷൻ ആണ്. എമിറേറ്റ്സ് റോഡിലും ഒരു ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, രണ്ട് ആക്സിഡന്റ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനെ തുടർന്നുള്ള സ്ലോ മൂവിങ് ട്രാഫിക് അവിടെയും കാണുന്നത്, പക്ഷേ ഷോർട്ട് ഏരിയ മാത്രമേ ഉള്ളൂ. ഷേഖ് സാ റോഡ് കമ്പാരിറ്റീവ്ലി ആസ് യൂഷ്വൽ ഫ്രീ ആയിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താണേലും പെട്ടെന്ന്

0: ണെങ്കിൽ ഈ അൽഖേർ റോഡിൽ പോയിട്ട് അവിടെ ഈ കുത്തിക്കീറ്റി പോകുന്നതിനെക്കാട്ടി നല്ലത് ടോൾ കൊടുത്ത് ഷെയ്ഖ്സാർ റോഡിൽ കൂടെ പോകുന്നതായിരിക്കും സേഫ്. നമ്മുടെ സേഫ്റ്റി നോക്കി തന്നെ എപ്പോഴും പോവാന്നുള്ളൊരു കാര്യം കൂടെ വീണ്ടും വീണ്ടും പറയുന്നു. അപ്പം എന്താണെങ്കിലും എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ പറയാം. ഷഹീറാണ്, ഷഹീർ താങ്ക് യു സോ മച്ച് ഇങ്ങനൊരു അപ്ഡേറ്റ് തന്നതിന്. എവിടെയെങ്കിലും ഇതുപോലെ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ വണ്ടി ഓടിക്കാത്ത സമയത്ത് മാത്രം നമ്മളിലേക്ക് ഒരു അപ്ഡേറ്റ് തന്നാൽ നമുക്ക് മറ്റുള്ളവരിലേക്കും പാസ് ചെയ്യാവുന്നതാണ്.
1: നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായ ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ 1 ഇൻ GCC, ദി ബ്രിഡ്ജ് ടു യുവർ ഹോം. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യാ.

0: You're listening to Home 92.2 FM. Home is a feeling.
1: അതെ, എന്താ നൂറൽസമ്മ ക്ലിനിക്കിന് ഇത്ര പ്രത്യേകത?
2: അത് സിമ്പിൾ അല്ലേ? എല്ലാ ബ്രാഞ്ചിലുമുള്ള റിലേഷൻഷിപ്പ് മാനേജർ നമ്മളെ പേഴ്സണൽ ആയിട്ട് പരിഗണിക്കും. ഇപ്പോ ആണെങ്കിൽ ജി പി കൺസൾട്ടേഷന് വെറും 30 ദിർഹംസേ ഉള്ളൂ. ഇൻവിസിബിൾ ബ്രേസസ്, കോൺഷ്യസ് സെഡേഷൻ, ഇംപ്ലാന്റ്സ്, പിന്നെ ആയുർവേദ, ഹോമിയോ ചികിത്സ എന്നിവയുണ്ട്.
1: ആഹാ, കൊള്ളാലോ. ആ നമ്പർ ഒന്ന് തരുമോ?
2: പിന്നെന്താ, 052-535-2084. പിന്നെ നൂറൽസമ്മയ്ക്ക് ദുബായിലും കൂടാതെ റാസൽ ഖൈമയിലും ബ്രാഞ്ചസ് ഉണ്ട്.

എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. യു ആർ ലിസണിംഗ് ടു സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: You're listening to Home 92.2 FM. Home is a feeling.
1: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ. സോഷ്യൽ മീഡിയ മുഴുവൻ കഴിഞ്ഞ ദിവസം ഒരു നമ്മുടെ കൊറിയയിൽ നിന്ന് വരുന്ന ഒരു പാൻഡ, അത് കൈയടക്കിയെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഫുബോ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്, അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ പ്രൊണൗൺസിയേഷൻ. ഞാൻ ആദ്യം സത്യം പറഞ്ഞത് ഇതൊരു ഏ വീഡിയോ ആണെന്നാണ് വിചാരിച്ചത്, പക്ഷേ ഇത് പല ഇടങ്ങളിലും ഈ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് റൈസ് ചെയ്തിട്ടുണ്ട്. ഈ ഫുബോ എന്ന് പറയുന്ന ഈ പാൻഡേനെ ആദ്യം കുഞ്ഞിലെ മുതൽ ട്രെയിൻ ചെയ്യിച്ച ഒരു ട്രെയിനർ ഉണ്ടായിരുന്നു ഈ കൊറിയയിൽ. അപ്പോൾ ഈ അവിടെ ഭയങ്കര ഫേമസ് ആയിരുന്നു, കാരണം ഭയങ്കര ഒബീഡിയൻ്റ് ആണ്, ഭയങ്കരമായിട്ട് ഫ്രണ്ട്ലി ായിട്ടുള്ള ഒരു പാൻഡ കുഞ്ഞായിരുന്നു ആ കാലം തൊട്ടേ. അങ്ങനെ ഇതിന് സ്വന്തമായിട്ട് ഇൻസ്റ്റാഗ്രാം പേജ് പോലെയുണ്ട് ഫുബോയ്ക്ക്. ഫുബോ നിങ്ങൾ വണ്ടിയൊക്കെ ഓടിച്ച് കഴിഞ്ഞിട്ട് ഫുബോയെ നോക്കുകയാണെങ്കിൽ FUBAO, അതാണ് ഫുബോ. ഓക്കെ, ഫുബോ FU SPACE ആണ് ഫുബോ. ഓൾറൈറ്റ്, അപ്പോൾ അങ്ങനെ ഈ ഫുബോയിനെ വർഷങ്ങൾക്ക് കഴിഞ്ഞ് ഫുബോ വലുതായി. ഇപ്പോൾ ഫുബോ അവിടെ കൊറിയയിൽ വളരെ അടിപൊളിയായിട്ട് വിലസിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇത് ആദ്യം ട്രെയിൻ ചെയ്യിച്ചേക്കുന്ന ആ ട്രെയിനർ തിരിച്ചു വന്ന് ഫുബോ എന്ന് വിളിക്കുന്ന സമയത്ത് ഇത് നോക്കുന്ന ഒരു നോട്ടോ, അവിടുന്ന് സത്യം പറഞ്ഞാൽ ഈ മനുഷ്യരൊക്കെ സത്യം പറഞ്ഞാൽ ഈ അന്തം വിട്ടു പോകുമെന്ന് പറയത്തില്ല. ആ ഒരു എക്സ്പ്രഷൻ ആ പാൻഡയിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഫുബോ ആൻഡ് ഗ്രാൻഡ് പാ എന്നാണ് സത്യം പറഞ്ഞാൽ ഇതിനെല്ലാം തലക്കെട്ടോടെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനൊന്ന് കേൾപ്പിക്കാം ആ ഒരു അദ്ദേഹം വിളിക്കുന്ന വിളി, ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം. സത്യം പറഞ്ഞുണ്ടല്ലോ അദ്ദേഹം ഇരുന്ന് ഇത് അദ്ദേഹത്തിന് കണ്ണിൽ നിന്ന് വെള്ളം വന്നു പോയി, കാരണം അത് അത്ര മാത്രം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പെറ്റ്. അദ്ദേഹം ഒരു വിളി വർഷങ്ങൾക്ക് ശേഷം ഒരു വിളിക്ക് എന്താ പറയുന്നത് ഓടി തിരിച്ചു തരാമെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ തന്നെ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൻ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ട്രെയിൻ ചെയ്യിച്ച ഈ അദ്ദേഹം ഫുബോനെ കൊച്ചുലെ മുതൽ ട്രെയിൻ ചെയ്യിപ്പിച്ചേക്കുന്ന പല കാര്യങ്ങളും പല രീതികളും, ഈവൻ എന്താ പറയുന്നത് റോസാപ്പും ഒക്കെ കൈ കൊടുക്കുക, അങ്ങനെ നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിൽ പല ആക്ടിവിറ്റീസ് ചെയ്ത് അദ്ദേഹം പറയുന്ന ഏത് ഗെസ്റ്റും അത് അനുകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ഫുബോയാണ്. അപ്പോൾ എന്താണെങ്കിലും സോഷ്യൽ മീഡിയയിൽ നോക്കുകയാണെങ്കിൽ ഫുബോയെ കാണാം. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ ചെന്ന് FUBAO എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്ത വൺ ഫാൻ ബേസ്ഡ് ആയിട്ടുള്ള ഈ കൊറിയൻ പാൻഡേനെ നിങ്ങൾക്ക് അവിടെയും കാണാവുന്നതാണ്.
2: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
3: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
4: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
5: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859. That's
7: 055-666-5859.
8: Home 92.2 FM. Home is a feeling. Amma, what's
9: this? This car is
8: going to go. This is going to go. Go.
10: അണ്ണം പേടിക്കണ്ട,
11: വണ്ടി നേരെ അഡ്രസ്സിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അഡ്രസ്സിലേ ഉള്ളൂ.
8: അമ്പാണ്, എന്നാ വേഗം പോ അഡ്രസ്സിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണം അമ്പാണ്.
9: അണ്ണ ശ്രദ്ധിക്ക.
12: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾഡ്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾഡ്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾഡ്രാസ് ഡോട്ട് ഇൻ.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: CMR Exalogica, Chodimuna Vinayilekkum. ശശിധരൻ കർത്തിക്ക ഇഡി സമൻസ്. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. സിഎംആറിൽ എക്സാലോജി കേസ്. പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയന്റെ മകൾ വീണ ടിക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സമൻസ്. വെള്ളിയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകണം. വീണയടക്കം 9 പേർക്കാണ് ഇഡി സമൻസ് അയച്ചത്. ശശിധരൻ കർത്തിക്കും സമൻസ്. സിഎംആറിന് സേവനം നൽകാതെ അക്കൌണ്ടിലേക്ക് 2 കോടി രൂപയ്ക്കെടുത്ത് ലഭിച്ചതിലാണ് ഇഡി അന്വേഷണം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അന്വേഷണം അവസാനഘട്ടത്തിലെന്ന് SIT ഹൈക്കോടതിയിൽ. കുറ്റപത്രം ഉടൻ സമർപ്പിക്കുമെന്നും അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചു. വിഗ്രഹങ്ങൾക്ക് പിന്നിൽ സ്ഥാപിക്കുന്ന പ്രഭാമണ്ഡലത്തിൽ പരിശോധന നടത്താൻ ഹൈക്കോടതി അനുമതി നൽകി. രാഷ്ട്രീയ വിവാദമുയർത്തിയ കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ കൂടുതൽ വ്യക്തതയ്ക്കായി സാക്ഷികളുടെയും സംശയിക്കപ്പെടുന്നവരുടെയും മൊഴികൾ വിശദമായി പരിശോധിക്കാൻ അന്വേഷണ സംഘം. കേസുമായി ബന്ധപ്പെട്ട് ഇന്നലെ മൊഴിയെടുത്ത DYFI പ്രവർത്തകൻ റിബേഷ് രാമകൃഷ്ണൻ അടക്കമുള്ളവർ മുൻപ് നൽകിയ മൊഴികളും പുതുതായി രേഖപ്പെടുത്തിയ മൊഴികളും തമ്മിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടോ എന്ന് കണ്ടെത്താനാണ് പ്രത്യേക സംഘത്തിന്റെ നീക്കം. IAS ഉദ്യോഗസ്ഥ തലപ്പത്ത് വൻ അഴിച്ചുപണി. ബി അശോക് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി. എൻ പ്രശാന്ത് കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി. യുവജനകാര്യ മൃഗശാല മ്യൂസിയം വകുപ്പുകളുടെ അധിക ചുമതലയും പ്രശാന്തിന്. ദിവ്യ എസ് അയ്യർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാകും. TV അനുപമ ഗതാഗത സെക്രട്ടറി. രത്നയു കേൽക്കറിന് തുറമുഖ വകുപ്പ് സെക്രട്ടറിയുടെ അധിക ചുമതല കൂടി. MG രാജമാണിക്കും KSEB ചെയർമാൻ. എം അഞ്ജനയ്ക്ക് നോർക്കയുടെയും ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെയും അധിക ചുമതല. അവധി കഴിഞ്ഞ് മടങ്ങിയെത്തിയ രേണു രാജന് ആരോഗ്യവകുപ്പ് അഡീഷണൽ സെക്രട്ടറിയായി നിയമനം ലഭിച്ചു. MBBS കോഴ്സിൽ അധികമായി ഈടാക്കുന്ന 6 മാസത്തെ ഫീസ് തിരികെ നൽകണമെന്ന ദേശീയ മെഡിക്കൽ കമ്മീഷൻ നിർദ്ദേശം ചർച്ച ചെയ്യാൻ അടിയന്തര യോഗം വിളിച്ച് കേരള സർക്കാർ. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ വിളിച്ച യോഗം വെള്ളിയാഴ്ച. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറും സ്വാശ്രയ കോളേജ് മാനേജ്മെന്റ് പ്രതിനിധികളും പങ്കെടുക്കും. നിർദ്ദേശം ബാധകമല്ലെന്ന നിലപാടിലാണ് സ്വാശ്രയ കോളേജുകൾ. കേരളത്തിലെ സാഹചര്യം നോക്കാതെയുള്ള നിർദ്ദേശമെന്ന് സ്വാശ്രയ മെഡിക്കൽ കോളേജ് അസോസിയേഷൻ പറയുന്നു. ആഗോള അയ്യപ്പ സംഗമം ഇടത് സർക്കാർ കാലത്ത് നടത്താൻ പാടില്ലായിരുന്നുവെന്ന് CPM സംസ്ഥാന സമിതിയിൽ വിമർശനം. സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിലപാട് തിരുത്തിയാണ് സംസ്ഥാന സമിതി ഈ വിമർശനം ഉൾപ്പെടുത്തിയത്. സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിയായ പത്മകുമാറിനെതിരെ നടപടിയെടുക്കാത്തത് തെറ്റായി. ജനവിഭാഗങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ സമുദായ നേതാക്കളെ ആശ്രയിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. എല്ലാത്തരം വർഗീയതയും ഒരുപോലെ എതിർക്കാൻ CPM സംസ്ഥാന സമിതി തീരുമാനം. വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയ പരാമർശങ്ങളെ ശക്തമായി തള്ളിപ്പറയും. അക്കാര്യത്തിൽ വീഴ്ച സംഭവിച്ചത് തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തി. തിരുത്തൽ നടപടികൾ ചർച്ച ചെയ്യാനായി ഓഗസ്റ്റിൽ വിപുലീകൃത സംസ്ഥാന സമിതി വിളിക്കാനും തീരുമാനം. ഇന്ത്യയിൽ സബ്സിഡിയുള്ള പാചകവാതക സിലിണ്ടറുകളുടെ എണ്ണം 4 കുറച്ചു. പ്രതിവർഷം 9 സിലിണ്ടറായിരുന്നു നേരത്തെ നൽകിയത്. പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന ഗുണഭോക്താക്കൾക്ക് അനുവദിച്ച സിലിണ്ടറുകളുടെ എണ്ണമാണ് കുറച്ചിരിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനമെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. ലോക്സഭാ സീറ്റുകളുടെ എണ്ണം കൂട്ടുന്നതിൽ DMK സഹായം തേടി കേന്ദ്ര സർക്കാർ. 1971 സെൻസസ് തന്നെ ആധാരമാക്കി മണ്ഡല പുനർനിർണയം നടത്താമെന്ന നിർദ്ദേശം കേന്ദ്രം DMK മുൻപാകെ വെച്ചു. സമവായമായാൽ ബില്ല് ഈ വർഷകാല സമ്മേളനത്തിൽ കൊണ്ടുവരും. DMK പുറമെ തൃണമൂൽ കോൺഗ്രസിലെ വിമത MPമാർക്ക് മുൻപിലും കേന്ദ്ര സർക്കാർ വിഷയം അവതരിപ്പിച്ചേക്കും. ഇക്കാര്യം വിമത ക്യാമ്പുമായി ചർച്ച ചെയ്തു. പല MPമാരും കേന്ദ്രത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചെന്ന് റിപ്പോർട്ട്. മണ്ഡല പുനർനിർണയ വനിതാ സംവരണ ബില്ലുകൾ കൂടാതെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ കൂടി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചേക്കും. സുനിൽ കനകോലുവിനെ കർണാടക മുഖ്യമന്ത്രിയുടെ ഉപദേശകനായി നിയമിച്ചു. ക്യാബിനറ്റ് റാങ്കോടെയാണ് നിയമനം. കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായിരുന്നു സുനിൽ കനകോലു. കേരളത്തിൽ കനത്ത മഴ. മഴയുടെ പശ്ചാത്തലത്തിൽ 3 ജില്ലകളിൽ റെഡ് അലർട്ടാണ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലയിലെ വിദ്യാലയങ്ങൾക്ക് ജില്ലാ കലക്ടർ അവധി നൽകിയിട്ടുണ്ട്. INDA സഖ്യത്തിന്റെ യോഗത്തിൽ കോൺഗ്രസിനെതിരെ സഖ്യകക്ഷികൾ രൂക്ഷ വിമർശനമുയർത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ വേളയിൽ സഖ്യകക്ഷികൾക്കിടയിൽ കൃത്യമായ ഏകോപനം ഉണ്ടായിരുന്നില്ലെന്ന് പാർട്ടികളുടെ കുറ്റപ്പെടുത്തൽ. കോൺഗ്രസ് നേതാക്കൾ തങ്ങൾക്കെതിരെ മോശം പരാമർശം നടത്തിയതായും സഖ്യകക്ഷികൾ ആരോപിച്ചു. സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവാണ് കോൺഗ്രസിനെതിരെയുള്ള വിമർശനങ്ങൾക്ക് തുടക്കമിട്ടത്. ഇടതുപാർട്ടികളും മറ്റ് രാഷ്ട്രീയ നേതാക്കളും നിലപാടിനെ പിന്തുണച്ച് രംഗത്തെത്തി. ഇനി മുതൽ രണ്ട് മാസത്തിലൊരിക്കൽ INDA സഖ്യം യോഗം ചേരാൻ തീരുമാനിച്ചു. അടുത്ത യോഗം ഓഗസ്റ്റിൽ ഹൈദരാബാദിൽ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിലും സംയുക്ത നീക്കങ്ങൾ ഉണ്ടാകും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, CBSE പരീക്ഷാ വിവാദം എന്നിവ മുൻനിർത്തി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെടാൻ സഖ്യം തീരുമാനിച്ചു. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് സ്റ്റീൽ ഫാക്ടറിയിൽ പൊട്ടിത്തെറി. 8 തൊഴിലാളികൾ മരിച്ചു, നിരവധി പേർക്ക് പരിക്കേറ്റു. സ്റ്റീൽ ഉരുക്കുന്ന ഭാഗത്താണ് ദുരന്തമുണ്ടായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തി. ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപ പ്രഖ്യാപിച്ചു. ഇറാൻ യുദ്ധത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് മുന്നറിയിപ്പ് നൽകി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായി വീണ്ടും യുദ്ധത്തിലേക്ക് പോയാൽ ഒറ്റയ്ക്ക് പോരാടേണ്ടി വരുമെന്ന് ട്രംപ് ആക്സിയോസിന് നൽകിയ അഭിമുഖത്തിൽ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകി. ഇറാൻ യുദ്ധം 4 മാസത്തിലേക്ക് കടക്കവേ പശ്ചിമേഷ്യ കൂടുതൽ യുദ്ധ ഭീതിയിലാഴ്ത്തി ഇസ്രായേൽ കപ്പലുകൾക്ക് ചെങ്കടലിൽ പൂർണ്ണ നിരോധനം പ്രഖ്യാപിച്ച് ഹൂതികൾ. നിലവിലെ സംഘർഷങ്ങൾ കാരണം ഹോർമുസ് കടലിടുക്ക് ഏതാണ്ട് പൂർണ്ണമായി അടഞ്ഞുകിടക്കുന്ന പശ്ചാത്തലത്തിൽ ആഗോള വിപണിയിലേക്കുള്ള പ്രധാന ബദൽ സമുദ്രപാതയായ ചെങ്കടലിനെ ലക്ഷ്യമിട്ടാണ് ഇറാൻ അനുകൂലികളായ ഹൂതികളുടെ പുതിയ നീക്കം. ലോകകപ്പ് ഫുട്ബോളിന് ഇനി 2 നാൾ. ടീമുകളും ആരാധകരും ഫുട്ബോൾ ആവേശത്തിലേക്ക്. US, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത്. ഓടിക്കുന്നതിനിടെ വാഹനത്തിന്റെ വാതിൽ തുറന്നാൽ 2000 ദിർഹം പിഴ ചുമത്തുമെന്ന് അബുദാബി പോലീസ്. 23 ബ്ലാക്ക് പോയിന്റും ചുമത്തും. വാതിൽ കൃത്യമായി അടയ്ക്കാത്തത് മൂലമുള്ള അപകടങ്ങൾ തടയുന്നതിന്റെ ഭാഗമായാണ് നിയമം കർശനമാക്കിയത്.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
5: Time check. Very good morning, Dubai. ഇപ്പോൾ സമയം 9:07 ആയിരിക്കുകയാണ്.
6: Time check. Weather update.
4: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
5: എക്സസീവ് ഹീറ്റ് വാർണിംഗ് തന്നെയാണ് കാണിക്കുന്നത്. റിയൽ ഫീൽസ് ലൈക്ക് 33 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇപ്പോഴത്തെ ദുബായിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്.
4: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

വെൽക്കം ബാക്ക്, ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ. ജൂൺ 9 ചൊവ്വാഴ്ച 2026, സമയം 9 കഴിഞ്ഞ് 12 മിനിറ്റ്. ഹേയ് നമസ്കാരം, അക്ഷയാണ്. ഹോം 92.2 FM ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് വിശേഷങ്ങൾ? രാവിലെ ട്രാഫിക് ഉണ്ടോ? നല്ല രീതിയിലുള്ള ട്രാഫിക് ഉണ്ട്, എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഇരുന്ന് തന്നെ നമ്മൾ രാവിലെയും പറയുന്ന കാര്യം തന്നെയാണ്. ഐ ഡോ നോ എന്താണ് ഈ അൽഖിൽ റോഡിൽ ഇത്രയും ഇന്ന് ട്രാഫിക് സിറ്റുവേഷൻ. അതുപോലെ തന്നെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിലും തന്നെ സ്ലോ മൂവിങ് ട്രാഫിക് ആണ് കാണുന്നത് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും എല്ലാവരും ഡ്രൈവ് സേഫ് എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നു. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു ലിസ്റ്റ് വായിക്കായിരുന്നു, ലോകത്തിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സെൻറ്റേഴ്സ് ഏതാണ്, അല്ലെങ്കിൽ ഷോപ്പിംഗ് മോൾ. ഇപ്പോൾ ഷോപ്പിംഗ് സെൻറ്റേഴ്സ് ആണ് നമ്മൾ കുറച്ചുകൂടെ നോക്കുന്നത്, അല്ലെങ്കിൽ ഷോപ്പിംഗ് മോൾ എന്നുള്ള രീതി. രണ്ട് ക്ലാസിഫിക്കേഷനാണ്. ഓൾറൈറ്റ്, അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ചാറ്റ് GPT നോക്കിയ സമയത്ത് ഫസ്റ്റ് കിടക്കുന്ന, അത് എല്ലായിടത്തും പല ഡേറ്റകളും അവിടെ ഇവിടെ ഉണ്ടെങ്കിലും, ഈ ഒരു മോൾ തന്നെയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മോളുകളിലും ഷോപ്പിംഗ് സെൻറ്റേഴ്സിലും ഒന്നാമത് നിൽക്കുക. ദാറ്റ് ഈസ് ഇറാനിലുള്ള ഇറാൻ മോളാണ്. 21 മില്യൺ സ്ക്വയർ ഫീറ്റ് ആണ് ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയ, ടെഹ്റാനിലാണ് ഈ ഒരു മോൾ വരുന്നത്. 21 മില്യൺ എന്ന് പറയുമ്പോൾ എന്നാ വലുപ്പമായിരിക്കും അതിൻ്റെ ഒരു എന്താ പറയുന്നത്, ഒരു ഏരിയ എന്ന് പറയുന്നത് അതുപോലെ കിടക്കുകയായിരിക്കും. ഞാൻ സത്യം പറഞ്ഞാൽ ഈ ലിസ്റ്റ് കണ്ടപ്പോഴാണ് ഈ ഒരു മോള് കയറി നോക്കിയതും. അതുപോലെ ഹ്യൂജ് ആണ് അതിൻ്റെ എല്ലാ രീതിയിലും, ഭയങ്കര ഹ്യൂജ് ആണ് ഇറാനിലുള്ള ഈ ഒരു മോള് കേൾക്കുന്നത്. ഒപ്പം തന്നെ വരുന്നത് സെക്കൻഡ് പൊസിഷൻ, പല ഇതെന്താ പറയുന്നത് ഇൻഫർമേഷൻസ് പറയുന്നത് ദുബായ് മോളാണെന്നാണ്. പക്ഷേ ചില ഇത് പറയുന്നത് ക്യുവൈത്തിലുള്ള അവന്യൂസ് മോളാണെന്നാണ് പറയുന്നത്. 12.9 മില്യൺ സ്ക്വയർ ഫീറ്റേഴ്സ് ആണ് പറയുന്നത്. പക്ഷേ ദുബായ് മോള് 12 മില്യൺ സ്ക്വയർ ഫീറ്റേഴ്സ് ആണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഈ ഷോപ്പിംഗ് സെൻറ്റേഴ്സും ഷോപ്പിംഗ് മോളും തമ്മിലുള്ള ക്ലാസിഫിക്കേഷനിൽ അങ്ങോട്ടും ഈടും തെറ്റിപ്പോവും. അതാണ് വൺ ഓഫ് ദ മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അടുത്ത വരുന്ന ചൈനയിലെ സൗത്ത് ചൈന മോൾ, അതാണ് 9.6 മില്യൺ സ്ക്വയർ ഫീറ്റ് ആണ് മൂന്നാം സ്ഥാനം. നാലിലേക്ക് പോകണമെങ്കിൽ മലേഷ്യയിലുള്ള 101 സിറ്റി മോൾ, അതാണ് ഏറ്റവും വലിയ, മലേഷ്യയിലെ തന്നെ ഏറ്റവും വലുതാണ്. അഞ്ചാം സ്ഥാനം കാനഡയിലാണ് വെസ്റ്റ് എഡ്മൺ മോൾ. ആറാം സ്ഥാനം ഫിലിപ്പീൻസിലാണ്. ഏഴാം സ്ഥാനവും ഫിലിപ്പീൻസിലാണ്. വീണ്ടും എട്ടാം സ്ഥാനം വരുന്നത് ഇറാനിലാണ്. 9ാം സ്ഥാനം മാത്രമേ ഉള്ളൂ മോൾ ഓഫ് അമേരിക്ക, അത് USA കീഴിലുള്ള. 10ാം സ്ഥാനം സെൻട്രൽ വേൾഡ് എന്ന് പറയുന്ന മോളാണ്, തായ്ലൻഡിലാണ് വരുന്നത്. അത് 4.6 മില്യൺ സ്ക്വയർ ഫീറ്റ് ആണ് അതിലേക്ക് പോകുന്നത് കേട്ടോ. എന്താണേലും ഇതിനകത്തൊന്നും ഇന്ത്യയില്ല. പണ്ട് എനിക്കൊന്നു ബാംഗ്ലൂരിൽ പോകുന്ന സമയത്ത് ഗരുഡ മോൾ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മോളെന്നാണ് പറയുക. പക്ഷേ ഇത് ലോകത്തിലാണ് കേട്ടോ. പക്ഷേ ഈവൻ ദോ അത്രയും വലിയൊരു മോൾ നമ്മുടെ നാട്ടുകളിലുണ്ടെങ്കിലും ഇതൊന്നിലും ലോകത്തിലെ തന്നെ എങ്ങും തന്നെ ഇടപിടിക്കാൻ പറ്റില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വലിപ്പം കൊണ്ടല്ല കാര്യം, അതിനകത്ത് നമുക്ക് എന്താ എന്നകത്ത് പ്രവർത്തിക്കുന്നതിനും സർവീസും ബാക്കിയുള്ള ഔട്ട്ലെറ്റ്സിലും ഒക്കെ തന്നെയാണ് കാര്യം. ഈവൻ ദോ അങ്ങനെയും പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ ചിലപ്പോൾ പറ്റും, ചിലപ്പോൾ പറ്റില്ല. വലിയൊരു മോളുണ്ട്, അതിനകത്തൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കാര്യമുണ്ടോ? ഇല്ല. പക്ഷേ നല്ല നല്ല സർവീസുകളും നല്ല നല്ല ഔട്ട്ലെറ്റ്സും അതിനകത്ത് ഒരു എല്ലാ ഒരു കുടക്കീഴിൽ എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ എനിക്ക് എന്നും ഫേവറേറ്റ് ദുബായ് മോള് തന്നെയാണ്. കാരണം എന്നെ ഇപ്പം നമ്മുടെ നാട്ടിൻപുറത്ത് ജീവിച്ച, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഒരു ചെറിയൊരു പട്ടണത്തിൽ ജീവിച്ച എന്നെ ഈ ലോകത്തിലെ പല ബ്രാൻഡ്സ്, പണ്ട് കേട്ടിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ള പല ബ്രാൻഡുകൾ നേരിട്ട് കാണുക, നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യുക, എനിക്ക് അത് ഭയങ്കര ഒരു പ്രിവിലേജ് ആയിട്ടാണ് തോന്നുന്നത് ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ കേട്ടോ. അത് ഞാൻ പലരോടും പറയുന്നതാണ്, നിങ്ങളൊന്ന് വാങ്ങിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഒന്ന് പോവുക. ഇപ്പം ലൂയി വിറ്റൺ പോലത്തെ ഉള്ള ബ്രാൻഡ്സ്, അല്ലെങ്കിൽ അതിലും മേലെയുള്ള പല ബ്രാൻഡ്സുകൾ ഇതൊക്കെ ഉണ്ട്, ഇതിനൊക്കെ ഇത്രയാണ് വില, ഇതൊക്കെ ഇതിങ്ങനെയാണ്, ഇതൊക്കെ നമ്മളും പല മനുഷ്യരും യൂസ് ചെയ്യുന്നതാണ്. 5000 രൂപയുടെ ചെരുപ്പ് എന്നൊക്കെ പറയുമ്പോൾ, ദിറംസിൻ്റെ ചെരുപ്പ് എന്നൊക്കെ പറയുമ്പോൾ എന്ത് ചെരുപ്പാണ്, അങ്ങനൊരു ചെരുപ്പുണ്ട്, പോയി കാണുക, നീ മേടിക്കണ്ട. അപ്പോൾ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു സംഭവം തന്നെയാണ്. അപ്പം എവിടാണെങ്കിലും ഇതുപോലത്തെയുള്ള സംഭവങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുക. നമുക്ക് ഈ എന്താ പറയുന്നത്, ഈ അത് നമ്മൾ പലപ്പോഴും ഔട്ടിങ്ങിന് പോകുന്ന പോലെ തന്നെ മോൾ ഷോപ്പിംഗ് അല്ലെങ്കിൽ മോൾ വിസിറ്റ്സ് നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളെ എന്താ റിഫ്രഷ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് കുറേ കാര്യങ്ങൾ നമുക്ക് അറിയാനും, പോയി ഒരു കോഫി ഇരുന്ന് മോളിൽ കുടിക്കുമ്പോൾ കിട്ടുന്ന നമുക്കൊരു എനർജി, നമുക്ക് അവിടെ ഇരുന്ന് നമുക്ക് തിങ്ക് ചെയ്യാൻ പറ്റുന്ന കുറേ ഉന്നതമായിട്ടുള്ള ചിന്താഗതികളൊക്കെ കിട്ടുമല്ലോ, അതൊക്കെ കിട്ടുന്നേ. അപ്പം എന്താണേലും ലോകത്തിലെ ഏറ്റവും 10 മോളുകൾ 2ാം സ്ഥാനം നമ്മളുണ്ട്. പക്ഷെ ആദ്യത്തെ മോൾ, ഫസ്റ്റ് പൊസിഷൻ നിൽക്കുന്ന ഇറാനിലുള്ള ഇറാൻ മോളാണ്. Trending song of the hour.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர் எஸ் அகத்தீர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update.
2: Traffic update.
3: Brought to you by ABC Cargo and Courier, number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
4: അൽക്കേൽ റോഡിലെ ട്രാഫിക് സിറ്റുവേഷൻ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിലേ കുറഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം ഷാർജ ഏരിയകൾ മാത്രം കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ഒരു ട്രാഫിക് സിറ്റുവേഷൻ പൊക്കോണ്ടിരിക്കുന്നത്. എമിറേറ്റ്സ് റോഡിലും അത്യാവശ്യം ട്രാഫിക് സിറ്റുവേഷൻ കുറഞ്ഞതായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ അൽക്കേലിൽ കുറഞ്ഞെങ്കിലും നമ്മുടെ റാസൽഖോ റോഡിൽ നിന്ന് വന്ന് അൽക്കേലിലേക്ക് മെർജ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഒരു ചെറിയ കഞ്ചഷൻ ഉണ്ട്. അതുപോലെ തന്നെ ജെ വി സിയിൽ ആ പ്രദേശത്തും ഇച്ചിരി കഞ്ചഷൻ ഉണ്ട്. ഷെയ്ഖ് സയ്യിദ് റോഡ് എൻറ്റയർലി ഫ്രീ ആണ് എക്സെപ്റ്റ് ഫ്രം നമ്മുടെ ട്രേഡ് സെന്റർ റൗണ്ട് അബൌട്ട്. അവിടെ മാത്രം ഒരു ചെറിയൊരു കൺജഷൻ കാണുന്നുണ്ട്. എനിവേസ് എനിക്ക് തോന്നുന്നു അടുത്ത മണിക്കൂറിലേക്ക് ട്രാഫിക് കുറയാനായിട്ടാണ് ചാൻസ്. ഈ ഒരു മണിക്കൂറിൽ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തവരാണെങ്കിൽ രാവിലെ ഒന്നും അല്ലായിരുന്നു, നല്ല രീതിയിലുള്ള ട്രാഫിക് ആയിരുന്നു പലരും കണ്ടത്. എന്താണേലും ഡ്രൈവ് സേഫ്. എവിടെയെങ്കിലും ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമ്മളെ അറിയിക്കാന്നാണ്. നമ്മൾ മറ്റുള്ളവരിലേക്കും പാസ് ചെയ്യാവുന്നതാണ്.
3: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number one in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
1: You are listening to Sand Dunes with Akshay and Vidya.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ചുട്ടു പൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
2: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
1: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ് ഈ മരുഭൂമിയിലൊക്കെ ഓടിയിറങ്ങുന്ന നല്ല ശീലം ഉണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
4: ഓടിക്കും.
3: അതാ പറഞ്ഞ് കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
2: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കുറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്കങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
5: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വീർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACA JM-ന്റെ ACA. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
6: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.

ഓൾ റൈറ്റ്, ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് ഇന്ന് ഓട്ടോ റിവ്യൂ കേൾക്കാനായിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നാട്ടിലെ തന്നെ നമ്മുടെ ഇന്നോവ ക്രിസ്റ്റ ഏറ്റവും പുതിയൊരു വേർഷൻ ആണ് ഇപ്പോൾ നാട്ടിൽ ഇറങ്ങിയിരിക്കുന്നത്. സോ ലെറ്റ്സ് ഗോ ടു അവർ ഓട്ടോ റിവ്യൂ. ഓൾറൈറ്റ്, വീണ്ടും ഇന്നോവ ക്രിസ്റ്റ പുത്തൻ മാറ്റങ്ങളുമായിട്ടാണ് നാട്ടിൽ വന്നിരിക്കുന്നത്. 19.72 ലക്ഷം രൂപ മുതലാണ് ഇത് തുടങ്ങുന്നത്. അപ്രോക്സിമേറ്റ്ലി 20 ലക്ഷം രൂപ വേണം ഒരു ഇന്നോവ ക്രിസ്റ്റ എക്സ് ഷോറൂം വില. ഇത് ഓൺ റോഡ് അല്ല കേട്ടോ, എക്സ് ഷോറൂം വില നമുക്ക് ഏകദേശം ഒരു 30 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഒരെണ്ണം വാങ്ങാം എന്നേ പറയാൻ പറ്റത്തുള്ളൂ. 30 ലക്ഷം രൂപ എന്നുള്ളത് നാട്ടിലെ സംബന്ധിച്ച് നല്ലൊരു തുകയാണ്. അത് ഇന്നോവ പോലെയുള്ള ഒരു MUV മൾട്ടി യൂട്ടിലിറ്റി വെഹിക്കിൾ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അത് ഒരിക്കലും SUV ആയിട്ടുള്ള ഒരു വാഹനമല്ല, മൾട്ടി യൂട്ടിലിറ്റി ആയതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ഇന്നോവ നാട്ടിൽ പ്രിയം എന്ന് വേണമെങ്കിൽ പറയാം. കമ്പയറിംഗ് വിത്ത് ഫോർച്യൂണർ ആൻഡ് ഇന്നോവ, എൻ്റെ അഭിപ്രായമാണ് കേട്ടോ. ഫോർച്യൂണർ എന്ന് പറയുന്നത് കുറച്ചുകൂടെ സ്പോട്ടി, അല്ലെങ്കിൽ കുറച്ചുകൂടെ മസ്കുലർ ആയിട്ടുള്ള ഒരു നല്ല തലയെടുപ്പുള്ള ഒരു വാഹനമാണ്. പക്ഷെ യാത്ര ചെയ്യുന്ന കംഫോർട്ടിൽ ഒരിക്കലും ഫോർച്യൂണർ ഇന്നോവയെ തോൽപ്പിക്കാൻ പറ്റില്ല. കാരണം ഇന്നോവ തന്നെയാണ് ഏറ്റവും കൂടുതൽ കംഫോർട്ടുകളുള്ളത്. അതിന് വേറെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിട്ടുള്ള ഒരു നല്ല തലയെടുപ്പുള്ള ഒരു വാഹനമാണ്. പക്ഷെ യാത്ര ചെയ്യുന്ന കംഫോർട്ട് ഒരിക്കലും ഇന്നോവയുടെ തോൽപ്പിക്കാൻ പറ്റില്ല. കാരണം ഇന്നോവ ഏറ്റവും കംഫോർട്ടുകളുള്ള വേറെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ

0: കുറച്ചുകൂടെ യാത്രാ കംഫോർട്ടും എത്ര ദൂരം വേണമെങ്കിലും നമുക്ക് പോയി കഴിഞ്ഞാൽ ഇന്നോവ ഭയങ്കരമധികം കംഫോർട്ട് നമുക്ക് തരുന്ന ഒരു പ്രതീതിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നോവയ്ക്ക് ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ളത്. ആൻഡ് ഫോർച്യൂണർ ഓഫ് കോഴ്സ് അത് വേറെ സെഗ്മെൻറ്റാണ്, നമുക്കത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. എല്ലാവരും എന്താ പറയുന്നത്, കുറച്ചുകൂടെ ഇത് രണ്ടും ഒരേ സെഗ്മെൻറ്റുകളിൽ തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ അവകാശമുള്ളൂ. ഇത് രണ്ടേ സെഗ്മെൻറ്റാണ്. അപ്പം എന്താണെങ്കിലും പുതിയ ഇന്നോവ ക്രിസ്റ്റയിൽ വരാൻ പോകുന്നത് എന്താ വെച്ചാൽ കുറച്ച് മാറ്റങ്ങൾ അവർ ഫ്രണ്ട് ബമ്പേഴ്സിനും ബാക്ക് ബമ്പറിലും ഒക്കെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ക്രോമിയം പ്ലേറ്റിംഗും അതുപോലെ തന്നെ കുറച്ചുകൂടെ പ്രീമിയം ഫീൽ കിട്ടത്തക്ക രീതിയിലുള്ള രൂപമാറ്റങ്ങളൊക്കെ തന്നെയാണ് ഇവർ കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ വർഷത്തെ മോഡലിൽ നിന്ന് നോക്കുകയാണെങ്കിൽ 82,000 to 83,000 രൂപ വില വർധനവ് ഈ വർഷത്തെ മോഡലുകൾക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടെ പ്രീമിയം ക്ലാസ് ടച്ചും ഒക്കെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അകത്തെ ഫീലൊക്കെ ആണെങ്കിലും ഒരു ഡ്യുവൽ ടോണും നടുക്കൊരു വുഡ് പാനൽ പോലത്തെ ഉള്ളൊരു ഫീലും കാര്യങ്ങളും ഒക്കെ, ഈവൻ കംപ്ലീറ്റ് ടോൺസ് സീറ്റിന് മാത്രമല്ല ഡാഷ് ബോർഡിൽ ഉൾപ്പെടെ നല്ല രീതിയിലുള്ള ചേഞ്ചസും കാര്യങ്ങളും ഒക്കെ ആംബിയൻ ലൈറ്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് ഇതിന് ഇപ്പോൾ രണ്ട് വേരിയൻ്റ് ആണ്, VX ZX എന്ന് പറയുന്ന രണ്ട് വേരിയൻസിലാണ് ഇത് വരുന്നത്. 7 seat ഉണ്ട്, 8 seating ഉണ്ട്. അതായത് 8 seat എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ സെക്കൻഡ് റോ മറ്റേ ബെഞ്ച് സീറ്റ് ആയിരിക്കും, 7 ആണെങ്കിൽ ബക്കറ്റ് സീറ്റ് ആയിരിക്കും നടുവിൽ വരുന്നത്. ആൻഡ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് എനിക്ക് സ്റ്റിൽ തമാശയാണ് കേട്ടോ. എന്തുകൊണ്ടാണ് ടൊയോട്ടയ്ക്ക് ഇത്രയും നമ്മുടെ നാട്ടിലെ ഒരു 30 lakh rupees കൊടുത്ത് മേടിക്കുന്ന ഒരു വാഹനത്തിന് കുറച്ചുകൂടെ ഫീച്ചേഴ്സൊക്കെ അനുവദിച്ചുകൂടെ എന്നുള്ള ഒരു, എപ്പോഴും നല്ലൊരു സ്ക്രീനും നല്ലൊരു ഇൻഫോർടൈൻമെൻറ്റ് സ്ക്രീനും അതുപോലെ തന്നെ പല കാര്യങ്ങളും. ഇപ്പോൾ അവർ എടുത്തു പറയുന്നത് വയർലെസ് ചാർജിങ് സിസ്റ്റം ഉണ്ട് എന്നുള്ളതാണ് ആദ്യത്തെ ഒരു വലിയൊരു എടുത്തു പറയുന്നത്. സത്യം പറഞ്ഞാൽ നമുക്ക് ചിരിച്ചു പോകും, കാരണം പല മറ്റേ ഇപ്പം കൊറിയൻ വാഹനങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ കിയ ഹുണ്ടായി പോലത്തെയുള്ള വേറെ ഏത് വാഹനത്തെ പോലും ഈ സിസ്റ്റമൊക്കെ അവർ എന്നേ കൊണ്ടുവന്നേക്കുന്നതാണ്. അപ്പം അതൊരു വലിയൊരു ഫീച്ചർ എന്ന് നമുക്ക് പറയാനില്ല. പിന്നെ TPMS ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം അതുണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെന്താ പറയുന്നത്, നമ്മുടെ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളും ABSഉം ഇതുപോലെയൊക്കെ ഉള്ളതാണ്. ആംബിയൻസ് സിസ്റ്റവും ഞാൻ പറഞ്ഞ പോലെ ഇതൊക്കെ തന്നെയാണ് അവർ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞത്. ഇതൊക്കെ ഒരു ഫീച്ചറായിട്ട് പറയാൻ പറ്റുമോ? ഇതൊക്കെ ഒരു വണ്ടിക്ക് അടിസ്ഥാനമായിട്ട് വേണ്ടതല്ല. അതും നാട്ടിലൊരു 30 lakh rupees കൊടുത്ത് മേടിക്കേണ്ട ഒരു വണ്ടിക്ക് ഇതൊക്കെ, എനിക്ക് ഇതിനോട് മാത്രമേ ഉള്ളൂ എനിക്ക് ടൊയോട്ടയുടെ ഒരു എതിർപ്പ്. കൊടുക്കുന്ന കാശിന് ബാക്കി എല്ലാം ഉണ്ട്, എഞ്ചിനും എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ കുറച്ചുകൂടെ ഫീച്ചേഴ്സ്, നമുക്ക് മറ്റുള്ളൊരു വണ്ടി കയറുമ്പോൾ നമ്മുടെ വണ്ടി വെറും ബേസിക് വണ്ടിയായി പോകുമല്ലോ ഈ ടൊയോട്ടക്കാരുടെ ഒരു ഫീലാണ് ബാക്കി ഏത് വണ്ടിയിൽ കയറുമ്പോൾ. എന്താണേലും വാഹനത്തിൻ്റെ കാര്യത്തിൽ എൻ്റെ കാര്യത്തിൻ്റെ കാര്യത്തിൽ ഒന്നും തന്നെ പറയാനില്ല. ക്വാളിറ്റി, ബിൽറ്റ് ഇൻ ക്വാളിറ്റി എല്ലാം ഒന്നും പറയാനില്ല. പക്ഷേ പഴയ ഇന്നോവ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഇന്നോവയ്ക്ക് അത്ര വലിയ ബിൽറ്റ് ഇൻ ക്വാളിറ്റി ഇല്ല. പക്ഷേ ഈവൻ ദോ മാർക്കറ്റിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് നമുക്ക് സവിശേഷതകൾ ഉണ്ട്. എന്താണേലും വില പോകുന്നത് ഞാൻ പറഞ്ഞ പോലെ 19.72 ഏകദേശം 20 lakh to 26 lakh വരെയാണ്. 7 seat ഷോറൂം പ്രൈസും 8 seat വരികയാണെങ്കിൽ 24.25 lakh വരെയാണ് ഷോറൂം പ്രൈസ് വരുന്നത്. അപ്പോൾ ഇതാണ് പുതിയ ഇന്നോവ ക്രിസ്റ്റയുടെ ഒരു റിവ്യൂ. നാട്ടിൽ നിന്ന് ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടല്ല, ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഡേറ്റ പ്രകാരവും ബാക്കിയുള്ള ഫീച്ചേഴ്സ് ഞാൻ അനലൈസ് ചെയ്തിട്ടുള്ള മാത്രം എൻ്റെ മാത്രമായിട്ടുള്ള റിവ്യൂ ആണ്. എന്താണെങ്കിലും കൂടുതൽ പേര് ആരെങ്കിലുമൊക്കെ ഇത് ഇപ്പം ഏറ്റവും കഴിഞ്ഞ ഇന്നോവ എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന് എന്താണ് നിങ്ങൾക്ക് തോന്നുന്ന ഒരു പോരായ്മ അല്ലെങ്കിൽ ഒരു പ്ലസ് പോയിന്റ് എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാനാണ്. ബട്ട് ഈവൻ കമ്പയറിംഗ് എനി അതർ സെഗ്മെന്റ്സ് MUV നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് MUV ആണ് നമ്മുടെ നാട്ടിൽ കിട്ടാവുന്നതിൽ വെച്ച് വണ്ണം. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയക്കാരും എല്ലാവരും തന്നെ ഇന്നോവ പ്രിഫർ ചെയ്യുന്നത്. അപ്പം എന്താണെങ്കിലും ഇന്നോവയുടെ ഏറ്റവും പുതിയ വരാൻ പോകുന്ന മോഡലിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഓട്ടോ റിവ്യൂ ഇവിടെ സംസാരിച്ചത്.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹാവ് ബ്ലോക്ക് 4.

0: You are listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.
7: എന്താണേലും ഫിഫ തുടങ്ങാനായിട്ട് ഇനി മണിക്കൂറുകൾ മാത്രം എന്ന് വേണേൽ പറയാം. മണിക്കൂർ എന്ന് പറയാം, നമ്മൾ രണ്ട് ദിവസമൊക്കെ കൂടുമ്പോൾ നമ്മൾ മണിക്കൂർ എന്നാണല്ലോ പറയാറ്. അതുകൊണ്ടാണ് ഞാൻ മണിക്കൂർ എന്ന് പറഞ്ഞത്. എന്നാൽ ഈ വട്ടത്തെ ഫിഫയിലെ ഫുട്ബോളിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിൻ്റെ കളറ് തന്നെ എന്താ പറയുക, ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതിൻ്റെ മൂന്ന് രാജ്യങ്ങളെ തന്നെ കാണിച്ചുകൊണ്ട്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, മെക്സിക്കോ ആൻഡ് കാനഡ എന്നുള്ള രീതിയിലാണ് ഇതിനെ വന്നിരിക്കുന്നത്. ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ. അതായത് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലാണ്, വാട്ടർ ബേസ്ഡ് ഗംസ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഭയങ്കര ഗ്രിപ്പ് കിട്ടത്തക്ക രീതിയിലുള്ള ഒരു എയറോഡൈനാമിക് രീതി വിത്ത് AI ടെക്നോളജി എന്നുള്ള രീതിയിലാണ് ഈ വട്ടത്തെ ബോള് ക്രിയേറ്റ് ചെയ്യുക. ഓരോ വട്ടത്തെ ബോൾസിനും ഓരോരോ പ്രത്യേകതകളുണ്ട്. പക്ഷേ ഈ വട്ടത്തെ ബോളിൻ്റെ പ്രത്യേകത 13 grams അടങ്ങുന്ന ഒരു സെൻസർ അതിനകത്ത് വെച്ചേക്കുന്നത് കൊണ്ട് തന്നെ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് ഗോളുകളും എല്ലാം തന്നെ. അതിനകത്ത് ഞാൻ കുറച്ച് ഡീപ്പായിട്ട് നോക്കിയ സമയത്ത് അതിനകത്ത് പറഞ്ഞ കുറേ കാര്യങ്ങൾ വെച്ചാൽ, ഈ ഒരു 3D മോഡൽ, അതിപ്പം ബോളിൻ്റെ പൊസിഷനും പ്ലെയറിൻ്റെ പൊസിഷനും ഗോള് പോകുന്ന ട്രജക്ടറൽ ലൈൻസ് ഒക്കെ ഇല്ലേ, അതൊക്കെ വളരെ ഓരോ സെക്കൻഡിലും 3D ഇമേജസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ സെൻസർ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് വലിയ രീതിയിൽ ഇപ്പോൾ എനിക്കൊന്ന് ആക്യുറസി ഇപ്പം പഴയ പോലെ നമ്മൾ തർക്കിക്കാനോ അതിൻ്റെ ഒന്നും കാര്യമില്ല. സി, ഈ ഒരു ബോളിൽ ഇത്രയും കൊണ്ടുവരികയാണെങ്കിൽ സ്റ്റേഡിയത്തിൽ എന്തോരം ചേഞ്ചസ് ആയിരിക്കും ഈ വട്ടത്തെ ഫിഫയിൽ വരാനായിട്ട് പോകുന്നത്. എന്തോരം രീതിയിലുള്ള മോണിറ്ററിംഗ് സിസ്റ്റങ്ങളായിരിക്കും. 7 വരവ് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഫിഫ വേൾഡ് കപ്പ് കൂടെ ആയതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ടുള്ള രീതിയിൽ ഈ കള്ളക്കളി അല്ലെങ്കിൽ ഫൗള് തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ തന്നെ ഒരു പോസ് വരാനുള്ള സാധ്യതകളുണ്ട്. അതുമാത്രമല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷൻസ്, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ആക്ഷൻസ് ഒക്കെ എടുക്കാനും സഹായിക്കുന്ന ഒരു രീതിയിലായിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ എന്താണേലും ഈ സെൻസർ വെച്ചിട്ടുള്ള ഈ ഒരു ഫുട്ബോളുകൾ നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കി, ഈ കാലം ഇങ്ങനെ മാറി, എവല്യൂഷൻസ് ഇങ്ങനെ മാറി വരുന്ന, പണ്ടൊരു ചെറിയ തുന്നിക്കെട്ടിയ പന്തിൽ നിന്ന് കളി തുടങ്ങിയ ആ ഫുട്ബോളാണ് ഇന്ന് സെൻസർ വെച്ചിട്ടുള്ള ഒരു ഫുട്ബോളിലേക്ക് ആയിട്ട് വരുന്നത്. 6 hours ഇതിൻ്റെ ചാർജ് നിൽക്കുന്നത്. പക്ഷേ എല്ലാ കളിക്കും മുമ്പേ ഇത് ചാർജ് ചെയ്യണം എന്നുള്ള കാര്യം അവർ എടുത്ത് പറയുന്നുണ്ട്. പക്ഷെ 6 hours എന്ന് പറയുമ്പോൾ ഇറ്റ്സ് പ്രിറ്റി സേഫ്. ലൈക്ക് എന്താ പറയുന്നത്, ഒരു സേഫ് ലിമിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 2-3 കളി വേണമെങ്കിൽ ഒരു ചാർജിൽ ചെയ്യാം. പക്ഷെ എന്നാലും എല്ലാ കളിയിലും ബോൾ മാറും. അതോടെ ഒരു ബോൾ വെച്ചൊന്നുമല്ലല്ലോ അങ്ങോട്ട് ചെല്ലുന്നത്, അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ എന്നിരുന്നാലും വളരെ ആവേശകരമായിട്ടുള്ള ഈ ഒരു പുതിയ പന്തിൽ കാല് തൊടാൻ വേണ്ടി എല്ലാ കളിക്കാരും റെഡി ആയിട്ടിരിക്കുകയായിരിക്കും. എല്ലാ വർഷവും എനിക്ക് തോന്നുന്നു ഇത്രയും കൊല്ലം ഇറങ്ങിയ ഫുട്ബോളുകളുടെ നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫുട്ബോൾ തന്നെയായിരിക്കും ഈ വട്ടത്തെ ഫിഫയിൽ നമുക്ക് കാണാൻ പോകും. എന്തായാലും കാണാൻ പോകുന്ന പൂരം ഇനിയും പറഞ്ഞറിയിക്കേണ്ടല്ലോ, നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്തായാലും 2 days കൂടെ കാത്തിരിക്കുമ്പോഴത്തേക്ക് ടൈമാണ് വിഷയം. പ്രത്യേകിച്ച് എനിക്ക് വൺ ചലഞ്ചാണ്, കാരണം എനിക്ക് രാവിലെ നമുക്ക് ഷോയിൽ കയറേണ്ടത് കൊണ്ട് ഉറക്കം കോംപ്രമൈസ് ചെയ്യൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ എല്ലാം ഇനി റെക്കോർഡ് ചെയ്ത് വെച്ച് എവിടെയെങ്കിലും കാണേണ്ടി വരിക. പക്ഷേ എന്നാൽ ലൈവ് കാണുന്നതിൽ ഒരു സുഖമുണ്ടല്ലോ. എന്നാലും എനിക്ക് നമുക്ക് രാവിലെ ഇവിടെ വന്നിട്ടും പറയാൻ പറ്റാൻ പറ്റുള്ളൂ. എന്താ നോക്കട്ടെ, എന്തായാലും ഇനി ഷിഫ്റ്റ് മാറ്റേണ്ടി വരും. അതായത് എൻ്റെ ഉറക്കത്തിൻ്റെ ഷിഫ്റ്റ് രാത്രി 11-12 എന്നുള്ളത് കുറച്ച് 7 ആക്കിയിട്ടെ, ഒരു 2 എണ്ണീറ്റ് കളി കണ്ടിട്ട് നേരെ ഓഫീസിലേക്ക് വരേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുമായിരിക്കും ശരി. ഒരു പക്ഷേ ലെറ്റ്സ് സീ, എന്താണേലും നമുക്ക് കേൾക്കാം. 2 കൂടെ കഴിയുമ്പോൾ ലോകം മുഴുവൻ ഒരു ഉത്സവത്തിലേക്ക് തന്നെയാണ് പോകാൻ പോകുന്നത്. നല്ല ബ്യൂട്ടിഫുൾ സോങ് ലൈൻ അപ്പ് ചെയ്യുന്ന സിറ്റ് ബാക്ക് എനർജി ഹോം 92.2 FM-ൽ അക്ഷയാണ് നിങ്ങളുടെ ഇവിടെ ഉള്ളത്. ആൻഡ് 11 o'clock.

0: FM. Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: സിഎംആറിൽ എക്സാലോജിക്ക ചോദ്യമുന വീണയിലേക്കും ഇറാനുമായുള്ള യുദ്ധത്തിൽ ഇസ്രായേലിന്റെ മുന്നറിയിപ്പുമായി ട്രംപ്. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. സിഎംആറിൽ എക്സാലോജിക് കേസ്, പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയന്റെ മകൾ വീണ ടീക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സമൻസ്. വെള്ളിയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകണം. വീണയടക്കം 9 പേർക്കാണ് ഇഡി സമൻസ് അയച്ചത്. ശശിധരൻ കർത്തയ്ക്കും സമൻസ്. സിഎംആറിന് സേവനം നൽകാതെ അക്കൌണ്ടിലേക്ക് 2 കോടി രൂപയ്ക്കടുത്ത് ലഭിച്ചതിലാണ് ഇഡി അന്വേഷണം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അന്വേഷണം അവസാനഘട്ടത്തിലെന്ന് SIT ഹൈക്കോടതിയിൽ. കുറ്റപത്രം ഉടൻ സമർപ്പിക്കുമെന്നും അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചു. വിഗ്രഹങ്ങൾക്ക് പിന്നിൽ സ്ഥാപിക്കുന്ന പ്രഭാമണ്ഡലത്തിൽ പരിശോധന നടത്താൻ ഹൈക്കോടതി അനുമതി നൽകി. രാഷ്ട്രീയ വിവാദമുയർത്തിയ കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ കൂടുതൽ വ്യക്തതയ്ക്കായി സാക്ഷികളുടെയും സംശയിക്കപ്പെടുന്നവരുടെയും മൊഴികൾ വിശദമായി പരിശോധിക്കാൻ അന്വേഷണ സംഘം. കേസുമായി ബന്ധപ്പെട്ട് ഇന്നലെ മൊഴിയെടുത്ത DYFI പ്രവർത്തകൻ റിബേഷ് രാമകൃഷ്ണൻ അടക്കമുള്ളവർ മുൻപ് നൽകിയ മൊഴികളും പുതുതായി രേഖപ്പെടുത്തിയ മൊഴികളും തമ്മിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടോ എന്ന് കണ്ടെത്താനാണ് പ്രത്യേക സംഘത്തിന്റെ നീക്കം. IAS ഉദ്യോഗസ്ഥ തലപ്പത്ത് വൻ അഴിച്ചുപണി. ബി അശോക് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി. എൻ പ്രശാന്ത് കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി. യുവജനകാര്യ മൃഗശാല മ്യൂസിയം വകുപ്പുകളുടെ അധിക ചുമതലയും പ്രശാന്തിന്. ദിവ്യ എസ് അയ്യർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാകും. TV അനുപമ ഗതാഗത സെക്രട്ടറി. രത്നയു കേൽക്കറിന് തുറമുഖ വകുപ്പ് സെക്രട്ടറിയുടെ അധിക ചുമതല കൂടി. MG രാജമാണിക്കും KSEB ചെയർമാൻ. എം അഞ്ജനയ്ക്ക് നോർക്കയുടെയും ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെയും അധിക ചുമതല. അവധി കഴിഞ്ഞ് മടങ്ങിയെത്തിയ രേണുരാജിന് ആരോഗ്യവകുപ്പ് അഡീഷണൽ സെക്രട്ടറിയായി നിയമനം ലഭിച്ചു. MBBS കോഴ്സിൽ അധികമായി ഈടാക്കുന്ന 6 മാസത്തെ ഫീസ് തിരികെ നൽകണമെന്ന ദേശീയ മെഡിക്കൽ കമ്മീഷൻ നിർദ്ദേശം ചർച്ച ചെയ്യാൻ അടിയന്തര യോഗം വിളിച്ച് കേരള സർക്കാർ. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ വിളിച്ച യോഗം വെള്ളിയാഴ്ച. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറും സ്വാശ്രയ കോളേജ് മാനേജ്മെന്റ് പ്രതിനിധികളും പങ്കെടുക്കും. നിർദ്ദേശം ബാധകമല്ലെന്ന നിലപാടിലാണ് സ്വാശ്രയ കോളേജുകൾ. കേരളത്തിലെ സാഹചര്യം നോക്കാതെയുള്ള നിർദ്ദേശമെന്ന് സ്വാശ്രയ മെഡിക്കൽ കോളേജ് അസോസിയേഷൻ പറയുന്നു. ആഗോള അയ്യപ്പ സംഗമം ഇടത് സർക്കാർ കാലത്ത് നടത്താൻ പാടില്ലായിരുന്നുവെന്ന് CPM സംസ്ഥാന സമിതിയിൽ വിമർശനം. സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിലപാട് തിരുത്തിയാണ് സംസ്ഥാന സമിതി ഈ വിമർശനം ഉൾപ്പെടുത്തിയത്. സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിയായ പത്മകുമാറിനെതിരെ നടപടിയെടുക്കാത്തത് തെറ്റായി. ജനവിഭാഗങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ സമുദായ നേതാക്കളെ ആശ്രയിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. എല്ലാത്തരം വർഗീയതയും ഒരുപോലെ എതിർക്കാൻ CPM സംസ്ഥാന സമിതി തീരുമാനം. വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയ പരാമർശങ്ങളെ ശക്തമായി തള്ളിപ്പറയും. അക്കാര്യത്തിൽ വീഴ്ച സംഭവിച്ചത് തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തി. തിരുത്തൽ നടപടികൾ ചർച്ച ചെയ്യാനായി ഓഗസ്റ്റിൽ വിപുലീകൃത സംസ്ഥാന സമിതി വിളിക്കാനും തീരുമാനം. ഇന്ത്യയിൽ സബ്സിഡിയുള്ള പാചകവാതക സിലിണ്ടറുകളുടെ എണ്ണം 4 കുറച്ചു. പ്രതിവർഷം 9 സിലിണ്ടറായിരുന്നു നേരത്തെ നൽകിയത്. പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന ഗുണഭോക്താക്കൾക്ക് അനുവദിച്ച സിലിണ്ടറുകളുടെ എണ്ണമാണ് കുറച്ചിരിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനമെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. ലോക്സഭാ സീറ്റുകളുടെ എണ്ണം കൂട്ടുന്നതിൽ DMK സഹായം തേടി കേന്ദ്ര സർക്കാർ. 1971 സെൻസസ് തന്നെ ആധാരമാക്കി മണ്ഡല പുനർനിർണയം നടത്താമെന്ന നിർദ്ദേശം കേന്ദ്രം DMK മുൻപാകെ വെച്ചു. സമവായമായാൽ ബില്ല് ഈ വർഷകാല സമ്മേളനത്തിൽ കൊണ്ടുവരും. DMK പുറമെ തൃണമൂൽ കോൺഗ്രസിലെ വിമത MPമാർക്ക് മുൻപിലും കേന്ദ്ര സർക്കാർ വിഷയം അവതരിപ്പിച്ചേക്കും. ഇക്കാര്യം വിമത ക്യാമ്പുമായി ചർച്ച ചെയ്തു. പല MPമാരും കേന്ദ്രത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചെന്ന് റിപ്പോർട്ട്. മണ്ഡല പുനർനിർണയ വനിതാ സംവരണ ബില്ലുകൾ കൂടാതെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ കൂടി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചേക്കും. സുനിൽ കനകോലുവിനെ കർണാടക മുഖ്യമന്ത്രിയുടെ ഉപദേശകനായി നിയമിച്ചു. ക്യാബിനറ്റ് റാങ്കോടെയാണ് നിയമനം. കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായിരുന്നു സുനിൽ കനകോലു. കേരളത്തിൽ കനത്ത മഴ. മഴയുടെ പശ്ചാത്തലത്തിൽ 3 ജില്ലകളിൽ റെഡ് അലർട്ടാണ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലയിലെ വിദ്യാലയങ്ങൾക്ക് ജില്ലാ കലക്ടർ അവധി നൽകിയിട്ടുണ്ട്. INDA സഖ്യത്തിന്റെ യോഗത്തിൽ കോൺഗ്രസിനെതിരെ സഖ്യകക്ഷികൾ രൂക്ഷ വിമർശനമുയർത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ വേളയിൽ സഖ്യകക്ഷികൾക്കിടയിൽ കൃത്യമായ ഏകോപനം ഉണ്ടായിരുന്നില്ലെന്ന് പാർട്ടികളുടെ കുറ്റപ്പെടുത്തൽ. കോൺഗ്രസ് നേതാക്കൾ തങ്ങൾക്കെതിരെ മോശം പരാമർശം നടത്തിയതായും സഖ്യകക്ഷികൾ ആരോപിച്ചു. സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവാണ് കോൺഗ്രസിനെതിരെയുള്ള വിമർശനങ്ങൾക്ക് തുടക്കമിട്ടത്. ഇടതു പാർട്ടികളും മറ്റ് രാഷ്ട്രീയ നേതാക്കളും നിലപാടിനെ പിന്തുണച്ച് രംഗത്തെത്തി. ഇനി മുതൽ രണ്ടു മാസത്തിലൊരിക്കൽ INTA സഖ്യം യോഗം ചേരാൻ തീരുമാനിച്ചു. അടുത്ത യോഗം ഓഗസ്റ്റിൽ ഹൈദരാബാദിൽ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിലും സംയുക്ത നീക്കങ്ങൾ ഉണ്ടാകും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, CBSE പരീക്ഷാ വിവാദം എന്നിവ മുൻനിർത്തി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെടാൻ സഖ്യം തീരുമാനിച്ചു. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് സ്റ്റീൽ ഫാക്ടറിയിൽ പൊട്ടിത്തെറി. 8 തൊഴിലാളികൾ മരിച്ചു, നിരവധി പേർക്ക് പരിക്കേറ്റു. സ്റ്റീൽ ഉരുക്കുന്ന ഭാഗത്താണ് ദുരന്തമുണ്ടായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തി. ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപ പ്രഖ്യാപിച്ചു. ഇറാൻ യുദ്ധത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് മുന്നറിയിപ്പ് നൽകി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായി വീണ്ടും യുദ്ധത്തിലേക്ക് പോയാൽ ഒറ്റയ്ക്ക് പോരാടേണ്ടി വരുമെന്ന് ട്രംപ് ആക്സിയോസിന് നൽകിയ അഭിമുഖത്തിൽ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകി. ഇറാൻ യുദ്ധം 4 മാസത്തിലേക്ക് കടക്കവേ പശ്ചിമേഷ്യ കൂടുതൽ യുദ്ധ ഭീതിയിലാഴ്ത്തി ഇസ്രായേൽ കപ്പലുകൾക്ക് ചെങ്കടലിൽ പൂർണ്ണ നിരോധനം പ്രഖ്യാപിച്ച് ഹൂതികൾ. നിലവിലെ സംഘർഷങ്ങൾ കാരണം ഹോർമുസ് കടലിടുക്ക് ഏതാണ്ട് പൂർണ്ണമായി അടഞ്ഞുകിടക്കുന്ന പശ്ചാത്തലത്തിൽ ആഗോള വിപണിയിലേക്കുള്ള പ്രധാന ബദൽ സമുദ്രപാതയായ ചെങ്കടലിനെ ലക്ഷ്യമിട്ടാണ് ഇറാൻ അനുകൂലികളായ ഹൂതികളുടെ പുതിയ നീക്കം. ഉയർന്ന വൈദഗ്ധ്യമുള്ള വിദേശ തൊഴിലാളികൾക്കായുള്ള പുതിയ H1B വിസകൾക്ക് $1,00,000 ഫീസ് ചുമത്താനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം നിയമവിരുദ്ധമെന്ന് US ഫെഡറൽ ജഡ്ജിയുടെ വിധി. തൊഴിലധിഷ്ഠിത കുടിയേറ്റ നിയമങ്ങൾ കർശനമാക്കാനും വിദേശ തൊഴിലാളികളുടെ വരവ് കുറയ്ക്കാനുമുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ ശ്രമങ്ങൾക്കേറ്റ വലിയ തിരിച്ചടിയായാണ് ഈ കോടതി വിധി വിലയിരുത്തപ്പെടുന്നത്. കുടിക്കുന്നതിനിടെ വാഹനത്തിന്റെ വാതിൽ തുറന്നാൽ 2,000 ദിർഹം പിഴ ചുമത്തുമെന്ന് അബുദാബി പോലീസ്. 23 ബ്ലാക്ക് പോയിന്റും ചുമത്തും. വാതിൽ കൃത്യമായി അടയ്ക്കാത്തത് മൂലമുള്ള അപകടങ്ങൾ തടയുന്നതിന്റെ ഭാഗമായാണ് നിയമം കർശനമാക്കിയത്. അടുത്ത വാർത്ത 11 മണിക്ക്.
2: Was brought to you by Danya Group of Companies since 1982. Time check.
4: Very good morning, Dubai. ഇപ്പോൾ സമയം 10:07 ആയിരിക്കുകയാണ്.
1: Time check. Weather update.
2: Brought to you by Alras Auto AC Parts, #1 auto AC spare parts in the Middle East.
4: Dubai ഇപ്പോഴത്തെ ടെമ്പറേച്ചർ 33°C ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്.
1: Weather update.
2: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

വൺസ് അഗൈൻ ഹോം 92.2 FM ലേക്ക് സ്വാഗതം. സമയം 10 മണി കഴിഞ്ഞ് 12 മിനിറ്റ്. June 9 ചൊവ്വാഴ്ചയിൽ നിൽക്കുമ്പോൾ വാട്ട് എ ബ്യൂട്ടിഫുൾ ഡേ. ഞാനിങ്ങനെ നമ്മുടെ സ്റ്റുഡിയോയുടെ ഇപ്പുറത്തെ ആ വിൻഡോയിലൂടെ താഴെ ജസ്റ്റ് എൻ്റെ കോഫി കുടിച്ച് ഇങ്ങനെ മിനി പത്മ ന്യൂസ് പറയുന്ന സമയത്ത് ഞാനിങ്ങനെ താഴോട്ട് നോക്കിയ സമയത്താണല്ലോ ബ്യൂട്ടിഫുൾ ഒരു കാഴ്ച. അതായത് നമ്മുടെ ഈ ദുബായ് മുനിസിപ്പാലിറ്റിയിലെ ആളുകൾ വന്നിട്ട് നമ്മുടെ ഓരോ ബിന്നുണ്ടല്ലോ, നമ്മുടെ റോഡ് സൈഡിൽ വെച്ചേക്കുന്ന മുനിസിപ്പാലിറ്റിയുടെ ബിന്ന്, ആ ബിന്നിലെ വേസ്റ്റ് മൊത്തം കളക്ട് ചെയ്ത് അത് മൊത്തം തുടച്ച് വാട്ടർ സ്പ്രേ കൊണ്ട് മറ്റേ ജെറ്റ് സ്പ്രേ കൊണ്ട് മുഴുവൻ വാഷ് ചെയ്ത് അല്ല അടിപൊളി ആക്കി വെക്കുന്ന കാഴ്ച എത്ര മനോഹരമാണല്ലേ. നമ്മൾ ചില ചിന്തിക്കാത്ത കാര്യങ്ങൾ പോലും ഈ രാജ്യം ചിന്തിച്ച് അതിനെ വളരെ, അത് ഇന്ന് മാത്രമല്ല, ഇന്ന് കണ്ടെങ്കിൽ ഇനി അടുത്ത വർഷമല്ല, ഓരോ ദിവസവും അത് വളരെ എന്താ പ്രിസൈസ് ആയിട്ട് ചെയ്യുന്ന ഒരു ഹാബിറ്റ്. ഈ രാജ്യത്തിന് വലിയൊരു സല്യൂട്ട് തന്നെ കൊടുക്കണം. നിങ്ങൾ കണ്ടിട്ടുണ്ട് പലപ്പോഴും നമ്മൾ കാണും, പക്ഷേ ഇത് നമ്മൾ അങ്ങനെ ചിന്തിക്കാറില്ല. പക്ഷേ ഞാനത് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആയി ഞാൻ ജസ്റ്റ് ഇപ്പോൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരുപാട് പേര് അതിനെനിക്ക് മെസ്സേജ് വെച്ചിട്ടുണ്ട്. ലൈക്ക് ചില നല്ല ഗസ്റ്റേഴ്സ് കാണുമ്പോൾ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ മറക്കരുത്, അപ്രീഷിയേറ്റ് ചെയ്തിരിക്കണം. അതാ മുനിസിപ്പാലിറ്റി ആണെങ്കിലും പോലീസിനെ ആണെങ്കിലും പട്ടാളത്തിലെ ആരെയാണെങ്കിലും അപ്രീഷിയേറ്റ് ചെയ്യാൻ നിങ്ങൾ മടിക്കരുത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ എൻ്റെ അർജി അക്ഷയത്വൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലേക്ക് പോവാണെങ്കിൽ ജസ്റ്റ് അവിടെ കാണാൻ പറ്റും. നല്ല ബ്യൂട്ടിഫുൾ ഗസ്റ്റർ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നത്. നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടും ഇതൊക്കെ നല്ല വൃത്തിയായിട്ട് കാണുമ്പോൾ തന്നെ എന്തൊരു ഭംഗിയാണ്. നമുക്ക് തന്നെ സത്യം പറഞ്ഞാൽ കുറച്ചുകൂടെ വൃത്തിയുള്ളവനാണെങ്കിൽ കൂടെ നമ്മൾ പറയുമ്പോൾ ശരി നമുക്ക് കുറച്ചുകൂടെ ഒന്ന് നന്നാക്കണം, വീട്ടിൽ 2 ഡസ്റ്റ്ബിൻ കൂടെ മേടിച്ച് വെച്ച് പ്രോപ്പർ വേസ്റ്റ് മാനേജ്മെൻ്റ് ഒക്കെ നമുക്കും ചെയ്യണം എന്നുള്ള രീതി നമുക്കും തോന്നത്തില്ലേ. ഇത് ഒരു വലിയൊരു സല്യൂട്ടാണ് സത്യം പറഞ്ഞാൽ നമുക്ക് ദുബായിക്ക് കൊടുക്കാനുള്ളത്. എന്താണെങ്കിലും സ്റ്റോറി ഇന്ന് കാണണമെങ്കിൽ നിങ്ങൾ പോയി കാണാം. ഇനി നിങ്ങളുടെ പരിസരത്ത് എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ കാണുകയാണെങ്കിൽ ജസ്റ്റ് ഒരു അപ്രീസിയേഷൻ അവർക്കും കൊടുക്കാവുന്നതാണ്. ട്രെൻഡിംഗ് സോങ് ഓഫ് ദി ഹവർ.

You are listening to Sand Tunes with Akshay and Vidya.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
2: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് യു എ വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
2: That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: listening to Home 92.2 FM. Home is a feeling.
1: ദേ കണ്ടില്ലേ, ഇന്നലെ മുതൽ മോൻ കരച്ചില് തന്നെ. നല്ല പനിയുണ്ട്. ഇവിടെ അടുത്ത് ഏതാ നല്ല ക്ലിനിക് ഉള്ളത്?
2: നീ അറിഞ്ഞില്ലേ, മുത്തിനയിൽ പുതുതായി തുറന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ക്ലിനിക് അല്ലൂർ പോളിക്ലിനിക്. കുട്ടികൾക്കായി പീഡിയാട്രിക്സ് കൂടാതെ ജനറൽ മെഡിസിൻ, ENT, ഒഫ്താൽമോളജി, ഓർത്തോപീഡിക്സ്, ഗൈനക്കോളജി, ഡെർമറ്റോളജി, റേഡിയോളജി തുടങ്ങി എല്ലാം ഒരേ കുടക്കീഴിൽ.
1: താങ്ക് ഗോഡ്, ഇപ്പൊ തന്നെ പോവാം, അപ്പോയിന്റ്മെന്റ് എടുത്തോളൂ. എന്റെ കുടുംബത്തിന്റെ ആരോഗ്യമാണ് എനിക്ക് വലുത്. അല്ലടെ മോനെ,
2: നിങ്ങളുടെയും കുടുംബത്തിന്റെയും ആരോഗ്യത്തിനായി ഇപ്പോൾ ദേറ മുത്തിനയിൽ അല്ലൂർ പോളിക്ലിനിക്. വിസിറ്റ് ടുഡേ ഓർ കോൾ 0438578411.
1: Allur Polyclinic, caring for you and your family.

0: രാംചരന്റെ വർക്കൗട്ട് ഇപ്പോ ഭയങ്കര അധികം സെൻസേഷൻ ആകുകയാണ്. കാരണം ഇദ്ദേഹം പുതിയൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് നടത്തിയേക്കുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു. അപ്പൊ അതിനകത്ത് ഒരു എന്താ പറയുക, ഒരു ഫയൽമാൻ അല്ലെ, ഒരു ഗുസ്തിക്കാരനായിട്ട് തന്നെയായിരുന്നു ഇദ്ദേഹത്തിന്റെ അപ്പിയറൻസും റോളും തന്നെ. അപ്പം ഇതിനു വേണ്ടിയിട്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ ബോഡി ബിൽഡ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യകതയുള്ളത്. ഈ ബിൽഡ് ചെയ്യുന്നതിന്റെ ആവശ്യം അറിയാം, നമുക്ക് അധികം പ്രോട്ടീനും മീറ്റും കാര്യങ്ങളും ഇതൊക്കെ തന്നെ നമുക്ക് വേണം. പക്ഷെ നല്ല വെജിറ്റേറിയൻസ് പറയും ഇതൊന്നും വേണ്ട, അത് ഞങ്ങൾക്ക് അല്ലാത്തതും ചെയ്യാന്ന് പറയും. വോട്ടവർ എന്തു ആയിക്കോട്ടെ, അപ്പൊ ഇദ്ദേഹം ഈ പടത്തിന്റെ ഈ ഡേറ്റിനനുസരിച്ച് ആ സമയത്തേക്കാണ് ഇദ്ദേഹം ശബരിമലയ്ക്ക് പോകാനായിട്ട് മാല ഇട്ടിരുന്നു. പറയല്ലോ, നമുക്ക് പ്യുവർ വെജിറ്റേറിയനും വ്രതവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വേണമല്ലോ പോകാൻ. അപ്പം വലിയൊരു ചലഞ്ച് ആയിരുന്നു ഇദ്ദേഹത്തിന് ഈ പ്രോട്ടീനും കാർബൺ്റെ ഇൻടേക്കിനെ ഒക്കെ തുടർന്നിട്ടുള്ള കാര്യങ്ങൾ. അങ്ങനെ ഇദ്ദേഹം ഫുൾ വെജിറ്റേറിയൻ ആയിരുന്നു ഈ ഒരു പടത്തിന്റെ ഷൂട്ടിന് വേണ്ടിയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ സമയത്ത് ഉണ്ടായ ഡയറ്റ് എന്നാണ് പറയുന്നത്. ആൻഡ് മാസീവ് ആണ് കേട്ടോ, എന്ത് രസമായിട്ട്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു എന്താ പറയുന്നത്, നോൺ വെജ് കഴിക്കുന്നിച്ച് ബോഡി ബിൽഡ് ചെയ്യുന്നതിനെക്കാട്ടിലും ഭയങ്കര ലീനായിട്ടുള്ള ഒരു മസ്കുലർ ബോഡി കറക്റ്റ് ആ അദ്ദേഹത്തിൻ്റെ വീഡിയോസിലൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അമീർ ഖാൻ്റെയും അതുപോലെ തന്നെ സൽമാൻ ഖാൻ്റെയും ഒക്കെ ട്രാൻസ്ഫോർമേഷന് ഇടയായിട്ടുള്ള കോച്ചാണ് രാകേഷ് ആർ എന്നാണ് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം തന്നെയാണ് ഇതിനും രാം ചരണെ ഹെൽപ്പ് ചെയ്തിരിക്കുന്നത്. ഗംഭീര ട്രാൻസ്ഫോർമേഷനാണ് എൻ്റെ അത് തന്നെ രാകേഷ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം തന്നെയാണ് ഇദ്ദേഹത്തിനെയും ഈ ഒരു ട്രാൻസ്ഫോർമേഷനും സഹായിച്ചിരിക്കുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് എന്താ പറയുന്നത്, രാംചരൺ ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഈ പേജ് നോക്കുന്നത് ഇൻസ്റ്റാഗ്രാം പേജ് ഏതിലാണ് വന്നതെന്നുള്ളത്, ഞാൻ ഒരു മൂവി പേജിലാണ് കണ്ടത്, ഒഫീഷ്യൽ അതെ ഒഫീഷ്യൽ ജിയോ സ്റ്റുഡിയോസ് എന്ന് പറയുന്ന നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ പോയി കഴിഞ്ഞാൽ അവർ ആ വീഡിയോ അവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും 100-ൽ 100 മാർക്കാണ് ഈ ഒരു ഡയറ്റിനും അതുപോലെ തന്നെ ഈ ഒരു അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫോർമേഷന് വേണ്ടി കൊടുത്തിരിക്കുന്നത്. ഇറ്റ്സ് നോട്ട് ഈസി. നമ്മൾ ഞാൻ കഴിഞ്ഞ വട്ടം പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഈ ലോകത്തിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള സംഭവം എന്താണെന്ന് ചോദിച്ചാൽ അത് മനുഷ്യൻ തന്നെയാണ്. നമ്മൾ ദുബായ് മോളിലേക്ക് കയറിപ്പോയി കഴിഞ്ഞാലും അവിടെ ഒരു ദർഹംസ് തൊട്ട് മില്യൻസ് വരെ വെച്ചേക്കുന്ന സാധനങ്ങൾക്കും അത് മനുഷ്യന് യൂസ് ചെയ്യാൻ എന്ന പോലെ നമ്മുടെ ഏറ്റവും വലിയ അസറ്റാണ് നമ്മുടെ ബോഡി എന്ന് പറയുന്നത്. ആ ബോഡി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനെടുക്കുന്ന നമ്മൾ ഓരോ എഫേർട്ടും ഉണ്ടല്ലോ, അത് വെറുതെ ആയി പോകത്തില്ല. നമുക്ക് ഒന്നുമില്ലെങ്കിലും നമ്മുടെ ബോഡി, നമ്മുടെ വളരെ എന്താ പറയുന്നത് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബോഡി കിട്ടുക എന്ന് പറയുന്നത് തന്നെ നമുക്കൊരു വലിയൊരു ഭാഗ്യമാണ്. അതിന് നമുക്ക് എല്ലാവർക്കും പറ്റും കേട്ടോ, പരിശ്രമിച്ചാൽ എല്ലാവർക്കും ചെറിയ ചേഞ്ചസ് വരുത്തിയാൽ മതി. നമ്മുടെ ഡയറ്റിലെ ചെറിയ ചേഞ്ചസ് ഈ പറയുന്ന എനിക്ക് ഞാൻ ഒരു ട്രാൻസ്ഫോർമേഷൻ ചെയ്തതാണ്. ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ കുറേ ഗ്യാപ്പ് വന്നു, ഞാൻ കാനഡയ്ക്കൊക്കെ പോയി, അതിന് തിരിച്ചു വന്നപ്പോഴാണ് ഞാൻ വീണ്ടും എനിക്ക് ഡയറ്റ് എടുക്കാൻ പറ്റാത്ത രീതിയിൽ ഞാൻ വീണ്ടും വെയിറ്റ് ഗെയിൻ ചെയ്തത്. പക്ഷെ എൻ്റെ മനസ്സിൽ സ്റ്റിൽ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറ്റും, കാരണം ഞാൻ അന്ന് ചെയ്തിട്ടുള്ളതാണ്, എനിക്ക് അത് അറിയാവുന്നതാണ്. അത് അപ്പോൾ നമുക്ക് വേണമെന്ന് വെച്ചാൽ എല്ലാം നടക്കും. ഞാൻ അന്ന് ഈ വലിയ ഈ പറയുന്ന പോലെ എന്ത് പറയുന്നേ ഇല്ല, വ്രതമെടുത്തിട്ടുള്ള നമ്മുടെ ആശ്രമ ജീവിതം പോലെ ഒന്നും അല്ല കേട്ടോ, വളരെ നല്ലതാണ്. നല്ല ഇപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് ഈ ട്രാൻസ്ഫോർമേഷൻ ഒരുങ്ങുന്നവരോട് നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മൾ മധുരം അതുപോലെ തന്നെ ഈ ചായ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഒഴിവാക്കി. അപ്പം നമ്മൾ വിചാരിക്കും പിന്നെന്താ രസം, അല്ലാന്നേ, അതല്ലാതെ ഒരുപാട് നമുക്ക് ഇഷ്ടപ്പെടുന്ന നല്ല രീതിയിൽ എപ്പോഴും ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക, ടേസ്റ്റി ആയിട്ടുള്ള പ്രോട്ടീൻ ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക, അത് വെച്ച് നമുക്ക് നമ്മുടെ അടിപൊളിയായിട്ടുള്ള നമുക്ക് ഫിസിക്കും ബോഡിയും ഒക്കെ തന്നെ നമുക്ക് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇത് ഇപ്പോഴത്തേക്ക് മാത്രമല്ല കേട്ടോ, നിങ്ങളിതൊരു ശീലമാക്കണം, അല്ലാതെ ഒരു സെർട്ടൻ ഒരു ടാർഗറ്റിന് വേണ്ടി മാത്രം ആവരുത്. കാരണം ഇത് നിങ്ങളുടെ ലൈഫിനെ തന്നെ, നിങ്ങളൊരു 70-ഉം 80-ഉം ഒക്കെ ആകുമ്പോഴത്തേക്ക് അല്ല അടിപൊളി ഒരു 40-യുടെ ആ ഒരു ലുക്കിൽ നിങ്ങൾക്ക് അന്നും നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റും. അപ്പോൾ എന്താണെങ്കിലും രാംചന്ദ്രൻ്റെ ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. എന്തായാലും ഗ്രേറ്റ് ട്രാൻസ്ഫോർമേഷൻ ആണ് വീഡിയോ. ജസ്റ്റ് നിങ്ങൾ യൂട്യൂബിൽ പോയി ഒന്ന് സെർച്ച് ചെയ്തു, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പറഞ്ഞ ജിയോ എന്തായിരുന്നു നോക്കട്ടെ, ഒരു മിനിറ്റ്, ഒഫീഷ്യൽ ജിയോ സ്റ്റുഡിയോ അതിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാവുന്നതാണ്.
1: ഹോം എഫ്എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ ആർ എസ് ആഗതീർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update.
2: Traffic update.
3: Brought to you by ABC Cargo and Courier, number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
4: ഷേഖ് മുഹമ്മദ് ബിൻ സാഹിർ റോഡ് ഷാർജ ഏരിയ തന്നെ ട്രാഫിക് സിറ്റുവേഷൻ നല്ലതായിട്ട് കാണുന്നുണ്ട്. ബമ്പർ ടു ബമ്പർ ട്രാഫിക് തന്നെയാണ് കേട്ടോ. അല്ലിത്തിയ ടോൾ റോഡിലും എമിറേറ്റ്സ് റോഡിലും ട്രാഫിക് ഉണ്ട്. ഷാർജ ഏരിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ റോഡുകളും ഫ്രീ ആണ്. അജ്മാനിലൊക്കെ തന്നെ ഓൾമോസ്റ്റ് ഉമ്മൽക്വയിൻ്റെ രാവിലത്തെ ട്രാഫിക് സിറ്റുവേഷൻ ഒക്കെ മാത്രമേ ഉള്ളൂ. ഓഫീസിൽ പോകുന്നവരുടെ ട്രാഫിക് ആയിരുന്നു, ഇപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. എമിറേറ്റ്സ് റോഡും ഒക്കെ തന്നെ ഫ്രീ ആയിട്ടുണ്ട്, അൽഖേൽ റോഡും ഫ്രീ ആയിട്ടുണ്ട്. എന്നാലും നല്ല കണ്ടീഷനിലാണ് റോഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഡ്രൈവ് സേഫ്. എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0585829220 നമ്മളെ അറിയിക്കാനാണ്.
2: Traffic update.
3: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number one in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
5: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: is a feeling.
1: അമ്മോനെ എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
2: ശ്രദ്ധിക്കണ്ട.
1: എടാ മോനെ, പോയടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
3: അണ്ണം പേടിക്കണ്ടാ,
4: വണ്ടി നേരെ അഡ്രാസിലേക്ക് വിട്ടു. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അഡ്രാസിലേ ഉള്ളൂ.
1: അമ്മാനെ എന്നാ വേഗം പോ അഡ്രാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്മാനെ.
2: അണ്ണ ശ്രദ്ധിക്ക.
5: അമ്മാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾഡ്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾഡ്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾഡ്രാസ് ഡോട്ട് എം ഇ.

0: വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. എന്റെ കൂടെ ശിവയും കൂടെ ഇവിടെ ജോയിൻ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ് മോർണിംഗ് ശിവ.
1: ഗുഡ് മോർണിംഗ് അക്ഷയ്.
0: എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
1: നല്ല വിശേഷം. നല്ല ട്രാഫിക്
0: ആയിരുന്നു വീട്ടിലും. ട്രാഫിക് രാവിലെ തൊട്ട് അല്ല, ഞാൻ ഇങ്ങനെ ഞാൻ എപ്പോഴും ട്രാഫിക് വിചാരിക്കും. ശിവയും നിത്യം എങ്ങനെയാണ് അവിടുന്ന് വരുന്നത്?
1: ഞാൻ രാവിലെ അക്ഷയുടെ 7:30 ട്രാഫിക് അവിടുന്ന് തുടങ്ങുന്നതാണ് എന്റെ ട്രാഫിക്.
0: എന്താണേലും ശിവ ഇന്ന് ആക്ച്വലി ഒരു മൂവിയുടെ ട്രെയിലർ കൂടെയാണ് വന്നിരിക്കുന്നത്. ബാലൻ എന്ന് പറയുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങാൻ പോകുന്ന മലയാള സിനിമയുടെ ട്രെയിലർ മലയാളക്കാരെ ഞെട്ടിച്ചിരിക്കുകയാണ്.
1: എന്തായാലും
0: നമുക്ക് ട്രെയിലറിലേക്ക് പോകാം. ട്രെയിലർ കണ്ടിട്ട് അത് എങ്ങനെയാണ്? ഞാൻ ഫുള്ള് കണ്ടിട്ടില്ല, ഞാൻ ചെറിയ ഷോർട്സ് മാത്രമാണ്. ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമ കൂടെയാണ്, സിനിമയുടെ ട്രെയിലർ ആണ്. ട്രെയിലറിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ ടു ദ മൂവി ട്രെയിലർ. ഓ, മഞ്ഞു മേൻ ബോൾസിന്റെ
1: നമ്മുടെ ചിദംബരമാണ് ഡയറക്ടർ.
0: ശരി,
1: കുട്ടിയുടെ കണ്ണു വയ്ക്കോ.
0: ഇതാണോ ബാലൻ? ആക്ട്രസ് നല്ല
1: സൂപ്പർ ആയിട്ടുണ്ട്.
2: കണ്ടോ
1: അവരുടെയും കണ്ണുണ്ടോ?
3: അഭിജിത് കുമാർ.
1: ഫർസാന പാലത്തിങ്കൽ, അങ്ങനെ എന്താണ് പേര്?
0: ഞാൻ ആലോചിക്കുമായിരുന്നു BGM ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആരാണ്?
1: ഗിരീഷ് രെഡ്ഡി, പ്രേമലുവിന്റെ ഡയറക്ടർ.
0: ചെക്കനൂർ രക്ഷയില്ലേട്ടോ.

0: ഏയ് ടോവിനോ, ഞാൻ അക്ഷയനോട് പറയാണ്ടിരിക്കുകയായിരുന്നു, കാരണം ഒരു ചെറിയ ഷോട്ട് മാത്രമാണ്. ടോവിനോ എന്നാണ് നമ്മുടെ വിശ്വാസം.
1: അല്ല, 1:41 ടോവിനോ എന്നുണ്ടോ?
0: അതെ, ഞാൻ സത്യം പറയാൻ മിണ്ടാതിരിക്കുന്നു. ഞാനിത് കണ്ടു, അപ്പൊ അക്ഷയ് കണ്ടിട്ടില്ലല്ലോ. ടോവിനോ ഉണ്ടോ ഇല്ലയോ എന്ന് അക്ഷയ്
1: നോക്കുന്നുണ്ടാണ്. ഒന്ന് ഈ ട്രെയിലറിന്റെ 1:41 ടോവിനോ കാണാൻ പറ്റും.
2: ആരോടും പോയി കഥൊന്നും പറഞ്ഞു നോക്കരുത്, പ്രത്യേകിച്ച് പോലീസുകാരോട്.
1: വർഷങ്ങൾക്ക് ശേഷം
0: ഒരു മൂവിയിൽ
1: വരുന്നത്.
0: ആ അമ്മമ്മ കൊന്നോ നോക്കി, അവരുടെ കട്ടിലും അവരുടെ തോക്കുമാണ്. ഒരു ദുരൂഹതയാണ് കംപ്ലീറ്റ് അല്ലേ. അതില് ഇതിൽ ആരൊക്കെ നോക്കി, ഒരുപാട് നമ്മുടെ ഡയറക്ടേഴ്സ് ഉണ്ട്. നമ്മുടെ ജീൻ പോൾ ഉണ്ട്, ലാലിന്റെ മകൻ, അദ്ദേഹം ഉണ്ട്. ഗിരീഷ് ഏടി ഉണ്ട്, പ്രേമലുവിന്റെ ഡയറക്ടർ.
1: എനിക്ക് ഒരു നിമിഷം ഞാൻ റിലേ കിട്ടുന്നില്ല.
0: ഞാൻ അതാ ഇന്നലെ ഇത് കണ്ടപ്പോ തന്നെ ഞാൻ ഇങ്ങനെ വിചാരിച്ചത്,
1: കംപ്ലീറ്റ് ഒരു മിസ്റ്ററിയാണ് ഈ സിനിമ. ഇത് എനിക്ക് തോന്നുന്നു ഇവര് മത്സരിച്ചാണെന്ന് തോന്നുന്നു. ഓരോ വർഷവും ഇതുപോലത്തെ നമ്മളെ ഞെട്ടിക്കുന്ന സിനിമ മഞ്ഞമേൽ ബോയ്സ് കഴിഞ്ഞിട്ട് ഇപ്പൊ അദ്ദേഹം പോലത്തെ ഒരു ഫീലുള്ള ഇത് മലയാള സിനിമയുടെ ഒരു ഭയങ്കര ഒരു മികവ് തന്നെയാണ് കേട്ടോ. കാരണം ഒരു നമുക്ക് പറയത്തക്ക രീതിയിൽ ഒരു ആക്ടർ പോലും, ജീൻ പോളൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും ബീന ആന്റണി ഉണ്ട്, അതുപോലല്ല ആക്ടർ വേണോന്നില്ല, ആക്ട്രസ് വേണോന്നില്ല, കഥയാണ് ഇതിന്റെ നായകനും നായികയും.
0: കഥ എന്ന് പറയുമ്പോ നമ്മുടെ ജിത്തു മാധവനാണ് രോമാഞ്ചം ആവേശം ഒക്കെ ചെയ്തില്ലേ, അതിന്റെ ഡയറക്ടറാണ് ഇതിന്റെ റൈറ്റർ എന്ന് പറയുന്നത്. അപ്പൊ അതായത് എല്ലാ നല്ല ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരും ചേർന്നിട്ട് വരുന്ന ഒരു സിനിമ. പിന്നെ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് എന്തെങ്കിലും ഒരെണ്ണം നമുക്ക് തരാനായിട്ടുണ്ടാവും. അതുകൊണ്ടാണല്ലോ ബാലൻ എന്ന് പറയുന്നത് നമുക്കറിയാം ആദ്യം മലയാളത്തിലെ ശബ്ദ സിനിമയാണ്. 1938 തോന്നുന്നു ബാലൻ വന്നിരിക്കുന്നത്. അപ്പൊ മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ ചിത്രം. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ബാലൻ ദ ബോയ് എന്ന സിനിമ വരുമ്പം എക്കാലത്തും നമുക്ക് ഓർമ്മിക്കാൻ അതിൽ എന്തെങ്കിലും ഉണ്ടാവണം.
1: ഒരു രക്ഷയില്ല, കാരണം ഞാനിങ്ങനെ റീകോൾ ചെയ്യുന്ന കുഞ്ഞിന്റെ അഭിനയം, അതുപോലെ തന്നെ ആ ആക്ട്രസ് പേരറിയില്ല,
0: ഫർസാന എന്നാണ്,
1: ഫർസാന അല്ലെ, ഗംഭീര അഭിനയം. കാരണം എന്ത് പഠിപ്പിച്ച് കൊടുക്കേണ്ട ഒന്നും കാര്യമില്ലാത്ത പോലെ അഭിനയിക്കുന്ന പോലത്തെ, അതായത് അങ്ങനെ അഭിനയിക്കുന്നല്ല ജീവിക്കുന്ന പോലത്തെ അഭിനയം.
0: അതാ ഞാൻ പറഞ്ഞു, അക്ഷയ് അവരുടെ കണ്ണും ആ ആക്ട്രസിന്റെ കണ്ണും അതുപോലെ തന്നെ ആ മകന്റെ കണ്ണും ഒരു ചേർച്ചയില്ല, അവരുടെ കണ്ണുകൾ അഭിനയിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു മോൻ ചോദിക്കുകയാണ് ആദ്യം, എന്താ അമ്മ ഇവിടെ എന്റെ പേര്, നമ്മുടെ കഥ എന്താ എന്ന് ചോദിക്കുമ്പോ അമ്മ പെട്ടെന്ന് അഭിജിത് കുമാർ എന്ന് പറയുമ്പോ അവൻ അത് പറയണം, ഓ ഇനി എന്റെ പേര് അഭിജിത് കുമാർ എന്ന്. ആ കുട്ടിയുടെ ആക്ടിങ് നോക്കി, ഇതെങ്ങനെയായിരിക്കും
1: ബാക്ക്ഗ്രൗണ്ട് സ്കോർ, BGM, എഡിറ്റ്സ്, ട്രെയിലർ കട്ട്സ്, സൂപ്പർ. അതുപോലെ
0: സിനിമാറ്റോഗ്രാഫി
1: എല്ലാം എനിക്ക് തോന്നുന്നു ഇത് ഇവര് മത്സരിച്ച്, ഇവര് വേറെ ആരോടും ഇല്ല, ഇവര് ഇവരുടെ സിനിമയെ തന്നെ മത്സരിച്ച് ഈ അടുത്തടുത്ത സിനിമകള് ഹിറ്റാക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണെന്ന്. ബാലൻ ദ ബോയ് എന്ന് പറയുന്ന ഒരു സിനിമ June 19 റിലീസ്.
0: പിന്നെ നമുക്ക് ഹോം FM സ്ക്രീനിങ് ഉണ്ടാവും,
1: നമ്മൾ ഒരുമിച്ച് എന്തായാലും ഇരുന്ന് കാണുന്നതാണ്. പക്ഷേ ട്രെയിലർ ഗംഭീരം, ഞാൻ എന്തുകൊണ്ട് ഞാൻ ഇത് ഇത്ര നിങ്ങൾ കണ്ടില്ല, കാരണം ഇതിന്റെ പല സീനുകളും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇപ്പം ട്രെൻഡിങ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ വലിയ താരങ്ങളില്ലാത്ത കൊണ്ട് ഒരു പടത്തിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്തിരിക്കുന്നതിന്റെ ഒരു അർത്ഥമില്ല. ഈ ട്രെയിലർ നിങ്ങളൊന്ന് കണ്ടു നോക്ക്, വൺ ഓഫ് ദ ബെസ്റ്റ് ആണ്.
0: മലയാള സിനിമ ഇപ്പൊ എപ്പോഴും വിജയിക്കുന്നത് അതുകൊണ്ടാണ്. കാരണം ഇതിനകത്ത് നമുക്ക് അറിയുന്ന ഒരുപാട് ഡയറക്ടേഴ്സ്, ഒരുപാട് റൈറ്റേഴ്സ്, ഇവരെല്ലാരും കൂടെ ചേർന്ന് ഒരു സംഭവം ചെയ്തിരിക്കും.
1: ടോവിനോ എന്താണെന്നാണ് അതിനകത്ത് മേബി വലിയ ട്വിസ്റ്റ് ആയിരിക്കും കേട്ടോ. എന്താണെങ്കിലും 1:41 വന്നേക്കുന്ന ആ ഒരു ട്വിസ്റ്റ് അത് വളരെ സൂക്ഷിച്ച് നോക്കിയെങ്കിൽ മാത്രമേ കാണുള്ളൂ. എന്താ ഈ ട്രെയിലർ കാണുമ്പോൾ നിങ്ങളെ ഹെഡ്സെറ്റ് വെച്ച് അതിന്റെ ഫീലോടെ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ അതിന്റെ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ.
3: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

0: 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: CMRL എക്സാലോജിക്ക ചോദ്യമുന വീണയിലേക്കും ശശിധരൻ കർത്തിക്ക ഇഡി സമൻസ്. ഇറാനുമായുള്ള യുദ്ധത്തിൽ ഇസ്രായേലിന്റെ മുന്നറിയിപ്പുമായി ട്രംപ്. ലോകകപ്പ് ഫുട്ബോളിന് ഇനി രണ്ടുനാൾ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. CMRL എക്സാലോജി കേസ്. പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയന്റെ മകൾ വീണ ടിക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സമൻസ്. വെള്ളിയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകണം. വീണയടക്കം 9 പേർക്കാണ് ഇഡി സമൻസ് അയച്ചത്. ശശിധരൻ കർത്തയ്ക്കും സമൻസ്. CMRL സേവനം നൽകാതെ അക്കൌണ്ടിലേക്ക് 2 കോടി രൂപയ്ക്കടുത്ത് ലഭിച്ചതിലാണ് ഇഡി അന്വേഷണം. ശബരിമല സ്വർണക്കൊള്ളക്കേസിൽ അന്വേഷണം അവസാനഘട്ടത്തിലെന്ന് SIT ഹൈക്കോടതിയിൽ. കുറ്റപത്രം ഉടൻ സമർപ്പിക്കുമെന്നും അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചു. വിഗ്രഹങ്ങൾക്ക് പിന്നിൽ സ്ഥാപിക്കുന്ന പ്രഭാമണ്ഡലത്തിൽ പരിശോധന നടത്താൻ ഹൈക്കോടതി അനുമതി നൽകി. രാഷ്ട്രീയ വിവാദമുയർത്തിയ കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ കൂടുതൽ വ്യക്തതയ്ക്കായി സാക്ഷികളുടെയും സംശയിക്കപ്പെടുന്നവരുടെയും മൊഴികൾ വിശദമായി പരിശോധിക്കാൻ അന്വേഷണ സംഘം. കേസുമായി ബന്ധപ്പെട്ട് ഇന്നലെ മൊഴിയെടുത്ത DYFI പ്രവർത്തകൻ റിബേഷ് രാമകൃഷ്ണൻ അടക്കമുള്ളവർ മുൻപ് നൽകിയ മൊഴികളും പുതുതായി രേഖപ്പെടുത്തിയ മൊഴികളും തമ്മിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടോ എന്ന് കണ്ടെത്താനാണ് പ്രത്യേക സംഘത്തിന്റെ നീക്കം. IAS ഉദ്യോഗസ്ഥ തലപ്പത്ത് വൻ അഴിച്ചുപണി. ബി അശോക് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി. എൻ പ്രശാന്ത് കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി. യുവജനകാര്യ മൃഗശാല മ്യൂസിയം വകുപ്പുകളുടെ അധിക ചുമതലയും പ്രശാന്തിന്. ദിവ്യ എസ് അയ്യർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാകും. TV അനുപമ ഗതാഗത സെക്രട്ടറി. രത്നയു കേൽക്കറിന് തുറമുഖ വകുപ്പ് സെക്രട്ടറിയുടെ അധിക ചുമതല കൂടി. MG രാജമാണിക്കും KSEB ചെയർമാൻ. എം അഞ്ജനയ്ക്ക് നോർക്കയുടെയും ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെയും അധിക ചുമതല. അവധി കഴിഞ്ഞ് മടങ്ങിയെത്തിയ രേണു രാജന് ആരോഗ്യവകുപ്പ് അഡീഷണൽ സെക്രട്ടറിയായി നിയമനം ലഭിച്ചു. MBBS കോഴ്സിൽ അധികമായി ഈടാക്കുന്ന 6 മാസത്തെ ഫീസ് തിരികെ നൽകണമെന്ന ദേശീയ മെഡിക്കൽ കമ്മീഷൻ നിർദ്ദേശം ചർച്ച ചെയ്യാൻ അടിയന്തര യോഗം വിളിച്ച് കേരള സർക്കാർ. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ വിളിച്ച യോഗം വെള്ളിയാഴ്ച. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറും സ്വാശ്രയ കോളേജ് മാനേജ്മെന്റ് പ്രതിനിധികളും പങ്കെടുക്കും. നിർദ്ദേശം ബാധകമല്ലെന്ന നിലപാടിലാണ് സ്വാശ്രയ കോളേജുകൾ. കേരളത്തിലെ സാഹചര്യം നോക്കാതെയുള്ള നിർദ്ദേശമെന്ന് സ്വാശ്രയ മെഡിക്കൽ കോളേജ് അസോസിയേഷൻ പറയുന്നു. ആഗോള അയ്യപ്പ സംഗമം ഇടത് സർക്കാർ കാലത്ത് നടത്താൻ പാടില്ലായിരുന്നുവെന്ന് CPM സംസ്ഥാന സമിതിയിൽ വിമർശനം. സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിലപാട് തിരുത്തിയാണ് സംസ്ഥാന സമിതി ഈ വിമർശനം ഉൾപ്പെടുത്തിയത്. സ്വർണക്കൊള്ളക്കേസിൽ പ്രതിയായ പത്മകുമാറിനെതിരെ നടപടിയെടുക്കാത്തത് തെറ്റായി. ജനവിഭാഗങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ സമുദായ നേതാക്കളെ ആശ്രയിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. എല്ലാത്തരം വർഗീയതയും ഒരുപോലെ എതിർക്കാൻ CPM സംസ്ഥാന സമിതി തീരുമാനം. വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയ പരാമർശങ്ങളെ ശക്തമായി തള്ളിപ്പറയും. അക്കാര്യത്തിൽ വീഴ്ച സംഭവിച്ചത് തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തി. തിരുത്തൽ നടപടികൾ ചർച്ച ചെയ്യാനായി ഓഗസ്റ്റിൽ വിപുലീകൃത സംസ്ഥാന സമിതി വിളിക്കാനും തീരുമാനം. ഇന്ത്യയിൽ സബ്സിഡിയുള്ള പാചകവാതക സിലിണ്ടറുകളുടെ എണ്ണം 4 കുറച്ചു. പ്രതിവർഷം 9 സിലിണ്ടറായിരുന്നു നേരത്തെ നൽകിയത്. പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന ഗുണഭോക്താക്കൾക്ക് അനുവദിച്ച സിലിണ്ടറുകളുടെ എണ്ണമാണ് കുറച്ചിരിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനമെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. ലോക്സഭാ സീറ്റുകളുടെ എണ്ണം കൂട്ടുന്നതിൽ DMK സഹായം തേടി കേന്ദ്ര സർക്കാർ. 1971 സെൻസസ് തന്നെ ആധാരമാക്കി മണ്ഡല പുനർനിർണയം നടത്താമെന്ന നിർദ്ദേശം കേന്ദ്രം DMK മുൻപാകെ വെച്ചു. സമവായമായാൽ ബില്ല് ഈ വർഷകാല സമ്മേളനത്തിൽ കൊണ്ടുവരും. DMK പുറമെ തൃണമൂൽ കോൺഗ്രസിലെ വിമത MPമാർക്ക് മുൻപിലും കേന്ദ്ര സർക്കാർ വിഷയം അവതരിപ്പിച്ചേക്കും. ഇക്കാര്യം വിമത ക്യാമ്പുമായി ചർച്ച ചെയ്തു. പല MPമാരും കേന്ദ്രത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചെന്ന് റിപ്പോർട്ട്. മണ്ഡല പുനർനിർണയ വനിതാ സംവരണ ബില്ലുകൾ കൂടാതെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ കൂടി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചേക്കും. സുനിൽ കനകോലുവിനെ കർണാടക മുഖ്യമന്ത്രിയുടെ ഉപദേശകനായി നിയമിച്ചു. ക്യാബിനറ്റ് റാങ്കോടെയാണ് നിയമനം. കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായിരുന്നു സുനിൽ കനകോലു. കേരളത്തിൽ കനത്ത മഴ. മഴയുടെ പശ്ചാത്തലത്തിൽ 3 ജില്ലകളിൽ റെഡ് അലർട്ടാണ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലയിലെ വിദ്യാലയങ്ങൾക്ക് ജില്ലാ കലക്ടർ അവധി നൽകിയിട്ടുണ്ട്. INDA സഖ്യത്തിന്റെ യോഗത്തിൽ കോൺഗ്രസിനെതിരെ സഖ്യകക്ഷികൾ രൂക്ഷ വിമർശനമുയർത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ വേളയിൽ സഖ്യകക്ഷികൾക്കിടയിൽ കൃത്യമായ ഏകോപനം ഉണ്ടായിരുന്നില്ലെന്ന് പാർട്ടികളുടെ കുറ്റപ്പെടുത്തൽ. കോൺഗ്രസ് നേതാക്കൾ തങ്ങൾക്കെതിരെ മോശം പരാമർശം നടത്തിയതായും സഖ്യകക്ഷികൾ ആരോപിച്ചു. സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ആണ് കോൺഗ്രസിനെതിരെയുള്ള വിമർശനങ്ങൾക്ക് തുടക്കമിട്ടത്. ഇടതുപാർട്ടികളും മറ്റ് രാഷ്ട്രീയ നേതാക്കളും നിലപാടിനെ പിന്തുണച്ച് രംഗത്തെത്തി. ഇനി മുതൽ രണ്ടു മാസത്തിലൊരിക്കൽ INTA സഖ്യം യോഗം ചേരാൻ തീരുമാനിച്ചു. അടുത്ത യോഗം ഓഗസ്റ്റിൽ ഹൈദരാബാദിൽ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിലും സംയുക്ത നീക്കങ്ങൾ ഉണ്ടാകും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, CBSE പരീക്ഷാ വിവാദം എന്നിവ മുൻനിർത്തി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെടാൻ സഖ്യം തീരുമാനിച്ചു. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് സ്റ്റീൽ ഫാക്ടറിയിൽ പൊട്ടിത്തെറി. 8 തൊഴിലാളികൾ മരിച്ചു, നിരവധി പേർക്ക് പരിക്കേറ്റു. സ്റ്റീൽ ഉരുക്കുന്ന ഭാഗത്താണ് ദുരന്തമുണ്ടായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തി. ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപ പ്രഖ്യാപിച്ചു. ഇറാൻ യുദ്ധത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് മുന്നറിയിപ്പ് നൽകി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായി വീണ്ടും യുദ്ധത്തിലേക്ക് പോയാൽ ഒറ്റയ്ക്ക് പോരാടേണ്ടി വരുമെന്ന് ട്രംപ് ആക്സിയോസിന് നൽകിയ അഭിമുഖത്തിൽ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകി. ഇറാൻ യുദ്ധം 4 മാസത്തിലേക്ക് കടക്കവേ പശ്ചിമേഷ്യ കൂടുതൽ യുദ്ധ ഭീതിയിലാഴ്ത്തി ഇസ്രായേൽ കപ്പലുകൾക്ക് ചെങ്കടലിൽ പൂർണ്ണ നിരോധനം പ്രഖ്യാപിച്ച് ഹൂതികൾ. നിലവിലെ സംഘർഷങ്ങൾ കാരണം ഹോർമുസ് കടലിടുക്ക് ഏതാണ്ട് പൂർണ്ണമായി അടഞ്ഞുകിടക്കുന്ന പശ്ചാത്തലത്തിൽ ആഗോള വിപണിയിലേക്കുള്ള പ്രധാന ബദൽ സമുദ്രപാതയായ ചെങ്കടലിനെ ലക്ഷ്യമിട്ടാണ് ഇറാൻ അനുകൂലികളായ ഹൂതികളുടെ പുതിയ നീക്കം. ഉയർന്ന വൈദഗ്ധ്യമുള്ള വിദേശ തൊഴിലാളികൾക്കായുള്ള പുതിയ H1B വിസകൾക്ക് $1,00,000 ഫീസ് ചുമത്താനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം നിയമവിരുദ്ധമെന്ന് US ഫെഡറൽ ജഡ്ജിയുടെ വിധി. തൊഴിലധിഷ്ഠിത കുടിയേറ്റ നിയമങ്ങൾ കർശനമാക്കാനും വിദേശ തൊഴിലാളികളുടെ വരവ് കുറയ്ക്കാനുമുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ ശ്രമങ്ങൾക്കേറ്റ വലിയ തിരിച്ചടിയായാണ് ഈ കോടതി വിധി വിലയിരുത്തപ്പെടുന്നത്. ലോകകപ്പ് ഫുട്ബോളിന് ഇനി 2 നാൾ. ടീമുകളും ആരാധകരും ഫുട്ബോൾ ആവേശത്തിലേക്ക്. US, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത്. ഓടിക്കുന്നതിനിടെ വാഹനത്തിന്റെ വാതിൽ തുറന്നാൽ 2,000 ദിർഹം പിഴ ചുമത്തുമെന്ന് അബുദാബി പോലീസ്. 23 ബ്ലാക്ക് പോയിന്റും ചുമത്തും. വാതിൽ കൃത്യമായി അടയ്ക്കാത്തതുമൂലമുള്ള അപകടങ്ങൾ തടയുന്നതിന്റെ ഭാഗമായാണ് നിയമം കർശനമാക്കിയത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
5: Time check.
6: Good morning, ഇപ്പോൾ സമയം 11:07.
5: Time check.
7: Weather update.
4: Brought to you by Alras Auto AC Parts, #1 Auto AC Spare Parts in the Middle East.
6: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 35 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 48%.
5: Weather update
4: was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: Mid Morning with Nitya. Nitya.
1: ഹലോ, ഗുഡ് മോർണിംഗ് എവറിവൺ, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചൊവ്വാഴ്ചയാണ്, ജൂൺ 9th. അപ്പം നമ്മൾ ഇന്നലെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്ന് ആദ്യം തന്നെ ഒരു ഇന്റർവ്യൂയിലേക്ക്, ഒരു ടോക്ക് ഷോയിലേക്ക് കടക്കുകയാണ്. നമ്മൾ പോസ്റ്ററിലൂടെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ഇന്ന് അല്ലൂർ ക്ലിനിക്സിലെ സ്പെഷ്യലിസ്റ്റ് ഇൻ പീഡിയാട്രിക്സ് ഡോക്ടർ ആദിൽ മലയിലാണ് നമ്മുടെ കൂടെ ചേരുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കുട്ടികളിൽ ഇപ്പോൾ സീസൺ ഇങ്ങനെ മാറി, അത്യാവശ്യം നല്ല ചൂട് കൂടുന്ന സമയമാണ്. പിന്നെ നാട്ടിലത്തെ സീസൺ ആണെങ്കിൽ ഭയങ്കര മഴ, ഇവിടെയാണെങ്കിൽ ഭയങ്കര ചൂട്. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ച്, നമ്മൾ ഇവിടെ ജീവിക്കുന്ന സമയത്ത് നമ്മൾ മുതിർന്നവരാണെങ്കിലും ചെറിയ കുട്ടികളാണെങ്കിലും ശരി, നമ്മൾ എപ്പോഴും ഇങ്ങനെ ചൂടിലും തണുപ്പിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ മാറി മാറി ജീവിക്കണം. ഏത് സാഹചര്യത്തിലും രോഗം വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്കിപ്പോൾ കുട്ടികളുടെ കാര്യം മാത്രം എടുക്കാം. അപ്പോൾ അങ്ങനെ ഒരു ടോപ്പിക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. നിങ്ങളുടെ ചോദ്യങ്ങൾ എന്ത് തന്നെ ആയിക്കോട്ടെ, പീഡിയാട്രിഷ്യനോട് നിങ്ങളുടെ കുട്ടികളുടെ കാര്യങ്ങൾ എന്ത് തന്നെ ചോദിക്കണമെന്നുണ്ടെങ്കിലും ഒന്നുകിൽ ഞങ്ങളെ വിളിക്കാം, അത് ഓഫ് എയറിൽ വിളിക്കണം 800-9220 എന്ന നമ്പറിലേക്ക്. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് നമുക്ക് വാട്സപ്പ് ത്രൂ അയക്കാവുന്നതാണ്, 0585829220 എന്ന നമ്പറിലേക്ക്. അപ്പോൾ ഇന്നലത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. വേറെ ഒന്നുമല്ല, ഇന്നലെ നമ്മൾ ബസ് ഓൺ ഡിമാൻഡിൻ്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ. സോ ഇന്ന് നമ്മൾ 10 ബസ് ഓൺ ഡിമാൻഡ് എന്ന ആപ്ലിക്കേഷൻ നിങ്ങളുടെ ആപ്പ് സ്റ്റോറിലോ പ്ലേ സ്റ്റോറിലോ പോയിട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഈ ഒരു 50 വൗച്ചർ റെഡീം ചെയ്ത് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ വഴി മാത്രമേ പറ്റൂ. അപ്പോൾ ആദ്യം ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഹോം FM BOD ബസ് ഓൺ ഡിമാൻഡ് എന്നതിൻ്റെ BOD എന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് ഇപ്പോൾ തന്നെ മെസ്സേജസ് അയച്ചു കൊടുക്കുക. ഞാൻ തുടക്കത്തിലേ പറയുന്ന വെച്ചാൽ ഇനി അങ്ങോട്ട് എനിക്ക് പറയാൻ ടൈമില്ല, ഞങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുകയാണ്. പിന്നെ ഇനി എനിക്ക് പറയാൻ ടൈമുള്ളത് 12-2 ആയിരിക്കും. അപ്പോൾ ആ ഒരു ടൈമിൽ, ഈ ടൈമിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് മിസ്സാകണ്ട എന്ന് കരുതിയാണ് തുടക്കത്തിൽ തന്നെ പറയുന്നത്. അപ്പോൾ ഹോം FM BOD, അതായത് ബി ഫോർ ബസ് കേട്ടോ, ബസ് ഓൺ ഡിമാൻഡിന്റെ BOD, നിങ്ങളുടെ പേര് ചേർത്ത് അയക്കേണ്ട നമ്പർ 0585829220. അയക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ബസ് ഓൺ ഡിമാൻഡിന്റെ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തെങ്കിൽ മാത്രമേ ഈ 50 വൗച്ചർ നിങ്ങൾക്ക് റെഡീം ചെയ്ത് കിട്ടുള്ളൂ. അങ്ങനെ ചെയ്തവർക്ക് മാത്രം മെസ്സേജ് അയക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആരംഭിക്കുകയാണ് ഇന്നത്തെ മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്. യെസ്, നമ്മൾ നമ്മുടെ വീട്ടിലാണെങ്കിലും കുട്ടികളുമായിട്ട് ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പുറത്തു പോയാലും ഒക്കെ കുഞ്ഞുങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എപ്പോഴും കുറച്ച് ടെൻഷനിലാണ്. കാരണം നമ്മുടെ കയ്യിൽ അധികം നിൽക്കുന്ന ഒരു ടീമല്ല കുട്ടികൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരുപാട് പേര് നാട്ടിലേക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ നാട്ടിൽ പോയി കഴിഞ്ഞാൽ അറിയില്ല, ഇവിടുത്തേക്ക് അടുത്ത ചൂടിൽ നിന്ന് നാട്ടിലേക്ക് ചെല്ലുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു മഴക്കാലമാണ്. അപ്പോൾ എന്ത് വേണമെങ്കിലും അസുഖങ്ങൾ എപ്പോഴും നമ്മുടെ കൂടെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായി നമുക്ക് ചോദിച്ചറിയാൻ നമ്മുടെ കൂടെ എന്നുള്ളത് അല്ലൂർ ക്ലിനിക്സ് മുത്തീനയിലുള്ള നമ്മുടെ സ്പെഷ്യലിസ്റ്റ് ഇൻ പീഡിയാട്രിക്സ് ഡോക്ടർ ആദിൽ മലയിലാണ്. ഡോക്ടർ, വെൽക്കം ടു ദി ഷോ.
2: എനിക്ക്
1: വന്ന് ഡോക്ടർ ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നല്ലേ, നമ്മള് അൽനൂറിന് വേറെ ഡോക്ടേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്, ഡോക്ടർ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഡോക്ടർക്ക് ഇവിടെ ഈ ഒരു യുഎയില് എത്ര വർഷമായി?
2: ഞാന് ജസ്റ്റ് ഒരു 4
1: ഓക്കെ നാട്ടിലായിരുന്നു അല്ലേ. ഓക്കെ, പീഡിയാട്രീഷ്യൻസിനോട് നമുക്ക് സി കുട്ടികളെ എപ്പോഴും വാത്സല്യത്തോടുകൂടി സ്നേഹത്തോടെ കൂടി ചേർത്ത് പിടിക്കുന്ന ഡോക്ടേഴ്സാണ് എപ്പോഴും പീഡിയാട്രീഷ്യൻസ് എന്ന് പറയുമ്പോൾ. ഈ കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് എന്തൊരു പ്രശ്നം വന്നാലും പെട്ടെന്ന് നമ്മൾ പാനിക്കായി പോകും. കാരണം ഇവർ ഏത് രീതിയിൽ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു പ്രശ്നം ഉണ്ടാകാറുണ്ട്. അപ്പോൾ എനിക്ക് ആദ്യം തന്നെ ചോദിക്കല, ഈ കുട്ടികൾക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പനി, അത് ഏത് രീതിയിലും വരാം. ചിലപ്പോൾ കുട്ടികൾക്ക് പനി ഉണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും മെഡിസിനെ കൊടുത്ത് പോക്കിയാലും പിന്നീട് ഈ എന്താ കുറേ നാൾ കഴിയുമ്പോൾ വീണ്ടും വരും. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ പാരൻസ് പലപ്പോഴും ബുദ്ധിമുട്ടാകാറുണ്ട്, അവർ പാനിക്കായി പോകാറുണ്ട്. അപ്പോൾ ഈ കുട്ടികൾക്ക് ഇങ്ങനെ പനി വരുമ്പോൾ പാരൻസ് ആദ്യം ചെയ്യേണ്ട ഒരു ഫസ്റ്റ് എയ്ഡ് എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം.
2: ഓക്കെ ഓക്കെ, സോ കമ്മിങ് ടു ഫീവർ, പനി എന്ന് പറയുന്നത് ആദ്യം പനി വരുമ്പോൾ നമ്മൾ പനി എന്താണെന്ന് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ. ഓക്കെ, പനി ഒരു ജസ്റ്റ് ഒരു രോഗലക്ഷണം മാത്രമാണ്, അതൊരു അസുഖമല്ല.
1: ഓക്കെ,
2: അപ്പൊ പനി എത്രയാണെന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. സോ എല്ലാവരും വീട്ടിലൊരു തെർമോമീറ്റർ കീപ്പ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പൊ അതിനകത്ത് നമ്മൾ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുമ്പോൾ അത് 38°C അല്ലെങ്കിൽ 100.4°F മുകളിലാണെങ്കിൽ മാത്രമേ അതൊരു പനിയായിട്ട് എടുക്കേണ്ടതുള്ളൂ. എല്ലാ ബോഡി ടെമ്പറേച്ചറും, അതായത് ചെറുതായിട്ട് ബോഡി ടെമ്പറേച്ചർ കൂടുന്നതിന് തൊട്ട് നോക്കുമ്പോൾ ചൂട് തോന്നുന്നതൊന്നും പനിയായിട്ട് എടുക്കേണ്ട കാര്യമില്ല. അപ്പൊ പനി വരുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, മരുന്ന് കൊടുക്കുന്നതിലുപരി കുട്ടിയുടെ ഒരു ആക്ടിവിറ്റി ലെവൽ എങ്ങനെയാണ്, കുട്ടി എങ്ങനെയൊക്കെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, അതുപോലെ കുട്ടിക്ക് വേറെ ശ്വാസതടസ്സങ്ങളൊന്നുമില്ല, ഇങ്ങനത്തെ ഡേഞ്ചർ സൈൻസ് എന്ന് പറയുന്ന നമ്മൾ കുറെ സാധനങ്ങളുണ്ട്, കുട്ടി ഛർദ്ദിച്ചുകൊണ്ടിരിക്കുക, അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. കുട്ടിയുടെ ഒരു അലേർട്ട്നെസ് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, അത് ഉറപ്പാക്കുക എന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓക്കെ, നമുക്ക് പാരസെറ്റമോൾ നമ്മൾ യൂഷ്വലി കൊടുക്കുന്ന അസറ്റാമിനോഫിൻ എന്ന് പറയുന്ന മരുന്ന്, അതല്ലെങ്കിൽ ഐബുപ്രൂഫൻ എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്. സോ ദാറ്റ് അത് ഡോസ് അളവ് അനുസരിച്ച് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. അതിന്റെ കൂടെ തന്നെ നമുക്ക് നമ്മൾ ടെപ്പിഡ് സ്പഞ്ചിങ് എന്ന് പറയും, കുട്ടികളെ സ്പഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, തണുത്ത വെള്ളത്തിൽ കുട്ടികളെ സ്പഞ്ച് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. കാരണം കുട്ടികൾ ഒരുപാട് വിറച്ചു പോകും, നമുക്ക് ഡിസ്കംഫർട്ട് കൂടിപ്പോകും.
1: ഓക്കെ, എസ്പെഷ്യലി ഈ പനിയുള്ള സമയത്ത് കൂടുതലായിട്ടും ഒരിക്കലും ഇങ്ങനെ ചെയ്യാതിരിക്കുക.
2: അതായത് തണുത്ത വെള്ളം കൊണ്ട് സ്പഞ്ച് ചെയ്യാതിരിക്കുക. ഓക്കെ, യു കെൻ യൂസ് ചെറിയ ചൂടുവെള്ളം, അതല്ലെങ്കിൽ യു കെൻ യൂസ് ദ റൂം ടെമ്പറേച്ചർ വാട്ടർ ഉപയോഗിച്ച്, അതായത് ഒരുപാട് വെള്ളം ഇല്ലാണ്ട് ജസ്റ്റ് തുണിയിൽ ഇട്ടിട്ട് നമുക്ക് സ്പഞ്ച് ചെയ്തുകൊണ്ടിരിക്കാം.
1: ഓക്കെ, എപ്പോഴാണ് ശരിക്കും ഒരു ഡോക്ടർ അടുത്ത്, ഇപ്പൊ ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്, ഒരു ഡോക്ടർ അടുത്തേക്ക് കൊണ്ടുപോകേണ്ടത് എപ്പോഴാണ്?
2: ഡോക്ടർ അടുത്ത് കൊണ്ടുപോകേണ്ടത് ഇപ്പം ഒരു ഭയങ്കരമായിട്ടുള്ള പനി, ലൈക്ക് ഒരു ലൈക്ക് 1 or 2 degrees, അതല്ലെങ്കിൽ ഒരു 40 degrees Celsius, അങ്ങനത്തെ പനിയൊക്കെ യൂഷ്വലി അസാധാരണമായിട്ട് വരുന്നതാണ്. അപ്പൊ നമ്മൾ എന്തായാലും ഡോക്ടറെ കാണിക്കാനുള്ളത്. അതുപോലെ 3 months താഴെ വരുന്ന കുട്ടികളുടെ പനി എപ്പോഴും അതൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാറ്റഗറി ആയിട്ടാണ് കൂട്ടുന്നത്. അപ്പൊ ആ ഒരു കാറ്റഗറി നമ്മൾ കാണിക്കണം. അതല്ലെങ്കിൽ പനി ഇങ്ങനെ വിട്ടുമാറാതെ, അതായത് ടെമ്പറേച്ചർ നോർമൽ ആവുന്നേയില്ല, കുട്ടിയുടെ ആക്ടിവിറ്റി ലെവൽ കുറഞ്ഞു വരികയാണ്, കുട്ടിക്ക് നമ്മൾ ഡേഞ്ചർ സൈൻസ് എന്ന് പറയുന്ന കുറെ സാധനങ്ങൾ, ശ്വാസ തടസ്സം വരുന്നത്, അതുപോലെ ഡീഹൈഡ്രേഷന്റെ സയൻസ്, നിർജ്ജലീകരണം നടത്തുക, അതല്ലെങ്കിൽ കുട്ടിയുടെ ആക്ടിവിറ്റി ലെവൽ മോശമായിക്കൊണ്ടിരിക്കുക. ഓക്കെ, ഈ പനി മാറുന്ന സമയത്തും കുട്ടി ആക്റ്റീവ് ആവുന്നില്ല, ഇങ്ങനത്തെ കണ്ടീഷൻസിലൊക്കെ, അല്ലെങ്കിൽ നമ്മൾ മരുന്ന് കൊടുത്തിട്ടും 2 days കഴിഞ്ഞിട്ടും കുട്ടി സ്റ്റിൽ ആ ഫീവർ അങ്ങനെ പെർസിസ്റ്റ് ചെയ്യുന്ന സമയത്തെല്ലാം നമ്മൾ ഡോക്ടറെ കാണിക്കേണ്ടത്
1: അത്യാവശ്യം. അതുപോലെ തന്നെ ഇപ്പൊ ഈ സീസൺ ഇങ്ങനെ മാറി വരുമ്പോൾ തണുപ്പായിക്കോട്ടെ ചൂട്, യുഎയിൽ കാര്യം എടുക്കുകയാണെങ്കിൽ തണുപ്പും ചൂടുമാണ് 2 seasons ആണ് നമുക്ക് വരുന്നത്. നാട്ടിലാണെങ്കിൽ പല പല സീസൺസ് വരാറുണ്ട്. അപ്പോ ശരിക്കും പറഞ്ഞ ഇങ്ങനത്തെ സീസൺ മാറുമ്പോൾ കുട്ടികളിലെ ഈ കഫക്കെട്ട്, ജലദോഷം ഇങ്ങനെയൊക്കെ വരുന്നത് സാധാരണ നമ്മൾ കാണാറുള്ളതാണ്. അപ്പൊ ഇതിന് ഇടയ്ക്കിടയ്ക്ക് പല പാരന്റ്സും ആന്റിബയോട്ടിക്സ് കൊടുക്കുന്നത് എത്രത്തോളം സുരക്ഷിതമാണ് ഡോക്ടർ?
2: ആന്റിബയോട്ടിക്സ് എന്ന് പറയുന്നത് നമ്മൾ ബാക്ടീരിയൽ അസുഖങ്ങൾക്ക് മാത്രമായിട്ട് നമ്മൾ മാറ്റിവെക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ എല്ലാ അസുഖങ്ങളും ബാക്ടീരിയ മൂലം ഉണ്ടാകുന്നതല്ല. യൂഷ്വലി ഒരു മോർ ദാൻ 3/4 അല്ലെങ്കിൽ മോർ ദാൻ 80% ഓഫ് അസുഖങ്ങളും വൈറൽ അസുഖങ്ങളാണ്. അപ്പൊ അവിടെയൊന്നും ആന്റിബയോട്ടിക്സ് വർക്ക് ചെയ്തുകൊണ്ടെന്നില്ല. ആന്റിബയോട്ടിക്സ് ഒരിക്കലും സ്വയം വാങ്ങിച്ച് കഴിക്കാതിരിക്കുക. ഹിയർ ഇൻ യു യു വോണ്ട് ഗെറ്റ് ദാറ്റ്. ഓക്കെ, അപ്പൊ ലൈക്ക് ഇനി അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ പോലും എന്ത് ചെയ്യരുത്, അത് ആദ്യം ഡിമാൻഡ് ചെയ്യാതിരിക്കുക, അത് ആദ്യം കൊടുക്കാൻ ശ്രദ്ധിക്കാതിരിക്കുക. ഓക്കെ, കൺസൾട്ട് ഡോക്ടർ, ഡോക്ടർ പ്രോപ്പർ ആയിട്ട് എക്സാമിൻ ചെയ്തിട്ട് അത് ആവശ്യമുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ മാത്രമേ അതിനെ പറ്റിയിട്ട് ചിന്തിക്കേണ്ടതുള്ളൂ. കാരണം കുറെ പേർക്ക് അതൊരു ഇത് കിട്ടിയാലേ മാറുള്ളൂ എന്നുള്ളൊരു തോട്ട്. ഓക്കെ, അത് മാറണം ആദ്യം. ഓക്കെ, ഈ ഒരു കൺസെപ്റ്റ് ലൈക്ക് ദിസ് വൈറൽ തിങ്സ് ആർ ദ മോസ്റ്റ് കോമൺ എന്നുള്ളത് നമ്മൾ മനസ്സിലുണ്ടാവുക. ഡോക്ടർ കണ്ടിട്ട് ഡോക്ടർ പറയാനോ എന്നുള്ളതാണെങ്കിൽ
1: മാത്രം കൊടുക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന കുട്ടികളിൽ സാധാരണ കാണപ്പെടുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചാണ്. കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് നമ്മളോട് ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് വിളിക്കാൻ ടൈം ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ഒരു മെസ്സേജ് അയക്കാം. 0585829220 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും പറഞ്ഞാൽ അതനുസരിച്ച് ഡോക്ടറോട് ചോദിക്കാം. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ ആദിൽ മലയിലാണ്, സ്പെഷ്യലിസ്റ്റ് ഇൻ പീഡിയാട്രിക്സ് ഫ്രം അൽനൂർ ക്ലിനിക്സ് മുത്തീന. ഇനി അൽനൂർ ക്ലിനിക്സിൽ വിളിച്ച് ഇദ്ദേഹത്തിന്റെ ഡോക്ടർ ആദിലിന്റെ ഒരു അപ്പോയിന്റ്മെന്റ് നിങ്ങൾക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന നമ്പർ ഒന്ന് നോട്ട് ചെയ്താൽ മതി. 0438578411 നമ്പർ ഒരിക്കൽ കൂടി പറയാം. 0438578411 എന്ന നമ്പറിലേക്ക് വിളിക്കുക. അൽനൂർ ക്ലിനിക്സ് മുത്തീന. നമുക്കൊരു ചെറിയ ബ്രേക്ക് ഉണ്ട്, അതിനുശേഷം വേഗം തിരികെ എത്താം. ഈ ഒരു ടൈമിൽ വിളിക്കേണ്ടവർക്ക് ഇപ്പോൾ വിളിക്കാം 800-9220 എന്ന നമ്പറിലേക്ക്, അല്ല ഒരു മെസ്സേജ് അയക്കണമെങ്കിൽ. നമ്മൾ ഒരിക്കൽ കൂടി പറയുകയാണ് ഇന്നത്തെ ടോപ്പിക്, കുട്ടികളിൽ സാധാരണ കാണപ്പെടുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ. Trending song of the hour.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home FM. Home.

0: 92.2 FM. Home is a feeling.
1: Mid morning with Nitya.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM-ൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ സബ്ജക്ട് എന്ന് പറയുന്നത് കുട്ടികളിൽ സാധാരണ കാണപ്പെടുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണ്. ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി ഇന്ന് നമ്മുടെ കൂടെയുള്ളത് അൽനൂർ ക്ലിനിക്സ് മുത്തിനയിലെ സ്പെഷ്യലിസ്റ്റ് ഇൻ പീഡിയാട്രിക്സ് ഡോക്ടർ ആദിൽ മലയിലാണ്. സോ ഡോക്ടർ, എനിക്ക് ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ആരും ആന്റിബയോട്ടിക്സ് എടുക്കുന്ന കാര്യത്തെക്കുറിച്ചാണെങ്കിലും സ്വന്തമായ തീരുമാനങ്ങൾ എടുക്കാതെ, അത് ഏതൊക്കെ കാറ്റഗറിയിൽപ്പെട്ട കുട്ടികളാണ്, എപ്പോഴാണ് ഹോസ്പിറ്റലിൽ വരേണ്ടത്, എപ്പോഴാണ് ഡോക്ടറെ കാണേണ്ടത്, ഇങ്ങനെയുള്ള വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ നേരത്തെ സംസാരിച്ചത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ പനി കൂടുന്ന സമയങ്ങളിൽ പല കുഞ്ഞുങ്ങളിലും ഈ എന്താ പറയുക, ഫിറ്റ്സ് പോലെയുള്ള പ്രശ്നങ്ങൾ കാണാറുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ പാരന്റ്സ് പെട്ടെന്നൊന്ന് പേടിച്ചു. ഇങ്ങനെ അവർ ഒരിക്കലും പേടിക്കാതെ ഈ ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അവരെന്താണ് ആ പാനിക്ക് ആവാണ്ട് എന്ത് അവർ ചെയ്യണം, അതിനെ കുറിച്ച് ഒന്ന് പറയാമോ?
3: പനി വരുമ്പോൾ ഈ വലിപ്പ് എന്ന് പറയുന്ന ഫെബ്രൽ സീസർ എന്ന് പറയും. അപ്പൊ അത് കുറച്ച് കുട്ടികളിൽ നമ്മൾ സാധാരണയായി കാണുന്നതാണ്. അപ്പൊ ആദ്യമായിട്ട് അതിനെപ്പറ്റി നമ്മളൊരു അവബോധം നമുക്ക് നമ്മൾ സ്വന്തം സൃഷ്ടിക്കുക. ഓക്കെ, അതൊരു പാനിക് സിറ്റുവേഷനിൽ കൊണ്ടുവരാതിരിക്കുക. പനി വരുമ്പോൾ അങ്ങനെ വരുന്ന കുട്ടികളിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ആ കുട്ടിയെ നമ്മൾ ഒരു വശത്തേക്ക് ചരിച്ച് കിടത്തുക. ഓക്കെ, അപ്പൊ അത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പൊ ആ കുട്ടി ആ സമയത്ത് ഛർദ്ദിക്കാം, ആ കുട്ടിയുടെ വായിൽ പതയും ഇതൊക്കെ വരാം, അത് ആസ്പിറേറ്റ് ചെയ്യാനുള്ള കുട്ടിയുടെ ശ്വാസകോശത്തിലേക്ക് കയറി പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ സാധാരണ ഈ അവസ്മാരം കൊണ്ട് കുട്ടിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല.
2: ഓക്കെ,
3: പക്ഷെ അതിനിടയ്ക്ക് ഈ തൊണ്ടയിൽ എന്തെങ്കിലും കുടുങ്ങിയിട്ടോ അല്ലെങ്കിൽ ഈ ശ്വാസകോശത്തിന്റെ എയർവേ മൂവ്മെന്റ് നടക്കാതെ ആകുമ്പോൾ കുട്ടിക്ക് ഹൈപ്പോക്സിയ എന്ന് പറയും, ഓക്സിജന്റെ അളവ് കുറഞ്ഞു പോകുന്ന സന്ദർഭങ്ങൾ, അതുണ്ടാക്കുന്നത് മൂലമുള്ള ഡാമേജുകളാണ് കൂടുതൽ പ്രശ്നമുണ്ടാക്കുന്നത്.
2: ഓക്കെ,
3: അപ്പൊ അതാണ് ഇതിന് കുട്ടിയുടെ ലൈഫ് ത്രെറ്റനിങ് പ്രോബ്ലം ഈ ഒരു സാധനം കൊണ്ട് ഉണ്ടാവുന്നത്. അപ്പൊ അത് പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഓക്കെ,
2: അപ്പൊ
3: അതിനുവേണ്ടി നമ്മൾ കുട്ടിയെ വശത്തേക്ക് ചിരിച്ച് കിടത്തും. ആ കിടത്തുന്ന സ്ഥലം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ തറയില് സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വേണം കിടത്താൻ
2: വേണ്ടിയിട്ട്.
3: എന്നിട്ട് പിന്നെ പനി കുറയ്ക്കാനുള്ള മാർഗങ്ങൾ, നമുക്ക് ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ വെള്ളം കൊണ്ട് നനച്ച് തുടയ്ക്കാം.
2: ഓക്കെ,
3: പാരസെറ്റമോള് വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് സിറപ്പായിട്ടോ അല്ലെങ്കിൽ വായിലൂടെ ഒന്നും കൊടുക്കാൻ പറ്റില്ല.
2: ഓക്കെ,
3: സപ്പോസിറ്ററി എന്ന് പറയും, നമ്മൾ മലദ്വാരത്തിലൂടെ വെച്ച് കൊടുക്കുന്ന ചില ടൈപ്പ് ഓഫ് മരുന്നുകളുണ്ട്.
2: ഓക്കെ,
3: അപ്പൊ ആ മരുന്നുകളുടെ ഉപയോഗം നമുക്ക് ആ സമയത്ത് നമുക്ക് ഉപയോഗിക്കാം.
2: ഓക്കെ,
3: പിന്നെ പ്രത്യേകിച്ച് ചെയ്യാനുള്ളത്, ഇത് ആദ്യമായിട്ട് വരുന്ന സമയത്താണെങ്കിൽ നമ്മൾ ഈ ഫസ്റ്റ് എയ്ഡ് എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ എന്തായാലും എന്ത് ചെയ്യണം, ഡോക്ടറെ കാണിക്കണം.
2: ഓക്കെ,
3: അപ്പൊ ചില കുട്ടികൾക്ക് ഇതൊരു 5 വയസ്സ് വരെ, സാധാരണ 6 മാസം മുതൽ 5 വയസ്സ് വരെയാണ് ഇത് ഉണ്ടാവുന്നത്.
2: അപ്പൊ
3: വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഡോക്ടർ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി ഈ കുട്ടി ഏത് കാറ്റഗറിയിൽ പെടുന്നതാണ് എന്ന് മനസ്സിലാക്കി അവർക്ക് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും.
2: അപ്പൊ
3: അടുത്ത തവണ തൊട്ട് ഇത് ഉണ്ടാവുമ്പോൾ നമ്മൾ പാനിക് ആവാതെ വീണ്ടും ഇതുപോലെ തന്നെ മാനേജ് ചെയ്യുക. എന്തെങ്കിലും അസാധാരണമായിട്ട് ഡോക്ടർ പറയുന്ന കുറെ അസാധാരണമായ കാര്യങ്ങളുണ്ട്, അതായത് ഒരു സൈഡിൽ മാത്രം വരിക, അല്ലെങ്കിൽ കൂടുതൽ നേരം നിൽക്കുന്ന, 5 മിനിറ്റിൽ കൂടുതൽ നേരം നിൽക്കുക, പനി വന്നിട്ട് 24 മണിക്കൂർ കഴിഞ്ഞ് വരുന്ന അവസ്മാരങ്ങള്,
2: അപ്പൊ
3: ഇങ്ങനെ ചില സന്ദർഭങ്ങളിൽ മാത്രമേ പിന്നീട് ഡോക്ടറെ കാണിക്കേണ്ട ആവശ്യമുള്ളൂ.
2: അല്ല, എനിക്കൊരു ഡൗട്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ, ഇപ്പൊ ഏത് ആദ്യമായിട്ടാണെങ്കിലും എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ഈ ഫിറ്റ്സ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ടയേർഡ് ആവും തോന്നുന്നു അല്ലേ
3: കുട്ടികള്?
2: അപ്പോ ആ ഒരു സാഹചര്യത്തിൽ ഒന്ന് ഡോക്ടറെ കാണിക്കേണ്ടത് നല്ലതാണോ?
3: ഫിറ്റ്സ് വന്ന് എല്ലാ സമയത്തും ഇപ്പം നമ്മൾ നന്നായിട്ട് കോൺഫിഡൻ്റ് ആണ്, ഓക്കെ, നമുക്ക് കാര്യങ്ങളെല്ലാം അറിയാനുണ്ടെങ്കിൽ 2-3 തവണ വന്നു കഴിഞ്ഞാൽ പിന്നെ പാരൻസ് വിൽ ബി യൂസ്ഡ് ടു ദാറ്റ്.
2: ഓക്കെ,
3: എന്നാലും ഇഫ് യു ഗെറ്റ് ദ ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ, ദാറ്റ്സ് ഓൾവേസ് ആൻ ഇമ്പോർട്ടൻ്റ് തിങ്
2: ഓക്കെ.
3: നമുക്ക് എന്തായാലും ഡോക്ടർ കണ്ടാൽ തന്നെ പറയും, ഓക്കെ, ദിസ് ഈസ് ദ യൂഷ്വൽ തിങ് അപ്പം ഇത് റിപ്പീറ്റ് ചെയ്ത് വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത്. അപ്പൊ നമ്മൾ അതിന്റെ ഫസ്റ്റ് എയ്ഡും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഇപ്പൊ സപ്പോസ് ഡോക്ടറെ അടുത്ത് എത്താൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ ഓക്കെ,
2: നമുക്ക്
3: പക്ഷേ ഡോക്ടറെ കാണിക്കുക, ഒരു ഫസ്റ്റ് എന്താണ് സംഭവം എന്നുള്ളതൊന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളത്
2: വളരെ നല്ലതാണ്. അതുപോലെ ഇപ്പൊ ഈ സ്കൂളുകളിലും ഡേ കെയറുകളിലും ഒക്കെ പോകുന്ന കുട്ടികളിൽ ഇപ്പൊ അവരുടെ കൈ ആണെങ്കിലും അവരുടെ ഫൂട്ട് ആണെങ്കിലും അല്ലെങ്കിൽ മൗത്ത് ഡിസീസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ ഒരു സീസൺ അനുസരിച്ച് ഇവിടെ യു എയിലെ ചിക്കൻ പോക്സ് ഒക്കെ വരുന്ന സാഹചര്യം വളരെ കൂടുതലാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ തടയാൻ എന്തൊക്കെ മുൻകരുതൽ എടുക്കണം? കുട്ടികളെ സംബന്ധിച്ച് ഡേ കെയറുകളിൽ നമുക്ക് വിടാതിരിക്കാൻ കഴിയില്ല, 3 ഒക്കെ ആയി കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനത്തെ സാഹചര്യം,
3: രണ്ട് അസുഖങ്ങളും, ഹാൻഡ് ഫൂട്ട് മൗത്ത് ഡിസീസ് എന്ന് പറയുന്ന അസുഖം, അതുപോലെ വൈറസ് അല്ല ചിക്കൻ പോക്സ് എന്ന് പറയുന്ന അസുഖം, ഇത് രണ്ടും ഓരോ വൈറസും പോലും സെപ്പറേറ്റ് വൈറസുകളാണ്, രണ്ടും സെപ്പറേറ്റ് വൈറസ് പോലും ഉണ്ടാകുന്ന, ഇതിന് പകർച്ചവ്യാധികൾ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് പകരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതിന് ചില സമയങ്ങളിൽ ഇതിന് കോംപ്ലിക്കേഷൻസും കൂടുതലാണ്.
2: ഓക്കെ,
3: അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒന്ന്, ഇത് വരുന്ന കുട്ടികൾ, ഈ അസുഖങ്ങൾ വന്നു കഴിഞ്ഞ കുട്ടികൾ നമ്മൾ ഇങ്ങനത്തെ ഡേ കെയറുകളോ അല്ലെങ്കിൽ സ്കൂളുകളിലോ വിടാതിരിക്കുക. അത് പൂർണ്ണമായിട്ട് മാറുന്നത് വരെ, ചില 5 ദിവസമോ 7 ദിവസമൊക്കെ എടുക്കും, പൂർണ്ണമായിട്ട് അത് മാറുന്നത് വരെ വീട്ടിൽ തന്നെ റെസ്റ്റ് എടുക്കാം. ഓക്കെ, സാധാരണ ഇത് പകരുന്നത് കുട്ടികൾ തുമ്മുന്നതില് അല്ലെങ്കിൽ ചുമക്കുന്നതില്, ഈ റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ്സ് എന്ന് പറയും, അപ്പൊ അതിലൂടെയാണ് ഇത് മോസ്റ്റ്ലി പകരുന്നത്. അതല്ലെങ്കിൽ ഈ സ്കിന്നിൽ വരുന്ന ബ്ലിസ്റ്റേഴ്സ്, അതിൽ കോണ്ടാക്ട് വരുമ്പോഴും, അതുപോലെ പിള്ളേർ ടോയ്സ് എല്ലാം അത് ഷെയർ ചെയ്യുക, ഈ ഫുഡ് കഴിക്കുന്ന പാത്രങ്ങൾ ഷെയർ ചെയ്യാം. അപ്പൊ അത് ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ, കൈ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം, കൈ വാഷ് ചെയ്യണം.
2: ഓക്കെ,
3: പിന്നെ മാസ്ക് ഉപയോഗിക്കുന്നത് ഒരു നല്ല പ്രവണത തന്നെയാണ് ഈ റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ്സുമായി പകരുന്നത്. പിന്നെ ഫീക്കോറൽ റൂട്ട് എന്ന് പറയും, അപ്പൊ ഈ മലവിസർജനം കഴിഞ്ഞു കഴിഞ്ഞാൽ കൈ വാഷ് ചെയ്യുക എന്നുള്ളത് ബേസിക് ഹൈജീൻ തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്.
2: ഓക്കെ,
3: പിന്നെ ഈ സമയത്ത് നന്നായിട്ട് വെള്ളം കുടിച്ചിരിക്കുക. ഇത് അസുഖം വരുന്ന സമയത്ത് ഹൈഡ്രേഷൻ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. സാധാരണ പ്രത്യേകിച്ച് മരുന്നുകളൊന്നുമില്ല, ചിക്കൻ ബോക്സിനാണെങ്കിൽ സെപ്പറേറ്റ് മരുന്നുണ്ട്, മറ്റത് ജസ്റ്റ് സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നിരുന്നാലും കുട്ടികൾ വേറെ കോംപ്ലിക്കേഷനിലേക്ക് പോകുന്നില്ല എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഉറപ്പാക്കുക. ബേസിക്കലി ഹാൻഡ് ഹൈജീൻ ഇസ് റെസ്പിറേറ്ററി, അതായത് നമ്മൾ തുമ്മുക എന്നുള്ളത്, അങ്ങനത്തെ കാര്യങ്ങളുള്ള നമ്മുടെ കോഫ് എറ്റിക്കോ അങ്ങനത്തെ സാധനങ്ങളാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്.
2: അതുപോലെ ഇപ്പോൾ ഇത്തരത്തിലുള്ള പകർച്ചവ്യാധികൾ വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് നമുക്ക് എന്തെങ്കിലും സിംപ്റ്റംസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കോ? കുട്ടികളിലെന്തെങ്കിലും
3: സിംപ്റ്റംസ് എന്ന് പറഞ്ഞാൽ സാധാരണ
2: വിശപ്പില്ലായ്മയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ,
3: അല്ല അങ്ങനെ അതൊരു ഒരു വേഗ സിംപ്റ്റംസ് ചിലപ്പോൾ വരാം. കുട്ടികൾക്ക് ക്ഷീണം, അതുപോലെ ഭക്ഷണം കഴിക്കാതിരിക്കുക, പനി ഉള്ളത് അധിക സമയത്തും, ഈ ജലദോഷം ഇതെല്ലാം ഇതിൻ്റെ കൂടെ വരും. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്താണെന്ന് വെച്ചാൽ, ഈ ചിക്കൻ ബോക്സിനെ പറ്റി പറയാനുള്ള വാക്സിൻ ഇസ് ദർ.
2: ഓക്കെ,
3: ചിക്കൻ ബോക്സ് പ്രിവെന്റ് ചെയ്യാനും ദർ ആർ വാക്സിൻസ്. ഓക്കെ, അപ്പൊ അത് എല്ലാ കുട്ടികൾക്കും നിർബന്ധമായിട്ടും എടുക്കുക എന്നുള്ളതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്.
2: അതെ, ഇപ്പൊ അൽനൂർ ക്ലിനിക്സിലാണെങ്കിൽ ഇപ്പൊ ഈ സീസൺ ഒക്കെ മാറി വരുമ്പോൾ ഈ സാഹചര്യം, ഇപ്പൊ എന്ത് സീസൺ മാറി വന്നാലും ശരി, എപ്പോഴും കുട്ടികൾ ആ ഒരു പീഡിയാട്രിക് വാർഡിൽ അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ കൂടുതലായിട്ട് കാണാം നമുക്ക്. ഈ ഒരു സാഹചര്യങ്ങളിൽ കുഞ്ഞുങ്ങൾ, എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ ഒരു പ്രശ്നങ്ങളെ കൊണ്ട് തന്നെ ആയിരിക്കും വരുന്നത്. ഇപ്പൊ കൊടുക്കേണ്ട വാക്സിൻസിന് അങ്ങനെ എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ നമ്മൾ? എന്തൊക്കെയാണ് കൊടുക്കേണ്ടത് അതിനെ കുറിച്ച്
3: വാക്സിൻസ്? നമ്മൾ എല്ലാ റുട്ടീൻ വാക്സിൻസും നമ്മൾ അവിടെ കൊടുക്കുന്നുണ്ട്.
2: ഓക്കെ,
3: അപ്പൊ ആൻഡ് അഡീഷണലി നമുക്ക് ഓപ്ഷണൽ വാക്സിൻസ് പറയുന്നത് നമുക്ക് സെപ്പറേറ്റ് എടുക്കേണ്ട, ലൈക്ക് ചിലപ്പോൾ അത് റുട്ടീൻ വാക്സിനേഷൻ ഷെഡ്യൂളിൽ ഉണ്ടാവില്ല, പക്ഷേ അത് നമുക്ക് ഓപ്ഷനലായിട്ട്, ദാറ്റ് ഇസ് ബെറ്റർ. ഓക്കെ, ചില ആൾക്കാർ സെപ്പറേറ്റ് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അപ്പൊ ചില പ്രത്യേക കൺട്രികൾക്ക് പോകുമ്പോൾ നമുക്ക് അവിടുന്ന് അതിന് മുന്നേ ഒരു വാക്സിൻ എടുക്കേണ്ട ആവശ്യമുണ്ടാവും. അപ്പൊ ഓപ്ഷണൽ വാക്സിൻസും അതുപോലെ എല്ലാ റുട്ടീൻ വാക്സിൻസും

0: നാട്ടിലേക്ക് പോകും. അപ്പൊ നാട്ടിലാണെങ്കിൽ ഒരു ഒന്നാം തരം മഴയാണ്
1: അല്ലെ,
0: സാധാരണ
1: അസുഖത്തിന്റെ
0: സീസണാണ്. പനി, ചുമ, വയറിളക്കം അങ്ങനെ തുടങ്ങി പല പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പോ ഇപ്പൊ ഇങ്ങനെ കുട്ടികളിൽ വയറിളക്കം, ഛർദിയൊക്കെ ഉണ്ടാവുമ്പോൾ ഓഫ്കോഴ്സ് ഡീഹൈഡ്രേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ അതിലുള്ള അത് വരാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പൊ ഇങ്ങനെ ഇത് ഇങ്ങനെ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ പെരുമഴയൊക്കെ ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഡ്രൈവ് ചെയ്ത് ഡോക്ടറെടുക്ക കൊണ്ടുപോകാനൊക്കെ ചില ബുദ്ധിമുട്ടുകൾ വന്നേക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ വീട്ടിൽ വെച്ചത് എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം? അതിനുശേഷം എന്തായാലും ഹോസ്പിറ്റലിൽ പോകണം എങ്കിലും.
1: ഇപ്പോ ഈ സമയത്ത് നാട്ടിൽ ഇവൻ ഇവിടെ ഉണ്ട്, വയറിളക്കം ഇവിടെ ഇല്ല എന്നുള്ളതല്ല. വയറിളക്കങ്ങൾ പൊതുവെ വൈറസ് കൊണ്ടാണെങ്കിലും ഇപ്പം യു എയിലാണെങ്കിലും ഒരുപാട് മിക്സ്ഡ് കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് ഒരുപാട് സീരിയസ് ആയിട്ടുള്ള വയറിളക്കങ്ങൾ ഇവിടെയും കാണുന്നുണ്ട്.
0: ഓക്കെ,
1: സോ അപ്പം ഇതിന്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഡീഹൈഡ്രേഷൻ, നിർജ്ജലീകരണം തന്നെയാണ്. അപ്പൊ അത് പ്രിവെന്റ് ചെയ്യുക എന്നുള്ളത് അല്ലെങ്കിൽ അത് വന്നു കഴിഞ്ഞാൽ അത് ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പൊ കുട്ടിക്ക് ഫ്ലൂയിഡ്സ് ഭയങ്കരമായിട്ട് കൊടുക്കുക. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പൊതുവെ വയറിളക്കം വരുമ്പോൾ മിക്ക പിള്ളേരും ഭയങ്കരമായിട്ട് ഛർദിക്കും.
0: ഓക്കെ,
1: അപ്പൊ വെള്ളം കൊടുക്കുന്നതിൽ നമ്മൾ സാധാ വെള്ളം കൊടുക്കുന്നതിന് പകരം ഒ ആർ എസ് ലായനികൾ, ഓക്കെ, റീഹൈഡ്രേഷൻ സൊല്യൂഷൻസ് എന്ന് പറയും. അത് തന്നെ WHO അപ്രൂവ്ഡ് ഫോർമുലാസ് ഒരുപാടുണ്ട്.
0: ഓക്കെ,
1: ആൻഡ് ഇവിടെ നമുക്ക് ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നാട്ടിൽ നിന്ന് കാണുന്നതിൽ ഒരു വ്യത്യാസം എന്താണ്, നാട്ടിൽ പൊതുവെ ഇതിന്റെ പൗഡേഴ്സ് ആണ് അവൈലബിൾ. ഓക്കെ, സോ വി ഹാവ് ടു പ്രിപ്പയർ ദാറ്റ് വൺ. ഇവിടെ റെഡിമെയ്ഡ് പാക്സ് ആർ അവൈലബിൾ. സോ മെനി ലൈക്ക് ഒരുപാട് ടേസ്റ്റ്
0: വ്യത്യാസമുള്ള
1: ഒരുപാട്
0: സംഭവം, കുട്ടികൾക്ക്
1: കുറച്ചും കൂടെ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരുപാട് പാക്സ്, ടെട്രാ പാക്സ് ആൻഡ് ഓൾ ഇവിടെ അവൈലബിൾ
0: ആണ്.
1: അത് നമ്മൾ ധാരാളമായിട്ട് എടുക്കുക.
0: ഓക്കെ,
1: വെള്ളം പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വീട്ടിൽ തന്നെ നമുക്ക് യു കൻ പ്രിപ്പയർ സൂപ്സ്. സൂപ്പ് സോൾട്ട് എല്ലാം ഇട്ടിട്ടുള്ള സൂപ്പ് നമുക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ യു കൻ ഗിവ് ദം കോക്കനട്ട് വാട്ടർ.
0: ഓക്കെ,
1: പിന്നെ അതുപോലെ റൈസ്, റൈസ് വാട്ടർ
0: വിത്ത്
1: സോൾട്ട്, അതെ അതെ, അത് നമുക്ക് കൊടുക്കാം. ഒരുപാട് വെള്ളം കുടിപ്പിക്കുക എന്നുള്ളത് തന്നെയുണ്ട്. കുട്ടി ഒരുപാട് മൂത്രം ഒഴിക്കുന്നുണ്ട്, അത് കുടിച്ച് വെള്ളം മൂത്രം ഒഴിച്ച് പോകുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുക. എന്തായാലും ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഈ വയറിളക്കം സെറ്റിൽ ആവും. അതിനിടയിൽ കുട്ടി ഡീഹൈഡ്രേറ്റഡ് ആയിട്ട് പോവാതിരിക്കാം. പിന്നെ ബാക്കിയുള്ള പനി അങ്ങനത്തെ കാര്യങ്ങൾ ട്രീറ്റ് ചെയ്യുക. ഒബ്വിയസ്ലി ഡോക്ടറെ കാണിക്കുക. ഡോക്ടറെ കാണിച്ചിട്ട് ഈ എല്ലാ വയറിളക്കവും വൈറൽ ആവണമെന്നില്ല, അപ്പൊ ബാക്ടീരിയൽ സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കുക.
0: കൃത്യമായിട്ട്
1: അത് ചെക്ക് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള മരുന്ന് കൊടുക്കുക. ഇപ്പൊ നാട്ടിലാണെങ്കിൽ ഇപ്പോ ഒരുപാട് ഈ ഷിഗെല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സെപ്പറേറ്റ് അസുഖങ്ങളുണ്ട്.
0: ഓക്കെ,
1: ദാറ്റ് ഈസ് ഡേഞ്ചറസ് ഓൾസോ. ദാറ്റ് ഈസ് ഇപ്പൊ നാട്ടിൽ ഭയങ്കര ഒരു ഇഷ്യൂ ആയിട്ടുകൊണ്ടിരിക്കുക. അപ്പൊ അതിന്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഈ ഇതിന്റെ കൂടെ, ഈ വയറിളക്കത്തിന്റെ കൂടെ ബ്ലഡ് മലത്തിലൂടെ ബ്ലഡ് പോകുന്ന ഒരു അസുഖം.
0: ഓക്കെ,
1: അത് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള അസുഖം. അതിന് ഒരുപാട് കോംപ്ലിക്കേഷൻസ്, സംഭവം കോമൺ ആണ് അല്ലെങ്കിൽ സിമ്പിൾ ആണെന്നുണ്ടെങ്കിലും അതിന് കോംപ്ലിക്കേഷൻസും കൂടുതലാണ്.
0: ഓക്കെ,
1: അപ്പൊ അങ്ങനത്തെ കുട്ടികളെ നമ്മൾ നാട്ടിൽ പോകുമ്പോൾ നമ്മളിത് പ്രിവെന്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ, ഒന്ന് നമ്മൾ ഇത് ഹാൻഡ് ഹൈജീൻ, ദാറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്. ബാത്റൂമിൽ പോയി വന്നാലും നമ്മളൊരു ക്രൗഡഡ് പ്ലേസിലോ അല്ലെങ്കിൽ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നതൊക്കെ പരമാവധി കുറയ്ക്കാൻ നോക്കുക.
0: അപ്പൊ ഈ ഒ ആർ എസ് ലൈനി ഇപ്പൊ നമ്മൾ നാട്ടില് തയ്യാറാക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ പിന്നെ അതിന്റെ ആവശ്യമില്ലല്ലോ.
1: ഇപ്പൊ
0: നാട്ടിലേക്ക് പോകുന്ന സമയത്താണെങ്കിൽ തയ്യാറാക്കുമ്പോൾ നമ്മൾ അങ്ങനെ എന്തെങ്കിലും പ്രത്യേകിച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ? അതോ
1: അത് ആക്ച്വലി അവിടെ നാട്ടിൽ നമുക്ക് സെപ്പറേറ്റ് പാക്സ് അവൈലബിൾ ആണ്. ഓക്കെ, ലൈക്ക് 1 ലിറ്റർ പാക്ക് ഉണ്ട്, 200 ml പാക്ക് ഉണ്ട്. അപ്പം അതിന്റെ ലേബൽ നമ്മൾ കൃത്യമായിട്ട് അതിന്റെ പുറത്ത് എഴുതിയത് വായിക്കുക, 1 ലിറ്റർ പാക്ക് ആണെന്നുള്ളത്. ഒബ്വിയസ്ലി അത് കൊടുക്കുന്ന ഡോക്ടർ എക്സ്പ്ലെയിൻ ചെയ്യും. നമ്മളത് തിളപ്പിച്ചാറി വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അത് നമ്മൾ എന്താണ് ഫ്രീക്വന്റ് ആയിട്ട് കുട്ടിക്ക് കൊടുക്കുക. അത് ഓവറായിട്ട് അറ്റ് എ ടൈം ഒരുപാട് കുടിപ്പിക്കുക എന്നുള്ളതല്ല, റിപ്പീറ്റഡ് സിപ്സ് ആയിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുടിക്കുക. ആൻഡ് ഈവൻ ടെട്രാ പാക്സ് ആർ അവൈലബിൾ അവിടെ, അവിടെ ഇപ്പൊ അവൈലബിൾ ആണ്.
0: പക്ഷെ
1: എന്നിരുന്നാൽ പോലും ലൈക്ക് യു ക്യാൻ ട്രൈ ഓൾ ദീസ് തിങ്സ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ തന്നെ നമുക്ക് ഒ ആർ എസ് ഉണ്ടാക്കാം.
0: ഓക്കെ,
1: ലൈക്ക് ഒരു 1 ലിറ്റർ നമ്മൾ തിളപ്പിച്ചാറി വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് നമുക്കൊരു 5 സ്പൂൺ ഷുഗർ ആഡ് ചെയ്തിട്ട് അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ ലൈക്ക് സോൾട്ടും കൂടെ ആഡ് ചെയ്താൽ യു ക്യാൻ പ്രിപ്പയർ എ ഹോം ബേസ്ഡ് ഒ ആർ എസ്.
0: ഓക്കെ, അതാണ് എനിക്കൊരു ഡൗട്ട് വന്നത്. കാരണം നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഒ ആർ എസ് ലൈന് കുടിക്കേണ്ടി വരുന്ന സാഹചര്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ ഇങ്ങനെയുള്ള മാറ്റമുണ്ട് എന്ന് അറിയുമ്പോൾ തന്നെ അതൊരു പുതിയ കാര്യമായിട്ട് തോന്നുന്നു. അതുപോലെ പലപ്പോഴും കേട്ടല്ലോ ഈ ചെറിയ കുട്ടികളിൽ കണ്ടുവരുന്ന പ്രധാന ഒരു പ്രശ്നം, വിരശല്യം. അത് ഇപ്പൊ കുട്ടികൾക്ക് അത് എത്ര കാലയളവിലാണ് ഈ ഡീവോമിങ് ടാബ്ലറ്റ്സ് ഒക്കെ കൊടുക്കേണ്ടത്? അങ്ങനെ അത് അങ്ങനെ തന്നെയാണോ ചെയ്യേണ്ടത്?
1: ഓക്കെ, വിരശല്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ സാധാരണ ഒ പിയിൽ കൺസൾട്ട് ചെയ്യാൻ വരുന്ന പിൻവേം എന്ന് പറയുന്ന, ഓക്കെ, അതിനാണ് പൊതുവെ ആളുകൾ വരുന്നത്.
0: ബട്ട്
1: WHO ഫോക്കസ് ചെയ്യുന്നത് ബേസിലി മെയിൻലി അതിനോടല്ല. ഓക്കെ, ലൈക്ക് സം ഹുക്ക് വേംസ്, റൗണ്ട് വേംസ് എന്നൊക്കെ പറയുന്നിട്ടുള്ള വേറെ തരം നമുക്ക് വിളർച്ച ഉണ്ടാക്കാവുന്ന അല്ലെങ്കിൽ നമ്മുടെ ഗ്രോത്തിന് അഫക്ട് ചെയ്യാവുന്ന ഒരുപാട് വേംസ് ഉണ്ട് മണ്ണിലൂടെയുള്ള. അപ്പൊ WHO അതിനെ പറ്റി പറയുന്നത് എന്താന്ന് വെച്ചാല് ഇപ്പം നമ്മുടെ നാട്ടിലുള്ള സോയിലിനകത്ത് ഇങ്ങനത്തെ ഈ വേംസിന്റെ പ്രിവലൻസ് അനുസരിച്ചാണ് നമ്മൾ ആ നാട്ടിൽ എങ്ങനെ ഡീവേം ചെയ്യണം എന്നുള്ളത്.
0: ഓക്കെ,
1: ഇഫ് ദ പ്രിവലൻസ് ഈസ് മോർ ദാൻ 50%, അങ്ങനെയാണെങ്കിൽ അവർ പറയുന്ന എല്ലാ 6 മാസം കൂടുമ്പോൾ ഡിവേമിങ്ങിന് ടാബ്ലറ്റ്സ് എടുക്കണം, അല്ലെങ്കിൽ ലൈക്ക് മെഡിസിൻസ് എടുക്കണം. ഓക്കെ, അതല്ല

0: 20% 50% ഇടയിലാണെങ്കിൽ വർഷത്തിൽ ഒരിക്കൽ എടുത്താൽ മതി.
1: ഓക്കെ.
0: അപ്പൊ ഇന്ത്യ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ് 50% മുകളിലാണ്.
1: അപ്പൊ
0: ഇന്ത്യയിൽ നമ്മൾ 6 മാസം കൂടുമ്പോൾ ഡിവോമിംഗ് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇറ്റ്സ് ലൈക്ക് യു കൻ ടേക്ക് ഇറ്റ് ആനുവലി, വർഷത്തിൽ ഒരിക്കൽ എടുത്താൽ.
1: എല്ലാ കുട്ടികളിലും സാധാരണ യൂഷ്വലി
0: 1 വയസ്സിന് മുകളിലാണ്. നമ്മളിപ്പം പിള്ളേർ നടക്കാനൊക്കെ തുടങ്ങുന്ന സമയം, മണ്ണിലേക്കൊക്കെ ഇറങ്ങി കളിക്കാൻ തുടങ്ങുന്ന സമയം അതാണല്ലോ.
1: അപ്പൊ
0: 1 വർഷത്തിന് മുകളിലാണ് നമ്മൾ യൂഷ്വലി ഇത് റെക്കമെൻഡ് ചെയ്യുന്നത്. ആൻഡ് ദ ഡോസ് എന്ന് പറയുന്നത് നമ്മൾ 2 വയസ്സിന് മുകളിൽ എല്ലാവർക്കും 1 ഡോസും 2 വയസ്സിന് താഴെ 1 ഡോസും ആണ്. ഇത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ വീട്ടിൽ എല്ലാവരും ഒരുമിച്ച് എടുക്കാനുള്ളത് ശ്രദ്ധിക്കുക.
1: അപ്പൊ
0: അത് നമ്മളൊരു കമ്മ്യൂണിറ്റി ബേസിസിൽ നമ്മൾ ചെയ്യുന്ന സാധനമാണ്. പിന്നെ ലൈക്ക് വേറെ വരുന്നത് നമ്മളിപ്പോ സിംറ്റംസ് ഉണ്ട്. ഓക്കെ, ഇത് പിൻവേം ആണ്. പിൻവേം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ജനൈറ്റൽ റീജിയനിൽ ചൊറിച്ചിൽ ഉണ്ടാക്കാവുന്ന തരത്തിലുള്ള വേംസ് ഉണ്ട്. അതിന് സെപ്പറേറ്റ് ട്രീറ്റ്മെന്റ് തന്നെയാണ്. അത് നമ്മൾ 2 ഡോസായിട്ട് 2 ആഴ്ച ഗ്യാപ്പിൽ റിപ്പീറ്റഡ് ആയിട്ട് 2 ഡോസായിട്ട് ഒന്ന് എടുത്തിട്ട് പിന്നെ 2 ആഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ആ മരുന്ന് എടുക്കാൻ പറയും. ഓക്കെ, അതിന്റെ കൂടെ ഇമ്പോർട്ടന്റ് ആയിട്ട് നെയിൽസ് എല്ലാം ട്രിം ചെയ്യാം.
1: ഓക്കെ,
0: പിന്നെ കൈ എപ്പോഴും വാഷ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ അതുപോലെ അതായത് ഹാൻഡ് ഹൈജീൻസ് ഇമ്പോർട്ടന്റ്. പിന്നെ അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ അടിവസ്ത്രങ്ങൾ അതെല്ലാം നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് കഴുകുക എന്നുള്ളതും. പിന്നെ ഫാമിലി എല്ലാവരും ഒരുമിച്ച് ഡിവോം ചെയ്യുക, എക്സെപ്റ്റ് ദിസ് പ്രഗ്നന്റ് വുമൺ.
1: അപ്പൊ ഇനിയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട്, ഇപ്പൊ കോൺസ്റ്റിപ്പേഷനുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കുട്ടികളിൽ നമ്മൾ എപ്പോഴും പനിയോ ചുമയോ ജലദോഷമോ ഒക്കെ ആലോചിക്കാറുള്ളൂ. പക്ഷെ ഇതുപോലുള്ള ഇപ്പൊ ഈ വോംസിന്റെ കാര്യം പറഞ്ഞപ്പോ തന്നെ നമ്മൾ വിരശല്യത്തെ കുറിച്ച് ചെറുപ്പകാലത്ത് എപ്പോഴും പറയുന്ന കാര്യമാണ്. അപ്പോ അത് ഈ നാട്ടിൽ ഇങ്ങനെയും നമ്മുടെ നാട്ടിൽ മറ്റൊരു രീതിയിലുമാണെന്ന് പോലും ഡോക്ടർ ഇപ്പൊ പറയുമ്പോഴാണ് മനസ്സിലാവുന്നത്. ഓക്കെ, കൂടുതൽ കാര്യങ്ങൾ നമുക്കറിയാം. സ്റ്റേ ട്യൂൺഡ് ഹോം 92.2 FM. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
2: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Mid Morning with Nitya.
1: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. നമ്മുടെ സമയം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ പറഞ്ഞു. ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാണ്. ഇന്ന് നമ്മൾ സംസാരിച്ചത് കുട്ടികളിലെ സാധാരണ കാണപ്പെടുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചാണ്. ഈ സാധാരണ കാണപ്പെടുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പോഴും നമ്മൾ പറഞ്ഞു തീർന്നിട്ടില്ല എന്നുള്ളതാണ്.
2: നമ്മൾ ചെറിയ ഭാഗം
1: മാത്രമേ പറഞ്ഞുള്ളൂ. പിന്നെ വീരശല്യമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു ആൻസറാണ് അദ്ദേഹം നേരത്തെ പറഞ്ഞത്. പിന്നെ അത് നമ്മൾ വീഡിയോയും ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹോം എഫ്എമ്മിന്റെ ബയോ ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അൽനൂർ ക്ലിനിക്സിന്റെ ബയോ ഒക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ വീഡിയോ കാണാം പറ്റും. അപ്പൊ ഡോക്ടർ, അതിൽ ഒരുപാട് നന്ദിയുണ്ട് ഈ തിരക്കിട്ട സമയത്ത് നമ്മുടെ കൂടെ ഇവിടെ ജോയിൻ ചെയ്തതിന്. നമുക്ക് വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ.
2: ഓ ഷുവർ ഷുവർ, ഒരുപാട് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ അതിലുപരി ആളുകൾക്ക് നമ്മുടെ ഈ കോമൺ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുക, ഈ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുക, ദാറ്റ്സ് ഗുഡ്.
1: ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് വീണ്ടും ഒരുമിക്കാം. അപ്പോൾ അദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ, അദ്ദേഹം വർക്ക് ചെയ്യുന്നത് അൽനൂർ ക്ലിനിക്സ് മുത്തീനയിലാണ്. ഡോക്ടർ ആദിൽ മലയിൽ, സ്പെഷ്യലിസ്റ്റ് ഇൻ പീഡിയാട്രിക്സ്. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0438 57841. നമ്പർ ഒരിക്കൽ കൂടി 0438 57841 എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ നമുക്ക് ഡോക്ടർ ആദിൽ മലയിലെ അപ്പോയിന്റ്മെന്റ് എടുക്കാൻ സാധിക്കും. അപ്പൊ താങ്ക് യു സോ മച്ച് ഡോക്ടർ.
0: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: സിഎംആറിൽ എക്സാലോജിക്ക ചോദ്യമുന വീണയിലേക്കും ശശിധരൻ കർത്തിക്ക ഇ ഡി സമൻസ്. ഇറാനുമായുള്ള യുദ്ധത്തിൽ ഇസ്രായേലിന്റെ മുന്നറിയിപ്പുമായി ട്രംപ്. ലോകകപ്പ് ഫുട്ബോളിന് ഇനി രണ്ടു നാൾ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. സിഎംആറിൽ എക്സാലോജി കേസ്. പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയന്റെ മകൾ വീണ ടിക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സമൻസ്. വെള്ളിയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകണം. വീണയടക്കം 9 പേർക്കാണ് ഇ ഡി സമൻസ് അയച്ചത്. ശശിധരൻ കർത്തയ്ക്കും സമൻസ്. സിഎംആറിന് സേവനം നൽകാതെ അക്കൌണ്ടിലേക്ക് 2 കോടി രൂപയ്ക്കടുത്ത് ലഭിച്ചതിലാണ് ഇ ഡി അന്വേഷണം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണം അവസാനഘട്ടത്തിലെന്ന് SIT ഹൈക്കോടതിയിൽ. കുറ്റപത്രം ഉടൻ സമർപ്പിക്കുമെന്നും അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചു. വിഗ്രഹങ്ങൾക്ക് പിന്നിൽ സ്ഥാപിക്കുന്ന പ്രഭാമണ്ഡലത്തിൽ പരിശോധന നടത്താൻ ഹൈക്കോടതി അനുമതി നൽകി. രാഷ്ട്രീയ വിവാദമുയർത്തിയ കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ കൂടുതൽ വ്യക്തതയ്ക്കായി സാക്ഷികളുടെയും സംശയിക്കപ്പെടുന്നവരുടെയും മൊഴികൾ വിശദമായി പരിശോധിക്കാൻ അന്വേഷണ സംഘം. കേസുമായി ബന്ധപ്പെട്ട് ഇന്നലെ മൊഴിയെടുത്ത DYFI പ്രവർത്തകൻ റിബേഷ് രാമകൃഷ്ണൻ അടക്കമുള്ളവർ മുൻപ് നൽകിയ മൊഴികളും പുതുതായി രേഖപ്പെടുത്തിയ മൊഴികളും തമ്മിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടോ എന്ന് കണ്ടെത്താനാണ് പ്രത്യേക സംഘത്തിന്റെ നീക്കം. IAS ഉദ്യോഗസ്ഥ തലപ്പത്ത് വൻ അഴിച്ചുപണി. ബി അശോക് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി. എൻ പ്രശാന്ത് കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി. യുവജനകാര്യ മൃഗശാല മ്യൂസിയം വകുപ്പുകളുടെ അധിക ചുമതലയും പ്രശാന്തിന്. ദിവ്യ എസ് അയ്യർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാകും. TV അനുപമ ഗതാഗത സെക്രട്ടറി. രത്നയു കേൽക്കറിന് തുറമുഖ വകുപ്പ് സെക്രട്ടറിയുടെ അധിക ചുമതല കൂടി. MG രാജമാണിക്കും KSEB ചെയർമാൻ. എം അഞ്ജനയ്ക്ക് നോർക്കയുടെയും ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെയും അധിക ചുമതല. അവധി കഴിഞ്ഞ് മടങ്ങിയെത്തിയ രേണു രാജന് ആരോഗ്യവകുപ്പ് അഡീഷണൽ സെക്രട്ടറിയായി നിയമനം ലഭിച്ചു. MBBS കോഴ്സിൽ അധികമായി ഈടാക്കുന്ന 6 മാസത്തെ ഫീസ് തിരികെ നൽകണമെന്ന ദേശീയ മെഡിക്കൽ കമ്മീഷൻ നിർദ്ദേശം ചർച്ച ചെയ്യാൻ അടിയന്തര യോഗം വിളിച്ച് കേരള സർക്കാർ. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ വിളിച്ച യോഗം വെള്ളിയാഴ്ച. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറും സ്വാശ്രയ കോളേജ് മാനേജ്മെന്റ് പ്രതിനിധികളും പങ്കെടുക്കും. നിർദ്ദേശം ബാധകമല്ലെന്ന നിലപാടിലാണ് സ്വാശ്രയ കോളേജുകൾ. കേരളത്തിലെ സാഹചര്യം നോക്കാതെയുള്ള നിർദ്ദേശമെന്ന് സ്വാശ്രയ മെഡിക്കൽ കോളേജ് അസോസിയേഷൻ പറയുന്നു. ആഗോള അയ്യപ്പ സംഗമം ഇടത് സർക്കാർ കാലത്ത് നടത്താൻ പാടില്ലായിരുന്നുവെന്ന് CPM സംസ്ഥാന സമിതിയിൽ വിമർശനം. സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിലപാട് തിരുത്തിയാണ് സംസ്ഥാന സമിതി ഈ വിമർശനം ഉൾപ്പെടുത്തിയത്. സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിയായ പത്മകുമാറിനെതിരെ നടപടിയെടുക്കാത്തത് തെറ്റായി. ജനവിഭാഗങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ സമുദായ നേതാക്കളെ ആശ്രയിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. എല്ലാത്തരം വർഗീയതയും ഒരുപോലെ എതിർക്കാൻ CPM സംസ്ഥാന സമിതി തീരുമാനം. വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയ പരാമർശങ്ങളെ ശക്തമായി തള്ളിപ്പറയും. അക്കാര്യത്തിൽ വീഴ്ച സംഭവിച്ചത് തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തി. തിരുത്തൽ നടപടികൾ ചർച്ച ചെയ്യാനായി ഓഗസ്റ്റിൽ വിപുലീകൃത സംസ്ഥാന സമിതി വിളിക്കാനും തീരുമാനം. ഇന്ത്യയിൽ സബ്സിഡിയുള്ള പാചകവാതക സിലിണ്ടറുകളുടെ എണ്ണം 4 കുറച്ചു. പ്രതിവർഷം 9 സിലിണ്ടറായിരുന്നു നേരത്തെ നൽകിയത്. പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന ഗുണഭോക്താക്കൾക്ക് അനുവദിച്ച സിലിണ്ടറുകളുടെ എണ്ണമാണ് കുറച്ചിരിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനമെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. ലോക്സഭാ സീറ്റുകളുടെ എണ്ണം കൂട്ടുന്നതിൽ DMK സഹായം തേടി കേന്ദ്ര സർക്കാർ. 1971 സെൻസസ് തന്നെ ആധാരമാക്കി മണ്ഡല പുനർനിർണയം നടത്താമെന്ന നിർദ്ദേശം കേന്ദ്രം DMK മുൻപാകെ വെച്ചു. സമവായമായാൽ ബില്ല് ഈ വർഷകാല സമ്മേളനത്തിൽ കൊണ്ടുവരും. DMK പുറമെ തൃണമൂൽ കോൺഗ്രസിലെ വിമത MP മുൻപിലും കേന്ദ്ര സർക്കാർ വിഷയം അവതരിപ്പിച്ചേക്കും. ഇക്കാര്യം വിമത ക്യാമ്പുമായി ചർച്ച ചെയ്തു. പല MP കേന്ദ്രത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചെന്ന റിപ്പോർട്ട്. മണ്ഡല പുനർനിർണയ വനിതാ സംവരണ ബില്ലുകൾ കൂടാതെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ കൂടി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചേക്കും. സുനിൽ കനകോലുവിനെ കർണാടക മുഖ്യമന്ത്രിയുടെ ഉപദേശകനായി നിയമിച്ചു. ക്യാബിനറ്റ് റാങ്കോടെയാണ് നിയമനം. കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായിരുന്നു സുനിൽ കനകോലു. കേരളത്തിൽ കനത്ത മഴ. മഴയുടെ പശ്ചാത്തലത്തിൽ 3 ജില്ലകളിൽ റെഡ് അലർട്ടാണ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലയിലെ വിദ്യാലയങ്ങൾക്ക് ജില്ലാ കലക്ടർ അവധി നൽകിയിട്ടുണ്ട്. INDA സഖ്യത്തിന്റെ യോഗത്തിൽ കോൺഗ്രസിനെതിരെ സഖ്യകക്ഷികൾ രൂക്ഷ വിമർശനമുയർത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ വേളയിൽ സഖ്യകക്ഷികൾക്കിടയിൽ കൃത്യമായ ഏകോപനം ഉണ്ടായിരുന്നില്ലെന്ന് പാർട്ടികളുടെ കുറ്റപ്പെടുത്തൽ. കോൺഗ്രസ് നേതാക്കൾ തങ്ങൾക്കെതിരെ മോശം പരാമർശം നടത്തിയതായും സഖ്യകക്ഷികൾ ആരോപിച്ചു. സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവാണ് കോൺഗ്രസിനെതിരെയുള്ള വിമർശനങ്ങൾക്ക് തുടക്കമിട്ടത്. ഇടതു പാർട്ടികളും മറ്റ് രാഷ്ട്രീയ നേതാക്കളും നിലപാടിനെ പിന്തുണച്ച് രംഗത്തെത്തി. ഇനി മുതൽ രണ്ടു മാസത്തിലൊരിക്കൽ INDA സഖ്യം യോഗം ചേരാൻ തീരുമാനിച്ചു. അടുത്ത യോഗം ഓഗസ്റ്റിൽ ഹൈദരാബാദിൽ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിലും സംയുക്ത നീക്കങ്ങൾ ഉണ്ടാകും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, CBSE പരീക്ഷാ വിവാദം എന്നിവ മുൻനിർത്തി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെടാൻ സഖ്യം തീരുമാനിച്ചു. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് സ്റ്റീൽ ഫാക്ടറിയിൽ പൊട്ടിത്തെറി. 8 തൊഴിലാളികൾ മരിച്ചു, നിരവധി പേർക്ക് പരിക്കേറ്റു. സ്റ്റീൽ ഉരുക്കുന്ന ഭാഗത്താണ് ദുരന്തമുണ്ടായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തി. ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2,00,000 രൂപ പ്രഖ്യാപിച്ചു. ഇറാൻ യുദ്ധത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് മുന്നറിയിപ്പ് നൽകി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായി വീണ്ടും യുദ്ധത്തിലേക്ക് പോയാൽ ഒറ്റയ്ക്ക് പോരാടേണ്ടി വരുമെന്ന് ട്രംപ് ആക്സിയോസിന് നൽകിയ അഭിമുഖത്തിൽ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകി. ഇറാൻ യുദ്ധം 4 മാസത്തിലേക്ക് കടക്കവേ പശ്ചിമേഷ്യ കൂടുതൽ യുദ്ധ ഭീതിയിലാഴ്ത്തി ഇസ്രായേൽ കപ്പലുകൾക്ക് ചെങ്കടലിൽ പൂർണ്ണ നിരോധനം പ്രഖ്യാപിച്ച് ഹൂതികൾ. നിലവിലെ സംഘർഷങ്ങൾ കാരണം ഹോർമുസ് കടലിടുക്ക് ഏതാണ്ട് പൂർണ്ണമായി അടഞ്ഞുകിടക്കുന്ന പശ്ചാത്തലത്തിൽ ആഗോള വിപണിയിലേക്കുള്ള പ്രധാന ബദൽ സമുദ്രപാതയായ ചെങ്കടലിനെ ലക്ഷ്യമിട്ടാണ് ഇറാൻ അനുകൂലികളായ ഹൂതികളുടെ പുതിയ നീക്കം. ഉയർന്ന വൈദഗ്ധ്യമുള്ള വിദേശ തൊഴിലാളികൾക്കായുള്ള പുതിയ H1B വിസകൾക്ക് $1,00,000 ഫീസ് ചുമത്താനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം നിയമവിരുദ്ധമെന്ന് US ഫെഡറൽ ജഡ്ജിയുടെ വിധി. തൊഴിലധിഷ്ഠിത കുടിയേറ്റ നിയമങ്ങൾ കർശനമാക്കാനും വിദേശ തൊഴിലാളികളുടെ വരവ് കുറയ്ക്കാനുമുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ ശ്രമങ്ങൾക്കേറ്റ വലിയ തിരിച്ചടിയായാണ് ഈ കോടതി വിധി വിലയിരുത്തപ്പെടുന്നത്. ലോകകപ്പ് ഫുട്ബോളിന് ഇനി രണ്ടുനാൾ. ടീമുകളും ആരാധകരും ഫുട്ബോൾ ആവേശത്തിലേക്ക്. US, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത്. ഓടിക്കുന്നതിനിടെ വാഹനത്തിന്റെ വാതിൽ തുറന്നാൽ 2,000 ദിർഹം പിഴ ചുമത്തുമെന്ന് അബുദാബി പോലീസ്. 23 ബ്ലാക്ക് പോയിന്റും ചുമത്തും. വാതിൽ കൃത്യമായി അടയ്ക്കാത്തത് മൂലമുള്ള അപകടങ്ങൾ തടയുന്നതിന്റെ ഭാഗമായാണ് നിയമം കർശനമാക്കിയത്.
4: FM News was brought to you by Dhanya Group of Companies since 1982.
5: Time check. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 7 മിനിറ്റ്.
6: Time check. Weather update.
4: Brought to you by Alras Auto AC Parts, #1 Auto AC spare parts in the Middle East.
5: Current temperature in Dubai 35 degrees Celsius, humidity 49%.
6: Weather update.
4: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

യെസ് വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് നല്ല നല്ല പാട്ടുകളും ആകാശത്താമര പോലെ വളരെ ആസ്വദിച്ച് കേൾക്കാൻ പറ്റിയൊരു പാട്ടാണല്ലേ ഈ ഒരു ടൈമിൽ. എന്തായാലും ഈ ഒരു സമയത്തേക്ക് ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് പറയുകയാണ്, ബസോൺ ഡിമാൻഡിൻ്റെ ഇന്ന് നമ്മൾ 10 വിന്നേഴ്സിനെയും കൂടി ആഡ് എടുക്കുന്നുണ്ട്. സോ ഇന്നലെ 10 പേരെടുത്തിരുന്നു. ആ 10 പേരുടെ പേര് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, പക്ഷെ ഞാൻ ഒരിക്കൽ കൂടി ആ പേര് പറയുകയാണ്. അവർ ആ ഒരു ആപ്ലിക്കേഷൻ, ബസോൺ ഡിമാൻഡിൻ്റെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു 50 ദിർഹംസിൻ്റെ വൗച്ചർ റിഡീം ചെയ്ത് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാത്തവർ മെസ്സേജ് അയക്കേണ്ട, കാരണം താല്പര്യമില്ലെങ്കിൽ മെസ്സേജ് അയക്കേണ്ട. കാരണം ഇതിന് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ 50 ദിർഹംസിൻ്റെ വൗച്ചർ നിങ്ങൾക്ക് അവർ തരുന്നത് നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷനിലൂടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ അതിന് വളരെ സിമ്പിളാണ്, നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ഒന്ന് ബസ് ഓൺ ഡിമാൻഡ് എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്ത് നിങ്ങൾക്കത് അപ്ലൈ ചെയ്യാനായിട്ട്. ഇന്നലെ വിജയികളായവർ സലാം 1414 എൻഡ് ചെയ്യുന്ന നമ്പറാണ്, മിസ്റ്റർ അബ്ദുൽ 4345 എൻഡ് ചെയ്യുന്ന നമ്പറാണ്, മിസ്റ്റർ അശ്വിൻ 0427 എൻഡ് ചെയ്യുന്ന നമ്പറാണ്, മിസ്റ്റർ ഷാനു 5180 എൻഡ് ചെയ്യുന്ന നമ്പറാണ്, സുരയ്യ 7850 എൻഡ് ചെയ്യുന്ന നമ്പറാണ്, നാസർ 5458 നമ്പർ എൻഡ് ചെയ്യുന്നു, മിസ്റ്റർ അരുൺ 6438 എൻഡ് ചെയ്യുന്ന നമ്പറാണ്, സഞ്ജയൻ 7490 എൻഡ് ചെയ്യുന്ന നമ്പർ, ലുലു 8232 എൻഡ് ചെയ്യുന്ന നമ്പർ, അർജുൻ 1742 എൻഡ് ചെയ്യുന്ന നമ്പർ. അപ്പം ഇന്നലെ 10 പേരെ ഞാൻ സെലക്ട് ചെയ്തിരുന്നു. ഈ 10 പേരും നിങ്ങൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എങ്കിൽ എത്രയും വേഗം ചെയ്യുക, കാരണം ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ മറ്റൊരാൾക്കൊരു അവസരമാകും. കാരണം ബസ് ഓൺ ഡിമാൻഡൊക്കെ എത്രയോ പേര് യൂസ് ചെയ്യുന്നതാണ്. സോ ഇന്ന് 2 മണിവരെ ഞാൻ 10 പേരെ കൂടി എടുക്കുന്നുണ്ട്. നിങ്ങൾ ഇത്രയും മാത്രം ചെയ്യുക, നിങ്ങൾ ആ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് മാത്രം മെസ്സേജ് അയക്കുക കേട്ടോ. ബസ് ഓൺ ഡിമാൻഡ് നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക, ശേഷം മെസ്സേജ് അയക്കേണ്ട ഫോർമാറ്റ് ഹോം FM ബസ് ഓൺ ഡിമാൻഡ് എന്നതിൻ്റെ BOD നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് അയക്കുക 0585829220 എന്ന നമ്പറിലേക്ക്. യെസ്, നമ്മൾ അപ്പോൾ ഈ ഒരു മണിക്കൂറിൽ തുടക്കത്തിൽ തന്നെ, കഴിഞ്ഞ മണിക്കൂർ നമ്മൾ മെഡിക്കൽ രംഗത്തെ കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പോൾ ഇന്ന് ഈ ഒരു മണിക്കൂർ തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് പറയാനുള്ളത്, മെഡിക്കൽ രംഗത്ത് നിന്നുമായിട്ട് പ്രവാസികൾക്കുൾപ്പെടെ വലിയൊരു വിഭാഗത്തിന് ആശ്വാസം നൽകുന്ന വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഹെൽത്ത് അപ്ഡേറ്റാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുരുഷന്മാരിൽ ഇന്ന് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു രോഗാവസ്ഥയാണ് ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വളരെ വേഗത്തിലും കൃത്യതയോടും കൂടി കണ്ടെത്താൻ സഹായിക്കുന്ന പുതിയൊരു AI സിസ്റ്റം, AI സാങ്കേതിക വിദ്യ ഇപ്പോൾ വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ ക്യാൻസർ കെയർ രംഗത്ത് ഇത് വലിയൊരു വിപ്ലവത്തിനാണ് വഴി തുറന്നിരിക്കുന്നത്. നമുക്കറിയാം ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ തുടക്കത്തിൽ തന്നെ ഡയഗ്നോസ് ചെയ്യാൻ സാധിച്ചാൽ പൂർണ്ണമായിട്ട് ഇത് ഭേദമാക്കാൻ പറ്റുന്ന ഒന്നാണ്. പക്ഷേ പലപ്പോഴും ഇതിൻ്റെ ലക്ഷണങ്ങൾ തിരിച്ചറിയാൻ വൈകുന്നതാണ് ഇതിൻ്റെ കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറ്റാറുള്ളത്. സോ ഇവിടെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായം മെഡിക്കൽ എക്സ്പെർട്സിന് വലിയ രീതിയിൽ തുണയാകുന്നത്. സോ മെഡിക്കൽ ഇമേജിംഗ് അല്ലെങ്കിൽ ബയോപ്സി റിപ്പോർട്ടുകൾ ഇതൊക്കെ വളരെ ആക്യുറേറ്റ് ആയിട്ട് അനലൈസ് ചെയ്യാൻ ഈ ഒരു AI സിസ്റ്റത്തിന് സാധിക്കുമെന്ന് അറിയുമ്പോൾ ഒരു ആശ്വാസമല്ലേ നമുക്ക് തോന്നുക. ഈ പറഞ്ഞ പോലെ എന്താണ്, പരമ്പരാഗതമായിട്ട് അച്ഛനിൽ നിന്നോ അമ്മയിൽ നിന്നോ ഒക്കെ ആയിട്ട് കാലങ്ങളായിട്ട് ഇതിപ്പോൾ ഈ രോഗം വരാനുള്ള ചാൻസ് എന്ന് പറയുന്നത് പലപ്പോഴും പല റീസൺസ് ആണ് ഓരോരുത്തർക്കും. എന്തായാലും ഇതിപ്പോൾ ലബോറട്ടറീസിൽ നടത്തുന്ന ടെസ്റ്റുകളേക്കാൾ വളരെ വേഗത്തിൽ വെറും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ക്യാൻസർ കോശങ്ങളുടെ സാന്നിധ്യവും അതിൻ്റെ ഒരു സിവിയറിറ്റി അല്ലെങ്കിൽ തീവ്രതയൊക്കെ തിരിച്ചറിയാൻ ഈ ഒരു AI ടെക്നോളജിക്ക് കഴിയും എന്നുള്ളതാണ്. ഡോക്ടേഴ്സിന് പെട്ടെന്ന് തന്നെ കൃത്യമായൊരു കൺക്ലൂഷനിലെത്താനും ഒട്ടും താമസിക്കാതെ തന്നെ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ സ്റ്റാർട്ട് ചെയ്യാനും ഇത് വലിയ രീതിയിൽ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ റിസൾട്ട് വരാൻ ദിവസങ്ങളോളം കാത്തിരിക്കുന്ന ആ ഒരു ടെൻഷൻ പീരീഡ് ഇതിലൂടെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഈ AI സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഹൈ ആക്യുറസി തന്നെയാണ് കേട്ടോ. സാധാരണ രീതിയിൽ മനുഷ്യ സഹജമായിട്ട് വരാൻ സാധ്യതയുള്ള ചെറിയ ഹ്യൂമൻ എറേഴ്സ് പോലും ഇല്ലാതാക്കാൻ ഇത് സഹായിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ക്യാൻസർ ബാധിച്ച കൃത്യമായ ഏരിയ ഏതാണെന്ന് മാപ്പ് ചെയ്യാനും അനാവശ്യമായ സർജറീസോ റേഡിയേഷൻസോ ഒഴിവാക്കി ആ പേഷ്യൻറ്റിന് ഏറ്റവും അനുയോജ്യമായ ടാർഗറ്റഡ് തെറാപ്പി നൽകാനും ഡോക്ടേഴ്സിന് ഇതിലൂടെ സാധിക്കുമെന്ന് അറിയാൻ സാധിക്കുന്നു. അപ്പോൾ പ്രത്യേകിച്ച് തിരക്കേറിയ ജീവിത സാഹചര്യങ്ങളുള്ള നമ്മൾ പ്രവാസികളിലെ പുരുഷന്മാർക്ക് പലപ്പോഴും ഹെൽത്ത് ചെക്കപ്സ് ഒന്നും കൃത്യമായിട്ട് അവർ ചെയ്യാറില്ല. എന്നാൽ ഇനി മുതൽ ഇത്തരം അഡ്വാൻസ്ഡ് സ്ക്രീനിങ് മെത്തേഡ്സ് ലഭ്യമാകുന്നതോടെ രോഗനിർണയം എന്ന് പറയുന്നത് വളരെ ഈസിയും കംഫർട്ടബിൾ ആയിട്ട് മാറാൻ പോവാണ്. അപ്പോൾ മെഡിക്കൽ ഇൻഷുറൻസ് മേഖലയിലും മറ്റും ഈ ടെക്നോളജി വലിയൊരു മാറ്റം കൊണ്ടുവരുമെന്നാണ് നമ്മളെല്ലാവരും കരുതിക്കൊണ്ടിരിക്കുന്നത്. സോ ചുരുക്കത്തിൽ ടെക്നോളജിയും മെഡിസിനും ഒക്കെ ഇങ്ങനെ കൈകോർക്കുമ്പോൾ മനുഷ്യ ജീവനുകൾക്ക് അത് എത്രത്തോളം സുരക്ഷ നൽകുന്നു എന്നതിൻ്റെ മികച്ചൊരു ഉദാഹരണമാണ് ഈ ഒരു പുതിയ കണ്ടുപിടുത്തം. അപ്പോൾ കൃത്യസമയത്തുള്ള പരിശോധനകളിലൂടെ ആരോഗ്യം മുൻകൂട്ടി സംരക്ഷിക്കാൻ നമ്മൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഏറെ കാലം ഈ മനോഹരമായിട്ടുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നമ്മുടെ ഒരു ശ്രദ്ധക്കുറവുകൊണ്ടൊന്നും വരാതിരിക്കട്ടെ. അപ്പോൾ ഒരു അടുത്തൊരു ബ്രേക്കിലേക്കും പാട്ടിലേക്കും പോവുകയാണ്.
അപ്പോഴും നിങ്ങൾ മറക്കണ്ട, ഫോർമാറ്റ് ഇതാണ്, ഹോം എഫ് എം, ഹോം എഫ് എം എന്ന് ടൈപ്പ് ചെയ്യുക. ബി ഒ ഡി, ബസ് ഓൺ ഡിമാൻഡ് എന്നതിന്റെ ബി ഒ ഡി നിങ്ങളുടെ പേര് കൂടി ചേർത്ത് അയക്കേണ്ട നമ്പർ 0585829220 എന്ന നമ്പറിലേക്കാണ്. ബസ് ഓൺ ഡിമാൻഡിന്റെ 50 ദിർഹംസ് വൗച്ചർ നിങ്ങൾക്ക് ലഭിക്കുന്നു. അതിന് ബസ് ഓൺ ഡിമാൻഡിന്റെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. വേഗം ആയിക്കോട്ടെ, എന്നിട്ട് നിങ്ങൾ മെസ്സേജ് അയക്കുക. ഇന്ന് 10 പേർക്കാണ് ഈ ഒരു സമ്മാനം ലഭിക്കാൻ പോകുന്നത്.

0: Stay connected with Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
7: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
10: For our special packages, call now or WhatsApp to 055-666-5859.
11: That's 055-666-5859.
12: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACA JM-ന്റെ ACA. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇതുകൂടാതെ ഡെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
2: ധന്യ റെഫ്രിജറേഷൻ ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.

0: Mid morning with Nitya.
1: വെൽക്കം ബാക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM-ൽ മിഡ് മോർണിംഗ് വിത്ത് നിത്യയാണ്. നമ്മൾ മലയാള സിനിമകളെ ഇപ്പോൾ ഞാൻ ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം മലയാളിയല്ല, മറ്റൊരു രാജ്യത്തുള്ള ഒരാളാണ്, ആളോട് വെറുതെ ഇങ്ങനെ മലയാള സിനിമകളെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഭയങ്കര ഇഷ്ടത്തോടുകൂടി മലയാള സിനിമകളും മലയാളം പാട്ടുകളും ഒക്കെ എങ്ങനെയാണ് ഇഷ്ടമല്ലാതെ എങ്ങനെയാണ് പറയാൻ പറ്റും, മനുഷ്യനായിട്ടുള്ള ഒരാൾക്ക് പറയാൻ പറ്റില്ല, അത്രത്തോളം ഇഷ്ടം. എല്ലാ സിനിമകളെയും എല്ലാ പാട്ടുകളെയും അല്ല, പക്ഷേ വളരെ സെലക്റ്റീവായിട്ടുള്ള ചില പാട്ടുകൾ അതിൻ്റെ ട്യൂൺ കേൾക്കുമ്പോൾ തന്നെ മനസ്സിനോട് സമാധാനമാണ്. ആള് ലാസ്റ്റ് കണ്ട മൂവി എക്കോ ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കേട്ടപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നി. നമ്മൾ മറ്റെല്ലാ ഭാഷകളിലെയും സിനിമകൾ കാണുമെങ്കിൽ പോലും അതിനെയൊക്കെ ഇത്രത്തോളം ഇഷ്ടത്തോടുകൂടി പറയുന്നവരുണ്ട് കേട്ടോ, എന്നാലും എല്ലാവരും പറയാറില്ല. എനിവേ, എന്തായാലും മലയാള സിനിമാ പ്രേമികൾക്ക് വേണ്ടി ഒരു ഒരു പുതിയൊരു വിശേഷം പറയാൻ പോവാണ്. അവർക്ക് വേണ്ടി വലിയൊരു ദൃശ്യ വിസ്മയം സമ്മാനിക്കാൻ ഒരുങ്ങുന്ന ഏറ്റവും പുതിയ ബിഗ് ബഡ്ജറ്റ് മൂവി കൃഷ്ണ. ഈ മൂവിയുടെ ചിത്രീകരണം ഇപ്പോൾ ലണ്ടനിൽ വളരെ ഗംഭീരമായിട്ട് ആരംഭിച്ചിരിക്കുകയാണ്. കംപ്ലീറ്റ്ലി ഒരു ഇന്റർനാഷണൽ നിലവാരത്തിൽ ഒരുങ്ങുന്ന ഈ സിനിമയുടെ ലണ്ടൻ ഷെഡ്യൂൾ വിശേഷങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും സിനിമാ ലോകത്തും ഇങ്ങനെ തരംഗമായിക്കൊണ്ടിരിക്കുന്നത്, ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലണ്ടനിലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൊക്കേഷനുകളിലാണ് ഈ സിനിമയുടെ പ്രധാന ഭാഗങ്ങൾ ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. ഹോളിവുഡ് സിനിമകളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള മേക്കിംഗ് സ്റ്റൈലും ഹൈ എൻഡ് സാങ്കേതിക വിദ്യയുമാണ് ഈ ഒരു സിനിമയ്ക്കായിട്ട് അണിയറ പ്രവർത്തകർ ഉപയോഗിക്കുന്നത്. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മൂവിയുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കുറച്ച് മിസ്റ്റീരിയസ് ആയിട്ടുള്ള, കുറച്ച് എന്താ പറയുക, ലവും ഫാമിലി ഡ്രാമയും ഒക്കെ നിറഞ്ഞ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്രമേയമാണ് ഈ സിനിമ സംസാരിക്കുന്നതെന്നാണ് സൂചന. എന്തായാലും മലയാളത്തിലെ പ്രമുഖ താരങ്ങൾക്കൊപ്പം പ്രശസ്ത വിദേശ താരങ്ങളും സിനിമയിൽ അണിനിരക്കുന്നുണ്ട്. ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളുടെ ലുക്സും ലൊക്കേഷൻ സ്റ്റിൽസും ഒക്കെ ഇതിനോടാ തന്നെ വളരെ ക്യൂരിയോസിറ്റി നേടിയിട്ടുണ്ട്. ലണ്ടനിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന പാട്ടുകൾ, ഹൈ വോൾട്ടേജ് ആക്ഷൻ സീക്വൻസസ്, ഇതെല്ലാം ഈ സിനിമയുടെ വലിയൊരു ഹൈലൈറ്റ് ആയിരിക്കും. എന്തായാലും തിയേറ്ററുകളിൽ പ്രേക്ഷകർക്ക് ഇതൊരു മികച്ച വിഷ്വൽ ട്രീറ്റ് നൽകും എന്ന് തന്നെയാണ് അണിയറ പ്രവർത്തകർ ഉറപ്പ് നൽകുന്നത്. അപ്പോൾ പ്രൊഡക്ഷൻ വാല്യൂവിലും ടെക്നിക്കൽ വശങ്ങളിലും ഒട്ടും വിട്ടുവീഴ്ചയില്ലാതെയാണ് കൃഷ്ണയുടെ അണിയർ പ്രവർത്തകർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലണ്ടൻ സ്കെഡ്യൂളിന് ശേഷം മൂവിയുടെ ബാക്കി ഭാഗങ്ങൾ ഇൻട്രികളിൽ അവർക്ക് ഇത് മികച്ച വിഷ്വൽ ട്രീറ്റ് നൽകും എന്ന് തന്നെ അണിയർ പ്രവർത്തകർ ഉറപ്പുനൽകുന്നത്. പ്രൊഡക്ഷൻ വാല്യൂവിലും ടെക്നിക്കൽ വശങ്ങളിലും ഒട്ടും വിട്ടുവീഴ്ചയാണ് കൃഷ്ണ അണിയർ പ്രവർത്തകർ മുന്നോട്ട് കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലണ്ടൻ സ്കെഡ്യൂളിന് ശേഷം ബാക്കി

0: 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
1: ഇപ്പോൾ സമയം കൃത്യം 12:45 ദുബായിലെ പ്രധാന റോഡുകളിലെ ഏറ്റവും പുതിയ ലൈവ് ട്രാഫിക് അപ്ഡേറ്റ്സിലേക്ക് നമുക്കൊന്ന് നോക്കിയാലോ. ആദ്യമായിട്ട് ദുബായ് മറീന ഭാഗത്തു നിന്നും ഡൗൺ ടൗൺ ദുബായിലേക്ക് ഷെയ്ഖ് സായിദ് റോഡ് വഴി യാത്ര ചെയ്യുന്നവർക്ക് ഇത് നല്ലൊരു ന്യൂസ് ആണ് കേട്ടോ. കാരണം ഈ റൂട്ടിൽ നിലവിൽ ഇപ്പോൾ ട്രാഫിക് തികച്ചും കുറച്ചൊക്കെ ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ അൽബർഷയിൽ നിന്നും ദേര ഭാഗത്തേക്ക് ഷെയ്ഖ് സായിദ് റോഡ് വഴി പോകുന്നവർക്ക് ചെറിയ തോതിലുള്ള ലഞ്ച് ടൈം ഒക്കെ അനുഭവപ്പെടാം. കാരണം കുറച്ച് റഷൊക്കെ കാണിക്കുന്നുണ്ട്. എങ്കിലും വലിയ ബ്ലോക്കുകളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തില്ല. ഇനി ദുബായിൽ നിന്ന് ഷാജാബാദത്തേക്ക് പോകുന്ന പ്രധാന ഹൈവേ ആയിട്ടുള്ള ഈ ലെവലിൽ ഈ സമയം അത്യാവശ്യം നല്ല രീതിയിൽ ട്രാഫിക് മൂവ്മെന്റ് കാണാം. ഏകദേശം ഒരു 30 മിനിറ്റ്സ് ഉള്ള ഈ റൂട്ടിൽ, സോറി 29 കിലോമീറ്റർ ദൂരമുള്ള ഈ റൂട്ടിൽ ഷാർജയിൽ എത്തിച്ചേരാൻ ഏകദേശം ഒരു മോർ ദാൻ ഹാഫ് ആൻ അവർ എങ്കിലും എടുക്കും എന്നാണ് കാണിക്കുന്നത്. എന്തായാലും ലഞ്ച് ബ്രേക്ക് സമയമൊക്കെ ആയതുകൊണ്ട് പ്രധാന എക്സിറ്റ്സിലൊക്കെ ചെറിയ സ്ലോ ഡൗൺ പ്രതീക്ഷിക്കാം. അപ്പം നിങ്ങളുടെ യാത്രകൾ സുരക്ഷിതമായിരിക്കും. ഡ്രൈവ് ചെയ്യുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സേഫ് ഡ്രൈവിംഗ് ആൻഡ് കീപ് ലിസണിംഗ് ടു ഹോം 92.2 FM.
2: Traffic update.
0: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, No. 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
3: You are listening to Mid Mornings with Nitya.

മിഡ് മോർണിംഗ് വിത്ത് നിത്യ. എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹവ്.

0: होम 92.2 एफएम, होम इज अ फीलिंग।
1: होम एफएम न्यूज इन डिटेल, वार्तागल विशदमाई
2: ब्रॉट यू बाय दिव्या ऑटो स्पेयर पार्ट्स ट्रेडिंग, जेन्युइन पार्ट्स सेंटर फॉर जापानीज कार्स।
3: സിഎംആറിൽ എക്സാലോജിക്ക ചോദ്യമുന വീണയിലേക്കും, ശശിധരൻ കർത്തിക്ക ഇഡി സമൻസ്. ഇറാനുമായുള്ള യുദ്ധത്തിൽ ഇസ്രായേലിന്റെ മുന്നറിയിപ്പുമായി ട്രംപ്. ലോകകപ്പ് ഫുട്ബോളിന് ഇനി രണ്ടുനാൾ. നമസ്കാരം, ഹോം 92.2 എഫ്എം വാർത്തകളുമായി മിനി പത്മ. സിഎംആറിൽ എക്സാലോജിക് കേസ്, പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയന്റെ മകൾ വീണ ടീക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സമൻസ്. വെള്ളിയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകണം. വീണയടക്കം 9 പേർക്കാണ് ഇഡി സമൻസ് അയച്ചത്. ശശിധരൻ കർത്തിക്കും സമൻസ്. സിഎംആറിന് സേവനം നൽകാതെ അക്കൌണ്ടിലേക്ക് 2 കോടി രൂപയ്ക്കെടുത്ത് ലഭിച്ചതിലാണ് ഇഡി അന്വേഷണം. ശബരിമല സ്വർണക്കൊള്ളക്കേസിൽ അന്വേഷണം അവസാനഘട്ടത്തിലെന്ന് SIT ഹൈക്കോടതിയിൽ. കുറ്റപത്രം ഉടൻ സമർപ്പിക്കുമെന്നും അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചു. വിഗ്രഹങ്ങൾക്ക് പിന്നിൽ സ്ഥാപിക്കുന്ന പ്രഭാമണ്ഡലത്തിൽ പരിശോധന നടത്താൻ ഹൈക്കോടതി അനുമതി നൽകി. രാഷ്ട്രീയ വിവാദമുയർത്തിയ കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ കൂടുതൽ വ്യക്തതയ്ക്കായി സാക്ഷികളുടെയും സംശയിക്കപ്പെടുന്നവരുടെയും മൊഴികൾ വിശദമായി പരിശോധിക്കാൻ അന്വേഷണ സംഘം. കേസുമായി ബന്ധപ്പെട്ട് ഇന്നലെ മൊഴിയെടുത്ത DYFI പ്രവർത്തകൻ റിബേഷ് രാമകൃഷ്ണൻ അടക്കമുള്ളവർ മുൻപ് നൽകിയ മൊഴികളും പുതുതായി രേഖപ്പെടുത്തിയ മൊഴികളും തമ്മിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടോ എന്ന് കണ്ടെത്താനാണ് പ്രത്യേക സംഘത്തിന്റെ നീക്കം. IAS ഉദ്യോഗസ്ഥ തലപ്പത്ത് വൻ അഴിച്ചുപണി. ബി അശോക് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി. എൻ പ്രശാന്ത് കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി. യുവജനകാര്യ മൃഗശാല മ്യൂസിയം വകുപ്പുകളുടെ അധിക ചുമതലയും പ്രശാന്തിന്. ദിവ്യ എസ് അയ്യർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാകും. TV അനുപമ ഗതാഗത സെക്രട്ടറി. രത്നയു കേൽക്കറിന് തുറമുഖ വകുപ്പ് സെക്രട്ടറിയുടെ അധിക ചുമതല കൂടി. MG രാജമാണിക്കും KSEB ചെയർമാൻ. എം അഞ്ജനയ്ക്ക് നോർക്കയുടെയും ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെയും ചുമതല. അവധി കഴിഞ്ഞ് മടങ്ങിയെത്തിയ രേണുരാജന് ആരോഗ്യവകുപ്പ് അഡീഷണൽ സെക്രട്ടറിയായി നിയമനം ലഭിച്ചു. MBBS കോഴ്സിൽ അധികമായി ഈടാക്കുന്ന 6 മാസത്തെ ഫീസ് തിരികെ നൽകണമെന്ന ദേശീയ മെഡിക്കൽ കമ്മീഷൻ നിർദ്ദേശം ചർച്ച ചെയ്യാൻ അടിയന്തര യോഗം വിളിച്ച കേരള സർക്കാർ. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ വിളിച്ച യോഗം വെള്ളിയാഴ്ച. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറും സ്വാശ്രയ കോളേജ് മാനേജ്മെന്റ് പ്രതിനിധികളും പങ്കെടുക്കും. നിർദ്ദേശം ബാധകമല്ലെന്ന നിലപാടിലാണ് സ്വാശ്രയ കോളേജുകൾ. കേരളത്തിലെ സാഹചര്യം നോക്കാതെയുള്ള നിർദ്ദേശമെന്ന് സ്വാശ്രയ മെഡിക്കൽ കോളേജ് അസോസിയേഷൻ പറയുന്നു. ആഗോള അയ്യപ്പ സംഗമം ഇടത് സർക്കാർ കാലത്ത് നടത്താൻ പാടില്ലായിരുന്നുവെന്ന് CPM സംസ്ഥാന സമിതിയിൽ വിമർശനം. സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിലപാട് തിരുത്തിയാണ് സംസ്ഥാന സമിതി ഈ വിമർശനം ഉൾപ്പെടുത്തിയത്. സ്വർണക്കൊള്ളക്കേസിൽ പ്രതിയായ പത്മകുമാറിനെതിരെ നടപടിയെടുക്കാത്തത് തെറ്റായി. ജനവിഭാഗങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ സമുദായ നേതാക്കളെ ആശ്രയിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. എല്ലാത്തരം വർഗീയതയും ഒരുപോലെ എതിർക്കാൻ CPM സംസ്ഥാന സമിതി തീരുമാനം. വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയ പരാമർശങ്ങളെ ശക്തമായി തള്ളിപ്പറയും. അക്കാര്യത്തിൽ വീഴ്ച സംഭവിച്ചത് തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തി. തിരുത്തൽ നടപടികൾ ചർച്ച ചെയ്യാനായി ഓഗസ്റ്റിൽ വിപുലീകൃത സംസ്ഥാന സമിതി വിളിക്കാനും തീരുമാനം. ഇന്ത്യയിൽ സബ്സിഡിയുള്ള പാചകവാതക സിലിണ്ടറുകളുടെ എണ്ണം 4 കുറച്ചു. പ്രതിവർഷം 9 സിലിണ്ടറായിരുന്നു നേരത്തെ നൽകിയത്. പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന ഗുണഭോക്താക്കൾക്ക് അനുവദിച്ച സിലിണ്ടറുകളുടെ എണ്ണമാണ് കുറച്ചിരിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനമെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. ലോക്സഭാ സീറ്റുകളുടെ എണ്ണം കൂട്ടുന്നതിൽ DMK സഹായം തേടി കേന്ദ്ര സർക്കാർ. 1971 സെൻസസ് തന്നെ ആധാരമാക്കി മണ്ഡല പുനർനിർണയം നടത്താമെന്ന നിർദ്ദേശം കേന്ദ്രം DMK മുൻപാകെ വെച്ചു. സമവായമായാൽ ബില്ല് വർഷകാല സമ്മേളനത്തിൽ കൊണ്ടുവരും. DMK പുറമെ തൃണമൂൽ കോൺഗ്രസിലെ വിമത MPമാർക്ക് മുൻപിലും കേന്ദ്ര സർക്കാർ വിഷയം അവതരിപ്പിച്ചേക്കും. ഇക്കാര്യം വിമത ക്യാമ്പുമായി ചർച്ച ചെയ്തു. പല MPമാരും കേന്ദ്രത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചെന്ന് റിപ്പോർട്ട്. മണ്ഡല പുനർനിർണയ വനിതാ സംവരണ ബില്ലുകൾ കൂടാതെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ കൂടി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചേക്കും. സുനിൽ കനകോലുവിനെ കർണാടക മുഖ്യമന്ത്രിയുടെ ഉപദേശകനായി നിയമിച്ചു. ക്യാബിനറ്റ് റാങ്കോടെയാണ് നിയമനം. കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായിരുന്നു സുനിൽ കനകോലു. കേരളത്തിൽ കനത്ത മഴ. മഴയുടെ പശ്ചാത്തലത്തിൽ 3 ജില്ലകളിൽ റെഡ് അലർട്ടാണ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലയിലെ വിദ്യാലയങ്ങൾക്ക് ജില്ലാ കലക്ടർ അവധി നൽകിയിട്ടുണ്ട്. INDA സഖ്യത്തിന്റെ യോഗത്തിൽ കോൺഗ്രസിനെതിരെ സഖ്യകക്ഷികൾ രൂക്ഷ വിമർശനമുയർത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണവേളയിൽ സഖ്യകക്ഷികൾക്കിടയിൽ കൃത്യമായ ഏകോപനം ഉണ്ടായിരുന്നില്ലെന്ന് പാർട്ടികളുടെ കുറ്റപ്പെടുത്തൽ. കോൺഗ്രസ് നേതാക്കൾ തങ്ങൾക്കെതിരെ മോശം പരാമർശം നടത്തിയതായും സഖ്യകക്ഷികൾ ആരോപിച്ചു. സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവാണ് കോൺഗ്രസിനെതിരെയുള്ള വിമർശനങ്ങൾക്ക് തുടക്കമിട്ടത്. ഇടതുപാർട്ടികളും മറ്റ് രാഷ്ട്രീയ നേതാക്കളും നിലപാടിനെ പിന്തുണച്ച് രംഗത്തെത്തി. ഇനി മുതൽ രണ്ട് മാസത്തിലൊരിക്കൽ INTA സഖ്യം യോഗം ചേരാൻ തീരുമാനിച്ചു. അടുത്ത യോഗം ഓഗസ്റ്റിൽ ഹൈദരാബാദിൽ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിലും സംയുക്ത നീക്കങ്ങൾ ഉണ്ടാകും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, CBSE പരീക്ഷാ വിവാദം എന്നിവ മുൻനിർത്തി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെടാൻ സഖ്യം തീരുമാനിച്ചു. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് സ്റ്റീൽ ഫാക്ടറിയിൽ പൊട്ടിത്തെറി. 8 തൊഴിലാളികൾ മരിച്ചു, നിരവധി പേർക്ക് പരിക്കേറ്റു. സ്റ്റീൽ ഒരുക്കുന്ന ഭാഗത്താണ് ദുരന്തമുണ്ടായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തി. ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപ പ്രഖ്യാപിച്ചു. ഇറാൻ യുദ്ധത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് മുന്നറിയിപ്പ് നൽകി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായി വീണ്ടും യുദ്ധത്തിലേക്ക് പോയാൽ ഒറ്റയ്ക്ക് പോരാടേണ്ടി വരുമെന്ന് ട്രംപ് ആക്സിയസിന് നൽകിയ അഭിമുഖത്തിൽ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകി. ഇറാൻ യുദ്ധം 4 മാസത്തിലേക്ക് കടക്കവേ പശ്ചിമേഷ്യ കൂടുതൽ യുദ്ധ ഭീതിയിലാഴ്ത്തി ഇസ്രായേൽ കപ്പലുകൾക്ക് ചെങ്കടലിൽ പൂർണ്ണ നിരോധനം പ്രഖ്യാപിച്ച് ഹൂതികൾ. നിലവിലെ സംഘർഷങ്ങൾ കാരണം ഹോർമുസ് കടലിടുക്ക് ഏതാണ്ട് പൂർണ്ണമായി അടഞ്ഞുകിടക്കുന്ന പശ്ചാത്തലത്തിൽ ആഗോള വിപണിയിലേക്കുള്ള പ്രധാന ബദൽ സമുദ്രപാതയായ ചെങ്കടലിനെ ലക്ഷ്യമിട്ടാണ് ഇറാൻ അനുകൂലികളായ ഹൂതികളുടെ പുതിയ നീക്കം. ഉയർന്ന വൈദഗ്ധ്യമുള്ള വിദേശ തൊഴിലാളികൾക്കായുള്ള പുതിയ H1B വിസകൾക്ക് $1,00,000 ഫീസ് ചുമത്താനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം നിയമവിരുദ്ധമെന്ന് US ഫെഡറൽ ജഡ്ജിയുടെ വിധി. തൊഴിലധിഷ്ഠിത കുടിയേറ്റ നിയമങ്ങൾ കർശനമാക്കാനും വിദേശ തൊഴിലാളികളുടെ വരവ് കുറയ്ക്കാനുമുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ ശ്രമങ്ങൾക്കേറ്റ വലിയ തിരിച്ചടിയായാണ് ഈ കോടതി വിധി വിലയിരുത്തപ്പെടുന്നത്. ലോകകപ്പ് ഫുട്ബോളിന് ഇനി 2 നാൾ. ടീമുകളും ആരാധകരും ഫുട്ബോൾ ആവേശത്തിലേക്ക്. US, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത്. ഓടിക്കുന്നതിനിടെ വാഹനത്തിന്റെ വാതിൽ തുറന്നാൽ 2,000 ദിർഹം പിഴ ചുമത്തുമെന്ന് അബുദാബി പോലീസ്. 23 ബ്ലാക്ക് പോയിന്റും ചുമത്തും. വാതിൽ കൃത്യമായി അടയ്ക്കാത്തതുമൂലമുള്ള അപകടങ്ങൾ തടയുന്നതിന്റെ ഭാഗമായാണ് നിയമം കർശനമാക്കിയത്.
4: News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
5: Time check.
6: Good afternoon. ഇപ്പോൾ സമയം 1:07.
5: Time check.
7: Weather update.
8: Brought to you by Alras Auto AC Parts, #1 Auto AC Spare Parts in the Middle East.
6: Current temperature in Dubai, 34 degrees Celsius, humidity 51%.
5: Weather update.
8: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: Mid Morning with Nitya.
1: Welcome back. വെരി ഗുഡ് ആഫ്റ്റർനൂൺ എവറിവൺ. അപ്പോൾ നമ്മൾ ഈ മണിക്കൂറിലേക്ക് അവസാനത്തെ മണിക്കൂറിലേക്ക് എത്തുമ്പോൾ നാളെ മുതൽ ഒരു 3 ദിവസത്തേക്ക് 2 മണിക്കൂർ മാത്രമേ മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഉണ്ടാവുള്ളൂ. അതേസമയം ഈ 3 ദിവസങ്ങളിലും നമ്മുടെ മലയാളി ഡാ 3 മണിക്കൂർ ഉണ്ടാവും കേട്ടോ. അപ്പോൾ കൂടുതൽ പാട്ടുകൾ ചോദിക്കാനുള്ള അവസരം, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ കേൾക്കാനുള്ള ഒരു അവസരം 3 മണിക്കൂറിലേക്ക് 3 ദിവസത്തേക്ക് ഞാൻ കൂട്ടിത്തരുന്നു. അടുത്ത ആഴ്ച മുതൽ നമ്മൾ തിരിച്ചു വീണ്ടും വരുന്നതായിരിക്കും. അത് തന്നെ വേണമെന്ന് പറഞ്ഞുകളരുത്. ഓക്കെ, എന്നാലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന, ഒടുവിൽ നമ്മുടെ ശശി തരൂരിനെ വരെ പ്രകോപിപ്പിച്ച ഒരു വിചിത്ര ഫുഡ് കോമ്പിനേഷനെ കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അതായത് ഇന്റർനെറ്റിൽ പലതരം ഭക്ഷണ പരീക്ഷണങ്ങൾ നമ്മൾ കാണാറുണ്ടല്ലേ. എനിക്ക് തോന്നി ഈ പരീക്ഷണങ്ങളൊക്കെ ഭക്ഷണത്തിലേക്ക് ഇത്രയധികം രീതിയിൽ ആഡാകാൻ തുടങ്ങിയത് എനിക്ക് 2020 ആ കാലഘട്ടങ്ങളിലാണെന്ന്. എനിക്ക് ഈ കൊറോണ വന്ന സമയത്ത് കൂടുതൽ ആൾക്കാർ വീട്ടിലിരുന്നപ്പോഴാണ് ഈ പരീക്ഷണങ്ങൾ കൂടിയതെന്ന് തോന്നുന്നു. എന്നാലും ഇതല്പം കടന്നുപോയതാണ് കണ്ടവരും അറിഞ്ഞവരും എല്ലാം പറയുന്നത്. അങ്ങനെ പറയാൻ തക്കവണ് എന്താണ് ഈ വിഭവം എന്നല്ലേ. നമ്മൾ മലയാളികൾക്ക് വളരെയധികം പ്രിയപ്പെട്ട മസാല ദോശയില്ലേ, അതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട് ഐസ്ക്രീം വെച്ച് അതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് സിറപ്പും ഡെക്കറേഷനായിട്ട് കുറച്ച് നട്ട്സും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു ചോക്ലേറ്റ് ഐസ്ക്രീം ദോശ പരീക്ഷണമാണ് ഇൻസ്റ്റഗ്രാമിലും എക്സിലും ഒക്കെ ഇപ്പോൾ വലിയ ചർച്ച നേടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്ട്രീറ്റ് ഫുഡ്, ഇതൊരു സ്ട്രീറ്റ് ഫുഡ് വെൻഡർ വളരെ കെയർഫുള്ളായിട്ട് തയ്യാറാക്കുന്ന വീഡിയോ പെട്ടെന്നാണ് വൈറലായത്. അപ്പോൾ ഈ വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് രാഷ്ട്രീയക്കാരനും എഴുത്തുകാരനും ഒക്കെയായ ശശി തരൂർ അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി ഇതിനെ വളരെ രസകരവും എന്നാൽ ശക്തവുമായ രീതിയിൽ റിയാക്ട് ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇംഗ്ലീഷ് ശൈലിയിൽ ഈ ഭക്ഷണ പരീക്ഷണം കണ്ടപ്പോൾ തനിക്ക് തോന്നിപ്പോയ കടുത്ത അതൃപ്തി അദ്ദേഹം പ്രകടിപ്പിച്ചു. ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് IPC പ്രത്യേക ശിക്ഷാവിധികൾ ഉണ്ടാവേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം വളരെ കോമഡി ആയിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞത്. പക്ഷേ ഈ വിചിത്ര കോമ്പിനേഷൻ എന്താ പറയുക, തൻ്റെ ദഹന വ്യവസ്ഥയെ പോലും വെല്ലുവിളിക്കുന്ന ഒന്നാണ് എന്നുള്ള രീതിയിലുള്ള കമൻറ്റുകൾ അദ്ദേഹം പങ്കുവച്ചിരുന്നു കേട്ടോ. ഇതിലിപ്പോൾ എന്തെടുക്കണമെന്ന് വെച്ചാൽ അദ്ദേഹം ഇംഗ്ലീഷിലെങ്ങാനും വല്ലതും പറഞ്ഞിരുന്നെങ്കിൽ തീർന്നേനെ കാര്യങ്ങൾ. ഓക്കെ, എനിവേ, അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളില്ലേ. അപ്പം അതിനെ എങ്ങനെ ഇതൊക്കെ നമ്മൾ കഴിക്കുക, ഇതിൻ്റെ പ്രശ്നം ഉണ്ടാക്കും എൻ്റെ വയറിനെ എന്ന് പോലും ചിന്തിച്ചിട്ടാവും അത് പറഞ്ഞത്. തമാശയാണെങ്കിൽ അതിനകത്ത് കാര്യമുണ്ടല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പ്രതികരണത്തിന് ഈ റിയാക്ഷന് താഴെ വളരെ വലിയ രീതിയിലുള്ള പിന്തുണയായിട്ടാണ് ഫുഡ് ലവേഴ്സ് എല്ലാവരും എത്തിയിരിക്കുന്നത് കേട്ടോ. ദോശയും മസാലയൊക്കെ കഴിക്കേണ്ട രീതിയിൽ കഴിക്കണമെന്നും അതിലേക്ക് ഈ പറഞ്ഞ പോലെ ഈ ചോക്ലേറ്റും ഐസ്ക്രീമും ഒക്കെ ഒഴിച്ച് അതിൻ്റെ ആ ഒരു ഒറിജിനൽ ടേസ്റ്റ് നശിപ്പിക്കുന്നത് കാണുമ്പോൾ സഹിക്കാനേ പറ്റുന്നില്ലെന്നുമാണ് ഭൂരിഭാഗം ആളുകളുടെ അഭിപ്രായം. അപ്പോൾ ഈ വീഡിയോയ്ക്ക് താഴെ ജസ്റ്റിസ് ഫോർ മസാല ദോശ എന്നൊരു ഹാഷ് ടാഗ് വരെ ഇപ്പോൾ ട്രെൻഡിങ് ആണ്. നിങ്ങളൊന്ന് ട്രൈ നോക്ക്. അപ്പോൾ എന്നാലും ഫുഡ് എക്സ്പെരിമെൻസുകൾ നല്ലതാണെങ്കിൽ ഇത്തരം വിചിത്രമായിട്ടുള്ള കോമ്പിനേഷൻസ് എന്ന് പറയുമ്പോൾ അത് പലപ്പോഴും ആളുകളിൽ കടുത്ത പ്രകോപനം ഉണ്ടാക്കാറുണ്ടല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളോട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് ചിന്തിച്ചുകൊണ്ട് നമുക്ക് നിങ്ങളുടെ ഈ ഒരു മണിക്കൂർ അങ്ങോട്ട് സ്റ്റാർട്ട് ആക്കിയാലോ. യെസ്, ചിന്തിക്കാൻ പറഞ്ഞാലും ഞാൻ മാത്രം ചിന്തിക്കണം, നിങ്ങളാരും ചിന്തിക്കുമെന്ന് തോന്നുന്നില്ല. എനിവേ, എന്തായാലും ഞാൻ ഈ ഒരു മണിക്കൂർ കൂടി നമുക്ക് ബസ് ഓൺ ഡിമാൻഡിൻ്റെ 50 ദിർഹംസ് വൗച്ചർ നിങ്ങൾക്ക് ലഭിക്കാനുള്ള അവസരമുണ്ട്. അവസരം നന്നായിട്ട് മുതലാക്കുക. അതിനുവേണ്ടി ചെയ്യേണ്ടത് വെരി വെരി സിമ്പിൾ, HOME FM എന്ന് ടൈപ്പ് ചെയ്യുക. BOD ബസ് ഓൺ ഡിമാൻഡ് എന്നതിൻ്റെ BOD എന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് അയക്കുക 0585829220 എന്ന നമ്പറിലേക്ക്. ഈ മെസ്സേജ് അയക്കുമ്പോൾ 50 ദിർഹംസിൻ്റെ വൗച്ചർ നിങ്ങൾക്ക് റെഡീം ചെയ്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബസ് ഓൺ ഡിമാൻഡിൻ്റെ ഈ ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക. എല്ലാം കൊണ്ടും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണ്. 10 ദിർഹംസ് മാത്രം ചാർജ് ചെയ്ത് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. അതിലുള്ള എല്ലാ ഓഫേഴ്സും, അതും കിടിലൻ ഓഫേഴ്സാണ്. ഇന്നലെ ആ ടീം അതിൻ്റെ ഓഫേഴ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇതുവരെ ഇവയിൽ 17 സോൺസിലായിട്ടാണ് ബസ് ഓൺ ഡിമാൻഡ് സർവീസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടേക്കുള്ള ആൾക്കാർക്ക് വളരെ വളരെ വളരെ പിന്നെ ഹെൽപ്ഫുള്ളാണ്. സോ ഇത് 50 ദിർഹംസ് ആണെങ്കിൽ നിങ്ങൾക്ക് അത്രയും തന്നെ ഉപയോഗിക്കാൻ പറ്റും. അത് ആപ്ലിക്കേഷനിലേക്കാണ് റിഡീം ചെയ്ത് കിട്ടുക. ദിർഹംസാണ് നമ്മുടെ കയ്യിൽ കിട്ടുകയല്ല, നമുക്ക് അതുകൊണ്ട് ഗുണമില്ല. ഇത് അതിൽ തന്നെ യൂസ് ചെയ്യാനായിട്ടാണ് അത് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പേരും ലിസ്റ്റും ഞാൻ കൃത്യമായിട്ട് ടീമിന് അയച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ ഒരു സമ്മാനം കിട്ടണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആദ്യം ബസ് ഓൺ ഡിമാൻഡ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക ഫോണിൽ. നിങ്ങൾക്കത് യൂസ് ചെയ്യൂ. യൂസ് ചെയ്തിട്ട് അത് എത്രത്തോളം ഗുണകരമാണ് എന്നുള്ളത് അവരെ അറിയിക്കും കേട്ടോ. തീർച്ചയായിട്ടും അതുപോലെ ഇന്ന ഇന്ന ഏരിയകളിലൊക്കെ ഇനിയും വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് RTA ഒരു മെയിൽ അയക്കാം. തീർച്ചയായിട്ടും അത് പരിഗണിക്കാം. അത്തരത്തിൽ അത്രയും ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു രാജ്യമാണിത്. തീർച്ചയായിട്ടും അത് നല്ല കാര്യങ്ങളാണെങ്കിൽ അവർ അംഗീകരിക്കുക തന്നെ ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ഇത് സമ്മാനം വേണമെങ്കിൽ വേഗം തന്നെ ഫോർമാറ്റ് മറക്കണ്ട. ഫോർമാറ്റ് അതിനുശേഷം ആദ്യം ഇൻസ്റ്റാൾ ചെയ്യുക ബസ് ഓൺ ഡിമാൻഡ്. അപ്പോൾ ഈ ഒരു 1:45 ആകുമ്പോഴേക്കും ഞാൻ ലിസ്റ്റ് പറയുന്നതായിരിക്കും. അപ്പോൾ എൻജോയ് ദി സോങ്. ഫസ്റ്റ് സോങ് ട്രെൻഡിങ് സോങ് ആണ്. എൻജോയ് ആൻഡ് കീപ് ലിസണിങ് ടു HOME 92.2 FM.
0: ട്രെൻഡിങ് സോങ് ഓഫ് ദി ഹവർ.
2: this is Hasby rapping Kadalundi. You guys ready? Shout out.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
2: That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
6: Mid-morning. With Nitya.
7: യെസ്, വെൽക്കം ബാക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 എഫ്എമ്മിൽ മിഡ് മോർണിംഗ് വിത്ത് നിത്യയാണ്. അപ്പോൾ വീണ്ടും ഓർപ്പിക്കുന്നു, നമ്മൾ 1:45 കഴിയുമ്പോഴേക്കും ബസൂൺ ഡിമാൻഡ് നൽകിയ 20 പേഴ്സൺസിൻ്റെ വിന്നേഴ്സിൻ്റെ ലിസ്റ്റ് പറയുന്നതായിരിക്കും. ഇപ്പോൾ എന്തായാലും 15 ആയിട്ടുള്ളൂ. ഇനിയും വേണ്ടവർക്ക് ഈ ഒരു ദിവസം, ഈ ഒരു കുറച്ച് സമയങ്ങൾക്കുള്ളിൽ തന്നെ ആ ഒരു ഓഫർ കഴിയുകയാണ്. ഞാൻ വേഗം ഓർപ്പിക്കുന്ന കാര്യം ഒരിക്കൽ കൂടി പറയാം. ബസൂൺ ഡിമാൻഡ് ടീം, അവരുടെ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ 50 ദിർഹംസിൻ്റെ വൗച്ചറാണ് റിഡീം ചെയ്ത് കിട്ടുന്നത്. പക്ഷേ ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതുകൊണ്ട് യൂസ്ഫുൾ യൂസേജ് ഉണ്ടാവുള്ളൂ. സോ ആ പേര് നിങ്ങൾക്ക്, നിങ്ങൾ ഓൾറെഡി മീൻസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ടീം നിങ്ങൾക്ക് 50 ദിർഹംസിൻ്റെ വൗച്ചർ റിഡീം ചെയ്തു തരും. അതിനുശേഷം നിങ്ങൾ ഹോം FM BOD, അതായത് ബസ് ഓൺ ഡിമാൻഡ് എന്നതിൻ്റെ BOD നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് അയക്കേണ്ട നമ്പർ 0585829220 എന്ന നമ്പറിലേക്കാണ്. ഇനി ഈ ഒരു കൂപ്പൺ നിങ്ങൾക്ക് മറ്റാർക്കെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവരോട് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ പറയണം കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതൊരു നല്ല കാര്യമല്ലേ. ബസ് ഓൺ ഡിമാൻഡ് ഇപ്പം UAE 17 സ്ഥലങ്ങളിൽ ഇത് ഡൗൺലോഡ് മീൻസ് ഓൾറെഡി ഇത് സർവീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിട്ട് കിട്ടും. അപ്പോൾ എന്തായാലും ട്രാവൽ ലവേഴ്സിനും അതുപോലെ ഏവിയേഷൻ ഇൻഡസ്ട്രിയിലും ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ട്രാവൽ അപ്ഡേറ്റ് ആണ് നമ്മൾ അടുത്തതായിട്ട് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അതായത് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ, അതായത് ഏറ്റവും നീളമേറിയ നോൺ സ്റ്റോപ്പ് വിമാന സർവീസ്, വേൾഡ്സ് ലാർജസ്റ്റ് നോൺ സ്റ്റോപ്പ് ഫ്ലൈറ്റ്, അത് ആരംഭിക്കാൻ ഒരുങ്ങുകയാണ് പ്രമുഖ എയർലൈൻ കമ്പനിയായിട്ടുള്ള ക്വാന്റാസ്. അപ്പോൾ സിഡ്നിയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് ലണ്ടനിലേക്ക് നേരിട്ട് പറക്കുന്ന ഈ സർവീസിൻ്റെ ആകെ യാത്രാ സമയം എന്ന് പറയുന്നത് 22 മണിക്കൂറാണ്. വഴിയിലെങ്ങാനും സ്റ്റോപ്പുകൾ, വഴിയിലെങ്ങും ഒരു സ്റ്റോപ്പുകളും ഇല്ലാതെ ഒരൊറ്റ ഫ്ലൈറ്റിൽ ഇത്രയും ദൂരം യാത്രയാന്ന് പറയുന്നത് വിമാന സർവീസുകളുടെ ചരിത്രത്തിൽ തന്നെ വലിയൊരു റെക്കോർഡാണ്. അപ്പം നിലവിൽ ഓസ്ട്രേലിയയിൽ നിന്നും UK പോകാൻ കണക്ടിംഗ് ഫ്ലൈറ്റുകളെയാണ് നമ്മൾ ആശ്രയിക്കാറുള്ളത് അല്ലേ. അപ്പോൾ ഈ ഒരു പുതിയ സർവീസ് വരുന്നതോടെ യാത്രാ സമയം വലിയ രീതിയിൽ കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ പ്രോജക്ട് സൺറൈസ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഒരു വമ്പൻ പ്രോജക്റ്റിനായിട്ട് അത്യാധുനിക സൗകര്യങ്ങളുള്ള എയർബസ് A350-1000 വിമാനങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇത്രയും നീണ്ട 22 മണിക്കൂർ യാത്ര പേഷ്യൻസിനെ സംബന്ധിച്ച് വലിയൊരു ചലഞ്ച് ആയതുകൊണ്ട് തന്നെ യാത്രക്കാരുടെ കംഫർട്ടിനാണ് എയർലൈൻ കമ്പനി ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കുന്നത്. അപ്പോൾ വിമാനത്തിനുള്ളിൽ യാത്രക്കാർക്ക് റിലാക്സ് ചെയ്യാനും സ്ട്രെച്ച് ചെയ്യാനും ഒക്കെ ആയിട്ട് പ്രത്യേകം വെൽബീയിങ് സോണുകളൊക്കെ അവർ ഒരുക്കും. അതെന്തായാലും ഇല്ലാതെ ഈ 22 hours ഇങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞത് ചെറിയ കാര്യമല്ലോ. അത് മാത്രമല്ല, ഫസ്റ്റ് ക്ലാസ്, ബിസിനസ് ക്ലാസ് യാത്രക്കാർക്ക് പുറമെ പ്രീമിയം എക്കോണമി ക്ലാസുകളിലും കൂടുതൽ ലെഗ് റൂമും ആധുനിക രീതിയിലുള്ള സീറ്റുകളൊക്കെ ഡിസൈൻ ചെയ്യുന്നതാണ് കേൾക്കുന്നത്. അപ്പോൾ ഇത്രയും നീണ്ട യാത്രയിൽ അനുഭവപ്പെടാൻ സാധ്യതയുള്ള ജെറ്റ് ലാഗ് കുറയ്ക്കുന്നതിനായിട്ട് ഈ ഫ്ളൈറ്റിനുള്ളിലെ ലൈറ്റിംഗും ക്യാബിൻ പ്രഷറിലും ഒക്കെ വലിയ മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട്. സോ പരീക്ഷണ പറക്കലുകൾ വിജയകരമായി പൂർത്തിയാക്കി ഈ സർവീസ് ഉടൻ തന്നെ യാത്രക്കാർക്കായിട്ട് ഓപ്പൺ ചെയ്യും. അപ്പോൾ ലോകത്തിന്റെ ഒരു കോണിൽ നിന്നും മറുകോണിലേക്ക് വെറും 22 മണിക്കൂർ കൊണ്ട് നോൺ സ്റ്റോപ്പ് ആയിട്ട് പറന്നെത്താം എന്നത് വരുന്ന ദിവസങ്ങളിൽ അന്താരാഷ്ട്ര യാത്രകൾക്ക് പുതിയൊരു ഡെഫിനിഷൻ കൊടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അപ്പോൾ ഈ റൂട്ടിൽ ഒരു യാത്രയ്ക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്ന് ചിന്തിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ അടുത്ത പാട്ടിലേക്ക് പോവാം. ജോയിൻ വിത്ത് മീ. അടുത്തത് നല്ലൊരു കിഡിലൻ തമിഴ് സോങ് ആണ്. എൻജോയ് ദി സോങ് ആൻഡ് കീപ് ലിസണിംഗ് ടു ഹോം 92.2 FM.
8: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

You're tuned into Home 92.2 FM. Home is a feeling.

Home 92.2 FM. Home is a feeling. Mid morning with Nitya. Evergreen പാട്ടുകൾ brought to you by ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ്.

0: 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: CMRL Exalogic, Veenaikku ED Summons. പിണറായി പ്രതിപ്പട്ടികയിൽ വരുമെന്ന് മാത്യു കുഴൽനാട്. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. സിഎംആറിൽ എക്സാലോജിക് കേസ്. പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയന്റെ മകൾ വീണ ടിക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സമൻസ്. വെള്ളിയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകണം. വീണയടക്കം 9 പേർക്കാണ് ഇഡി സമൻസ് അയച്ചത്. ശശിധരൻ കർത്തയ്ക്കും സമൻസ്. സിഎംആറിന് സേവനം നൽകാതെ അക്കൌണ്ടിലേക്ക് 2 കോടി രൂപയ്ക്കെടുത്ത് ലഭിച്ചതിലാണ് ഇഡി അന്വേഷണം. സിഎംആറിൽ എക്സാലോജിക് ഇടപാടിൽ ഇഡി വീണ തൈക്കണ്ടിക്ക് സമൻസ് അയച്ച പശ്ചാത്തലത്തിൽ വീണയ്ക്കും പിണറായി വിജയനുമെതിരെ രൂക്ഷ വിമർശനവുമായി ഷോൺ ജോർജും മാത്യു കുഴൽനാടനും. കമ്പനി ആക്ട് 447 സെക്ഷൻ അനുസരിച്ചുള്ള കുറ്റം വീണ ചെയ്തിട്ടുണ്ടെന്ന് ഷോൺ ജോർജ്. സർക്കാരിന് കൂടി ഉടമസ്ഥാവകാശമുള്ള കമ്പനിയിൽ നിന്നാണ് കൊള്ള നടന്നിരിക്കുന്നതെന്നും വിഷയത്തിൽ മറുപടി പറയാൻ വീണ ബാധ്യസ്ഥയാണെന്നും ഷോൺ ജോർജ്. പിണറായി വിജയനിൽ നിന്നാണ് കരിമണൽ കമ്പനിക്ക് യഥാർത്ഥ സേവനം ലഭിച്ചതെന്ന് മാത്യു കുഴൽനാടൻ. വീണയല്ല സിഎംആറിൽ സേവനം നൽകിയത് പിതാവ് പിണറായി വിജയനാണെന്നും മാത്യു കുഴൽനാടൻ. പിണറായി വിജയൻ കൂടി പ്രതിപട്ടികയിലേക്ക് വരേണ്ട സാഹചര്യം വരുന്നു. സിഎംആറിൽ കമ്പനിക്ക് കരിമണൽ എടുക്കാൻ അവസരം ഒരുക്കിക്കൊടുത്തത് പിണറായി വിജയനാണെന്നും അദ്ദേഹം ആരോപിച്ചു. സിഎംആറിൽ എക്സാലോജി കേസിൽ നിയമം നിയമത്തിന്റെ വഴിക്ക് നടക്കട്ടെയെന്ന് ജോൺ ബ്രിട്ടാസ് എംപി. വീണ SFIO മുന്നിൽ ഹാജരായി മൊഴി നൽകിയിട്ടുണ്ട്. സിഎംആറിൽ നൽകിയ രാഷ്ട്രീയ സംഭാവനയിൽ അന്വേഷണം വേണം. സംഭാവന ലഭിച്ചെന്ന് ഈ മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട 2 അംഗങ്ങൾ സമ്മതിച്ചിട്ടുണ്ട്. സംഭാവന വാങ്ങിയത് നിയമം പാലിച്ചാണോ എന്ന് വ്യക്തമാക്കണമെന്നും ജോൺ ബ്രിട്ടാസ്. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം പണിയുമെന്ന് ആവർത്തിച്ച് മന്ത്രി മോൻസ് ജോസഫ്. തമിഴ്നാട് സർക്കാരുമായി അഭിപ്രായ സമന്വയമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. സുപ്രീംകോടതി മാനദണ്ഡങ്ങൾ പാലിച്ചു മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ. കേരളത്തിന് സുരക്ഷ, തമിഴ്നാടിന് വെള്ളം എന്നത് തന്നെയാണ് സർക്കാരിന്റെ നിലപാടെന്നും മോൻസ് ജോസഫ്. തമിഴ്നാട്ടിലെ പുതിയ സർക്കാരുമായി അഭിപ്രായമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. മുഖ്യമന്ത്രിയെ ഇക്കാര്യം ധരിപ്പിക്കുമെന്നും മോൻസ് ജോസഫ്. സുപ്രീംകോടതിയുടെ അനുമതിയോടുകൂടി ഡാം നിർമ്മിക്കാനാണ് സർക്കാർ ശ്രമം. എന്നാൽ സുപ്രീംകോടതി നിർദ്ദേശിച്ച പല കാര്യങ്ങളും മുൻ സർക്കാർ ചെയ്തു തീർത്തില്ല. ഇക്കാര്യങ്ങൾ ചെയ്ത ശേഷമേ സുപ്രീംകോടതിയെ സമീപിക്കാനാകൂ എന്നും മന്ത്രി. MSC എൽസാത്രി കപ്പൽ അപകടം വരുത്തിവച്ചതെന്ന് DG ഷിപ്പിംഗിന്റെ അന്വേഷണ റിപ്പോർട്ട്. കപ്പലിന്റെ വാട്ടർ സംവിധാനം ആദ്യം തകരാറിലായി. വിഴിഞ്ഞത്ത് ലോഡിംഗ് നടക്കുമ്പോൾ തന്നെ കപ്പലിൽ വെള്ളം കയറി. കണ്ടെയ്നർ കയറ്റുമ്പോൾ തന്നെ വിഴിഞ്ഞം പോർട്ട് ഇത് സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കേരളത്തിൽ PM-ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിനെ ചൊല്ലി രാഷ്ട്രീയ വിവാദം ശക്തമാകുന്നു. പദ്ധതി അടിയന്തരമായി പരിഗണിക്കേണ്ട സാഹചര്യമില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ. പദ്ധതിയോട് അന്നും ഇന്നും വിയോജിപ്പാണെന്നും ഇടത് സർക്കാർ ഉണ്ടാക്കിയ വിഷയം എങ്ങനെ പരിഹരിക്കാമെന്നാണ് സർക്കാർ ഇപ്പോൾ പരിശോധിക്കുന്നതെന്നും വിദ്യാഭ്യാസ മന്ത്രി. PM-ശ്രീ പദ്ധതി കേരളത്തിന് ഏറ്റവും അനുയോജ്യമെന്ന് BJP നേതാവ് കെ സുരേന്ദ്രൻ. പദ്ധതിയെ മുടക്കുന്ന വഴി ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി ഇല്ലാതാക്കും. കഴിഞ്ഞ സർക്കാർ പദ്ധതി ഇല്ലാതാക്കാനാണ് ശ്രമിച്ചത്. പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഇടപെടൽ. ശിവൻകുട്ടി തലയിൽ മുണ്ടിട്ടാണ് ഡൽഹിയിൽ പോയി ഒപ്പിട്ടത്. ലീഗിന്റെ ഇപ്പോഴത്തെ മന്ത്രിക്ക് പദ്ധതി നടപ്പിലാക്കേണ്ടി വരുമെന്നും സുരേന്ദ്രൻ. സെക്രട്ടേറിയറ്റിൽ മാധ്യമ നിയന്ത്രണം തുടരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള നോർത്ത് ബ്ലോക്കിൽ നേരത്തെ നിയന്ത്രണമുണ്ടായിരുന്നു. മറ്റ് മന്ത്രിമാരുടെ ഓഫീസിലേക്കും ഇത് വ്യാപിപ്പിച്ചു. വകുപ്പുകളിൽ നിന്ന് അറിയിപ്പില്ലാതെ അക്രഡിറ്റഡ് മാധ്യമ പ്രവർത്തകർക്കും പ്രവേശനമില്ലെന്ന് സുരക്ഷാ ജീവനക്കാർ വ്യക്തമാക്കി. നേരത്തെ സന്ദർശക സമയം 3 മുതൽ 5 വരെ ആക്കിയിരുന്നു. മുൻ സർക്കാർ നടപ്പിലാക്കിയ മാധ്യമ നിയന്ത്രണം അന്നത്തെ പ്രതിപക്ഷം വലിയ രീതിയിൽ വിമർശിച്ചിരുന്നു. ബന്ധപ്പെടേണ്ട വകുപ്പിൽ നിന്നുള്ള പ്രത്യേക ശുപാർശക്കത്തില്ലാതെ സർക്കാർ ഔദ്യോഗികമായി നൽകിയിട്ടുള്ള അക്രഡിറ്റേഷനുള്ള മാധ്യമ പ്രവർത്തകരെ പോലും അകത്ത് കയറ്റിവിടേണ്ടതില്ല എന്ന കന്റോൺമെന്റ് ഗേറ്റിലെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. IAS ഉദ്യോഗസ്ഥ തലപ്പത്ത് വൻ അഴിച്ചുപണി. B. അശോക് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി. N. പ്രശാന്ത് കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി. യുവജനകാര്യ മൃഗശാല മ്യൂസിയം വകുപ്പുകളുടെ അധിക ചുമതലയും പ്രശാന്തിന്. ദിവ്യ എസ് അയ്യർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാകും. TV അനുപമ ഗതാഗത സെക്രട്ടറി. രത്നയു കേൽക്കറിന് തുറമുഖ വകുപ്പ് സെക്രട്ടറിയുടെ അധിക ചുമതല കൂടി. MG രാജമാണിക്കും KSCB ചെയർമാൻ. M. അഞ്ജനയ്ക്ക് നോർക്കയുടെയും ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെയും അധിക ചുമതല. അവധി കഴിഞ്ഞ് മടങ്ങിയെത്തിയ രേണു രാജിന് ആരോഗ്യവകുപ്പ് അഡീഷണൽ സെക്രട്ടറിയായി നിയമനം ലഭിച്ചു. ഇന്ത്യയിൽ സബ്സിഡിയുള്ള പാചക വാതക സിലിണ്ടറുകളുടെ എണ്ണം 4 കുറച്ചു. പ്രതിവർഷം 9 സിലിണ്ടറായിരുന്നു നേരത്തെ നൽകിയത്. പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന ഗുണഭോക്താക്കൾക്ക് അനുവദിച്ച സിലിണ്ടറുകളുടെ എണ്ണമാണ് കുറച്ചിരിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനമെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. നഴ്സുമാരുടെ വേഷത്തെക്കുറിച്ച് നടി കങ്കണ റണൌത്ത് നടത്തിയ പരാമർശത്തിനെതിരെ ലോക്സഭാ സ്പീക്കർക്ക് പരാതി. യൂത്ത് കോൺഗ്രസ് നേതാവാണ് കത്തയച്ചത്. വിവാദമായെങ്കിലും പരാമർശം പിൻവലിക്കാൻ നടി തയ്യാറായില്ല. പ്രതിഷേധങ്ങൾക്കിടെ നടിയെ പിന്തുണച്ച ബിജെപി നേതാക്കളും രംഗത്ത്. ഇന്ത്യയിലെ നഴ്സിംഗ് ജോലി ലൈംഗികവൽക്കരിക്കപ്പെട്ടുവെന്നും വിദേശ രീതിയിലുള്ള വേഷം മാറേണ്ടതുണ്ടെന്നുമാണ് നടി പറഞ്ഞത്. ഒരു MP പദവിയിലിരിക്കെ നടി നടത്തിയ പരാമർശം അതീവ ഗുരുതരമാണെന്നും കടുത്ത നടപടി വേണമെന്നുമാണ് ലോക്സഭാ സ്പീക്കർക്ക് കിട്ടിയ പരാതി. ലോക്സഭാ സീറ്റുകളുടെ എണ്ണം കൂട്ടുന്നതിൽ DMK സഹായം തേടി കേന്ദ്ര സർക്കാർ. 1971 സെൻസസ് തന്നെ ആധാരമാക്കി മണ്ഡല പുനർനിർണയം നടത്താമെന്ന നിർദ്ദേശം കേന്ദ്രം DMK മുൻപാകെ വെച്ചു. സമവായമായാൽ ബില്ല് ഈ വർഷകാല സമ്മേളനത്തിൽ കൊണ്ടുവരും. DMK പുറമെ തൃണമൂൽ കോൺഗ്രസിലെ വിമത MP മുൻപിലും കേന്ദ്ര സർക്കാർ വിഷയം അവതരിപ്പിച്ചേക്കും. ഇക്കാര്യം വിമത ക്യാമ്പുമായി ചർച്ച ചെയ്തു. പല MP കേന്ദ്രത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചെന്ന റിപ്പോർട്ട്. മണ്ഡല പുനർനിർണയ വനിതാ സംവരണ ബില്ലുകൾ കൂടാതെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ കൂടി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചേക്കും. AIADMK ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമിക്ക് തമിഴ് രാഷ്ട്രീയത്തിൽ വീണ്ടും കനത്ത തിരിച്ചടി. വിശ്വാസ വോട്ടെടുപ്പിൽ മുഖ്യമന്ത്രി വിജയ്ക്ക് അനുകൂലമായി വോട്ട് ചെയ്ത 21 AIADMK വിമത MLA അയോഗ്യരാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ നോട്ടീസ് തമിഴ്നാട് നിയമസഭാ സ്പീക്കർ തള്ളി. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന് താൽക്കാലിക വിരാമം. ഒരു ദിവസം നീണ്ടുനിന്ന ആക്രമണങ്ങൾ ഇരുവിഭാഗവും അവസാനിപ്പിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടലാണ് നിർണായകമായത്. ലബ്നോനിൽ ആക്രമണം തുടർന്നാൽ തിരിച്ചടിക്കുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ഇറാനുമായി വീണ്ടും യുദ്ധത്തിലേക്ക് പോയാൽ ഒറ്റയ്ക്ക് പോരാടേണ്ടി വരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് മുന്നറിയിപ്പ് നൽകിയതായി ട്രംപ് അമേരിക്കൻ മാധ്യമമായ ആക്സിയോസിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇറാനെതിരെ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളെപ്പറ്റി അമേരിക്കയെ അറിയിച്ചത് അവസാന നിമിഷമായിരുന്നുവെന്നും ട്രംപ്. ഹോർമുസിൽ ഇന്ത്യൻ നാവികർ ഉൾപ്പെട്ട കപ്പൽ ആക്രമിച്ചത് US എന്ന സ്ഥിരീകരണം. നാവിക ഉപരോധം മറികടക്കാൻ ശ്രമിച്ചതാണ് ആക്രമിക്കാൻ ഇടയാക്കിയതെന്നാണ് റിപ്പോർട്ട്. അടുത്ത വാർത്ത 3 മണിക്ക്.
4: HOME FM News was brought to you by Danya Group of Companies since 1982.
5: Time check. ഗുഡ് ആഫ്റ്റർനൂൺ ദുബായിൽ ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ 8 മിനിറ്റ്.
6: Weather update. Weather update.
7: Brought to you by Aldras Auto AC Parts, #1 Auto AC spare parts in the Middle East.
5: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 38°C, ഹ്യൂമിഡിറ്റി 38%.
8: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

ഖലീഫയിലെ പാട്ട് കേട്ടുണ്ട്. നമ്മളിതാ ഇവിടെ എത്തിയിരിക്കുകയാണ്. എവിടെ കേറി വാടാ മക്കളെ, കേറി വാ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എവിടെയാണ് എല്ലാവരും എത്തിയിരിക്കുന്നതെന്ന്. എവിടെ? ഇത് ഹോമിടാ, നമ്മുടെ വീടിടാ, ഹോം 92.2 FM-ൽ മലയാളിടാ. നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാൻ ഷീബ. എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ, സ്വാഗതം നമ്മുടെ മലയാളി ഡായിലേക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നാട്ടിൽ നല്ല മഴ, ഇവിടെ നല്ല ചൂട് ഇല്ലേ? ഓക്കെ, അങ്ങനെ മഴ ആസ്വദിക്കാനായിട്ട് ഇന്ന് നാളെ അല്ലെങ്കിൽ ഈ വീക്കെൻഡിലൊക്കെ നാട്ടിൽ പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ചേക്കണം, നമുക്കറിയാമല്ലോ. അല്ലെങ്കിൽ കുറച്ച് നല്ല മഴയൊക്കെ നനഞ്ഞിട്ട് നാട്ടിൽ നിന്ന് ഈ അടുത്ത് രണ്ട് ദിവസങ്ങളിലായിട്ട് വന്ന ആരെങ്കിലും ഉണ്ടോ? അവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ചേക്കണം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ ഈ ചൂടത്ത് ഈ ചൂടൊക്കെ കൊണ്ടുകൊണ്ട് ഇവിടെ ജോലി ചെയ്യുന്ന ഞങ്ങൾ ഒന്ന് മെസ്സേജ് അയക്കണ്ടേ ഷീബ എന്ന് നിങ്ങൾ ചോദിക്കുമോ? ആ അങ്ങനെ ചോദിക്കരുത്, ചോദിക്കുന്നതിന് മുമ്പ് മെസ്സേജ് അയക്കണം, അതാണ് വേണ്ടത്. കാരണം നമ്മുടെ കൊച്ചു കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറയാനുള്ള ഒരു സമയമാണ്. ഇത്തിരി വലിയ വർത്തമാനമായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നാട്ടിലെ വിശേഷങ്ങളാണെങ്കിലും വീട്ടിലെ വിശേഷങ്ങളാണെങ്കിലും പഴയ കാര്യങ്ങളാണെങ്കിലും പുതിയ കാര്യങ്ങളാണെങ്കിലും ഒക്കെ നമുക്കങ്ങ് വർത്തമാനം പറയാം, സന്തോഷമായിട്ട് അങ്ങ് പോവാം. പിന്നെ കുറച്ച് നമ്മുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ, അതും ഇതുപോലെ തന്നെ പുതിയ പാട്ടുകളും പഴയ പാട്ടുകളും അതിൻ്റെ ഇടയിലുള്ള പാട്ടുകളും എല്ലാം നമുക്ക് കേൾക്കാവുന്നതാണ്. വേഗം നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. 0585829220 ഇതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ. എല്ലാവർക്കും അറിയാമല്ലോ, ആദ്യമായിട്ട് നമ്മൾ ഇന്ന് ആരെങ്കിലും കേട്ട് തുടങ്ങിയിട്ടുണ്ടോ എങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ ഞാൻ പറയട്ടെ. 0585829220 ഇതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ. എന്താണെന്ന് അറിയാമോ, ചില സമയത്ത് നമ്മളിങ്ങനെ ഫാസ്റ്റായിട്ട് പറഞ്ഞ് അതിങ്ങനെ ശീലമായതുകൊണ്ട് തന്നെ എനിക്ക് ചിലപ്പോൾ പേടി തോന്നും, പതുക്കെ പറയുമ്പോൾ ഏ നമ്പർ തെറ്റിപ്പോയോ എന്ന്. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം, നിങ്ങളതെല്ലാം നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്തിട്ടുണ്ടെന്നും അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഓരോ പ്രോഗ്രാം വരുന്നത് സമയത്തും നിങ്ങൾ എല്ലാവരും മെസ്സേജ് അയക്കുന്നത്. അങ്ങനെ നല്ല ചിരിയുള്ള മുഖത്തോടെ, ചൂടാണെങ്കിലും ഏ ചൂടെ നീ മാറുന്നില്ല, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് എന്ന് പറഞ്ഞ് വളരെ സന്തോഷമായിട്ട് ഇങ്ങനെ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും സ്നേഹത്തോടെ സ്വാഗതം. കയറി വന്നേരം കേട്ടോ, ഒരു മെസ്സേജൊക്കെ അയക്കാം. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളെ കുറിച്ച് പറയാം. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും സ്പെഷ്യലായിട്ട് ജന്മദിന ആശംസകൾ. അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് നമ്മുടെ മെഹബൂബയ്ക്ക് വേണ്ടിയിട്ട് ഒരു ആശംസ പറയാനുണ്ട് എന്ന് മലയാളിയുടെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മെഹബൂബ ഹൈ ഷീബേച്ചി എന്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. മെഹബൂബ മേര ഡാർലിംഗ്, മെഹബൂബ കുട്ടി എല്ലാവിധ ജന്മദിന ആശംസകളും അറിയിക്കുകയാണ്. എല്ലാ ദിവസവും നാട്ടിൽ വീട്ടിലോട്ട് മെസ്സേജ് അയച്ചില്ലെങ്കിൽ മെഹബൂബ ഇവിടെ നമുക്ക് മലയാളി ഡയലിലേക്ക് മെസ്സേജ് അയക്കാറുണ്ട്, അല്ലെങ്കിൽ ഹോം എഫ്എമ്മിലേക്ക് ഒരു മെസ്സേജെങ്കിലും അയക്കാറുണ്ട്. വലിയ സന്തോഷമാണ്. ഞാൻ ആദ്യം വരുന്ന സമയത്ത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ജസ്റ്റ് ഒന്ന് നോക്കും ആരൊക്കെയാണെന്ന്, നേരത്തെ വന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടോ, ആരൊക്കെ നേരത്തെ പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടോ എന്ന്. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇന്ന് മെഹബൂബ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, മെഹബൂബാടാ എന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. കയറി വാടാ മക്കളെ, കയറി വാ, അതൊന്നും പറയേണ്ട കാര്യമില്ല. എന്തായാലും നമ്മുടെ മെഹബൂബയ്ക്ക് എല്ലാവിധ ജന്മദിന ആശംസകളും അറിയിക്കുകയാണ്. അതുപോലെ തന്നെ വിഷ്ണു ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്, അത് ഞാൻ പ്ലേ ചെയ്യാം, ഒന്ന് കാത്തിരിക്കണം. എല്ലാവരുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളും ഓരോന്നോരോന്നായിട്ട് ഞാൻ പ്ലേ ചെയ്യുന്നതാണ്. അപ്പോൾ വേഗം മെസ്സേജ് അയച്ചോളൂ 0585829220 എന്ന നമ്പറിലേക്ക്. ഇനി ഞാനിപ്പോൾ ട്രെൻഡിങ്ങിലുള്ള ഒരു പാട്ടാണ് കേൾപ്പിക്കാൻ പോകുന്നത്. അതായത് ഇപ്പോൾ എല്ലാവരും സംസാരിക്കുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് മോളിവുഡ് ടൈംസ് എന്നുള്ള സിനിമയാണ്. ഒരുപാട് പേർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഇവിടെ എല്ലാവരും കണ്ടിട്ട് നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ഞാൻ കണ്ടിട്ടില്ല മോളിവുഡ് ടൈംസ്. അപ്പോൾ മോളിവുഡ് ടൈംസിൽ ജേക്സ് ബിജോയുടെ സംഗീതത്തിലുള്ള പാട്ടുകളാണ് എല്ലാം നല്ല കീടിലം പാട്ടുകളാണ്. അതിൽ അപ്പൂപ്പൻ സോങ് എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്, അപ്പൂപ്പൻ സോങ്. അപ്പൂപ്പനെ കുറേയൊക്കെ വഴക്ക് പറയുന്നതാണ്. നമുക്കറിയാം നമ്മൾ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടേ ഇരിക്കും. പ്രത്യേകിച്ച് ഇത്തിരി ഡ്രസ്സൊക്കെ പഴയ രീതിയിൽ നിന്നൊക്കെ മാറിയിടുമ്പോൾ എന്തോന്ന് മക്കളെ, ഇത് എന്തോന്ന് കോലം കെട്ടില്ലേ, എന്തോന്ന് അടി പെണ്ണെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അമ്മമ്മമാരാണെങ്കിലും അപ്പൂപ്പന്മാരാണെങ്കിലും വരും. അപ്പോൾ നമ്മളും തിരിച്ച് അങ്ങോട്ട് കൊച്ചുമക്കൾക്കാണ് അവരുടെ അടുത്ത് കൂടുതൽ സ്നേഹം സ്വാതന്ത്ര്യമൊക്കെ ഉള്ളത്, അതുകൊണ്ട് അവർ തിരിച്ച് വഴക്ക് പറയുകയും ചെയ്യും. അതുപോലെ ഒരു പാട്ടാണിത്, നമുക്ക് കേട്ടാലോ അപ്പൂപ്പൻ സോങ്. Trending song of the hour.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിടാ വിത്ത് ശിവ.
1: യു ആർ ട്യൂൺഡ് ഇൻ ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
2: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
3: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
4: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
5: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
6: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859.
9: That's
10: 055-666-5859. Home 92.2 FM. Home is a feeling.
11: കണ്ടില്ലേ, ഇന്നലെ മുതൽ മോൻ കരച്ചില് തന്നെ. നല്ല പനിയുണ്ട്. ഇവിടെ അടുത്ത് ഏതാ നല്ല ക്ലിനിക് ഉള്ളത്?
12: നീ അറിഞ്ഞില്ലേ, മുത്തിനയിൽ പുതുതായി തുറന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ക്ലിനിക് അല്ലൂർ പോളി ക്ലിനിക്. കുട്ടികൾക്കായി പീഡിയാട്രിക്സ് കൂടാതെ ജനറൽ മെഡിസിൻ, ENT, ഒഫ്താൽമോളജി, ഓർത്തോപീഡിക്സ്, ഗൈനക്കോളജി, ഡെർമറ്റോളജി, റേഡിയോളജി തുടങ്ങി എല്ലാം ഒരേ കുടക്കീഴിൽ.
11: താങ്ക് ഗോഡ്, ഇപ്പൊ തന്നെ പോവാം, അപ്പോയിന്റ്മെന്റ് എടുത്തോളൂ. എന്റെ കുടുംബത്തിന്റെ ആരോഗ്യമാണ് എനിക്ക് വലുത്. അല്ലേ മോനെ,
12: നിങ്ങളുടെയും കുടുംബത്തിന്റെയും ആരോഗ്യത്തിനായി ഇപ്പോൾ ദേറ മുത്തിനയിൽ അല്ലൂർ പോളി ക്ലിനിക്. വിസിറ്റ് ടുഡേ ഓർ കോൾ 0438578 41.
13: അല്ലൂർ പോളിക്ലിനിക്, കെയറിംഗ് ഫോർ യു ആൻഡ് യുവർ ഫാമിലി.
14: മലയാളിടാ.

0: ഒരേ നില എന്നുള്ള പാട്ട്, ഗാന്ധി ടോക്സ് എന്ന ചിത്രത്തിലെ ഈ പാട്ട് കേൾക്കാനായിട്ട് രേഖയാണ് മെസ്സേജ് അയച്ചത്. സുഖല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. സുഖാണ് രേഖ, എന്താ രേഖ വിശേഷം? ഇന്ന് സ്പെഷ്യൽ ഒന്നും ഉണ്ടാക്കിയില്ലേ? സാധാരണ ചിലപ്പോൾ രേഖ മെസ്സേജ് അയക്കുന്ന സമയത്ത് ഇന്ന് സ്പെഷ്യൽ അത് ഉണ്ടാക്കി ശിവ എന്നൊക്കെ പറയാറുണ്ട്. കുഴപ്പമില്ല, എല്ലാ ദിവസവും ഇപ്പം നമുക്ക് സ്പെഷ്യൽ വേണമെന്നൊന്നുമില്ലല്ലോ അല്ലെ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളാണ് ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഇതുവരെ ആർക്ക് മെസ്സേജ് അയച്ചെന്ന് പറയട്ടെ, കുറച്ച് പേരുടെ പേര് ഇപ്പോൾ പറയാം. നമ്മുടെ വിഷ്ണു, ഇന്ന് മെഹബൂബയ്ക്ക് ശേഷം ഇന്ന് രണ്ടാമതായിട്ട് വിഷ്ണുവാണ് മെസ്സേജ് അയച്ചത്. എനിക്ക് ഓർമ്മയുണ്ട് കഴിഞ്ഞ ദിവസം വിഷ്ണു ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വിഷ്ണു ഞാൻ ആ പാട്ട് പ്ലേ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ മുക്താറിൻ്റെ കുയ് കിട്ടിയിട്ടുണ്ട്. കുയ് മുക്താർ സുഖമായിട്ടിരിക്കുന്നു. അസറുവിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. സഫാൻ്റെ ഹായ് കിട്ടിയിട്ടുണ്ട്. സന്തോഷ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹർഷാദിൻ്റെ മെസ്സേജ്, മാത്യു ഗുഡ് ആഫ്റ്റർനൂൺ മാത്യു, ഒരു പഴയ പാട്ട് ചോദിച്ചിട്ടുണ്ട്, ഞാൻ പ്ലേ ചെയ്ത് തരാം കേട്ടോ. ഷിയാസിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. സലീം ഷാ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹരീഷ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗണേഷ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. നിയാസ് ദുബായിൽ നിന്നും നല്ലൊരു പാട്ട് പ്ലേ ചെയ്ത് തരുമോ ഷീബ? നല്ല ചൂടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അറിയാം നിയാസ്, എനിക്കറിയാം കേട്ടോ നല്ല ചൂടുണ്ട് എന്ന്. ഞങ്ങൾ രാവിലെ വന്നുടനെ നമ്മുടെ സ്റ്റുഡിയോ ഉള്ളിൽ വന്നാൽ പിന്നെ നല്ല തണുപ്പാണ്. പിന്നെ അങ്ങനെ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ വെളിയിൽ പോകുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ചൂട് ചൂടിലാണ് ഉള്ളതെന്നറിയാം. ഞങ്ങൾ മാക്സിമം പുറത്തിറങ്ങാതിരിക്കും ഈ സമയത്ത്. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ പോവുള്ളൂ. എന്തായാലും സന്തോഷം മെസ്സേജ് അയച്ചതിന്. നല്ലൊരു പാട്ട് പ്ലേ ചെയ്ത് ഷീബ മനസ്സൊന്ന് തണുക്കട്ടെ. വിനോദാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഷുവറായിട്ടും ഇനി നമുക്ക് തമിഴ് പാട്ടിൻ്റെ സമയമാണ്. നല്ല മനസ്സ് തണുക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടാണ് ഇളയനിലാവ് പൊഴികൃതി എന്നുള്ള പാട്ട്. അപ്പോൾ ആ പാട്ട് കേൾക്കുമ്പോൾ എല്ലാവരുടെ മനസ്സും ഒന്ന് തണുക്കും. പ്രത്യേകിച്ചും കുറച്ച് പഴയ പാട്ടുകൾ, തമിഴ് പാട്ടുകളൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് ഞാൻ സമർപ്പിക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുക ഹോം 92.2 FM-ൽ മലയാളിട.
1: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ RS അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.
2: ഇളയനിലാ പൊഴിയുന്നതേ

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: ഇപ്പോൾ ട്രാഫിക് അപ്ഡേറ്റ് നോക്കുമ്പോൾ ഓൺ സ്ട്രീറ്റ് 14 ഇൻ ഊദ് മേത്ത ഭാഗത്ത് ബമ്പർ ടു ബമ്പർ ട്രാഫിക് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓൺ അൽനാദ ഷാജ അറൌണ്ട് E11 അൽ ഇത്തിഹാസ് സ്ട്രീറ്റ് ആ ഭാഗത്തും ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഫ്രം മുഹൈസിന 4 ടു അൽ ഗിസൈസ് ഇൻ 5th ഓൺ E311 ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ് ആ ഭാഗത്തും ഹെവി ട്രാഫിക് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഗിസൈസ് 1 സ്ട്രീറ്റ് 6 ആ ഭാഗത്തും ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു.
1: Traffic update.
3: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number one in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
4: You are listening to Malayalida with Sheba.
5: You're tuned into Home 92.2 FM. Home is a feeling.

വെള്ളിത്തിരയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. ഇന്ന് പച്ചമാങ്ങ പാട്ട് കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മനു ആണ് മെസ്സേജ് അയച്ചിരുന്നത്. കേട്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇപ്പം നിറയെ മാങ്ങ കിട്ടുന്നുണ്ട്, മാങ്ങാ സീസണാണ്. ശരിക്കും ഇങ്ങനെ ചെറുതായിട്ട് ഒന്ന് നല്ല പച്ചമാങ്ങയല്ല, കുറച്ചൊന്ന് പഴുത്തിട്ടുള്ള മാങ്ങയിലുണ്ടല്ലോ, കുറച്ച് മുളക് നന്നായിട്ട് തോലൊക്കെ ചേർത്തിയിട്ട് കുറച്ച് മുളക് പൊടിയും ഉപ്പും ഒക്കെ വെച്ചിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. പാട്ട് കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അതിനെക്കുറിച്ചാണ് ആലോചിച്ചത്. മാങ്ങ കഴിക്കുന്ന വിധമാണ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരുന്നത്. പണ്ട് നമ്മൾ നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത്, കുട്ടികളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് പച്ചമാങ്ങ തിന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ് കേട്ടോ, എനിക്ക് പറ്റില്ല അധികം പച്ചമാങ്ങ തിന്നാനായിട്ട്. ഞാൻ പിന്നെ പെട്ടെന്ന് എനിക്ക് വയറുവേദനയ്ക്ക് ആകെ പ്രശ്നമായിരിക്കും. അതുകൊണ്ട് എനിക്ക് പണ്ട് മുതലേ അമ്മ വീട്ടിൽ അല്ലെങ്കിൽ എൻ്റെ ചേച്ചിമാർ അവരൊക്കെ നിറയെ പച്ചമാങ്ങയൊക്കെ ഇങ്ങനെ ഉപ്പൊക്കെ ഇട്ട് തിന്നാലും എനിക്ക് തരൂല, നീ ഇവിടെയെല്ലാം വൃത്തിയിടാക്കോ വോമിറ്റ് ചെയ്യോ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഈ കുട്ടികളൊക്കെ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് നാട്ടിൻപുറത്ത് വളർന്നവർക്കൊക്കെ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയായിരിക്കും. ഈ മാങ്ങ ഒന്നിങ്ങനെ നല്ല വിളഞ്ഞു വരുമ്പോൾ പച്ചമാങ്ങ പറിച്ചിട്ട് അതിനെ നല്ല കുനുകുനാ കുനുകുനാ എന്ന് കൊത്തി അരിയാന്ന് നമ്മൾ പറയില്ലേ, അങ്ങനെ നല്ല കൊത്തി അരിഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് നാട്ടിൻപുറത്ത് വളർന്നവർക്കൊക്കെ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയായിരിക്കും. ഈ മാങ്ങ ഒന്നിങ്ങനെ നല്ല വിളഞ്ഞു വരുമ്പോൾ പച്ചമാങ്ങ പറിച്ചിട്ട് അതിനെ നല്ല കുനുകുന

0: നിന്നുള്ള പാട്ട് കേൾക്കാനായിട്ട് വിഷ്ണുവേ ഞാൻ പ്ലേ ചെയ്യാം കേട്ടോ. ചേച്ചിയേ ചേച്ചിയേ എന്നവിടെ നിന്നുള്ളൂ ഒരേ വിളിയാണ്, എങ്ങും പോകണ്ട, അവിടെ നില്ല വിഷ്ണു നിൽ. അടുത്ത വിഷ്ണുവിൻ്റെ പാട്ടാണ് ഞാൻ പ്ലേ ചെയ്യാൻ പോകുന്നത്. പിന്നെ കുറേ കാലത്തിന് ശേഷം നമ്മുടെ സനീഷ് എന്ന് പറഞ്ഞ കൂട്ടുകാരൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. സനീഷ് ഇത് എവിടെയായിരുന്നു, കാണാനേ ഇല്ലായിരുന്നല്ലോ. എന്തായാലും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. മെസ്സേജ് അയച്ചതിൽ സന്തോഷം. നള്ളിയമ്മ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അമ്മ ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും തിരക്കാറുണ്ട് അമ്മ. അപ്പോൾ ഞാൻ പറയാറുണ്ട് നള്ളിയമ്മ എപ്പോഴും നമ്മളെ കേൾക്കാറുണ്ട്. ബാംഗ്ലൂർ നിന്നാണെങ്കിലും എവിടെയാണെങ്കിലും എവിടെ പോയാലും അമ്മ നമ്മളെ കേൾക്കാറുണ്ടെന്ന് പറഞ്ഞു. അപ്പം നള്ളിയമ്മയുടെ ഹായ് എല്ലാവർക്കും. പിന്നെ സലാമിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. കുറേ പേരുടെ പാട്ടുകൾ കേൾക്കാനുണ്ട്. ഹർഷാദാണോ എന്ന് തോന്നുന്നു പിണങ്ങിയിരിക്കുന്നു. എൻ്റെ പാട്ട് മാർച്ച് മാസത്തിൽ അവൾ പ്ലേ ചെയ്ത് തന്നത് ഒന്ന് തരുമെന്നൊക്കെ ചോദിച്ചിട്ട്. എനിക്കത് ഏത് പാട്ടാണെന്ന് മനസ്സിലായില്ല, ഒന്ന് പറയണേ നോക്കട്ടെ. എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഷുവറായിട്ട് ഞാൻ പ്ലേ ചെയ്യും. അപ്പം നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളും നിങ്ങളുടെ നാട്ടു വിശേഷങ്ങളും വീട്ടു വിശേഷങ്ങളും ഒക്കെ പറയാനായിട്ട് മെസ്സേജ് അയക്കാം 0585829220 എന്ന നമ്പറിലേക്ക്.
1: Evergreen പാട്ടുകൾ brought to you by ഭാഷാബായ് ബിരിയാണി. ഓതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ്ബ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിടാ വിത്ത് ഷീബ.
1: You are listening to Home 92.2 FM. Home is a feeling.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
1: Home 92.2 FM. Home is a feeling.
4: എന്റെ വണ്ടിയുടെ
5: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACA JM-ന്റെ ACA. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൗസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്
3: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.
6: മലയാളിടാ.

നമ്മുടെ മാത്യു ആണ് എന്ന ഈ പാട്ട് നമ്മുടെ മലയാളി ഡായിലൂടെ കേൾക്കണം എന്ന് പറഞ്ഞു മെസ്സേജ് അയച്ചത്. അപ്പൊ ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ട്, അദ്ദേഹം കേട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണ്. മാത്യുവിനും ഫാമിലിക്കും ഒക്കെ കൂടെ വേണ്ടിയിട്ടും പിന്നെ ഈ പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടും ഞാൻ സമർപ്പിക്കുകയാണ്. ഇനി ഒരുപാട് ഒരുപാട് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ പ്ലേ ചെയ്യാനുണ്ട്. അടുത്തത് നമ്മൾ കേൾക്കാൻ പോകുന്നത് നമ്മുടെ മുഖ്താറിന്റെ ഇഷ്ടപ്പെട്ട പാട്ടാണ്, അടിത്തടകൾ പഠിച്ചവളല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പഠിച്ചവളല്ല, പഠിച്ചവനല്ല എന്നാണ്. മനസ്സിലായിരിക്കണോ? എന്തായാലും ആ പാട്ട് ഞാൻ ഞങ്ങളുടെ പ്ലേ ചെയ്യാൻ പോകുന്നുണ്ട്. പിന്നെ സുധീർ നല്ല പാട്ട് ചോദിച്ചിട്ടുണ്ട്. എല്ലാവരും നല്ല പാട്ടുകളാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം ചെയ്യാം, പെട്ടെന്ന് ആ പാട്ടിലേക്ക് വരാം, ഇല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ട് എനിക്ക് കേൾപ്പിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടും ഒക്കെ മെസ്സേജ് അയക്കാവുന്നതാണ്. 0585829220 എന്ന നമ്പറിലേക്ക്. നേരത്തെ പച്ചമാങ്ങ പാട്ടിട്ടപ്പോൾ മാങ്ങയുടെ കാര്യം പറഞ്ഞപ്പോൾ പച്ചമാങ്ങയുടെയും മാമ്പഴത്തിൻ്റെയും ഒക്കെ നിറയെ നിറയെ ഫോട്ടോസ് ഇങ്ങനെ എല്ലാവരും അയച്ചു തന്നിട്ടുണ്ട്. ഇത് ദുബായിലെ മാങ്ങ, ഇത് നാട്ടിലെ മാങ്ങ, വേണമെങ്കിൽ എടുത്തോ, തോലൊന്നും കളയണ്ട, അങ്ങ് കഴിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെസ്സേജൊക്കെ ഒത്തിരി സന്തോഷം മെസ്സേജ് അയച്ചതിനും മാങ്ങയുടെ പടങ്ങളെല്ലാം അയച്ചതിനും. എന്നാ 1 കിലോ വാങ്ങിച്ചുകൊണ്ട് ആ ഹോം എഫ്എമ്മിലെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് എല്ലാവർക്കും കൊടുക്കാമല്ലോ. അത് ഇവിടെ വരെ വരിക, ആ അതൊന്നുമില്ല അല്ലേ? ശരി, ഇത്രയിടം വരെ വരണ്ട, നിങ്ങളവിടെ ഇരുന്നോ, കേട്ടുകൊണ്ടിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ അടുത്ത പാട്ട് നമുക്ക് കേൾക്കാം.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം പണിയുമെന്ന് മോൻസ് ജോസഫ്. ഹോർമുസിൽ ഇന്ത്യൻ കപ്പൽ ആക്രമിച്ചത് US തന്നെ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. CMRൽ എക്സാലോജി കേസ്. പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയന്റെ മകൾ വീണ ടിക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സമൻസ്. വെള്ളിയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകണം. വീണയടക്കം 9 പേർക്കാണ് ED സമൻസ് അയച്ചത്. ശശിധരൻ കർത്തയ്ക്കും സമൻസ്. CMRന് സേവനം നൽകാതെ അക്കൌണ്ടിലേക്ക് 2 കോടി രൂപയ്ക്കടുത്ത് ലഭിച്ചതിലാണ് ED അന്വേഷണം. CMRൽ എക്സാലോജിക് ഇടപാടിൽ ED വീണ തൈക്കണ്ടിക്ക് സമൻസ് അയച്ച പശ്ചാത്തലത്തിൽ വീണയ്ക്കും പിണറായി വിജയനുമെതിരെ രൂക്ഷ വിമർശനവുമായി ഷോൺ ജോർജും മാത്യു കുഴൽ നടന്നു. കമ്പനി ആക്ട് 447 സെക്ഷൻ അനുസരിച്ചുള്ള കുറ്റം വീണ ചെയ്തിട്ടുണ്ടെന്ന് ഷോൺ ജോർജ്. സർക്കാരിന് കൂടി ഉടമസ്ഥാവകാശമുള്ള കമ്പനിയിൽ നിന്നാണ് കൊള്ള നടന്നിരിക്കുന്നതെന്നും വിഷയത്തിൽ മറുപടി പറയാൻ വീണ ബാധ്യസ്ഥയാണെന്നും ഷോൺ ജോർജ്. പിണറായി വിജയനിൽ നിന്നാണ് കരിമണൽ കമ്പനിക്ക് യഥാർത്ഥ സേവനം ലഭിച്ചതെന്ന് മാത്യു കുഴൽനാടൻ. വീണയല്ല CMRൽ സേവനം നൽകിയത് പിതാവ് പിണറായി വിജയനാണെന്നും മാത്യു കുഴൽനാടൻ. പിണറായി വിജയൻ കൂടി പ്രതിപട്ടികയിലേക്ക് വരേണ്ട സാഹചര്യം വരുന്നു. CMRൽ കമ്പനിക്ക് കരിമണൽ എടുക്കാൻ അവസരം ഒരുക്കിക്കൊടുത്തത് പിണറായി വിജയനാണെന്നും അദ്ദേഹം ആരോപിച്ചു. CMRൽ എക്സാലോജി കേസിൽ നിയമം നിയമത്തിന്റെ വഴിക്ക് നടക്കട്ടെയെന്ന് ജോൺ ബ്രിട്ടാസ് MP. വീണ SFIO മുന്നിൽ ഹാജരായി മൊഴി നൽകിയിട്ടുണ്ട്. CMRൽ നൽകിയ രാഷ്ട്രീയ സംഭാവനയിൽ അന്വേഷണം വേണം. സംഭാവന ലഭിച്ചെന്ന് ഈ മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട 2 അംഗങ്ങൾ സമ്മതിച്ചിട്ടുണ്ട്. സംഭാവന വാങ്ങിയത് നിയമം പാലിച്ചാണോ എന്ന് വ്യക്തമാക്കണമെന്നും ജോൺ ബ്രിട്ടാസ്. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം പണിയുമെന്ന് ആവർത്തിച്ച് മന്ത്രി മോൻസ് ജോസഫ്. തമിഴ്നാട് സർക്കാരുമായി അഭിപ്രായ സമന്വയമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. സുപ്രീംകോടതി മാനദണ്ഡങ്ങൾ പാലിച്ചു മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ. കേരളത്തിന് സുരക്ഷ, തമിഴ്നാടിന് വെള്ളം എന്നത് തന്നെയാണ് സർക്കാരിന്റെ നിലപാടെന്നും മോൻസ് ജോസഫ്. തമിഴ്നാട്ടിലെ പുതിയ സർക്കാരുമായി അഭിപ്രായമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. മുഖ്യമന്ത്രിയെ ഇക്കാര്യം ധരിപ്പിക്കുമെന്നും മോൻസ് ജോസഫ്. സുപ്രീംകോടതിയുടെ അനുമതിയോടുകൂടി ഡാം നിർമ്മിക്കാനാണ് സർക്കാർ ശ്രമം. എന്നാൽ സുപ്രീംകോടതി നിർദ്ദേശിച്ച പല കാര്യങ്ങളും മുൻ സർക്കാർ ചെയ്തു തീർത്തില്ല. ഇക്കാര്യങ്ങൾ ചെയ്ത ശേഷമേ സുപ്രീംകോടതിയെ സമീപിക്കാനാകൂ എന്നും മന്ത്രി. MSC എൽസാ 3 കപ്പൽ അപകടം വരുത്തിവച്ചതെന്ന് DG ഷിപ്പിംഗിന്റെ അന്വേഷണ റിപ്പോർട്ട്. കപ്പലിന്റെ വാട്ടർ സംവിധാനം ആദ്യം തകരാറിലായി. വിഴിഞ്ഞത്തിൽ ലോഡിംഗ് നടക്കുമ്പോൾ തന്നെ കപ്പലിൽ വെള്ളം കയറി. കണ്ടെയ്നർ കയറ്റുമ്പോൾ തന്നെ വിഴിഞ്ഞം പോർട്ട് ഇത് സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കേരളത്തിൽ PM-SHRI പദ്ധതി നടപ്പാക്കുന്നതിനെ ചൊല്ലി രാഷ്ട്രീയ വിവാദം ശക്തമാകുന്നു. പദ്ധതി അടിയന്തരമായി പരിഗണിക്കേണ്ട സാഹചര്യമില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി N. ശംസുദ്ദീൻ. പദ്ധതിയോട് അന്നും ഇന്നും വിയോജിപ്പാണെന്നും ഇടത് സർക്കാരുണ്ടാക്കിയ വിഷയം എങ്ങനെ പരിഹരിക്കാമെന്നാണ് സർക്കാർ ഇപ്പോൾ പരിശോധിക്കുന്നതെന്നും വിദ്യാഭ്യാസ മന്ത്രി. PM-SHRI പദ്ധതി കേരളത്തിന് ഏറ്റവും അനുയോജ്യമെന്ന് BJP നേതാവ് K. സുരേന്ദ്രൻ. പദ്ധതിയെ മുടക്കുന്ന വഴി ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി ഇല്ലാതാക്കും. കഴിഞ്ഞ സർക്കാർ പദ്ധതി ഇല്ലാതാക്കാനാണ് ശ്രമിച്ചത്. പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഇടപെടൽ. ശിവൻകുട്ടി തലയിൽ മുണ്ടിട്ടാണ് ഡൽഹിയിൽ പോയി ഒപ്പിട്ടത്. ലീഗിന്റെ ഇപ്പോഴത്തെ മന്ത്രിക്ക് പദ്ധതി നടപ്പിലാക്കേണ്ടി വരുമെന്നും സുരേന്ദ്രൻ. സെക്രട്ടേറിയറ്റിൽ മാധ്യമ നിയന്ത്രണം തുടരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള നോർത്ത് ബ്ലോക്കിൽ നേരത്തെ നിയന്ത്രണമുണ്ടായിരുന്നു. മറ്റ് മന്ത്രിമാരുടെ ഓഫീസിലേക്കും ഇത് വ്യാപിപ്പിച്ചു. വകുപ്പുകളിൽ നിന്ന് അറിയിപ്പില്ലാതെ അക്രഡിറ്റഡ് മാധ്യമപ്രവർത്തകർക്കും പ്രവേശനമില്ലെന്ന് സുരക്ഷാ ജീവനക്കാർ വ്യക്തമാക്കി. നേരത്തെ സന്ദർശക സമയം 3 മുതൽ 5 വരെ ആക്കിയിരുന്നു. മുൻ സർക്കാർ നടപ്പിലാക്കിയ മാധ്യമ നിയന്ത്രണം അന്നത്തെ പ്രതിപക്ഷം വലിയ രീതിയിൽ വിമർശിച്ചിരുന്നു. ബന്ധപ്പെടേണ്ട വകുപ്പിൽ നിന്നുള്ള പ്രത്യേക ശുപാർശക്കത്തില്ലാതെ സർക്കാർ ഔദ്യോഗികമായി നൽകിയിട്ടുള്ള അക്രഡിറ്റേഷനുള്ള മാധ്യമപ്രവർത്തകരെ പോലും അകത്ത് കയറ്റിവിടേണ്ടതില്ല എന്ന കന്റോൺമെന്റ് ഗേറ്റിലെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. നഴ്സുമാരുടെ വേഷത്തെക്കുറിച്ച് നടി കങ്കണ റണൌത്ത് നടത്തിയ പരാമർശത്തിനെതിരെ ലോക്സഭാ സ്പീക്കർക്ക് പരാതി. യൂത്ത് കോൺഗ്രസ് നേതാവാണ് കത്തയച്ചത്. വിവാദമായെങ്കിലും പരാമർശം പിൻവലിക്കാൻ നടി തയ്യാറായില്ല. പ്രതിഷേധങ്ങൾക്കിടെ നടിയെ പിന്തുണച്ച BJP നേതാക്കളും രംഗത്ത്. ഇന്ത്യയിലെ നഴ്സിംഗ് ജോലി ലൈംഗികവൽക്കരിക്കപ്പെട്ടുവെന്നും വിദേശ രീതിയിലുള്ള വേഷം മാറേണ്ടതുണ്ടെന്നുമാണ് നടി പറഞ്ഞത്. ഒരു MP പദവിയിലിരിക്കെ നടി നടത്തിയ പരാമർശം അതീവ ഗുരുതരമാണെന്നും കടുത്ത നടപടി വേണമെന്നുമാണ് ലോക്സഭാ സ്പീക്കർക്ക് കിട്ടിയ പരാതി. ലോക്സഭാ സീറ്റുകളുടെ എണ്ണം കൂട്ടുന്നതിൽ ഡി എം കെയുടെ സഹായം തേടി കേന്ദ്ര സർക്കാർ. 1971 സെൻസസ് തന്നെ ആധാരമാക്കി മണ്ഡല പുനർനിർണയം നടത്താമെന്ന നിർദ്ദേശം കേന്ദ്രം ഡി എം കെക്ക് മുൻപാകെ വെച്ചു. സമവായമായാൽ ഡൽഹിയിൽ വർഷകാല സമ്മേളനത്തിൽ കൊണ്ടുവരും. ഡി എം കെക്ക് പുറമെ തൃണമൂൽ കോൺഗ്രസിലെ വിമത എം പിമാർക്ക് മുമ്പിലും കേന്ദ്ര സർക്കാർ വിഷയം അവതരിപ്പിച്ചേക്കും. ഇക്കാര്യം വിമത ക്യാമ്പുമായി ചർച്ച ചെയ്തു. പല എം പിമാരും കേന്ദ്രത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചെന്ന് റിപ്പോർട്ട്. മണ്ഡല പുനർനിർണയ വനിതാ സംവരണ ബില്ലുകൾ കൂടാതെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ കൂടി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചേക്കും. AIADMK ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമിക്ക് തമിഴ് രാഷ്ട്രീയത്തിൽ വീണ്ടും കനത്ത തിരിച്ചടി. വിശ്വാസ വോട്ടെടുപ്പിൽ മുഖ്യമന്ത്രി വിജയ്ക്ക് അനുകൂലമായി വോട്ട് ചെയ്ത 21 AIADMK വിമത MLA അയോഗ്യരാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ നോട്ടീസ് തമിഴ്നാട് നിയമസഭാ സ്പീക്കർ തള്ളി. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന് താൽക്കാലിക വിരാമം. ഒരു ദിവസം നീണ്ടുനിന്ന ആക്രമണങ്ങൾ ഇരുവിഭാഗവും അവസാനിപ്പിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടലാണ് നിർണായകമായത്. ലബ്നോനിൽ ആക്രമണം തുടർന്നാൽ തിരിച്ചടിക്കുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ഇറാനുമായി വീണ്ടും യുദ്ധത്തിലേക്ക് പോയാൽ ഒറ്റയ്ക്ക് പോരാടേണ്ടി വരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് മുന്നറിയിപ്പ് നൽകിയതായി ട്രംപ് അമേരിക്കൻ മാധ്യമമായ ആക്സിയോസിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇറാനെതിരെ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളെപ്പറ്റി അമേരിക്കയെ അറിയിച്ചത് അവസാന നിമിഷമായിരുന്നുവെന്നും ട്രംപ്. അടുത്ത രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഇറാനുമേൽ അമേരിക്ക സമ്പൂർണ്ണ വിജയം പ്രഖ്യാപിച്ചേക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. US ഇറാനും തമ്മിൽ നിലവിൽ നടക്കുന്ന ചർച്ചകളിൽ വലിയ ആത്മവിശ്വാസമാണ് ട്രംപ് പ്രകടിപ്പിക്കുന്നത്. ഹോർമുസിൽ ഇന്ത്യൻ നാവികർ ഉൾപ്പെട്ട കപ്പൽ ആക്രമിച്ചത് US എന്ന് സ്ഥിരീകരണം. നാവിക ഉപരോധം മറികടക്കാൻ ശ്രമിച്ചതാണ് ആക്രമിക്കാൻ ഇടയാക്കിയതെന്നാണ് റിപ്പോർട്ട്. ഓടിക്കുന്നതിനിടെ വാഹനത്തിന്റെ വാതിൽ തുറന്നാൽ 2000 ദിർഹം പിഴ ചുമത്തുമെന്ന് അബുദാബി പോലീസ്. 23 ബ്ലാക്ക് പോയിന്റും ചുമത്തും. വാതിൽ കൃത്യമായി അടയ്ക്കാത്തത് മൂലമുള്ള അപകടങ്ങൾ തടയുന്നതിന്റെ ഭാഗമായാണ് നിയമം കർശനമാക്കിയത്. ലോകകപ്പ് ഫുട്ബോളിന് ഇനി രണ്ടുനാൾ. ടീമുകളും ആരാധകരും ഫുട്ബോൾ ആവേശത്തിലേക്ക്. US കാനഡ മെക്സിക്കോ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത്.
4: News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Al Ain since 1982.
5: Time check. Good afternoon, Dubai. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ 7 മിനിറ്റ്.
6: Time check. Weather update.
7: Brought to you by Alras Auto AC Parts, #1 Auto AC Spare Parts in the Middle East.
5: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 38°C, ഹ്യൂമിഡിറ്റി
7: 38%. 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

ദൈവമായയിലെ പാട്ട് ഇന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് മെസ്സേജ് അയച്ചത് നമ്മുടെ കിഷോറാണ്. അപ്പൊ കിഷോറിന്റെ പാട്ട് ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനിയും ഇങ്ങോട്ടേക്ക് കയറി വരാത്തവർ എവിടെ എവിടെ കയറി വാട മക്കളെ, കയറി വാ. ഇത് ഹോം എടാ, നമ്മുടെ വീടെടാ, ഹോം 92.2 FM-ൽ മലയാളിടാ. നിങ്ങളുടെ കൂടെ വർത്താനം പറയാൻ ഷീബ. ഇത് നമ്മുടെ മലയാളിടായുടെ രണ്ടാമത്തെ മണിക്കൂറാണ്. അപ്പൊ ഇനിയും കഴിഞ്ഞ മണിക്കൂറിൽ വന്ന പാട്ടുകൾ തന്നെ എനിക്ക് ഒരുപാട് പ്ലേ ചെയ്യാനുണ്ട്. ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് അതിലേക്ക് പോട്ടെ. പിന്നെ നമ്മുടെ ഗണേഷ് പോരട്ടെ പാട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, വരുന്നുണ്ട് വരുന്നുണ്ട്, അടുത്ത പാട്ട് വരുന്നുണ്ട്. നമ്മുടെ മിനിയുടെ ശബ്ദത്തിന് എന്ത് പറ്റി എന്ന് ചോദിച്ചിട്ടുണ്ട്. മിനി പത്മയ്ക്ക് ചെറിയൊരു ത്രോട്ട് ഇൻഫെക്ഷൻ ആണ്. സത്യത്തിൽ ഞങ്ങൾ പറഞ്ഞു കേട്ടോ, ഇന്ന് വാർത്തയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ലാടാ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം പറഞ്ഞു ഇല്ല കുഴപ്പമില്ല, നമ്മുടെ ശ്രോതാക്കൾ എല്ലാവരും വാർത്തകൾ കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയല്ലേ, അതുകൊണ്ട് എനിക്ക് റെസ്റ്റ് ഒന്നും വേണ്ട. അപ്പോൾ പനിയൊന്നുമില്ല, ചെറിയൊരു ത്രോട്ട് ഇൻഫെക്ഷൻ ആണ് ഉള്ളത് കേട്ടോ. ഞങ്ങളെല്ലാവരും പറയാം, റെസ്റ്റ് എടുക്കാൻ പറയാം, നിങ്ങളുടെയൊക്കെ അന്വേഷണം അറിയിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞേക്കാം. ഓക്കെ. പിന്നെ നമസ്കാരം ഷീബാജി, നമസ്കാരം. ഹാ ആര് ഹേ ജീത്, ആഹാ. ഒരു ഹിന്ദി പാട്ട് പ്ലേ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഹബീബ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹബീബ് നമുക്ക് ഹിന്ദി പാട്ട് ശരിയാക്കാം കേട്ടോ, പക്ഷെ ഇന്ന് പറ്റൂല. ഞങ്ങൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ വന്നിട്ട് എന്നോട് ഹിന്ദി പാട്ട് പ്ലേ ചെയ്യാനൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഞാൻ ചില സമയത്ത് ഞാൻ തന്നെ അങ്ങ് പാടിക്കൊടുക്കും. പിന്നെ അപ്പ എൻ്റെ ഹിന്ദി പാട്ട് കേട്ടവർ പിന്നെ ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പം ആദ്യം നിങ്ങൾ ആദ്യമായിട്ട് വരുമ്പോൾ ഹിന്ദി പാട്ടൊക്കെ ചോദിക്കും. ഇല്ല, ഹബീബിനെ ഓടിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഹബീബെ, താങ്കൾക്ക് കൂടെ വേണ്ടിയിട്ട് ഞാനൊരു നല്ല മലയാളം പാട്ടും പിന്നെ തമിഴ് പാട്ടും ഒക്കെ കേൾപ്പിക്കാം കേട്ടോ. പിന്നെ നമ്മുടെ രമ്യ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹലോ ചേച്ചി, സുഖമാണോ? എൻ്റെ ഫ്രണ്ട് നാദിയയുടെ ബർത്ത്ഡേ ആണ്, ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ നാദിയയ്ക്ക് വേണ്ടിയിട്ടൊരു തമിഴ് പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഹായ് രമ്യ, രമ്യക്കുട്ടി. പിന്നെ ഫ്രണ്ട് നാദിക്ക് എല്ലാവിധ ജന്മദിന ആശംസകളും അറിയിക്കുകയാണ് കേട്ടോ. സനീഷ് സുകുമാരൻ ഒരു പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഹായ്, ഇന്ന് രണ്ട് സനീഷുമാരും ഹാജരുണ്ടല്ലോ. സനീഷ് സുകുമാര, കുറച്ചൊന്ന് കാത്തിരിക്കണം. പിന്നെ നമ്മുടെ യോഗീഷിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. റഹീം ഈസ, അത്തള വീത്തള തവളാച്ചി, ചുക്കുമണിക്കാക്ക, ആവരം കോവരം പച്ചക്കല്ല്, മാങ്ങ ഇന്ന് ഉപ്പിലിട്ടത്, ഇങ്ങനൊരു കവിത ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹായ്, ഞാൻ കേട്ടിട്ടുള്ളത് ഇങ്ങനെയല്ല. ഈ റഹിമീസ പറഞ്ഞിരിക്കുന്നത് അത്തള വിത്തള തവളാച്ചി, ചുക്കുമണിക്കാക്ക, ആവരം കോവരം പച്ചക്കല്ല്, മാങ്ങ ഇന്ന് ഉപ്പിലിട്ടത്. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഒരു കവിത കേട്ടിട്ടുള്ളോ? ഞാൻ കേട്ടിട്ടുള്ളത് അത്തള വിത്തള ഇങ്ങോട്ട് വാ, നേരെ വാ, എന്തുവാണത്? ഞാൻ പറയാം. അത്തള പിത്തള തവളാച്ചി, മച്ചുമെല്ലിരിക്കുന്ന ചൂളാപ്പോ, മറിയം വന്ന് വിളക്കൂതി, മണിക്കുട്ട മണ്ടൂസേ. അയ്യോ, അത് അവിടെ നിന്നും പോയത്. എന്തായാലും നിങ്ങൾ എങ്ങനെയാണോ കേട്ടിരിക്കുന്നത്, ഇങ്ങനത്തെ കവിതയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ. ശരി, സലാമിൻ്റെ സലാം കിട്ടിയിട്ടുണ്ട്. മാങ്ങ വേണമെന്ന് ഒരുപാട് പേര് മാമ്പഴം വേണമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഫോട്ടോ എടുത്ത് അയച്ചിട്ടുണ്ട്. ശരി, അപ്പോൾ ഫോട്ടോ എല്ലാം ഞാൻ കണ്ടു. ഇത് കാണുമ്പോൾ കാണുമ്പോഴത്തേക്ക് പിന്നെ പിന്നെ മാങ്ങ, കഴിഞ്ഞ ദിവസം ഞാൻ മാങ്ങ കഴിച്ചതാണ്, പിന്നെയും നമുക്കിത് കഴിക്കാൻ തോന്നി. ഈ മാമ്പഴത്തിൻ്റെയൊക്കെ പ്രശ്നം അതാണ്. ശരി, അടുത്ത് നല്ലൊരു പാട്ട്, ഇപ്പോൾ ട്രെൻഡിങ്ങിലുള്ള പാട്ടാണ്. അതായത് നമ്മുടെ ഇന്ദ്രൻസേനും മധുബാലയും അഭിനയിച്ച ചിന്ന ചിന്ന ആസൈ എന്ന സിനിമയിലെ പാട്ടാണ് വരാൻ പോകുന്നത്. June 19 ഈ സിനിമ റിലീസിന് എത്തുന്നത് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും നല്ല പാട്ടാണ്, ഗോവിന്ദ് വസന്തയുടെ സംഗീതത്തിലുള്ള പാട്ടാണ് ചിന്ന ചിന്ന ആസൈയിലെ കര കവിയാതെ എന്നുള്ള പാട്ട്. നമുക്ക് കേട്ടിട്ട് വരാം.

0: You are listening to Malayalida with Sheba.
1: You are listening to Home 92.2 FM. Home is a feeling.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's
1: 055-666-5859. Home 92.2 FM. Home is a feeling.
6: Malayalita!
7: Malayalita! Kerala, Kerala!

0: രാക്ഷസ രാജാവിലെ പാട്ട് കേൾക്കാനായിട്ടെന്ന് നമുക്ക് മെസ്സേജ് അയച്ചത് മനോജാണ്. അപ്പൊ മനോജിന്റെ ഇഷ്ടപ്പെട്ട പാട്ടും നമ്മളിതാ കേട്ട് കഴിഞ്ഞു. ഇന്ന് നമ്മുടെ റഹിമീസ ഒരു മനോഹരമായിട്ടുള്ള കവിത എഴുതി അയച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പച്ചമാങ്ങ പച്ചമാങ്ങ എന്ന പാട്ട് പ്ലേ ചെയ്തപ്പോൾ മാങ്ങയെക്കുറിച്ച് പറഞ്ഞു പോയി. അതായിരുന്നു കുഴപ്പം. എന്തായാലും കവിത എങ്ങനെയായിരുന്നു? അത്തള പിത്തള തവള ചീ ചുക്കു മണിക്കാക്ക ആവരം കോവരം പച്ചക്കല്ല് മാങ്ങ ഇന്ന് ഉപ്പിലിട്ടത്. ഇങ്ങനത്തെ കവിത കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഗണേഷ് പറഞ്ഞിരിക്കുകയാണ് അങ്ങനെയല്ല, അത്തള പിത്തള തവളാച്ചി ചുക്കുമണി ചുക്കുമിരിക്കണ ചൂളാപ്പ മറിയം വന്ന് വിളക്കൂതി ഗുണ്ടാമാണി സാറ കോട്ട്. ഞാൻ പറഞ്ഞു ഈ പകുതി വരെ കറക്റ്റാണ്. ഞാൻ നമ്മുടെ അവിടെ മറിയം വന്ന് വിളക്കൂതി ഗുണ്ടാമാണി സാറ, അത് ഞാൻ മറന്നുപോയായിരുന്നു കേട്ടോ. എനിക്ക് മറിയം വന്ന് വിളക്കൂതി വരെ ഓർമ്മയുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത് വേറെ കവിത ഗണേശിൻ്റെ വകയായിട്ട്, ആന വരുമ്പോൾ കല്ലേ കുത്ത് കടുംകുത്ത് ചീപ്പ് വെള്ളം താറാവെള്ളം താറാ മക്കളുടെ കയ്യിലൊരു ബാങ്ക് എന്നാണ് അടുത്ത നമ്മുടെ ഗണേശിൻ്റെ കവിത. ഇതുപോലെയുള്ള കവിതകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മുടെ മോഹിനിയാട്ടം സിനിമയിലെ ഡാമ് ഡൂമ് ഡിസ് കനക്കന ഹൊയ്യാരക്കര ഹൊയ് ആ പാട്ട് കേൾക്കുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് ഇതൊക്കെ നമ്മൾ കുട്ടിക്കാലത്ത് ഈ പാട്ടൊക്കെ പാടിയിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ നമ്മുടെ സീമ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഞാൻ ഇപ്പോഴാണ് കേൾക്കാൻ തുടങ്ങിയത്, ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോവാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സന്തോഷം മെസ്സേജ് അയച്ചത് സീമ, യാത്രയിൽ ഞങ്ങളെയും കൂട്ടിയല്ലോ, അത് തന്നെയാണ് ഒരുപാട് സന്തോഷം. ഹരീഷ് എൻ്റെ പാട്ട് പ്ലേ ചെയ്തില്ല എന്നല്ലേ ആ വിളിയുടെ രഹസ്യം, എനിക്ക് മനസ്സിലായി കേട്ടോ. ഞാൻ പ്ലേ ചെയ്യാം. പിന്നെ ഇനി അടുത്ത് നമ്മൾ തമിഴ് പാട്ടിലേക്കാണ് പോകാൻ പോകുന്നത്. നമ്മുടെ രമ്യക്കുട്ടി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഫ്രണ്ടിന് വേണ്ടിയിട്ടുള്ള പാട്ട് തുള്ളാത്ത മനവും തുള്ളും എന്ന ചിത്രത്തിലെ പാട്ട്, ഞാനത് പ്ലേ ചെയ്യുന്നുണ്ട്. പിന്നെ ഷിബിൻ ഹലോ പറഞ്ഞിട്ടുണ്ട്, സുഖമല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. സുഖമാണ് ഷിബിനെ, അവിടെയും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ എന്താണ് ഈ ഒരു പാട്ടാണെന്ന് തോന്നുന്നല്ലോ, പാട്ട് വന്നില്ല പാട്ട് വന്നില്ല, പാട്ട് വരും പാട്ട് വരും. സനീഷ് സുകുമാരനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സനീഷ് ഏത് പാട്ടാണ് ചോദിച്ചത്? അയ്യോ അയ്യോ സനീഷേ, ഞാനൊന്ന് നോക്കട്ടെ, എല്ലാ പാട്ടും എനിക്ക് പ്ലേ ചെയ്യാൻ പറ്റൂല. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെ പാട്ടിലേക്കും എത്താനുള്ള സമയം എനിക്ക് കിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പം എന്തായാലും നമുക്ക് ഇനി തുള്ളാത മനവും തുള്ളലെ പാട്ട് കേട്ടിട്ട് വരാം. കാരണം ഇത് നമുക്ക് തമിഴ് പാട്ട് കേൾക്കേണ്ട സമയമാണ്.
1: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ഹവർ. തമിഴ് പാട്ട് കേക്കലാമാ? Brought to you by Aru Ayurveda RS Agathir Building Alvankul Parthubai.

0: FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.
1: Traffic update.
2: Brought to you by ABC Cargo and Courier. Number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
3: ഓൺ ഡി 89 എയർപോർട്ട് സ്ട്രീറ്റ് ഇൻ അൽഗർഹു ആ ഭാഗത്ത് ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഷെയ്ഖ് സായിദ് സർവീസ് റോഡ് ഇൻ അൽബർഷ 1 ആ ഭാഗത്ത് ബമ്പർ ടു ബമ്പർ ട്രാഫിക്കാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓൺ 19 സ്ട്രീറ്റ് ഇൻ അൽസഫ 1 ആ ഭാഗത്തും ഹെവി ട്രാഫിക്കാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ നോക്കുമ്പോൾ ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ഫ്രം മുഹൈസിന 4 ടു അൽഗിസൈസ് ഇൻഡസ്ട്രിയൽ 5 ഓൺ E311 ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ്.
1: Traffic update.
2: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിടാ വിത്ത് ഷീബ.

നമ്മുടെ അജോയ് അജോയ് അജോയ് അജോയ് അജോയുടെ ഇഷ്ടപ്പെട്ട പാട്ടാണ് നമ്മൾ കേട്ടത്. ഞാൻ അജോയ് അജോയ് എന്ന് വിളിച്ചത് അജോയ് ഇത് കേട്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും കേട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണ്. കല്യാണ രാമനിലെ പാട്ട് കേട്ട് കഴിഞ്ഞ് വരുമ്പോൾ അടുത്ത് നമ്മുടെ ഹരീഷിൻ്റെ പാട്ടാണ്. ഹരീഷ് എത്ര നേരമായിട്ട് ചേച്ചിയായി ചേച്ചിയായി എന്നിങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നു. എനിക്ക് എന്നെ പാവം തോന്നിപ്പോയി, ഒരു പാട്ടിന് വേണ്ടിയിട്ടാണ് ഈ വിളിയെല്ലാം വിളിക്കുന്നതെന്ന്. അതായത് ഉത്തമ ഓരോരോ പാട്ടായിട്ട് പ്ലേ ചെയ്ത് വരണ്ടേ, അതാണ് ടൈം എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഹരീഷിൻ്റെ ഇഷ്ടപ്പെട്ട പാട്ട് തൂവൽ കൊട്ടാരം എന്ന ചിത്രത്തിലെ പാട്ടാണ്. ഇന്ന് എവർഗ്രീൻ സോങ്ങിൽ ഞാൻ ആ പാട്ടാണ് ഉൾപ്പെടുത്തുന്നത്. പിന്നെ നമ്മുടെ നളിനിയമ്മ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു 20 കോടി എന്നുള്ള പാട്ട് കേട്ട സമയത്ത്. എനിക്ക് ഈ പാട്ട് കേൾക്കുമ്പോൾ എപ്പോഴും മോളെ ഓർമ്മ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. താങ്ക് യു അമ്മ. അമ്മ വളരെ മനോഹരമായിട്ടത് ഹലോ എൻ്റെ നളിനിയമ്മ എഴുതി അയച്ചതുകൊണ്ടാണ് ഞാൻ ഈ മെസ്സേജ് പറയുന്നത്. നിങ്ങൾ പറയരുത് ഷീബ ഇവിടെ നിന്ന് സ്വന്തമായിട്ട് പുകഴ്ത്തുകയാണെന്ന്, അങ്ങനെ പറയരുത് കേട്ടോ. കുറച്ച് പറഞ്ഞാലും കുഴപ്പമില്ല, അമ്മ എഴുതി അയച്ചതാണ്. അതായത് 20 കോടി നിലവുകൾ കൂടി പെൺമൈ ആണതോ, ഈ പാട്ട് കേൾക്കുമ്പോൾ എനിക്കെൻ്റെ ഷീബക്കുട്ടിയെ മനസ്സിൽ കാണും. 100 കോടി പെൺകൾ ഉണ്ട് ഉൻപോൾ യാരും ഇല്ലയേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ വരികൾ കേൾക്കുമ്പോൾ അമ്മ എന്തായാലും എൻ്റെ മുഖമാണ് അമ്മയുടെ മനസ്സിൽ വരുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. താങ്ക് യു അമ്മ, ഒത്തിരി സന്തോഷം. പിന്നെ അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ ഗണേഷ് പറഞ്ഞിരിക്കുകയാണ് ഉച്ചയ്ക്ക് ഞാൻ ഓഫീസിലാണെങ്കിൽ പോലും 2 മണി ആവുന്ന സമയത്ത് നമ്മുടെ മലയാളിയുടെ ആ കേക്കും ഷീബ ഒരു പ്രത്യേക എനർജിയാണെന്ന്. താങ്ക് യു. ഇന്നത്തെ ദിവസം ഞാൻ എനിക്ക് വേണ്ടി തന്നെ സമർപ്പിച്ചിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് പറയണ്ടേ അല്ലേ, സാധാരണ ഇതുപോലെയുള്ള മനോഹരമായ പുകഴ്ത്തുന്ന വാക്കുകളൊക്കെ വരുമ്പോൾ ഞാൻ ഉള്ളിൽ ഒതുക്കും കൂട്ടുകാരെ. സത്യം ഈശ്വര, ആരും എങ്ങും പോകരുത്, പരിപാടി 4 മണി വരെ ഉള്ളൂ, അതുകൊണ്ട് ഇന്ന് കൂട്ടാനൊന്നും തീരുമാനിച്ചിട്ടില്ല. പറയണ്ടേ സാധാരണ ഇതുപോലെയുള്ള മനോഹരമായ പുകഴ് വാക്കുകളൊക്കെ ഞാൻ ഉള്ളിൽ ഒതുക്കും കൂട്ടുകാരെ. സത്യം ഈശ്വര, ആരും എങ്ങും പോകരുത്, പരി 4 മണി വരെ ഉള്ളൂ, അതുകൊണ്ട് ഇന്ന് കൂട്ടാനൊന്നും

0: നമസ്കാരം. ആരാണെയും നമസ്കാരം പറഞ്ഞിരിക്കുന്നത്? പുഷ്പാകരൻ ചാലിങ്കലാണ്. ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്, പുഷ്പാകര ഇന്നിപ്പോൾ ആ പാട്ടിലേക്ക് എത്താൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നോക്കട്ടെ. സന്തോഷ് കുമാർ പച്ചാട്ട് രാവിലെ ഒരു ഗുഡ് മോർണിംഗ് കൊടുത്ത് അയച്ചിരുന്നല്ലോ, കിട്ടിയിരുന്നു എന്നാണ് കേട്ടിരിക്കുന്നത്. കിട്ടി. പിന്നെ നമ്മുടെ സഫ്വാൻ സുഖ അല്ലേ ചോദിച്ചിട്ടുണ്ട്. സുഖമാണ് സഫ്വാനെ, അവിടെ എന്താ സഫ്വാന്റെ വിശേഷം? നിസാറിന്റെ മെസ്സേജ് വന്നിട്ടുണ്ട്, ജംഷീറിന്റെ മെസ്സേജ് അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്, വിനോദ് ഒക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അത് കേട്ടിട്ട് വേണം ലഞ്ച് കഴിക്കാനെന്ന്. ഏത് പാട്ട്? അപ്പൊ ഇന്ന് ഞാൻ പാട്ട് പ്ലേ ചെയ്തില്ലെങ്കിൽ ലഞ്ച് കഴിക്കൂലേ? മിക്കവാറും കഴിക്കേണ്ടി വരില്ല, കാരണം ആ പാട്ട് ഞാൻ ലൈബ്രറി തപ്പി നോക്കിയിട്ട് കിട്ടിയിട്ടില്ല. ആഹാ, എന്ത് മനോഹരമായിട്ടുള്ള മറുപടി അല്ലേ. എന്നോട് ക്ഷമിച്ചേക്ക്, പോയി ഫുഡ് കഴിക്കുക. ഇതാരാണ്? ഹർഷാദാണ്. ഹർഷാദെ നാളെ അമ്മച്ചിയാണ് എന്നെ, നാളെ ഞാൻ ആ പാട്ട് പ്ലേ ചെയ്തിരിക്കും. അയ്യോ അയ്യോ, ഞാൻ ഇനി മറന്നുപോയ എൻ്റെ അമ്മേ അമ്മേ അമ്മേ, എന്നോട് ക്ഷമിച്ചേക്കു. ഞാൻ മാക്സിമം ഇന്ന് ഇല്ല കേട്ടോ ആ പാട്ട്. ഞാൻ ലൈബ്രറി നോക്കിയിട്ട് അത് കാണുന്നില്ല, ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ഒളിച്ചു പോയിരിക്കും, അതാണ് പ്രശ്നം. ഓക്കെ, ലോഹനാർക്ക് അവിലമ്മയാണ്. എവിടെ ഇപ്പോൾ പ്ലേ ചെയ്യാൻ വന്ന പാട്ട് ഏതായിരുന്നു? ആ യെസ്, ആ ആദ്യമായി കണ്ടെന്നാൽ എല്ലാം മറന്നുപോയി.
1: Brought to you by Basha Bhai Biryani, authentic Dindigal biryaniyum, Chennai Bhai Veettu Kalyana biryaniyum ini aaswadikkam. Vasal Hub.

0: You are listening to Malayalida with Sheba.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
1: Home 92.2 FM. Home is a feeling.

ഇനി വരുന്ന പാട്ടെല്ലാം നമ്മുടെ മെഹബൂബയ്ക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് സമർപ്പിക്കാൻ പോവുകയാണ്. കാരണം മെഹബൂബ എന്നോട് ആദ്യമേ ചോദിച്ചു, എനിക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പ്ലേ ചെയ്ത് കൂടെ ഇന്നെൻ്റെ ബർത്ത്ഡേ അല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു. നമ്മുടെ മെഹബൂബയ്ക്ക് വേണ്ടിയിട്ട് ഇനി വരുന്ന പാട്ടുകൾ സ്പെഷ്യലായിട്ട് സമർപ്പിക്കുന്നു. പിന്നെ എല്ലാവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ടും സ്പെഷ്യലായിട്ട് സമർപ്പിക്കുന്നു. പരാതി തീർന്നല്ലോ, കുറച്ചുപേരുടെ പാട്ടുകളിലേക്ക് എനിക്ക് എത്താൻ പറ്റിയിട്ടില്ല. മന്ദിച്ചിടുങ്ക് മന്ദിച്ചിടുങ്ക് മന്ദിച്ചിടുങ്ക്. ഇന്ന് പ്ലേ ചെയ്യാത്തവരുടെ പാട്ടുകൾ ഞാൻ നാളെ ഓർത്തു വെച്ച് പ്ലേ ചെയ്യുന്നതായിരിക്കും. കണ്ണു കണ്ണിൽ കണ്ട നിമിഷം മുതൽ ആ പാട്ടിന് വേണ്ടിയിട്ട് ഒരു സുഹൃത്ത് ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. ഹർഷാദാന്ന് തോന്നുന്നു, കേട്ടില്ലെങ്കിൽ ഭക്ഷണം കഴിക്കൂല, ലഞ്ച് കഴിക്കൂല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ രണ്ട് വരി പാടിയത്, ഒരു വരി പാടിയത്. കണ്ണു കണ്ണിൽ കണ്ട നിമിഷം മുതൽ. നാളെ ഈ പാട്ട് ഞാൻ പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പാട്ട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്ന്. എന്തായാലും നാളെ ഈ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കണം. നമ്മുടെ ലാലേട്ടനും പാർവതിയും ശ്രീനിവാസനാണോ ആ സീനിൽ, അവരെല്ലാവരും ഉണ്ട് എന്തായാലും ആ സിനിമയിൽ. അപ്പോൾ ഇനി വരുന്നത് പ്രേമവതി തീ തീ തീ എന്നുള്ള പാട്ടാണ്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ വിശക്കുന്ന അങ്ങനെ ഒരു തീ കത്തുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ പോയി ഭക്ഷണം കഴിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടും അടുത്ത പാട്ടുകൾ പ്ലേ ചെയ്യുന്നു, കേട്ടുകൊണ്ടേയിരിക്കുക ഹോം 92.2 FM.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: CMRL Exalogic, Veenaka ED Summons. സെക്രട്ടേറിയറ്റിൽ മാധ്യമ നിയന്ത്രണം തുടരുന്നു. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. സിഎംആറിൽ എക്സാലോജി കേസ്. പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയന്റെ മകൾ വീണ ടീക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സമൻസ്. വെള്ളിയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകണം. വീണയടക്കം 9 പേർക്കാണ് ഇഡി സമൻസ് അയച്ചത്. ശശിധരൻ കർത്തയ്ക്കും സമൻസ്. സിഎംആറിന് സേവനം നൽകാതെ അക്കൌണ്ടിലേക്ക് 2 കോടി രൂപയ്ക്കെടുത്ത് ലഭിച്ചതിലാണ് ഇഡി അന്വേഷണം. സിഎംആറിൽ എക്സാലോജിക് ഇടപാടിൽ ഇഡി വീണ തൈക്കണ്ടിക്ക് സമൻസ് അയച്ച പശ്ചാത്തലത്തിൽ വീണയ്ക്കും പിണറായി വിജയനുമെതിരെ രൂക്ഷ വിമർശനവുമായി ഷോൺ ജോർജും മാത്യു കുഴൽ നടന്നു. കമ്പനി ആക്ട് 447 സെക്ഷൻ അനുസരിച്ചുള്ള കുറ്റം വീണ ചെയ്തിട്ടുണ്ടെന്ന് ഷോൺ ജോർജ്. സർക്കാരിന് കൂടി ഉടമസ്ഥാവകാശമുള്ള കമ്പനിയിൽ നിന്നാണ് കൊള്ള നടന്നിരിക്കുന്നതെന്നും വിഷയത്തിൽ മറുപടി പറയാൻ വീണ ബാധ്യസ്ഥയാണെന്നും ഷോൺ ജോർജ്. പിണറായി വിജയനിൽ നിന്നാണ് കരിമണൽ കമ്പനിക്ക് യഥാർത്ഥ സേവനം ലഭിച്ചതെന്ന് മാത്യു കുഴൽനാടൻ. വീണയല്ല സിഎംആറിന് സേവനം നൽകിയത് പിതാവ് പിണറായി വിജയനാണെന്നും മാത്യു കുഴൽനാടൻ. പിണറായി വിജയൻ കൂടി പ്രതിപട്ടികയിലേക്ക് വരേണ്ട സാഹചര്യം വരുന്നു. സിഎംആറിൽ കമ്പനിക്ക് കരിമണൽ എടുക്കാൻ അവസരം ഒരുക്കിക്കൊടുത്തത് പിണറായി വിജയനാണെന്നും അദ്ദേഹം ആരോപിച്ചു. സിഎംആറിൽ എക്സാലോജി കേസിൽ നിയമം നിയമത്തിന്റെ വഴിക്ക് നടക്കട്ടെ എന്ന് ജോൺ ബ്രിട്ടാസ് എംപി. വീണ SFIO മുന്നിൽ ഹാജരായി മൊഴി നൽകിയിട്ടുണ്ട്. സിഎംആറിൽ നൽകിയ രാഷ്ട്രീയ സംഭാവനയിൽ അന്വേഷണം വേണം. സംഭാവന ലഭിച്ചെന്ന് ഈ മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട 2 അംഗങ്ങൾ സമ്മതിച്ചിട്ടുണ്ട്. സംഭാവന വാങ്ങിയത് നിയമം പാലിച്ചാണോ എന്ന് വ്യക്തമാക്കണമെന്നും ജോൺ ബ്രിട്ടാസ്. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം പണിയുമെന്ന് ആവർത്തിച്ച് മന്ത്രി മോൻസ് ജോസഫ്. തമിഴ്നാട് സർക്കാരുമായി അഭിപ്രായ സമന്വയമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. സുപ്രീംകോടതി മാനദണ്ഡങ്ങൾ പാലിച്ചു മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ. കേരളത്തിന് സുരക്ഷ, തമിഴ്നാടിന് വെള്ളം എന്നത് തന്നെയാണ് സർക്കാരിന്റെ നിലപാടെന്നും മോൻസ് ജോസഫ്. തമിഴ്നാട്ടിലെ പുതിയ സർക്കാരുമായി അഭിപ്രായമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. മുഖ്യമന്ത്രിയെ ഇക്കാര്യം ധരിപ്പിക്കുമെന്നും മോൻസ് ജോസഫ്. സുപ്രീംകോടതിയുടെ അനുമതിയോടുകൂടി ഡാം നിർമ്മിക്കാനാണ് സർക്കാർ ശ്രമം. എന്നാൽ സുപ്രീംകോടതി നിർദ്ദേശിച്ച പല കാര്യങ്ങളും മുൻ സർക്കാർ ചെയ്തു തീർത്തില്ല. ഇക്കാര്യങ്ങൾ ചെയ്ത ശേഷമേ സുപ്രീംകോടതിയെ സമീപിക്കാനാകൂ എന്നും മന്ത്രി. MSC എൽസാത്രി കപ്പൽ അപകടം വരുത്തിവച്ചതെന്ന് DG ഷിപ്പിംഗിന്റെ അന്വേഷണ റിപ്പോർട്ട്. കപ്പലിന്റെ വാട്ടർ സംവിധാനം ആദ്യം തകരാറിലായി. വിഴിഞ്ഞത്തിൽ ഓഡിംഗ് നടക്കുമ്പോൾ തന്നെ കപ്പലിൽ വെള്ളം കയറി. കണ്ടെയ്നർ കയറ്റുമ്പോൾ തന്നെ വിഴിഞ്ഞം പോർട്ട് ഇത് സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കേരളത്തിൽ PM പദ്ധതി നടപ്പാക്കുന്നതിനെ ചൊല്ലി രാഷ്ട്രീയ വിവാദം ശക്തമാകുന്നു. പദ്ധതി അടിയന്തരമായി പരിഗണിക്കേണ്ട സാഹചര്യമില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ. പദ്ധതിയോട് അന്നും ഇന്നും വിയോജിപ്പാണെന്നും ഇടത് സർക്കാർ ഉണ്ടാക്കിയ വിഷയം എങ്ങനെ പരിഹരിക്കാമെന്നാണ് സർക്കാർ ഇപ്പോൾ പരിശോധിക്കുന്നതെന്നും വിദ്യാഭ്യാസ മന്ത്രി. PM പദ്ധതി കേരളത്തിന് ഏറ്റവും അനുയോജ്യമെന്ന് BJP നേതാവ് കെ സുരേന്ദ്രൻ. പദ്ധതിയെ മുടക്കുന്ന വഴി ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി ഇല്ലാതാക്കും. കഴിഞ്ഞ സർക്കാർ പദ്ധതി ഇല്ലാതാക്കാനാണ് ശ്രമിച്ചത്. പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഇടപെടൽ. ശിവൻകുട്ടി തലയിൽ മുണ്ടിട്ടാണ് ഡൽഹിയിൽ പോയി ഒപ്പിട്ടത്. ലീഗിന്റെ ഇപ്പോഴത്തെ മന്ത്രിക്ക് പദ്ധതി നടപ്പിലാക്കേണ്ടി വരുമെന്നും സുരേന്ദ്രൻ. സെക്രട്ടേറിയറ്റിൽ മാധ്യമ നിയന്ത്രണം തുടരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള നോർത്ത് ബ്ലോക്കിൽ നേരത്തെ നിയന്ത്രണമുണ്ടായിരുന്നു. മറ്റ് മന്ത്രിമാരുടെ ഓഫീസിലേക്കും ഇത് വ്യാപിപ്പിച്ചു. വകുപ്പുകളിൽ നിന്ന് അറിയിപ്പില്ലാതെ അക്രഡിറ്റഡ് മാധ്യമപ്രവർത്തകർക്കും പ്രവേശനമില്ലെന്ന് സുരക്ഷാ ജീവനക്കാർ വ്യക്തമാക്കി. നേരത്തെ സന്ദർശക സമയം 3 മുതൽ 5 വരെ ആക്കിയിരുന്നു. മുൻ സർക്കാർ നടപ്പിലാക്കിയ മാധ്യമ നിയന്ത്രണം അന്നത്തെ പ്രതിപക്ഷം വലിയ രീതിയിൽ വിമർശിച്ചിരുന്നു. ബന്ധപ്പെടേണ്ട വകുപ്പിൽ നിന്നുള്ള പ്രത്യേക ശുപാർശക്കത്തില്ലാതെ സർക്കാർ ഔദ്യോഗികമായി നൽകിയിട്ടുള്ള അക്രഡിറ്റേഷനുള്ള മാധ്യമപ്രവർത്തകരെ പോലും അകത്ത് കയറ്റിവിടേണ്ടതില്ല എന്ന കന്റോൺമെന്റ് ഗേറ്റിലെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. IAS ഉദ്യോഗസ്ഥ തലപ്പത്ത് വൻ അഴിച്ചുപണി. ബി അശോക് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി. എൻ പ്രശാന്ത് കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി. യുവജനകാര്യ മൃഗശാല മ്യൂസിയം വകുപ്പുകളുടെ അധിക ചുമതലയും പ്രശാന്തിന്. ദിവ്യ എസ് അയ്യർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാകും. TV അനുപമ ഗതാഗത സെക്രട്ടറി. രത്നയു കേൽക്കറിന് തുറമുഖ വകുപ്പ് സെക്രട്ടറിയുടെ അധിക ചുമതല കൂടി. MG രാജമാണിക്കും KSEB ചെയർമാൻ. MR അഞ്ജനയ്ക്ക് നോർക്കയുടെയും ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെയും അധിക ചുമതല. അവധി കഴിഞ്ഞ് മടങ്ങിയെത്തിയ രേണുരാജിന് ആരോഗ്യവകുപ്പ് അഡീഷണൽ സെക്രട്ടറിയായി നിയമനം ലഭിച്ചു. ഇന്ത്യയിൽ സബ്സിഡിയുള്ള പാചക വാതക സിലിണ്ടറുകളുടെ എണ്ണം 4 കുറച്ചു. പ്രതിവർഷം 9 സിലിണ്ടറായിരുന്നു നേരത്തെ നൽകിയത്. പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന ഗുണഭോക്താക്കൾക്ക് അനുവദിച്ച സിലിണ്ടറുകളുടെ എണ്ണമാണ് കുറച്ചിരിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനമെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. നഴ്സുമാരുടെ വേഷത്തെക്കുറിച്ച് നടി കങ്കണ റണൌത്ത് നടത്തിയ പരാമർശത്തിനെതിരെ ലോക്സഭാ സ്പീക്കർക്ക് പരാതി. യൂത്ത് കോൺഗ്രസ് നേതാവാണ് കത്തയച്ചത്. വിവാദമായെങ്കിലും പരാമർശം പിൻവലിക്കാൻ നടി തയ്യാറായില്ല. പ്രതിഷേധങ്ങൾക്കിടെ നടിയെ പിന്തുണച്ച ബിജെപി നേതാക്കളും രംഗത്ത്. ഇന്ത്യയിലെ നഴ്സിംഗ് ജോലി ലൈംഗികവൽക്കരിക്കപ്പെട്ടുവെന്നും വിദേശ രീതിയിലുള്ള വേഷം മാറേണ്ടതുണ്ടെന്നുമാണ് നടി പറഞ്ഞത്. ഒരു MP പദവിയിലിരിക്കെ നടി നടത്തിയ പരാമർശം അതീവ ഗുരുതരമാണെന്നും കടുത്ത നടപടി വേണമെന്നുമാണ് ലോക്സഭാ സ്പീക്കർക്ക് കിട്ടിയ പരാതി. ലോക്സഭാ സീറ്റുകളുടെ എണ്ണം കൂട്ടുന്നതിൽ DMK സഹായം തേടി കേന്ദ്ര സർക്കാർ. 1971 സെൻസസ് തന്നെ ആധാരമാക്കി മണ്ഡല പുനർനിർണയം നടത്താമെന്ന നിർദ്ദേശം കേന്ദ്രം DMK മുൻപാകെ വെച്ചു. സമവായമായാൽ ബില്ല് ഈ വർഷകാല സമ്മേളനത്തിൽ കൊണ്ടുവരും. DMK പുറമെ തൃണമൂൽ കോൺഗ്രസിലെ വിമത MP മുൻപിലും കേന്ദ്ര സർക്കാർ വിഷയം അവതരിപ്പിച്ചേക്കും. ഇക്കാര്യം വിമത ക്യാമ്പുമായി ചർച്ച ചെയ്തു. പല MP കേന്ദ്രത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചെന്ന് റിപ്പോർട്ട്. മണ്ഡല പുനർനിർണയ വനിതാ സംവരണ ബില്ലുകൾ കൂടാതെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ കൂടി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചേക്കും. AIADMK ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമിക്ക് തമിഴ് രാഷ്ട്രീയത്തിൽ വീണ്ടും കനത്ത തിരിച്ചടി. വിശ്വാസ വോട്ടെടുപ്പിൽ മുഖ്യമന്ത്രി വിജയ്ക്ക് അനുകൂലമായി വോട്ട് ചെയ്ത 21 AIADMK വിമത MLA അയോഗ്യരാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ നോട്ടീസ് തമിഴ്നാട് നിയമസഭാ സ്പീക്കർ തള്ളി. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന് താൽക്കാലിക വിരാമം. ഒരു ദിവസം നീണ്ടുനിന്ന ആക്രമണങ്ങൾ ഇരുവിഭാഗവും അവസാനിപ്പിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടലാണ് നിർണായകമായത്. ലബ്നോനിൽ ആക്രമണം തുടർന്നാൽ തിരിച്ചടിക്കുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ഇറാനുമായി വീണ്ടും യുദ്ധത്തിലേക്ക് പോയാൽ ഒറ്റയ്ക്ക് പോരാടേണ്ടി വരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് മുന്നറിയിപ്പ് നൽകിയതായി ട്രംപ് അമേരിക്കൻ മാധ്യമമായ ആക്സിയോസിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇറാനെതിരെ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളെപ്പറ്റി അമേരിക്കയെ അറിയിച്ചത് അവസാന നിമിഷമായിരുന്നുവെന്നും ട്രംപ്. അടുത്ത 2 ഇറാനുമേൽ അമേരിക്ക സമ്പൂർണ്ണ വിജയം പ്രഖ്യാപിച്ചേക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. US ഇറാനും തമ്മിൽ നിലവിൽ നടക്കുന്ന ചർച്ചകളിൽ വലിയ ആത്മവിശ്വാസമാണ് ട്രംപ് പ്രകടിപ്പിക്കുന്നത്. ഹോർമുസിൽ ഇന്ത്യൻ നാവികർ ഉൾപ്പെട്ട കപ്പൽ ആക്രമിച്ചത് US എന്ന് സ്ഥിരീകരണം. നാവിക ഉപരോധം മറികടക്കാൻ ശ്രമിച്ചതാണ് ആക്രമിക്കാൻ ഇടയാക്കിയതെന്നാണ് റിപ്പോർട്ട്. ഓടിക്കുന്നതിനിടെ വാഹനത്തിന്റെ വാതിൽ തുറന്നാൽ 2,000 പിഴ ചുമത്തുമെന്ന് അബുദാബി പോലീസ്. 23 ബ്ലാക്ക് പോയിന്റും ചുമത്തും. വാതിൽ കൃത്യമായി അടയ്ക്കാത്തതുമൂലമുള്ള അപകടങ്ങൾ തടയുന്നതിന്റെ ഭാഗമായാണ് നിയമം കർശനമാക്കിയത്. ലോകകപ്പ് ഫുട്ബോളിന് ഇനി 2 ടീമുകളും ആരാധകരും ഫുട്ബോൾ ആവേശത്തിലേക്ക്. US, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982.
1: You're tuned into Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Alnoor Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnoor Polyclinic, Muthina. For appointments, call 04385-7841.
2: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാണെന്ന് നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
3: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
4: Stay connected with Home 92.2 FM. Home is a feeling.

You are listening to Home 92.2 FM. Home is a feeling. നിങ്ങൾ കേൾക്കുന്നത് Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
2: Home FM headlines.
3: CMRL Exalogic വീണയ്ക്ക് ED സമൻസ്. സെക്രട്ടേറിയറ്റിൽ മാധ്യമ നിയന്ത്രണം തുടരുന്നു. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. CMRL എക്സാലോജി കേസ്. പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയന്റെ മകൾ വീണ ടിക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സമൻസ്. വെള്ളിയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകണം. വീണയടക്കം 9 പേർക്കാണ് ED സമൻസ് അയച്ചത്. ശശിധരൻ കർത്തയ്ക്കും സമൻസ്. CMRL സേവനം നൽകാതെ അക്കൌണ്ടിലേക്ക് 2 കോടി രൂപയ്ക്കടുത്ത് ലഭിച്ചതിലാണ് ED അന്വേഷണം. CMRL എക്സാലോജിക് ഇടപാടിൽ ED വീണ തൈക്കണ്ടിക്ക് സമൻസ് അയച്ച പശ്ചാത്തലത്തിൽ വീണയ്ക്കും പിണറായി വിജയനുമെതിരെ രൂക്ഷ വിമർശനവുമായി ഷോൺ ജോർജും മാത്യു കുഴൽ നടന്നു. കമ്പനി ആക്ട് 447 സെക്ഷൻ അനുസരിച്ചുള്ള കുറ്റം വീണ ചെയ്തിട്ടുണ്ടെന്ന് ഷോൺ ജോർജ്. സർക്കാരിന് കൂടി ഉടമസ്ഥാവകാശമുള്ള കമ്പനിയിൽ നിന്നാണ് കൊള്ള നടന്നിരിക്കുന്നതെന്നും വിഷയത്തിൽ മറുപടി പറയാൻ വീണ ബാധ്യസ്ഥയാണെന്നും ഷോൺ ജോർജ്. പിണറായി വിജയനിൽ നിന്നാണ് കരിമണൽ കമ്പനിക്ക് യഥാർത്ഥ സേവനം ലഭിച്ചതെന്ന് മാത്യു കുഴൽനാടൻ. വീണയല്ല CMRL സേവനം നൽകിയത് പിതാവ് പിണറായി വിജയനാണെന്നും മാത്യു കുഴൽനാടൻ. പിണറായി വിജയൻ കൂടി പ്രതിപട്ടികയിലേക്ക് വരേണ്ട സാഹചര്യം വരുന്നു. CMRL കമ്പനിക്ക് കരിമണൽ എടുക്കാൻ അവസരം ഒരുക്കിക്കൊടുത്തത് പിണറായി വിജയനാണെന്നും അദ്ദേഹം ആരോപിച്ചു. CMRL എക്സാലോജി കേസിൽ നിയമം നിയമത്തിന്റെ വഴിക്ക് നടക്കട്ടെയെന്ന് ജോൺ ബ്രിട്ടാസ് MP. വീണ SFIO മുന്നിൽ ഹാജരായി മൊഴി നൽകിയിട്ടുണ്ട്. CMRL നൽകിയ രാഷ്ട്രീയ സംഭാവനയിൽ അന്വേഷണം വേണം. സംഭാവന ലഭിച്ചെന്ന് ഈ മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട 2 അംഗങ്ങൾ സമ്മതിച്ചിട്ടുണ്ട്. സംഭാവന വാങ്ങിയത് നിയമം പാലിച്ചാണോ എന്ന് വ്യക്തമാക്കണമെന്നും ജോൺ ബ്രിട്ടാസ്. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം പണിയുമെന്ന് ആവർത്തിച്ച് മന്ത്രി മോൻസ് ജോസഫ്. തമിഴ്നാട് സർക്കാരുമായി അഭിപ്രായ സമന്വയമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. സുപ്രീംകോടതി മാനദണ്ഡങ്ങൾ പാലിച്ചു മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ. കേരളത്തിന് സുരക്ഷ, തമിഴ്നാടിന് വെള്ളം എന്നത് തന്നെയാണ് സർക്കാരിന്റെ നിലപാടെന്നും മോൻസ് ജോസഫ്. തമിഴ്നാട്ടിലെ പുതിയ സർക്കാരുമായി അഭിപ്രായമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. മുഖ്യമന്ത്രിയെ ഇക്കാര്യം ധരിപ്പിക്കുമെന്നും മോൻസ് ജോസഫ്. സുപ്രീംകോടതിയുടെ അനുമതിയോടുകൂടി ഡാം നിർമ്മിക്കാനാണ് സർക്കാർ ശ്രമം. എന്നാൽ സുപ്രീംകോടതി നിർദ്ദേശിച്ച പല കാര്യങ്ങളും മുൻ സർക്കാർ ചെയ്തു തീർത്തില്ല. ഇക്കാര്യങ്ങൾ ചെയ്ത ശേഷമേ സുപ്രീംകോടതിയെ സമീപിക്കാനാകൂ എന്നും മന്ത്രി. MSC എൽസാത്രി കപ്പൽ അപകടം വരുത്തിവച്ചതെന്ന് DG ഷിപ്പിംഗിന്റെ അന്വേഷണ റിപ്പോർട്ട്. കപ്പലിന്റെ വാട്ടർ സംവിധാനം ആദ്യം തകരാറിലായി. വിഴിഞ്ഞത്ത് ലോഡിംഗ് നടക്കുമ്പോൾ തന്നെ കപ്പലിൽ വെള്ളം കയറി. കണ്ടെയ്നർ കയറ്റുമ്പോൾ തന്നെ വിഴിഞ്ഞം പോർട്ട് ഇത് സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കേരളത്തിൽ PM പദ്ധതി നടപ്പാക്കുന്നതിനെ ചൊല്ലി രാഷ്ട്രീയ വിവാദം ശക്തമാകുന്നു. പദ്ധതി അടിയന്തരമായി പരിഗണിക്കേണ്ട സാഹചര്യമില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ. പദ്ധതിയോട് അന്നും ഇന്നും വിയോജിപ്പാണെന്നും ഇടത് സർക്കാരുണ്ടാക്കിയ വിഷയം എങ്ങനെ പരിഹരിക്കാമെന്നാണ് സർക്കാർ ഇപ്പോൾ പരിശോധിക്കുന്നതെന്നും വിദ്യാഭ്യാസ മന്ത്രി. PM പദ്ധതി കേരളത്തിന് ഏറ്റവും അനുയോജ്യമെന്ന് BJP നേതാവ് കെ സുരേന്ദ്രൻ. പദ്ധതിയെ മുടക്കുന്ന വഴി ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി ഇല്ലാതാക്കും. കഴിഞ്ഞ സർക്കാർ പദ്ധതി ഇല്ലാതാക്കാനാണ് ശ്രമിച്ചത്. പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഇടപെടൽ. ശിവൻകുട്ടി തലയിൽ മുണ്ടിട്ടാണ് ഡൽഹിയിൽ പോയി ഒപ്പിട്ടത്. ലീഗിന്റെ ഇപ്പോഴത്തെ മന്ത്രിക്ക് പദ്ധതി നടപ്പിലാക്കേണ്ടി വരുമെന്നും സുരേന്ദ്രൻ. സെക്രട്ടേറിയറ്റിൽ മാധ്യമ നിയന്ത്രണം തുടരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള നോർത്ത് ബ്ലോക്കിൽ നേരത്തെ നിയന്ത്രണമുണ്ടായിരുന്നു. മറ്റ് മന്ത്രിമാരുടെ ഓഫീസിലേക്കും ഇത് വ്യാപിപ്പിച്ചു. വകുപ്പുകളിൽ നിന്ന് അറിയിപ്പില്ലാതെ അക്രഡിറ്റഡ് മാധ്യമ പ്രവർത്തകർക്കും പ്രവേശനമില്ലെന്ന് സുരക്ഷാ ജീവനക്കാർ വ്യക്തമാക്കി. നേരത്തെ സന്ദർശക സമയം 3 മുതൽ 5 വരെ ആക്കിയിരുന്നു. മുൻ സർക്കാർ നടപ്പിലാക്കിയ മാധ്യമ നിയന്ത്രണം അന്നത്തെ പ്രതിപക്ഷം വലിയ രീതിയിൽ വിമർശിച്ചിരുന്നു. ബന്ധപ്പെടേണ്ട വകുപ്പിൽ നിന്നുള്ള പ്രത്യേക ശുപാർശക്കത്തില്ലാതെ സർക്കാർ ഔദ്യോഗികമായി നൽകിയിട്ടുള്ള അക്രഡിറ്റേഷനുള്ള മാധ്യമ പ്രവർത്തകരെ പോലും അകത്ത് കയറ്റിവിടേണ്ടതില്ല എന്ന കന്റോൺമെന്റ് ഗേറ്റിലെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. IAS ഉദ്യോഗസ്ഥ തലപ്പത്ത് വൻ അഴിച്ചുപണി. B അശോക് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി. N പ്രശാന്ത് കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി. യുവജനകാര്യ മൃഗശാല മ്യൂസിയം വകുപ്പുകളുടെ അധിക ചുമതലയും പ്രശാന്തിന്. ദിവ്യ എസ് അയ്യർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാകും. ടി വി അനുപമ ഗതാഗത സെക്രട്ടറി. രത്നയു കേൽക്കർന്ന തുറമുഖ വകുപ്പ് സെക്രട്ടറിയുടെ അധിക ചുമതല കൂടി. എം ജി രാജമാണിക്കും കെ എസ് സി ബി ചെയർമാൻ. എം അഞ്ജനയ്ക്ക് നോർക്കയുടെയും ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെയും അധിക ചുമതല. അവധി കഴിഞ്ഞ് മടങ്ങിയെത്തിയ രേണു രാജന് ആരോഗ്യവകുപ്പ് അഡീഷണൽ സെക്രട്ടറിയായി നിയമനം ലഭിച്ചു. ഇന്ത്യയിൽ സബ്സിഡിയുള്ള പാചക വാതക സിലിണ്ടറുകളുടെ എണ്ണം 4 കുറച്ചു. പ്രതിവർഷം 9 സിലിണ്ടറായിരുന്നു നേരത്തെ നൽകിയത്. പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന ഗുണഭോക്താക്കൾക്ക് അനുവദിച്ച സിലിണ്ടറുകളുടെ എണ്ണമാണ് കുറച്ചിരിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനമെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. നഴ്സുമാരുടെ വേഷത്തെക്കുറിച്ച് നടി കങ്കണ റണൌത്ത് നടത്തിയ പരാമർശത്തിനെതിരെ ലോക്സഭാ സ്പീക്കർക്ക് പരാതി. യൂത്ത് കോൺഗ്രസ് നേതാവാണ് കത്തയച്ചത്. വിവാദമായെങ്കിലും പരാമർശം പിൻവലിക്കാൻ നടി തയ്യാറായില്ല. പ്രതിഷേധങ്ങൾക്കിടെ നടിയെ പിന്തുണച്ച ബിജെപി നേതാക്കളും രംഗത്ത്. ഇന്ത്യയിലെ നഴ്സിംഗ് ജോലി ലൈംഗികവൽക്കരിക്കപ്പെട്ടുവെന്നും വിദേശ രീതിയിലുള്ള വേഷം മാറേണ്ടതുണ്ടെന്നുമാണ് നടി പറഞ്ഞത്. ഒരു എം പി പദവിയിലിരിക്കെ നടി നടത്തിയ പരാമർശം അതീവ ഗുരുതരമാണെന്നും കടുത്ത നടപടി വേണമെന്നുമാണ് ലോക്സഭാ സ്പീക്കർക്ക് കിട്ടിയ പരാതി. ലോക്സഭാ സീറ്റുകളുടെ എണ്ണം കൂട്ടുന്നതിൽ ഡി എം കെയുടെ സഹായം തേടി കേന്ദ്ര സർക്കാർ. 1971 സെൻസസ് തന്നെ ആധാരമാക്കി മണ്ഡല പുനർനിർണയം നടത്താമെന്ന നിർദ്ദേശം കേന്ദ്രം ഡി എം കെക്ക് മുൻപാകെ വെച്ചു. സമവായമായാൽ ബില്ല് ഈ വർഷകാല സമ്മേളനത്തിൽ കൊണ്ടുവരും. ഡി എം കെക്ക് പുറമെ തൃണമൂൽ കോൺഗ്രസിലെ വിമത എം പിമാർക്ക് മുൻപിലും കേന്ദ്ര സർക്കാർ വിഷയം അവതരിപ്പിച്ചേക്കും. ഇക്കാര്യം വിമത ക്യാമ്പുമായി ചർച്ച ചെയ്തു. പല എം പിമാരും കേന്ദ്രത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചെന്ന് റിപ്പോർട്ട്. മണ്ഡല പുനർനിർണയ വനിതാ സംവരണ ബില്ലുകൾ കൂടാതെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ കൂടി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചേക്കും. AIADMK ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമിക്ക് തമിഴ് രാഷ്ട്രീയത്തിൽ വീണ്ടും കനത്ത തിരിച്ചടി. വിശ്വാസ വോട്ടെടുപ്പിൽ മുഖ്യമന്ത്രി വിജയ്ക്ക് അനുകൂലമായി വോട്ട് ചെയ്ത 21 AIADMK വിമത MLA അയോഗ്യരാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ നോട്ടീസ് തമിഴ്നാട് നിയമസഭാ സ്പീക്കർ തള്ളി. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന് താൽക്കാലിക വിരാമം. ഒരു ദിവസം നീണ്ടുനിന്ന ആക്രമണങ്ങൾ ഇരുവിഭാഗവും അവസാനിപ്പിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടലാണ് നിർണായകമായത്. ലബ്നോനിൽ ആക്രമണം തുടർന്നാൽ തിരിച്ചടിക്കുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ഇറാനുമായി വീണ്ടും യുദ്ധത്തിലേക്ക് പോയാൽ ഒറ്റയ്ക്ക് പോരാടേണ്ടി വരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് മുന്നറിയിപ്പ് നൽകിയതായി ട്രംപ് അമേരിക്കൻ മാധ്യമമായ ആക്സിയോസിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇറാനെതിരെ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളെപ്പറ്റി അമേരിക്കയെ അറിയിച്ചത് അവസാന നിമിഷമായിരുന്നുവെന്നും ട്രംപ്. അടുത്ത 2 ഇറാനുമേൽ അമേരിക്ക സമ്പൂർണ്ണ വിജയം പ്രഖ്യാപിച്ചേക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. US ഇറാനും തമ്മിൽ നിലവിൽ നടക്കുന്ന ചർച്ചകളിൽ വലിയ ആത്മവിശ്വാസമാണ് ട്രംപ് പ്രകടിപ്പിക്കുന്നത്. ഹോർമുസിൽ ഇന്ത്യൻ നാവികർ ഉൾപ്പെട്ട കപ്പൽ ആക്രമിച്ചത് US എന്ന് സ്ഥിരീകരണം. നാവിക ഉപരോധം മറികടക്കാൻ ശ്രമിച്ചതാണ് ആക്രമിക്കാൻ ഇടയാക്കിയതെന്നാണ് റിപ്പോർട്ട്. ഓടിക്കുന്നതിനിടെ വാഹനത്തിന്റെ വാതിൽ തുറന്നാൽ 2,000 പിഴ ചുമത്തുമെന്ന് അബുദാബി പോലീസ്. 23 ബ്ലാക്ക് പോയിന്റും ചുമത്തും. വാതിൽ കൃത്യമായി അടയ്ക്കാത്തതുമൂലമുള്ള അപകടങ്ങൾ തടയുന്നതിന്റെ ഭാഗമായാണ് നിയമം കർശനമാക്കിയത്. ലോകകപ്പ് ഫുട്ബോളിന് ഇനി 2 ടീമുകളും ആരാധകരും ഫുട്ബോൾ ആവേശത്തിലേക്ക്. US, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത്.
2: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
4: Time check. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 കഴിഞ്ഞ് 9
5: Time check. Weather update.
2: Brought to you by Alras Auto AC Parts, No. 1 Auto AC Spare Parts in the Middle East.
4: ദുബായിലെങ്ങും നല്ല ചൂട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബർദുബായ് മേഖലയിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 38°C ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 42%.
5: Weather update.
2: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: Back to Home, brought to you by Alnoor Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnoor Polyclinic, Muthina. For appointments, call 04385-7841.
1: വെരി ഗുഡ് ഈവനിംഗ്, നമസ്കാരം, അസ്സലാമു അലൈക്കും. ദിസ് ഇസ് ഹോം 92.2 എഫ്എം. അങ്ങനെ ബാക്ക് ടു ഹോമിന് സമയമായിരിക്കുകയാണ്. ദിസ് ഇസ് ആസിഫ് വിത്ത് യു ഓൺ ഹോം 92.2 എഫ്എം. അതെ, ബാക്ക് ടു ഹോം തന്നെയാണ് കേൾക്കുന്നത്. എന്തായാലും ഞാൻ ഉണ്ടായിരിക്കും വീടെത്തുന്നവരെ നിങ്ങളോടൊപ്പം വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട്. ഇനി 9 മണി കഴിഞ്ഞിട്ടൊക്കെ വീടെത്തുള്ളൂ. പതിയെ ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ നിർത്തി ചായയെ കുടിച്ച് പതിയെ പോകുള്ളൂ എന്നുള്ളതാണ് നിങ്ങളുടെ സ്കീമെന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല, ഞാൻ കുറച്ച് നേരത്തെ പോകും. ഓക്കെ, എന്തായാലും ഇന്നത്തെ ദിവസം എന്നത്തെയും പോലെ തന്നെ നമുക്ക് കാലാവസ്ഥയെക്കുറിച്ച് തന്നെ പറയാം. അതായത് പ്രത്യേകിച്ചും എടുത്തു പറയേണ്ട ആവശ്യകതയില്ല, എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല ചൂട്. പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ ഫ്രസ്ട്രേറ്റഡ് ആവുന്ന എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചില സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരിക്കും, എൻ്റെ ചില ഫ്രണ്ട്സൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈ പ്രവാസികളായതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ഒരു പക്ഷേ മഴ, പുഴ, ഇങ്ങനത്തെ ചില പരിപാടികളും, പിന്നെ നാട്ടിലെ മൺസൂൺ കാലമൊക്കെ ആണ് എന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ നാട്ടിൽ ഈ മഴക്കാലമായി കഴിഞ്ഞാൽ ഭയങ്കര എസ്തെറ്റിക്കലായിട്ടുള്ള വീഡിയോസ് എടുക്കുക, ഈ ചെടിയുടെ ചില്ലകളിൽ നിന്നും മരത്തിൻ്റെ ചില്ലകളിൽ നിന്നും ഇങ്ങനെ വെള്ളത്തുള്ളികൾ ഇറ്റിറ്റി വീഴുന്ന മഴയുടേതായിട്ടുള്ള ഒരു കാർമേഘങ്ങൾ മൂടി നിൽക്കുന്ന ആ ഒരു അന്തരീക്ഷം, കട്ടൻ ചായ, ഇതിൻ്റെയൊക്കെ നല്ല എസ്തെറ്റിക്കൽ ഷോട്ടൊക്കെ എടുത്തിട്ട് നമുക്ക് അയച്ചു തന്നിട്ട് പറയും സങ്കടം തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന ചില സുഹൃത്തുക്കൾ നിങ്ങൾക്കും ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ബഫർ ചെയ്തിരിക്കുന്ന സമയത്തൊക്കെ തന്നെ നമുക്കത് കാണാൻ വേണ്ടി പറ്റും. ആൻഡ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഹെവി റെയിൻഫോൾ ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നു വടക്കൻ മലബാറിലേക്കൊക്കെ വരുന്ന സമയത്ത് കുറച്ചധികം അതിൻ്റെ ഒരു രൗദ്രഭാവം തന്നെ അനുഭവിച്ചറിയാൻ വേണ്ടി പറ്റുന്നുണ്ട്. ചാലിയാറിലും ഇലവിഴിഞ്ഞിപ്പുഴയൊക്കെ കരകവിഞ്ഞ് ഒഴുകുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ ഇപ്പം നമുക്ക് ന്യൂസിലൊക്കെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. എന്തായാലും നാട്ടിലെ മഴയുടെ കാര്യം പറയുമ്പോൾ ഇവിടെ നമുക്ക് നേരെ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് എക്സ്ട്രീം ഹീറ്റാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് കഴിഞ്ഞ ആഴ്ചത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച്, അതായത് 1-2 ഡിഗ്രി ടെമ്പറേച്ചറിൻ്റെ കുറവുണ്ടെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ എന്നിരുന്നാലും യുഎയുടെ പല മേഖലകളിലും 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് ടെമ്പറേച്ചർ അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ആൻഡ് ഇതെല്ലാം യാറാലേ, മറ്റേ ബിഗിൽ പടത്തിൽ ചോദിക്കുന്ന പോലെ ഇതിനെല്ലാം കാരണം എൽനിനോ. ഓഫ് കോഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, എൽനിനോ എന്ന് പറയുന്ന ഒരു പ്രതിഭാസത്തെക്കുറിച്ച് പണ്ടെപ്പോഴെങ്കിലും സ്കൂളിലൊക്കെ പഠിച്ചിരുന്ന സമയത്ത് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കാം. ഭാവിയിൽ സംഭവിച്ചേക്കാൻ സാധ്യതയുള്ള, അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ഊഷ്മായിട്ടുള്ള പസഫിക് സമുദ്രത്തിലെ ജലം അസാധാരണമായിട്ട് ഇങ്ങനെ ചൂട് പിടിച്ച് അത് ഇവാപറേറ്റഡ് ആയിട്ട് ലോകത്തിൻ്റെതായിട്ടുള്ള ആഗോള കാലാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നൊരു പ്രതിഭാസമാണ് എൽനിനോ എന്ന് പറയുന്നത്. സ്പാനിഷ് ഭാഷയിൽ ചെറിയ പയ്യൻ എന്നൊക്കെയാണ് ഇതിന് പറയുന്നത് കേട്ടോ. എന്തായാലും എൽനിനോ എന്ന് പറയുന്ന ആ ഒരു പ്രതിഭാസത്തിൻ്റെതായിട്ടുള്ള ഇമ്പാക്റ്റ് അതിരൂക്ഷമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്ന, പ്രത്യേകിച്ചും യു എയിലുള്ളവർക്ക് അനുഭവപ്പെടുന്ന ഒരു വർഷമായിരിക്കും ഈ വർഷം എന്നാണ് നമ്മുടെ NCM അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും മാസങ്ങളിൽ സാധാരണയേക്കാൾ ഉയർന്ന ടെമ്പറേച്ചർ ഉണ്ടായിരിക്കും, അതുപോലെ ശക്തമായിട്ടുള്ള മഴയും കിട്ടാനുള്ള ചാൻസ് ഉണ്ട് എന്ന് NCM അറിയിച്ചിരിക്കുകയാണ്. ഈ എൽനിനോ പ്രതിഭാസത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു മുന്നറിയിപ്പൊക്കെ നൽകിയിരിക്കുന്നത്. 2026 ജൂലൈ മുതൽ നവംബർ വരെയുള്ള മാസങ്ങളിലായിരിക്കും യുഎയിൽ എൽനിനോ പ്രതിഭാസം അതിരൂക്ഷമാകാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ ഭാഗമായി 98% സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് 100 അത്ര തന്നെ, 90 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ അതിൻ്റെ പ്രോബബിലിറ്റി എങ്ങനെയായിരിക്കും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടായിരിക്കും രാജ്യത്തെ ടെമ്പറേച്ചർ ഹൈക്ക്, എക്സസീവ് ടെമ്പറേച്ചർ ഹൈക്ക് വരാൻ സാധ്യതയുണ്ട്. ഇതൊന്നുമല്ല ചൂട്, വരും ദിവസങ്ങളിലേക്ക് ചൂട് എന്താണെന്ന് നമ്മൾ അറിയാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ പീക്ക് ചൂട് എന്താണെന്ന് നമ്മൾ അറിയാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ മഴയുടെ അളവും സീസണിൽ ശരാശരിയേക്കാൾ കൂടുതലായിരിക്കും എന്നുമാണ് ഇപ്പോൾ NCM ഭാഗത്തുനിന്ന് വരുന്ന പ്രവചനം കേട്ടോ. ചൂടും ഈർപ്പും ഒക്കെ വർദ്ധിക്കുന്നതിനൊപ്പം ചില പ്രദേശങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയുള്ളതുകൊണ്ട് പൊതുജനങ്ങൾ കാലാവസ്ഥാ മുന്നറിയിപ്പുകളൊക്കെ ശ്രദ്ധിക്കണമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ അവെയറായിട്ടിരിക്കുക. അറ്റ് ദ സെയിം ടൈം നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് കൂടി ശ്രദ്ധിക്കുക. എല്ലാ ദിവസവും പറയുന്ന പോലെ നന്നായിട്ട് വെള്ളം കുടിക്കുക, ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക. ഈ സമയങ്ങളിൽ ശരീരത്തിന് ചേരുന്ന തരം ഭക്ഷണശീലങ്ങൾ ഉൾക്കൊള്ളാനുള്ള ശ്രമങ്ങൾ കൂടി നടത്തുക കേട്ടോ. എന്തായാലും ഒരു ട്രെൻഡിങ് ട്രാക്കൊക്കെ കേട്ട് ഓടി തിരിച്ച് വരാം. കുറേയധികം വിശേഷങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ സമയത്ത് അകം പുറത്തെങ്ങും പോയിട്ട് അധികം പരിപാടികളൊന്നും നടക്കാത്തത് കൊണ്ട് വീട്ടിനകത്ത് തന്നെ ഇരുന്ന് നിങ്ങൾ എൻ്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് Z5 നമ്മൾ കൈകോർത്തുകൊണ്ട് ഒരു ഗംഭീര പ്രൊമോഷനും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ വഴിയേ പറയാം. ഇപ്പോൾ ഒരു ട്രെൻഡിങ് ട്രാക്ക് കേട്ടിട്ട് ഓടി തിരിച്ച് വരാം. ദിസ് ഇസ് ആസിഫ് വിത്ത് യു ഓൺ ഹോം 92.2 FM. ഐ വിൽ ബി വിത്ത് യു ടിൽ യു റീച്ച് ഹോം. ബാക്ക് ടു ഹോം ആണ് കേൾക്കുന്നത്. Trending song of the hour.

0: is a feeling.
1: അമ്മോനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
2: ശ്രദ്ധിക്കണ്ട.
1: എടാ മോനെ, പോയടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
3: അണ്ണം പേടിക്കണ്ടാ,
4: വണ്ടി നേരെ അഡ്രസ്സിലേക്ക് വിട്ടു. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അഡ്രസ്സിലേ ഉള്ളൂ.
1: അമ്പാനെ, എന്നാ വേഗം പോ അഡ്രസ്സിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
2: അണ്ണ ശ്രദ്ധിക്ക.
5: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾഡ്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾഡ്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് aldras.me.
6: You're tuned into Home 92.2 FM. Home is a feeling.

0: മലയാളത്തിലെ ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ ഇന്ന് മലയാളം സെലിബ്രേറ്റ് ചെയ്യുന്ന പല സംവിധായകർക്കും ആദ്യമായിട്ട് ഡേറ്റ് കൊടുത്തവരെ മലയാള സിനിമയിലേക്ക് അവതരിപ്പിച്ചു എന്ന് പറയുന്ന ക്രെഡിറ്റ് അത് മമ്മൂക്കയ്ക്ക് അവകാശപ്പെട്ടത് തന്നെയാണ് അല്ലെ. മമ്മൂട്ടി ചിത്രം എന്നുള്ള പേരിൽ, ഒരു മമ്മൂട്ടി സിനിമ എന്ന ലേബലിൽ മലയാളത്തിലേക്ക് അവതരിപ്പിക്കപ്പെട്ട എത്രയോ സംവിധായകരാണ് ഇന്ന് അവരുടേതായിട്ടുള്ള ആ ഒരു ക്രിയേറ്റിവിറ്റി, അവരുടേതായിട്ടുള്ള കഴിവ് കൊണ്ട്, അവരുടേതായിട്ടുള്ള ടാലന്റ് കൊണ്ട് ഇന്ന് ഇൻഡസ്ട്രിയിലെ ഏറ്റവും തലപ്പത്തിരിക്കുന്നത് അല്ലെ. ഇപ്പൊ അൻവർ ഷീദ് ആവട്ടെ, അമൽനീരത് ആവട്ടെ, ഇവരുടെയൊക്കെ ആദ്യ സിനിമയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം അതിൽ മമ്മൂട്ടി ടച്ച് അല്ലെ. ഞാനെന്താ മൂന്നാല് തവണ ടല്ലിൽ നിന്ന് വെക്കുന്നത് ആണ്, അങ്ങനെയാണ് സംഗതി. അപ്പോൾ എല്ലാ കാലത്തും ഏറ്റവും അധികം സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള അത്തരം ഒരു കോമ്പിനേഷനായിരുന്നു മമ്മൂട്ടി അമൽ നീരത് കോംബോ. ആദ്യ ചിത്രമായിട്ടുള്ള ബിഗ് ബിയിലാവട്ടെ, അതിനുശേഷം വർഷങ്ങളുടെ ഇടവേളയെടുത്ത് അവരൊന്നിച്ച ഭീഷ്മപർവ്വത്തിലാവട്ടെ, ഇനി ഒരുപക്ഷെ എല്ലാവരും ഉറ്റുനോക്കുന്ന പോലെ ഈ ഫാൻഷിപ്പുകളൊക്കെ തന്നെ മാറ്റിവെച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മലയാളികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന ചിത്രങ്ങളിലൊന്നാണ് ബിഗ് ബിയുടെ രണ്ടാം ഭാഗമായിട്ടുള്ള ബിലാൽ. ബിലാൽ വരുമോ വരില്ലയോ എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും നമുക്കൊരു ഉറപ്പില്ല. കാരണം കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു പോസ്റ്റർ ഇറക്കി വിട്ട് ഒരൊറ്റ യാത്ര കൊണ്ട് സോഷ്യൽ മീഡിയ കത്തിച്ചൊരു ചരിത്രം തന്നെയുണ്ട്. ഒരുപക്ഷെ ഒഫീഷ്യലി പടത്തിനെ കുറിച്ചിട്ട് നമുക്ക് കിട്ടിയ അവസാനത്തെ അറിയിപ്പും ആദ്യത്തെ അറിയിപ്പും അതായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആ ഒരു ബിലാൽ ഭീഷ്മപർവ്വത്തിന് മുൻപായിരുന്നു അത്. ബിലാൽ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിന്റെ ഒരു സ്പിന്നോ പോലെ ഒരു ചിത്രം വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അത്രമാത്രം എക്സൈറ്റ്മെന്റോട് കൂടി തന്നെയാണ് പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിനുശേഷം പ്രത്യേകിച്ച് അപ്ഡേറ്റുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും മമ്മൂട്ടി അമൽ നീരത് ആ ഒരു കോമ്പിനേഷനിൽ വീണ്ടും ഒരു സിനിമ വരുന്നു, അത് 2027 സംഭവിക്കും എന്നുള്ള ഒഫീഷ്യൽ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ബിഗ് ബി, ഭീഷ്മപർവം എന്നീ രണ്ട് സിനിമകൾക്ക് ശേഷമാണ് ഇവർ രണ്ടുപേരും ഒരുമിക്കാൻ വേണ്ടി പോകുന്നത്. പക്ഷേ ഇത് ആരാധകർ കാത്തിരിക്കുന്ന പോലെ ബിലാൽ ജോൺ കുരിശിങ്കലിന്റെ കഥ പറയുന്ന ബിഗ് ബിയുടെ സ്പിൻ ഓഫ് ആയിട്ട് വരുന്ന ബിലാൽ ആയിരിക്കില്ല എന്നാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ. അമൽ നീരദിന് ഈ വർഷം ഒരു റിലീസുള്ളത് ബാച്ചിലർ പാർട്ടിയുടെ സെക്കൻഡ് പാർട്ടാണ്. ബാച്ചിലർ പാർട്ടി സെക്കൻഡ്, അത് നസ്ലിനും സൗവിനും ടൊവിനോയും ഒക്കെ അഭിനയിക്കുന്ന ആ ഒരു സിനിമ ഏതാണ്ട് ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഈ വർഷം ഒക്ടോബറിൽ റിലീസാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതിനുശേഷം അദ്ദേഹം മമ്മൂട്ടിയുടെ ചിത്രത്തിൻ്റെതായിട്ടുള്ള പണിപ്പുരയിലേക്ക് കടക്കും. ആൻഡ് 2027 ആ ഒരു കോംബോ മൂന്നാമതും ഒരുമിക്കുന്ന ആ ഒരു ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും മമ്മൂട്ടിയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മകൻ്റെ കാര്യം പറയാതിരിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. കാരണം ദുൽഖറിൻ്റെയും ഒരു വലിയ കംബാക്ക് ഈ ഒരു ഓണക്കാലത്ത് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം 5 വർഷത്തോളമായിട്ട് അദ്ദേഹം മലയാളത്തിൽ ഒരു വലിയ സിനിമ ചെയ്തിട്ടില്ല. ശരിക്കും ലോകയിൽ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് വന്നുപോയി എന്നുള്ളതിനപ്പുറത്തേക്ക് കിങ് ഓഫ് കൊത്ത കഴിഞ്ഞിട്ട് ഏതാണ്ട് 4-5 കൊല്ലം ആവാറായല്ലേ. അപ്പോൾ ഒരു 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കേരള ബോക്സ് ഓഫീസിൽ ഒരു വലിയ വിജയത്തിന് വേണ്ടിയിട്ട് ദുൽഖർ സൽമാൻ വരാൻ വേണ്ടി പോകുന്നത്. 2005 വർഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വിജയമായ കാര്യമാണ് പറയുന്നത്. കാരണം ഇതിനിടയിൽ 2023 കിങ് ഓഫ് കൊത്ത വന്നിരുന്നെങ്കിലും കിങ് ഓഫ് കൊത്ത ശരിക്കും ബോക്സ് ഓഫീസിലൊരു പരാജയപ്പെട്ട ചിത്രമായി മാറുകയായിരുന്നു. പക്ഷേ 2021 റിലീസ് ചെയ്ത കുറുപ്പ് ഇപ്പോൾ കറുപ്പ് തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്നതെന്ന് രണ്ടും കൂടെ കയറി കോമ്പിനേഷനായി പോയി. അപ്പോൾ ബൈ ദ വേ, കറുപ്പ് 12-ാം തീയതി OTT റിലീസാവുന്നുണ്ട്. കറുപ്പ് തിയേറ്ററിൽ മിസ്സായിട്ടുള്ളവർ ആമസോൺ പ്രൈമിൽ കാണാൻ പറ്റും കേട്ടോ. അതുകൂടി ഇതിനിടയിൽ കൂടെ പറഞ്ഞേക്കട്ടെ. ഓക്കെ, എന്തായാലും കുറുപ്പിന് ശേഷം വീണ്ടും ദുൽഖർ സൽമാൻ്റെ ഒരു സിനിമ വലിയ വിജയമാകുമെന്നുള്ള ലക്ഷ്യത്തോടുകൂടി തന്നെ തിയേറ്ററിലേക്ക് എത്താൻ വേണ്ടി പോകണം. ഈ ഓണക്കാലത്ത് ഈ ഓഗസ്റ്റ് മാസത്തിൽ അയാം ഗെയിമിലൂടെ ദുൽഖർ സൽമാനും ഒരു വലിയ തിരിച്ചുവരെ ഇപ്പോൾ ലക്ഷ്യം വെക്കുകയാണ്. സിനിമ ആക്ച്വലി ഒരു സ്പോർട്സ് ജോണറിൽ വരുന്ന സിനിമയാണെന്നാണ് ഇതുവരെയും കിട്ടിയിരുന്ന അറിയിപ്പുകൾ. പക്ഷേ ഇപ്പോൾ ചിലരൊക്കെ പറയുന്നുണ്ട് അതിൽ കുറേ ഫാൻറ്റസി എലമെൻസ് ഒക്കെ ഉണ്ടെന്ന്. എന്തായാലും കാത്തിരുന്ന് കാണാം, ഭയങ്കര സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു സിനിമയായിരിക്കും. ഒരു വലിയ സ്റ്റാർ കാസ്റ്റൊക്കെ ഉണ്ട്. ആന്റണി പെപ്പ ഉണ്ട്, തമിഴിൽ നിന്നും സംവിധായകൻ മിഷ്കിൻ ഉൾപ്പെടെയുള്ളവർ അണിനിരക്കുന്നുണ്ട്. RDX ശേഷം നഹാസ്ദായത്തിൻ്റെ സംവിധാനമാണ്. അപ്പോൾ എന്തായാലും ഒരു ഷുവർ ഷോട്ട് ബ്ലോക്ക് ബസ്റ്ററായിട്ട് പടം മാറുമായിരിക്കും. ഇപ്പോൾ ഒരു തമിഴ് പാട്ട് കേട്ട് ഓടി തിരിച്ചു വരാം. നാ കുളിക്കാതെ അപ്പം കുറച്ച് വേറെ വിശേഷങ്ങൾ കൂടി പറയാം.
1: HOME FM presents തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? Brought to you by Aru Ayurveda RS, Agathir Building, Alvankul, Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: Traffic update. Traffic update.
2: Brought to you by ABC Cargo and Courier, number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
3: All right, let's have a look onto the roads right now. ഈ ഒരു സമയത്ത് റോഡിന്റെ സിറ്റുവേഷൻസ് നോക്കുമ്പോൾ എമിറേറ്റ്സ് റോഡിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ട്രാഫിക് സിറ്റുവേഷൻസ് റിപ്പോർട്ടിംഗ് ഫ്രം അക്കാഡമിക് സിറ്റി ഭാഗത്ത്. അക്കാഡമിക് സിറ്റി മുതൽ ആരംഭിക്കുന്ന ട്രാഫിക് നല്ല രീതിയിലേക്ക് ഒരു ലോങ് സ്ട്രെച്ചിലേക്ക് ട്രാഫിക്, അതായത് പ്രത്യേകിച്ചും ടുവേർഡ് ഷാർജ സൈഡിലേക്കൊക്കെ പോകുന്നവർക്ക് കുറച്ചധികം ഡിലേ അവിടെ കിട്ടുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഉണ്ട്. ആൻഡ് അതോടൊപ്പം തന്നെ ഷേഖ് മുഹമ്മദ് ബിൻ സായദ് റോഡിലേക്ക് വരികയാണെങ്കിൽ യൂഷ്വൽ ട്രാഫിക് കണ്ടീഷൻസ് ഇന്നില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ചില മേഖലകളിൽ മാത്രം, ഈ സമയങ്ങളിൽ അത്യാവശ്യം നല്ല രീതിയിൽ പാക്ഡായിട്ട് കാണാറുള്ള ചില മേഖലകളിൽ മാത്രമാണ് ഇന്നിപ്പോൾ എക്സ്ട്രീം ട്രാഫിക് കാണുന്നത്. ഇനി മാപ്പിൽ ലോഡാവാത്തതിൻ്റെ പ്രശ്നമാണെന്ന് എനിക്കറിയില്ല കേട്ടോ. യൂഷ്വലി ഈ അൽവർക്ക ഭാഗത്തൊക്കെ ഹെവി ട്രാഫിക് സിറ്റുവേഷനല്ലേ റിപ്പോർട്ട് ചെയ്യാറുള്ളത്. പക്ഷേ ഇന്ന് ഇപ്പോൾ കാണുമ്പോൾ ഇല്ല, കുറച്ച് കഴിയുമ്പോഴത്തേക്കും, അത് എനിക്ക് തോന്നുന്നു ഒരു മൃദുവ് സിറ്റി സെൻ്ററൊക്കെ എത്തുമ്പോഴത്തേക്കും ട്രാഫിക് സ്റ്റാർട്ട് ആവുന്നുണ്ട് ഷേഖ് മുഹമ്മദ് ബിൻ സായദ് റോഡിലും. ആൻഡ് ഇന്ന് ദുബായിലെ റോഡ്സിലേക്ക് നോക്കുകയാണെങ്കിൽ ഷേഖ് മുഹമ്മദ് ബിൻ സായദ് റോഡിൽ വലിയൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇപ്പോൾ ഇല്ല, സാധാരണ ഒരു സിൽക്കണോയാസിസ് ഭാഗത്തൊക്കെ കുറച്ചധികം കണ്ടീഷൻസ് കാണാറുള്ളതാണ്. ഇല്ല, അവിടെയും പ്രശ്നമില്ല. അറേബ്യൻ രാജസ് ഭാഗത്തൊക്കെ മോട്ടറി ട്രാഫിക് സിറ്റുവേഷൻസ് മാത്രമേ ഷേഖ് മുഹമ്മദ് ബിൻ സായദ് റോഡിലുള്ളൂ. ഹെസ സ്ട്രീറ്റ് ആസ് യൂഷ്വൽ നല്ല രീതിയിൽ പാക്ഡ് ആണ്. ഒരു മേജർ ആക്സിഡന്റ് അപ്ഡേറ്റ് വന്നിരിക്കുന്നത് മറാബി സ്ട്രീറ്റ് അടുത്ത്, അവിടെ നിന്ന് മൽഖേൽ റോഡിലേക്ക് കണക്ട് ചെയ്ത് കയറുന്നവർക്കാണെങ്കിൽ അവിടെ രണ്ട് ആക്സിഡന്റുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ആ ഒരു സ്ട്രെച്ച് കുറച്ചധികം കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട് കേട്ടോ. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ആക്സിഡന്റ് അപ്ഡേറ്റ് ഹാപ്പൻഡ് ഇൻ ഷെയ്ഖ് സായദ് റോഡ്. അപ്പോൾ ഷെയ്ഖ് സായദ് റോഡിൽ ആക്ച്വലി ഒന്നല്ല, രണ്ട് മൂന്ന് ആക്സിഡന്റുകൾ ആ ഒരു സ്ട്രെച്ചിൽ സംഭവിച്ചിട്ടുണ്ട്. ദുബായ് പോലീസ് അക്കാഡമിയുടെ അടുത്ത് ഒന്ന്, അത് കഴിഞ്ഞിട്ട് മാൾ ഓഫ് എമിറേറ്റ്സ് കഴിയുന്ന അടുത്ത് ഒന്ന്, ആൻഡ് കുറച്ചുകൂടി മുൻപോക്ക് വരുന്ന സമയത്ത് അവിടെയും. അങ്ങനെ ദുബായിയുടെ ഇന്നർ റോഡ്സിൽ അല്ലെങ്കിൽ ദുബായിയുടെ ഭാഗത്ത് ട്രാവൽ ചെയ്യുന്നവർക്കാണെങ്കിൽ ഷെയ്ഖ് സായദ് റോഡിൽ കുറച്ചധികം ഡിലേ ഈ സമയത്ത് കിട്ടുന്നതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. ആൻഡ് പിന്നെ യെസ്, ദുബായ് ഷാർജ റോഡ്സിലും അത്യാവശ്യം ട്രാഫിക് സിറ്റുവേഷൻസ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. എയർപോർട്ട് സ്ട്രീറ്റ്, റിബാ സ്ട്രീറ്റ് ഒക്കെ യൂഷ്വലി ഉള്ള കണ്ടീഷൻസ് മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ.
1: Traffic update.
2: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number one in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് Back to Home with
2: നമ്മുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number one in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abc

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swandam.
2: Adhe, enda Oral Sama Clinic in ithra prathegatha?
3: Adhu simple alle. Ella branchilum ulla relationship manager nammale personal aayittu pariganikkum. Ippo anengil GP consultation verum 30 dirhamse ullu. Invisible braces, conscious sedation, implants, pinne ayurveda, homeo chikitsa ennivayum undu.
2: Aha, kollallo. ആ നമ്പർ ഒന്ന് തരൂ.
3: പിന്നെന്താ 0525352084. പിന്നെ ന്യൂറൽസമയ്ക്ക് ദുബായിലും കൂടാതെ റാസൽ ഖൈമയിലും ബ്രാഞ്ചസ് ഉണ്ട്.
1: യു ആർ ലിസണിംഗ് ടു ഹോം.

0: 92.2 FM. Home is a feeling.
1: Home FM News in Detail. വാർത്തകൾ വിശദമായി.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: CMRL Exalogic വീണയ്ക്ക് ED സമൻസ്. പിണറായി പ്രതിപ്പട്ടികയിൽ വരുമെന്ന് മാത്യു കുഴൽനാട്. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം പണിയുമെന്ന് മോൻസ് ജോസഫ്. ഹോർമുസിൽ ഇന്ത്യൻ കപ്പൽ ആക്രമിച്ചത് US തന്നെ. മേഖലയിൽ സംഘർഷത്തിന് താൽക്കാലിക ശമൻ. സെക്രട്ടേറിയറ്റിൽ മാധ്യമ നിയന്ത്രണം തുടരുന്നു. ലോകകപ്പ് ഫുട്ബോളിന് ഇനി രണ്ടു നാൾ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. CMRL എക്സാലോജിക് കേസ്. പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയന്റെ മകൾ വീണ ടീക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സമൻസ്. വെള്ളിയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകണം. വീണയടക്കം 9 പേർക്കാണ് ED സമൻസ് അയച്ചത്. ശശിധരൻ കർത്തയ്ക്കും സമൻസ്. CMRLന് സേവനം നൽകാതെ അക്കൌണ്ടിലേക്ക് 2 കോടി രൂപയ്ക്കടുത്ത് ലഭിച്ചതിലാണ് ED അന്വേഷണം. CMRL എക്സാലോജിക് ഇടപാടിൽ ED വീണ തൈക്കണ്ടിക്ക് സമൻസ് അയച്ച പശ്ചാത്തലത്തിൽ വീണയ്ക്കും പിണറായി വിജയനുമെതിരെ രൂക്ഷ വിമർശനവുമായി ഷോൺ ജോർജും മാത്യു കുഴൽനാടനും. കമ്പനി ആക്ട് 447 സെക്ഷൻ അനുസരിച്ചുള്ള കുറ്റം വീണ ചെയ്തിട്ടുണ്ടെന്ന് ഷോൺ ജോർജ്. സർക്കാരിന് കൂടി ഉടമസ്ഥാവകാശമുള്ള കമ്പനിയിൽ നിന്നാണ് കൊള്ള നടന്നിരിക്കുന്നതെന്നും വിഷയത്തിൽ മറുപടി പറയാൻ വീണ ബാധ്യസ്ഥയാണെന്നും ഷോൺ ജോർജ്. പിണറായി വിജയനിൽ നിന്നാണ് കരിമണൽ കമ്പനിക്ക് യഥാർത്ഥ സേവനം ലഭിച്ചതെന്ന് മാത്യു കുഴൽനാടൻ. വീണയല്ല CMRLന് സേവനം നൽകിയത് പിതാവ് പിണറായി വിജയനാണെന്നും മാത്യു കുഴൽനാടൻ. പിണറായി വിജയൻ കൂടി പ്രതിപട്ടികയിലേക്ക് വരേണ്ട സാഹചര്യം വരുന്നു. CMRL കമ്പനിക്ക് കരിമണൽ എടുക്കാൻ അവസരം ഒരുക്കിക്കൊടുത്തത് പിണറായി വിജയനാണെന്നും അദ്ദേഹം ആരോപിച്ചു. CMRL എക്സാലോജി കേസിൽ നിയമം നിയമത്തിന്റെ വഴിക്ക് നടക്കട്ടെ എന്ന് ജോൺ ബ്രിട്ടാസ് MP. വീണ SFIO മുന്നിൽ ഹാജരായി മൊഴി നൽകിയിട്ടുണ്ട്. CMRL നൽകിയ രാഷ്ട്രീയ സംഭാവനയിൽ അന്വേഷണം വേണം. സംഭാവന ലഭിച്ചെന്ന് ഈ മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട 2 അംഗങ്ങൾ സമ്മതിച്ചിട്ടുണ്ട്. സംഭാവന വാങ്ങിയത് നിയമം പാലിച്ചാണോ എന്ന് വ്യക്തമാക്കണമെന്നും ജോൺ ബ്രിട്ടാസ്. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം പണിയുമെന്ന് ആവർത്തിച്ച് മന്ത്രി മോൻസ് ജോസഫ്. തമിഴ്നാട് സർക്കാരുമായി അഭിപ്രായ സമന്വയമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. സുപ്രീംകോടതി മാനദണ്ഡങ്ങൾ പാലിച്ചു മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ. കേരളത്തിന് സുരക്ഷ, തമിഴ്നാടിന് വെള്ളം എന്നത് തന്നെയാണ് സർക്കാരിന്റെ നിലപാടെന്നും മോൻസ് ജോസഫ്. തമിഴ്നാട്ടിലെ പുതിയ സർക്കാരുമായി അഭിപ്രായമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. മുഖ്യമന്ത്രിയെ ഇക്കാര്യം ധരിപ്പിക്കുമെന്നും മോൻസ് ജോസഫ്. സുപ്രീംകോടതിയുടെ അനുമതിയോടുകൂടി ഡാം നിർമ്മിക്കാനാണ് സർക്കാർ ശ്രമം. എന്നാൽ സുപ്രീംകോടതി നിർദ്ദേശിച്ച പല കാര്യങ്ങളും മുൻ സർക്കാർ ചെയ്തു തീർത്തില്ല. ഇക്കാര്യങ്ങൾ ചെയ്ത ശേഷമേ സുപ്രീംകോടതിയെ സമീപിക്കാനാകൂ എന്നും മന്ത്രി. MSC എൽസാത്രി കപ്പൽ അപകടം വരുത്തിവച്ചതെന്ന് DG ഷിപ്പിംഗിന്റെ അന്വേഷണ റിപ്പോർട്ട്. കപ്പലിന്റെ വാട്ടർ സംവിധാനം ആദ്യം തകരാറിലായി. വിഴിഞ്ഞത്തിൽ ഓഡിംഗ് നടക്കുമ്പോൾ തന്നെ കപ്പലിൽ വെള്ളം കയറി. കണ്ടെയ്നർ കയറ്റുമ്പോൾ തന്നെ വിഴിഞ്ഞം പോർട്ട് ഇത് സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കേരളത്തിൽ PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിനെ ചൊല്ലി രാഷ്ട്രീയ വിവാദം ശക്തമാകുന്നു. പദ്ധതി അടിയന്തരമായി പരിഗണിക്കേണ്ട സാഹചര്യമില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി N. ശംസുദ്ദീൻ. പദ്ധതിയോട് അന്നും ഇന്നും വിയോജിപ്പാണെന്നും ഇടത് സർക്കാർ ഉണ്ടാക്കിയ വിഷയം എങ്ങനെ പരിഹരിക്കാമെന്നാണ് സർക്കാർ ഇപ്പോൾ പരിശോധിക്കുന്നതെന്നും വിദ്യാഭ്യാസ മന്ത്രി. PM ശ്രീ പദ്ധതി കേരളത്തിന് ഏറ്റവും അനുയോജ്യമെന്ന് BJP നേതാവ് K. സുരേന്ദ്രൻ. പദ്ധതിയെ മുടക്കുന്ന വഴി ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി ഇല്ലാതാക്കും. കഴിഞ്ഞ സർക്കാർ പദ്ധതി ഇല്ലാതാക്കാനാണ് ശ്രമിച്ചത്. പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഇടപെടൽ. ശിവൻകുട്ടി തലയിൽ മുണ്ടിട്ടാണ് ഡൽഹിയിൽ പോയി ഒപ്പിട്ടത്. ലീഗിന്റെ ഇപ്പോഴത്തെ മന്ത്രിക്ക് പദ്ധതി നടപ്പിലാക്കേണ്ടി വരുമെന്നും സുരേന്ദ്രൻ. സെക്രട്ടേറിയറ്റിൽ മാധ്യമ നിയന്ത്രണം തുടരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള നോർത്ത് ബ്ലോക്കിൽ നേരത്തെ നിയന്ത്രണമുണ്ടായിരുന്നു. മറ്റ് മന്ത്രിമാരുടെ ഓഫീസിലേക്കും ഇത് വ്യാപിപ്പിച്ചു. വകുപ്പുകളിൽ നിന്ന് അറിയിപ്പില്ലാതെ അക്രഡിറ്റഡ് മാധ്യമപ്രവർത്തകർക്കും പ്രവേശനമില്ലെന്ന് സുരക്ഷാ ജീവനക്കാർ വ്യക്തമാക്കി. നേരത്തെ സന്ദർശക സമയം 3 മുതൽ 5 വരെ ആക്കിയിരുന്നു. മുൻ സർക്കാർ നടപ്പിലാക്കിയ മാധ്യമ നിയന്ത്രണം അന്നത്തെ പ്രതിപക്ഷം വലിയ രീതിയിൽ വിമർശിച്ചിരുന്നു. ബന്ധപ്പെടേണ്ട വകുപ്പിൽ നിന്നുള്ള പ്രത്യേക ശുപാർശക്കത്തില്ലാതെ സർക്കാർ ഔദ്യോഗികമായി നൽകിയിട്ടുള്ള അക്രഡിറ്റേഷനുള്ള മാധ്യമപ്രവർത്തകരെ പോലും അകത്ത് കയറ്റിവിടേണ്ടതില്ല എന്ന കന്റോൺമെന്റ് ഗേറ്റിലെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. IAS ഉദ്യോഗസ്ഥ തലപ്പത്ത് വൻ അഴിച്ചുപണി. ബി അശോക് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി, എൻ പ്രശാന്ത് കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി, യുവജനകാര്യ മൃഗശാല മ്യൂസിയം വകുപ്പുകളുടെ അധിക ചുമതലയും പ്രശാന്തിന്. ദിവ്യ എസ് അയ്യർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാകും. ടി വി അനുപമ ഗതാഗത സെക്രട്ടറി. രത്നയു കേൽക്കറിന് തുറമുഖ വകുപ്പ് സെക്രട്ടറിയുടെ അധിക ചുമതല കൂടി. എം ജി രാജമാണിക്കും കെ എസ് സി ബി ചെയർമാൻ. എം അഞ്ജനയ്ക്ക് നോർക്കയുടെയും ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെയും അധിക ചുമതല. അവധി കഴിഞ്ഞ് മടങ്ങിയെത്തിയ രേണു രാജന് ആരോഗ്യവകുപ്പ് അഡീഷണൽ സെക്രട്ടറിയായി നിയമനം ലഭിച്ചു. ഇന്ത്യയിൽ സബ്സിഡിയുള്ള പാചക വാതക സിലിണ്ടറുകളുടെ എണ്ണം 4 കുറച്ചു. പ്രതിവർഷം 9 സിലിണ്ടറായിരുന്നു നേരത്തെ നൽകിയത്. പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന ഗുണഭോക്താക്കൾക്ക് അനുവദിച്ച സിലിണ്ടറുകളുടെ എണ്ണമാണ് കുറച്ചിരിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനമെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. നഴ്സുമാരുടെ വേഷത്തെക്കുറിച്ച് നടി കങ്കണ റണൌത്ത് നടത്തിയ പരാമർശത്തിനെതിരെ ലോക്സഭാ സ്പീക്കർക്ക് പരാതി. യൂത്ത് കോൺഗ്രസ് നേതാവാണ് കത്തയച്ചത്. വിവാദമായെങ്കിലും പരാമർശം പിൻവലിക്കാൻ നടി തയ്യാറായില്ല. പ്രതിഷേധങ്ങൾക്കിടെ നടിയെ പിന്തുണച്ച ബിജെപി നേതാക്കളും രംഗത്ത്. ഇന്ത്യയിലെ നഴ്സിംഗ് ജോലി ലൈംഗികവൽക്കരിക്കപ്പെട്ടുവെന്നും വിദേശ രീതിയിലുള്ള വേഷം മാറേണ്ടതുണ്ടെന്നുമാണ് നടി പറഞ്ഞത്. ഒരു എം പി പദവിയിലിരിക്കെ നടി നടത്തിയ പരാമർശം അതീവ ഗുരുതരമാണെന്നും കടുത്ത നടപടി വേണമെന്നുമാണ് ലോക്സഭാ സ്പീക്കർക്ക് കിട്ടിയ പരാതി. ലോക്സഭാ സീറ്റുകളുടെ എണ്ണം കൂട്ടുന്നതിൽ ഡി എം കെയുടെ സഹായം തേടി കേന്ദ്ര സർക്കാർ. 1971 സെൻസസ് തന്നെ ആധാരമാക്കി മണ്ഡല പുനർനിർണയം നടത്താമെന്ന നിർദ്ദേശം കേന്ദ്രം ഡി എം കെക്ക് മുൻപാകെ വെച്ചു. സമവായമായാൽ ബില്ല് ഈ വർഷകാല സമ്മേളനത്തിൽ കൊണ്ടുവരും. ഡി എം കെക്ക് പുറമെ തൃണമൂൽ കോൺഗ്രസിലെ വിമത എം പിമാർക്ക് മുൻപിലും കേന്ദ്ര സർക്കാർ വിഷയം അവതരിപ്പിച്ചേക്കും. ഇക്കാര്യം വിമത ക്യാമ്പുമായി ചർച്ച ചെയ്തു. പല എം പിമാരും കേന്ദ്രത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചെന്ന് റിപ്പോർട്ട്. മണ്ഡല പുനർനിർണയ വനിതാ സംവരണ ബില്ലുകൾ കൂടാതെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ കൂടി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചേക്കും. AIADMK ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമിക്ക് തമിഴ് രാഷ്ട്രീയത്തിൽ വീണ്ടും കനത്ത തിരിച്ചടി. വിശ്വാസ വോട്ടെടുപ്പിൽ മുഖ്യമന്ത്രി വിജയ്ക്ക് അനുകൂലമായി വോട്ട് ചെയ്ത 21 AIADMK വിമത MLA അയോഗ്യരാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ നോട്ടീസ് തമിഴ്നാട് നിയമസഭാ സ്പീക്കർ തള്ളി. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന് താൽക്കാലിക വിരാമം. ഒരു ദിവസം നീണ്ടുനിന്ന ആക്രമണങ്ങൾ ഇരുവിഭാഗവും അവസാനിപ്പിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടലാണ് നിർണായകമായത്. ലബ്നോനിൽ ആക്രമണം തുടർന്നാൽ തിരിച്ചടിക്കുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ഇറാനുമായി വീണ്ടും യുദ്ധത്തിലേക്ക് പോയാൽ ഒറ്റയ്ക്ക് പോരാടേണ്ടി വരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് മുന്നറിയിപ്പ് നൽകിയതായി ട്രംപ് അമേരിക്കൻ മാധ്യമമായ ആക്സിയോസിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇറാനെതിരെ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളെപ്പറ്റി അമേരിക്കയെ അറിയിച്ചത് അവസാന നിമിഷമായിരുന്നുവെന്നും ട്രംപ്. അടുത്ത രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഇറാനുമേൽ അമേരിക്ക സമ്പൂർണ്ണ വിജയം പ്രഖ്യാപിച്ചേക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. US ഇറാനും തമ്മിൽ നിലവിൽ നടക്കുന്ന ചർച്ചകളിൽ വലിയ ആത്മവിശ്വാസമാണ് ട്രംപ് പ്രകടിപ്പിക്കുന്നത്. ഹോർമുസിൽ ഇന്ത്യൻ നാവികർ ഉൾപ്പെട്ട കപ്പൽ ആക്രമിച്ചത് US എന്ന് സ്ഥിരീകരണം. നാവിക ഉപരോധം മറികടക്കാൻ ശ്രമിച്ചതാണ് ആക്രമിക്കാൻ ഇടയാക്കിയതെന്നാണ് റിപ്പോർട്ട്. ഓടിക്കുന്നതിനിടെ വാഹനത്തിന്റെ വാതിൽ തുറന്നാൽ 2000 ദിർഹം പിഴ ചുമത്തുമെന്ന് അബുദാബി പോലീസ്. 23 ബ്ലാക്ക് പോയിന്റും ചുമത്തും. വാതിൽ കൃത്യമായി അടയ്ക്കാത്തതുമൂലമുള്ള അപകടങ്ങൾ തടയുന്നതിന്റെ ഭാഗമായാണ് നിയമം കർശനമാക്കിയത്. ലോകകപ്പ് ഫുട്ബോളിന് ഇനി 2 ടീമുകളും ആരാധകരും ഫുട്ബോൾ ആവേശത്തിലേക്ക്. US കാനഡ മെക്സിക്കോ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത്.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Time check. Good evening, studio clock-il ippol samayam 6 mani kazhinju 8 minute.
6: Time check. Weather update.
7: Brought to you by Alras Auto AC Parts, number 1 auto AC spare parts in the Middle East.
8: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

വെരി ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ബാക്ക്. ഇത് ഹോം 92.2 FM-ൽ ബാക്ക് ടു ഹോം ആണ് കേൾക്കുന്നത്. ആസിഫാണ് കൂടെയുള്ളത് കേട്ടോ. നമുക്കറിയാം ഇനി വേൾഡ് കപ്പിന് ദിവസങ്ങൾ ബാക്കിയുണ്ടെന്നൊന്നും പറയാൻ വേണ്ടിയിട്ടില്ല. ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ മണിക്കൂറുകൾ മാത്രം ബാക്കിയെന്ന് പറയാം. ഓൾമോസ്റ്റ് 48 അല്ലെങ്കിൽ 64 മണിക്കൂറുകൾക്കപ്പുറത്തേക്ക് ലോകം ഒരു പന്തിന്റെ വലിപ്പത്തിലേക്ക് ചുരുങ്ങുകയാണ്, കാൽപന്തിലേക്ക് ചുരുങ്ങുകയാണ്. പലപ്പോഴും നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് ഇന്നലെ കൂടി ഞാനത് സൂചിപ്പിച്ചിരുന്നു, ലോകം പലതരത്തിലുള്ള സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള ജനതകളെ ഒരുമിച്ച് നിർത്താൻ വേണ്ടിയിട്ട് ഒരേ വികാരത്തോടുകൂടി അവരെല്ലാവരും അവർക്കിടയിലുള്ള വേർതിരിവുകളെ മറക്കാൻ വേണ്ടിയിട്ട് ഇത്തരം വലിയ കായിക മാമാങ്കങ്ങൾക്ക് സാധിക്കാറുണ്ട്. അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ പരിശുദ്ധിയും അല്ലേ. ഫിഫ വേൾഡ് കപ്പ് ആവട്ടെ അല്ലെങ്കിൽ ഒളിമ്പിക്സ് ആവട്ടെ ഒക്കെ അതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം അതിർത്തികളില്ലാതെയാക്കുക അല്ലെങ്കിൽ ലോകത്തിൻ്റെതായിട്ട് നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്ന വേർതിരിവുകളെല്ലാം തന്നെ ഇല്ലാതെയായി ലോകം ആ ഒരൊറ്റ വികാരത്തിൽ, കായികമെന്ന വികാരത്തിൻ്റെ പുറത്ത് ആരോഗ്യകരമായിട്ടുള്ള മത്സരത്തിന് വേണ്ടി ഒന്നിച്ചുകൂടുക എന്ന് പറയുന്നത് തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ ഏഷ്യ ഭൂഖണ്ഡത്തിലെ ഇന്ത്യയുടെ ഏറ്റവും താഴെ അറ്റത്ത് കിടക്കുന്ന നമ്മുടെ കൊച്ചു കേരളത്തിലെ ഏതെങ്കിലും ഒരു കൊച്ചു ഗ്രാമത്തിൽ ലാറ്റിൻ അമേരിക്കയിൽ എവിടെയോ ഉള്ള അർജന്റീന എന്ന് പറയുന്ന രാജ്യത്തിന് വേണ്ടിയിട്ട് ആർപ്പുവിളികൾ ഉയരുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഫുട്ബോളിൻ്റെ ഭംഗി തന്നെയാണ്. പക്ഷേ നമ്മളീ പറയുന്ന പോലെ ഇത്തവണത്തെ വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ ഫുട്ബോളിലാണെങ്കിൽ തന്നെയും പല വേൾഡ് കപ്പിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് വിവാദങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്ന ഒരു വേൾഡ് കപ്പായിട്ടാണ് ഈ ഒരു 2026 ഫിഫ വേൾഡ് കപ്പിനെ അവർ ഇനിഷ്യലി അവതരിപ്പിച്ചിരുന്നത്. പ്രത്യേകിച്ചും വംശീയത പോലെയുള്ള അല്ലെങ്കിൽ വംശീയാധിക്ഷേപങ്ങൾ പോലെയുള്ള സംഗതികളെ ഏറ്റവും രൂക്ഷമായി നോക്കിക്കണ്ടുകൊണ്ട് അതിനെ ഒഴിവാക്കാൻ വേണ്ടി ഏറ്റവും കർശനമായിട്ടുള്ള നിയമങ്ങൾ സ്ഥാപിച്ചിട്ടുള്ള ഒരു വേൾഡ് കപ്പാണ് 2026 വേൾഡ് കപ്പ്. ഇതിൻ്റെ ഒരു മറുവശമുണ്ട്, അത് നമുക്ക് എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. പക്ഷേ ഈ 2026 വേൾഡ് കപ്പിലേക്ക് വരുന്ന സമയത്ത് വംശീയത പുറത്തെടുത്തു കഴിഞ്ഞാൽ കളി മാറുന്ന തരത്തിലേക്കുള്ള നിയമങ്ങളാണ്, കർശനമായിട്ടുള്ള നിയമങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്. ലോകകപ്പിലെ നോ റേസിസം ക്യാമ്പയിൻ ശക്തമാക്കാൻ തന്നെ ഫിഫ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. ഗ്രൗണ്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അധിക്ഷേപം, വംശീയമായിട്ടുള്ള അധിക്ഷേപം നേരിട്ട് കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും ഇപ്പോൾ ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിൽ, ഏഷ്യയിലെ പല രാജ്യങ്ങളിൽ നിന്നൊക്കെയുള്ള, യൂറോപ്പിലെ പല രാജ്യങ്ങളിൽ നിന്ന് വരുന്നുള്ള കളിക്കാരെല്ലാവരും പങ്കെടുക്കുന്നതാണല്ലോ. അപ്പോൾ കളിക്കളത്തിലെ അഗ്രഷൻ വംശീയതയുടെ രൂപത്തിൽ പുറത്ത് പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ, ഒരു കളിക്കാരനെ നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ, നമ്മുടെ കൈവച്ചൊരു എക്സ് സിഗ്നൽ കാണിച്ചു കഴിഞ്ഞാൽ കളിക്കാരെയും ഒഫീഷ്യലുകളെയും ഒക്കെ നമുക്ക് എതിർപ്പറിയിക്കാനും ആൻഡ് ഒന്നാം ഘട്ടത്തിൽ താൽക്കാലികമായിട്ട് കളി നിർത്തിവെക്കാനും, കളിക്കാർ വംശാധിക്ഷേപം നേരിട്ടു എന്നറിഞ്ഞാൽ റഫറിക്ക് കളി അല്പനേരം നിർത്തിവെക്കാനും ഒക്കെയുള്ള അവസരമായിരിക്കും. ആൻഡ് രണ്ടാം ഘട്ടത്തിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അത്തരമൊരു പ്രശ്നം തുടർന്നു കഴിഞ്ഞാൽ കളിക്കാരെയും ഒഫീഷ്യലുകളെയും ഒക്കെ ഗ്രൗണ്ടിൽ നിന്ന് മാറ്റാൻ, സസ്പെൻഷൻ പോലെയുള്ള കർശനമായിട്ടുള്ള നടപടികളിലേക്ക് പോകാനും, മൂന്നാം ഘട്ടത്തിൽ മത്സരം ഉപേക്ഷിക്കാൻ പോലുമുള്ള അധികാരം റഫറിക്ക് നൽകുന്ന തരത്തിലേക്കൊക്കെയാണ് ഫിഫ നിയമങ്ങൾ അത്രമാത്രം കർശനമാക്കി മാറ്റിയിരിക്കുന്നത്. കാരണം ഇന്നത്തെ 2026 എത്തി നിൽക്കുന്ന മോസ്റ്റ് മോഡേൺ സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം വംശീയമായിട്ടുള്ള അധിക്ഷേപങ്ങൾ അല്ലെങ്കിൽ വംശീയതയോടുകൂടിയുള്ള ഒരു നോട്ടമാണെങ്കിൽ പോലും അത് തന്നെ ഏറ്റവും നെഗറ്റിവിറ്റി നിറഞ്ഞ കാര്യമായിട്ടാണ് നമ്മൾ കണക്കാക്കാറുള്ളത്. അറ്റ് ദ സെയിം പോയിന്റ് ഓഫ് ടൈം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്രമാത്രം വംശീയതയ്ക്കെതിരെ നിൽക്കുന്ന ഒരു ലോകകപ്പ് 2026 നടക്കുമ്പോഴും അതിൻ്റെ ഒരു മറുവശത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കാതിരിക്കുന്നത് ശരിയല്ല. കാരണം ഇന്നലെ നമ്മളെല്ലാവരും കേട്ടൊരു വാർത്തകളൊന്നായിരിക്കും, ലോകകപ്പിന് വേണ്ടിയിട്ട് എത്തിയ 2025 ഏറ്റവും മികച്ച ആഫ്രിക്കൻ റഫറിയെ പോലും തിരിച്ചയച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു സംഗതി. എല്ലാ തരത്തിലുള്ള വേർതിരിവുകൾ ഒഴിവാക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ലോകകപ്പ് മത്സരത്തിൽ ഇത്തരത്തിലുള്ള ഒരു വേർതിരിവ് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. ആഫ്രിക്കൻ റഫറിയെ തിരിച്ചയച്ചത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പേര് ഒമർ അബ്ദുൽ ഖാദർ അർത്താൻ എന്ന് പറയുന്ന ആഫ്രിക്കയിലെ 2025 ഏറ്റവും മികച്ച ഗോളിയെ തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാണ്. ആക്ച്വലി യു എസിൽ ചെന്ന് മിയാമി എയർപോർട്ടിൽ ലാൻഡ് ചെയ്തതിന് ശേഷം തന്നെ അദ്ദേഹത്തെ പല ചെക്കിങ്ങുകൾക്കൊക്കെ ശേഷം തിരിച്ചയക്കുന്ന ഒരു നടപടി ഉണ്ടായിരുന്നത്. അതുമാത്രമല്ല, സെനഗലിന്റെ ടീമിനെ ഒരു ലോകകപ്പിന് എത്തിയ ഒരു ടീമാണ് എന്നുള്ള പരിഗണന പോലും കൊടുക്കാതെ അവരെ ഏറ്റവും കർശനമായിട്ടുള്ള ശരീര പരിശോധനയും അവരുടെ ബാഗും ഷൂവും ഒക്കെ വലിച്ചഴച്ച് ഒട്ടും തന്നെ റെസ്പെക്ട് ഇല്ലാത്ത രീതിയിൽ നോക്കിക്കണ്ടതും ഒക്കെ തന്നെ വലിയ രീതിയിൽ വിവാദങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ആൻഡ് ഇതിനെതിരെ ശക്തമായിട്ട് ഇത്രമാത്രം വംശീയതയ്ക്കെതിരെ നടത്തുന്ന ഒരു വേൾഡ് കപ്പ്, ലോകം അതിർവരമ്പുകളില്ലാതെ, ലോകത്തിന്റെ അതിർത്തികളില്ലാതെ, ലോകം ഒറ്റക്കെട്ടായി നടത്തുന്ന ഒരു വേൾഡ് കപ്പ് എന്ന് പറയുമ്പോഴും അതിൻ്റെ ഇരട്ടത്താപ്പിനെ കുറിച്ച് വിമർശിച്ചുകൊണ്ട് വലിയ കളിക്കാർ പോലും രംഗത്തെത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അമേരിക്കൻ വേൾഡ് കപ്പിനെതിരെ ഇംഗ്ലണ്ടിന്റെ ഇതിഹാസമായിട്ടുള്ള ഇയാൻ റൈറ്റ് ആക്ച്വലി ഇപ്പോൾ ഒരു പ്രസ്താവന പുറത്തുവിട്ടിരിക്കുകയാണ്, ഇങ്ങനെയാണോ ഒരു ലോകകപ്പ് നടത്തുന്നത് എന്ന് ചോദിച്ചിട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേൾഡ് കപ്പിൻ്റെതായിട്ടുള്ള ആവേശം അല്ലെങ്കിൽ വേൾഡ് കപ്പിൻ്റെതായിട്ടുള്ള ശോഭ കെടുത്തി കളയുന്ന കാര്യങ്ങളാണ് ഇവയൊക്കെ തന്നെ. എന്നിരുന്നാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞു വന്നൊരു പരാതിയുണ്ട്, കേരളത്തിൽ നമ്മൾ മലയാളികൾക്കിടയിൽ ഈ വേൾഡ് കപ്പിന് മുൻ വേൾഡ് കപ്പുകളിൻ്റെ അത്രയും ഒരു ആവേശം തോന്നിക്കുന്നില്ല എന്ന്. എന്തായാലും അതൊക്കെ മാറ്റി വെച്ചേക്ക്, കാരണം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എമ്പാടുമായിട്ട് നമ്മുടെ അർജന്റീനയുടെ ആവട്ടെ, ബ്രസീലിൻ്റെ ആവട്ടെ, പോർച്ചുഗലിൻ്റെ ആവട്ടെ, സ്പെയിനിൻ്റെ ആവട്ടെ, ഫ്രാൻസിൻ്റെ ആവട്ടെ ആരാധകരൊക്കെ കൊടി തോരണങ്ങളും ഒക്കെ ആയിട്ട് ആ ഒരു വേൾഡ് കപ്പ് വൈബിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തോ സമയം മാത്രം നമുക്ക് പറ്റുന്ന രീതിയിലേക്കല്ല സമയം, എന്നിരുന്നാൽ പോലും ലോകകപ്പിൻ്റെ ആവശ്യത്തിൽ മലയാളികൾ ഒട്ടും പിന്നിലല്ല എന്നുള്ള കാര്യം എന്തായാലും ലോകകപ്പിൻ്റെ ഈ ഒരു അവസാന ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ തുടങ്ങാനുള്ള ആ ഒരു സമയത്തേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പ്രൂവ് ചെയ്തിരിക്കുകയാണ്.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

0: അക്കൗണ്ടിൽ പൈസ ഇല്ലെങ്കിലും പൈസ അയക്കാൻ വേണ്ടി പറ്റും. അതായത് നാട്ടിലെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. നാട്ടിലിപ്പോ പലപ്പോഴും നമ്മളിപ്പോ ചില സമയത്ത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നാട്ടിലെ അക്കൗണ്ടിൽ നമ്മൾ അങ്ങനെ ഒരു പൈസ മെയിൻറ്റെയിൻ ചെയ്യാത്തവരാണെങ്കിൽ ഏതെങ്കിലും ഒക്കെ സാഹചര്യത്തിൽ ഇമ്മീഡിയറ്റ്ലി ഒരു പേയ്മെന്റ് നടത്തേണ്ടതായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അല്ലെങ്കിൽ നാട്ടിലുള്ളവർക്കൊക്കെ വളരെയധികം ഉപകാരപ്പെടും. നമ്മുടെ ഇപ്പൊ നാട്ടിലേക്ക് പോകുന്ന സമയത്ത് ആർക്കെങ്കിലും ഒക്കെ ആവശ്യമായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾ ഇൻഫർമേഷൻ പാസ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ മെയിൻ ആയിക്കോ, ക്രെഡിറ്റ് എനിക്ക് വേണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നാട്ടിൽ അങ്ങനെ ഒരു സംവിധാനം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. പണം ഇല്ലെങ്കിലും പേടിക്കേണ്ട യു പി ഐ പേയ്മെന്റ് നടത്താൻ പറ്റുന്ന സൗകര്യം യെസ് ബാങ്കുമായിട്ട് കൈകോർത്തുകൊണ്ട് ഭാരത് പേ ഫെലിക്സ് വരികയാണ് കേട്ടോ. ഭാരത് പേ അറിയാലോ, നമ്മുടെ നാട്ടിലെ യു പി ഐ പേയ്മെന്റ് സംവിധാനമാണ്. അവരുടെ അവര് യെസ് ബാങ്കുമായിട്ട് കൈകോർത്തുകൊണ്ടാണ് ഈ ഒരു ഭാരത് പേ ഫെലിക്സ് വേറെ ഏതോ മനുഷ്യനല്ലേ, ഫ്ലെക്സ്. ഓക്കെ, ഭാരത് പേ ഫ്ലെക്സ് വരാൻ വേണ്ടി പോകുന്നു കേട്ടോ. ഞാൻ പെട്ടെന്ന് എവിടുന്നോ കയറി വന്നേ ഫെലിക്സ്, അതൊക്കെ മറന്നേ, നിങ്ങളെല്ലാം മറന്നേക്ക്, എല്ലാം മറന്നേക്ക്. ഭാരത് പേ ഫ്ലെക്സ് അതാണ് പേര്, ഇനി നാ കുളിക്കത്തില്ല. ഓക്കെ, അപ്പം യു പി ഐ പേയ്മെൻറ്റിൻ്റെ കടം കിട്ടാൻ പോകുന്ന ഒരു പുതിയ പരിപാടിയാണിത്. യു പി ഐ പേയ്മെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് കടം കിട്ടും, 45 ദിവസത്തിനുള്ളിൽ നമ്മളത് തിരിച്ചടച്ചാൽ മതിയായിരിക്കും കേട്ടോ. ഇ എം ഐയും കിട്ടും, ഇ എം ഐ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് പണം 45 ദിവസത്തേക്ക് നമുക്ക് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് 2, 3, 4, 5, 6 തവണയായിട്ട് 12 മാസം കൊണ്ട് വരെ നമുക്ക് തിരിച്ചടയ്ക്കാൻ പറ്റുന്ന സംവിധാനം ഇതിനകത്തുണ്ട് എന്നുള്ളതാണ്. ഇത് ഉപയോഗിക്കേണ്ട എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ പേടിഎമ്മോ ഫോൺപേ ഒക്കെ പോലെ തന്നെ ഭാരത് പേൻ്റെ ആപ്ലിക്കേഷൻ തുറക്കുക. അതിൽ ഭാരത് ഫ്ലെക്സ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നമ്മുടെ കെ വൈ സി കാര്യങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് നമുക്ക് അനുവദിക്കപ്പെട്ട ക്രെഡിറ്റ് തുക നമുക്ക് യു പി ഐയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അത് ബന്ധിപ്പിച്ചെടുക്കാവുന്നതാണ്. എ ടി എം വഴി വിഡ്രോ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പിൻ സെറ്റ് ചെയ്തതിൻ്റെ നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എവിടെയാണെന്ന് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലിപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരുന്ന കാര്യങ്ങളിലൊന്നാണ് ഈ ലോൺ ആപ്ലിക്കേഷനുകളുടെ സ്കാമിനെ കുറിച്ചിട്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ 1-2 ഇടങ്ങളിലായിട്ട് വലിയ ആത്മഹത്യകൾ, കൂട്ടാത്മഹത്യകൾ പോലും നമ്മൾ കേൾക്കേണ്ടി വന്നു ലോൺ ആപ്പുകളുടെ ചതിക്കുഴിയിൽ വീണതിൻ്റെ പേരിൽ. അപ്പോൾ അത്രമാത്രം രൂക്ഷമായിട്ട് ലോൺ ആപ്പുകൾ പിടിമുറുക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വളരെ ലീഗലായിട്ടുള്ള വെയ്സിലൂടെ ഇങ്ങനത്തെയുള്ള സൗകര്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആൻഡ് ഇത് കുറച്ചധികം നമുക്ക് അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒന്നായിട്ട് തന്നെയാണ് കണക്കാക്കാൻ പറ്റുന്നത് കേട്ടോ. കാരണം ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ കയ്യിൽ പൈസ ഇല്ലാതെ വരികയാണെങ്കിൽ പലപ്പോഴും ഇത്തരം ആനുകൂല്യം ഉപയോഗിക്കുന്ന സമയത്ത് അത് ഏറ്റവും ലീഗലായിട്ടുള്ള വെയിൽ തന്നെ വരുന്നു എന്നുള്ളതാണ്. യു പി ഐ പേയ്മെൻറ്റുകളിൽ വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റമാണ് എന്തായാലും ഭാരത് ഫ്ലെക്സ് പദ്ധതിയിലൂടെ നിലവിൽ വരാൻ വേണ്ടി പോകുന്നത്. യെസ് ബാങ്കും ഭാരത് പേയുടെ നിലവിൽ ചേർന്നുകൊണ്ടാണ് ഇത് ഈ ഒരു സംവിധാനം കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത്. 45 ദിവസത്തിനുള്ളിൽ തിരിച്ചടയ്ക്കുന്ന തുകയ്ക്ക് പ്രത്യേകിച്ച് ഇൻട്രസ്റ്റോ കാര്യങ്ങളൊന്നും തന്നെയില്ല. ക്രെഡിറ്റ് കാർഡുകൾക്ക് സമാനമായിട്ടായിരിക്കും ഈ ഒരു ഭാരത് ഫ്ലെക്സിൻ്റെയും പ്രവർത്തനം എന്നാണ് ആരംഭത്തിൽ ഇപ്പോൾ അവർ അറിയിച്ചിരിക്കുന്നത്. കടമായി ലഭിക്കുന്ന തുകയാണെങ്കിൽ ഇൻസ്റ്റാൾമെൻറ്റ് വ്യവസ്ഥയിൽ നമുക്ക് 3 മുതൽ 12 മാസം വരെ എടുത്തൊക്കെ അടച്ചാൽ മതി, സാവധാനം അടച്ചാൽ മതി എന്നുള്ളൊരു സൗകര്യം കൂടി ഉണ്ടേ. അപ്പോൾ അതെന്തായാലും ഈ ലോൺ ആപ്പുകളുടേതായിട്ടുള്ള ത്രെട്ട് ഒരു പരിധിവരെ കുറയ്ക്കും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. എനിവേ, നേരത്തെ വന്നുപോയ നാക്കുളിക്കലിന് നിങ്ങളെല്ലാവരും ക്ഷമിക്കണം കേട്ടോ, ആരോടും പറഞ്ഞു കൊടുക്കല്ലേ. എന്തായാലും നമുക്കിപ്പോൾ ഒരു തമിഴ് ട്രാക്ക് കേട്ടിട്ട് ഷടപടയെന്ന് ഓടി തിരിച്ചു വരാൻ മാസമാണ് കൂടെയുള്ളത്. ഓൺ ഹോം 92.2 FM. ദിസ് ഈസ് ബാക്ക് ടു ഹോം.
1: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ഹവർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് ആകത്തിർ ബിൽഡിംഗ് അൽവൻകോൾ പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update.
2: Traffic update.
1: Brought to you by ABC Cargo and Courier, number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
3: മേജർ റോഡ്സിൽ എല്ലാം തന്നെ അത്യാവശ്യം പീക്ക് ആയിട്ടുള്ള ട്രാഫിക് സിറ്റുവേഷൻസ് റിപ്പോർട്ട് ചെയ്യുന്നു. റിബാ സ്ട്രീറ്റിൽ അത്യാവശ്യം നല്ല രീതിയിൽ കൺജസ്റ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. റാസൽഖോ റോഡിലും നല്ല കൺജസ്റ്റഡ് സാഹചര്യം കാണുന്നുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഒരു ബൂക്കുതല ഇന്റർചേഞ്ച് മുതൽ കുറച്ചധികം സമയത്തേക്ക് നല്ല ഡിലേ കാണുന്നുണ്ട്. അൽഖേൽ റോഡിൽ കഴിഞ്ഞ മണിക്കൂറിലുണ്ടായിരുന്ന ഒരു കൺജഷനൊക്കെ തന്നെ കുറച്ചൊക്കെ ഒന്ന് ഒഴിവായി കാണുന്നുണ്ട് ഈ സമയത്തേക്ക് എത്തുമ്പോൾ. എയർപോർട്ട് സ്ട്രീറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ പാക്ഡ് ആണ്. ദുബായ് ഷാർജ റൂട്ട്സിലേക്ക് വരികയാണെങ്കിൽ എത്തിഹാദ് ടോൾ റോഡിൽ ഓൾമോസ്റ്റ് ആ ഒരു കബേസി ഭാഗത്തായിട്ട് ഇന്നും രണ്ട് ആക്സിഡൻറ്റ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെ എനിക്കൊന്നും ആ സെയിം സ്ട്രെച്ചിൽ തന്നെയാണ് തോന്നുന്നു. സോ ദാറ്റ് യൂഷ്വൽ ട്രാഫിക് കണ്ടീഷൻ തന്നെയാണ് കാണിക്കുന്നത്. ഈ ആക്സിഡൻറ്റ് അവിടെ അതൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിയില്ല. പക്ഷേ എന്നിരുന്നാലും ദുബായ് ഷാർജ റൂട്ട്സിലേക്ക് എടുക്കുന്നവർ പ്രത്യേകിച്ചും എത്തിഹാദ് ടോൾ റോഡിൽ യൂഷ്വലി ഉള്ള ആ ഒരു ട്രാഫിക് കണ്ടീഷൻ്റെ കൂടെ അതുകൂടി ആഡ് ഓൺ ആയിട്ടിട്ട് വേണം കണക്കാക്കാനായിട്ട്. ആൻഡ് യെസ്, ഇനി നിങ്ങൾ പറയൂ അൺയൂഷ്വൽ ആയിട്ടുള്ള എന്തെങ്കിലും ട്രാഫിക് സിറ്റുവേഷൻസോ ആക്സിഡൻസോ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് അറിയിക്കാം. നമ്മുടെ ഹോം 92.2 എഫ്എമ്മിന്റെ വാട്സാപ്പിലേക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മാത്രം മതി.
1: ബ്രോട്ട് യു ബൈ ABC കാർഗോ ആൻഡ് കൊറിയർ. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായ ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ വൺ ഇൻ GCC. ദി ബ്രിഡ്ജ് ടു യുവർ ഹോം. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae.

0: അമ്മോനെ എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
1: ശ്രദ്ധിക്കണ്ടാ
0: മോനെ, പോടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
2: അണ്ണം പേടിക്കണ്ടാ,
3: വണ്ടി നേരെ അൺഗ്രാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺഗ്രാസിലേ ഉള്ളൂ.
0: അമ്പാനെ എന്നാ വേഗം പോ അൺഗ്രാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
4: അണ്ണ ശ്രദ്ധിക്ക,
5: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.
6: Stay connected with Home 92.2 FM. Home is a feeling.

0: Back to home brought to you by Alnoor Polyclinic Muthina Dera Dubai, caring for you and your family. Visit Alnoor Polyclinic Muthina. For appointments, call 04385 7841.
1: ജയിലർ ടുവിന്റെ അനൗൺസ്മെന്റ് വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ഹൈപ്പ് ആ സിനിമയ്ക്ക് കിട്ടിയ പോയിന്റുകളൊന്നായിരുന്നു. അതിലെ ഒരു ക്യാമിയോ റോളിലേക്ക് ഷാറുഖ് ഖാൻ, സാക്ഷാൽ ഷാറുഖ് ഖാൻ തന്നെ വരാൻ വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞൊരു സംഗതി അല്ലെ. ജയിലർ എന്ന് പറയുന്ന ആ ഒരു സിനിമയുടെ തന്നെ ഏറ്റവും വലിയ ഒരു അസറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ തിയേറ്ററിൽ ആ സിനിമ കാണുന്ന സമയത്ത് രജനീകാന്തിന് അപ്പുറത്തേക്ക് അദ്ദേഹത്തെ വില്ലൻ തരത്തിലേക്ക് ഓറയും സ്റ്റാർഡവുമായിട്ട് ചില ആളുകളുടെ ഇൻട്രൊഡക്ഷൻ വരുന്ന സമയത്താണ്. അതിപ്പോൾ ശിവരാജ് കുമാർ ആവട്ടെ, മലയാളത്തിന്റെ ലാലേട്ടനാവട്ടെ, ജാക്കി ഷ്രോഫ് ആവട്ടെ, ഇവരൊക്കെ വരുന്ന സമയത്ത് അവരുടെ ക്യാരക്ടറൈസേഷനെ പ്ലേസ് ചെയ്തൊരു വിധം, അത് കൃത്യമായിട്ട് മറ്റ് ഇൻഡസ്ട്രിയിലുള്ള താരങ്ങളെ കൊണ്ടുവന്ന് എങ്ങനെ പ്ലേസ് ചെയ്യണം എന്ന് എനിക്കറിയാമെന്ന് നിൽസൺ പ്രൂവ് ചെയ്തൊരു സെഗ്മെന്റ് കൂടിയായിരുന്നു ജയിലർ. ആൻഡ് ജയിലറിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് വരുന്ന സമയത്താണെങ്കിലും അങ്ങനെ പല പേരുകൾ പറഞ്ഞു കിട്ടിട്ടുണ്ടായിരുന്നു. ലാലേട്ടനോടൊപ്പം തന്നെ മലയാളത്തിൽ നിന്നും സുരാജൻ ഉൾപ്പെടെയുള്ള താരങ്ങൾ എത്തുന്നു. ആൻഡ് അറ്റ് ദ സെയിം ടൈം തെലുങ്കിൽ നിന്നും ബാലകൃഷ്ണ വരുന്നു, ഹിന്ദിയിൽ നിന്നും ഷാറുഖ് ഖാൻ വരുന്നു എന്നുള്ളൊരു കാര്യം. ആൻഡ് ഇപ്പോൾ അതിനുശേഷം എനിക്ക് തോന്നുന്നു കൂലിയൊക്കെ റിലീസായതിനു ശേഷം കൂലിയിൽ ആമിർ ഖാൻ കൊടുത്തൊരു പ്ലേസ്മെന്റ് കണ്ടിട്ടായിരിക്കും ഷാറുഖ് ഖാൻ ഭയന്നിട്ട് തലൈവരെ ഞാനില്ല, ഞാൻ ഈ പണിക്കില്ല എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ പിൻവാങ്ങിയിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിനുശേഷം പല താരങ്ങളുടെ പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നു. തെലുങ്കിലെയും കന്നഡയിലെയും ഒക്കെ പല താരങ്ങളെ കൊണ്ടുവരാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമയിൽ ഷാറുഖ് ഖാൻ്റെ പകരമായിട്ട് എസ് ആർ കെക്ക് പകരക്കാരനില്ല, അതുകൊണ്ട് ക്യാമിയോ ഇല്ല, ആ ഒരു റോള് തന്നെ, ആ ഒരു പോർഷൻ തന്നെ നെൽസൺ സ്ക്രിപ്റ്റിൽ നിന്നും എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റിക്കളഞ്ഞു എന്നുള്ളതാണ് കേട്ടോ. എന്തായാലും ഈ വർഷം തിയേറ്ററിലേക്ക് കാത്തിരിക്കുന്ന രജനീകാന്ത് ചിത്രങ്ങളിൽ ഏറ്റവും ആകാംക്ഷയോടെ നോക്കി കാണുന്ന സിനിമകളിൽ ഒന്ന് തന്നെയാണ് നമ്മുടെ ജയിലർ 2. വരട്ടെ, വരുന്ന സമയത്ത് നോക്കാം എന്തൊക്കെ അത്ഭുതങ്ങളാണ് അതിൽ കാത്തിരിക്കുന്നതെന്ന്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഈ വർഷം നമ്മൾ ഏവരും കാത്തിരുന്ന തിയേറ്ററുകളിൽ ആസ്വദിച്ച സിനിമകളിലൊന്നാണ് പേട്രിയറ്റ് അല്ലേ. മമ്മൂക്ക, ലാലിട്ടൻ, ആ ഒരു കോമ്പിനേഷൻ, കുഞ്ചാക്കോ ഭവൻ, ഫഹദ് ഫാസിൽ തുടങ്ങി നിരവധി താരങ്ങൾ എത്തുന്നു. ആൻഡ് ഈ പറഞ്ഞ പോലെ ഒരു ടിപ്പിക്കൽ ലാലിട്ടൻ മമ്മൂക്ക ചിത്രം എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഒരു മഹേഷ് നാരായണൻ സിനിമ ആസ്വദിക്കാൻ വേണ്ടി തിയേറ്ററിലേക്ക് എത്തിയ പ്രേക്ഷകരൊക്കെ തന്നെ അത് സംതൃപ്തരാക്കിയിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലുമൊക്കെ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. അതായത് തിയേറ്റർ എക്സ്പീരിയൻസ് നമ്മുടെ ഈ സിനിമയുടെ മിസ്സായിട്ടുള്ളവർ ഒന്നും തന്നെ ഇനി പേടിക്കേണ്ട. കാരണം Zee5 ഗംഭീര പ്രൊമോഷൻസോട് കൂടി തന്നെ നമുക്കിപ്പോൾ പേട്രിയറ്റ് കാണാൻ പറ്റുന്ന ഒരു അവസരമാണ് ഒരുങ്ങിയിരിക്കുന്നത്. അതായത് ഓൾ ആക്സസ് പാക്ക് Zee5 ഒരു വർഷത്തേക്കുള്ളത് വെറും 99.99 ദിർഹംസിന് സ്വന്തമാക്കാം. തമിഴ്, ഹിന്ദി, മലയാളം, തെലുങ്ക് തുടങ്ങി എല്ലാ ഭാഷകളിലെയും ബ്ലോക്ക് ബസ്റ്റർ സിനിമകൾ നമുക്കൊരൊറ്റ പ്ലാറ്റ്ഫോമിൽ ആസ്വദിക്കാം. മുൻപ് 129.99 ദിർഹംസ് ഉണ്ടായിരുന്ന ആനുവൽ പാക്കാണ് ഇപ്പോൾ സ്പെഷ്യൽ ഓഫറിൽ 99.99 ദിർഹംസിന് സ്വന്തമാക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ പാക്കിലും ഒരു വലിയ ഡിസ്കൗണ്ട് ഇപ്പോൾ നടക്കുന്നുണ്ട്. 22.99 ദിർഹംസിന്റെ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ആദ്യ 3 മാസങ്ങളിലേക്ക് 19.99 ദിർഹംസിന് ഇപ്പോൾ Zee5 സ്വന്തമാക്കാം കേട്ടോ. ആൻഡ് അത് മാത്രമല്ല, ഒരുപാട് ഗംഭീര സീരീസുകൾ, ഞാനൊക്കെ ഭയങ്കര ബിഞ്ച് വാച്ച് ചെയ്ത കുറേ സീരീസുകൾ നമുക്ക് തന്നിട്ടുള്ള, എപ്പോഴും തങ്ങൾ എടുക്കുന്ന കണ്ടന്റുകളുടെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒട്ടും തന്നെ കോംപ്രമൈസ് ചെയ്യാത്ത, അത്രമാത്രം പെക്യൂലിയർ ആയിട്ട് കണ്ടന്റുകൾ പിക്ക് ചെയ്ത് നമുക്ക് തരുന്ന ഒരു OTT പ്ലാറ്റ്ഫോമാണ് Zee5. അപ്പോൾ Zee5 സബ്സ്ക്രൈബ് ചെയ്തോളൂ. പരിധികളില്ലാത്ത വിനോദ ലോകം നിങ്ങൾക്ക് ആസ്വദിക്കാവുന്നതാണ്. ഈ ഓഫർ ചുരുങ്ങിയ ദിവസങ്ങളിൽ ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് അത് തീരുന്നതിന് മുമ്പേ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ.
0: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ്,

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: CMRL Exalogic, Veenaka ED Summons. പിണറായി പ്രതിപ്പട്ടികയിൽ വരുമെന്ന് മാത്യു കുഴൽനാട്. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം പണിയുമെന്ന് മോൻസ് ജോസഫ്. ഹോർമുസിൽ ഇന്ത്യൻ കപ്പൽ ആക്രമിച്ചത് US തന്നെ. മേഖലയിൽ സംഘർഷത്തിന് താൽക്കാലിക ശമൻ. സെക്രട്ടേറിയറ്റിൽ മാധ്യമ നിയന്ത്രണം തുടരുന്നു. ലോകകപ്പ് ഫുട്ബോളിന് ഇനി രണ്ടു നാൾ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. CMRL എക്സാലോജി കേസ്. പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയന്റെ മകൾ വീണ ടിക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സമൻസ്. വെള്ളിയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകണം. വീണയടക്കം 9 പേർക്കാണ് ഇഡി സമൻസ് അയച്ചത്. ശശിധരൻ കർത്തയ്ക്കും സമൻസ്. CMRLന് സേവനം നൽകാതെ അക്കൌണ്ടിലേക്ക് 2 കോടി രൂപയ്ക്കടുത്ത് ലഭിച്ചതിലാണ് ഇഡി അന്വേഷണം. CMRL എക്സാലോജിക് ഇടപാടിൽ ഇഡി വീണ തൈക്കണ്ടിക്ക് സമൻസ് അയച്ച പശ്ചാത്തലത്തിൽ വീണയ്ക്കും പിണറായി വിജയനുമെതിരെ രൂക്ഷ വിമർശനവുമായി ഷോൺ ജോർജും മാത്യു കുഴൽ നടന്നു. കമ്പനി ആക്ട് 447 സെക്ഷൻ അനുസരിച്ചുള്ള കുറ്റം വീണ ചെയ്തിട്ടുണ്ടെന്ന് ഷോൺ ജോർജ്. സർക്കാരിന് കൂടി ഉടമസ്ഥാവകാശമുള്ള കമ്പനിയിൽ നിന്നാണ് കൊള്ള നടന്നിരിക്കുന്നതെന്നും വിഷയത്തിൽ മറുപടി പറയാൻ വീണ ബാധ്യസ്ഥയാണെന്നും ഷോൺ ജോർജ്. പിണറായി വിജയനിൽ നിന്നാണ് കരിമണൽ കമ്പനിക്ക് യഥാർത്ഥ സേവനം ലഭിച്ചതെന്ന് മാത്യു കുഴൽനാടൻ. വീണയല്ല CMRLന് സേവനം നൽകിയത് പിതാവ് പിണറായി വിജയനാണെന്നും മാത്യു കുഴൽനാടൻ. പിണറായി വിജയൻ കൂടി പ്രതിപട്ടികയിലേക്ക് വരേണ്ട സാഹചര്യം വരുന്നു. CMRL കമ്പനിക്ക് കരിമണൽ എടുക്കാൻ അവസരം ഒരുക്കിക്കൊടുത്തത് പിണറായി വിജയനാണെന്നും അദ്ദേഹം ആരോപിച്ചു. CMRL എക്സാലോജി കേസിൽ നിയമം നിയമത്തിന്റെ വഴിക്ക് നടക്കട്ടെയെന്ന് ജോൺ ബ്രിട്ടാസ് MP. വീണ SFIO മുന്നിൽ ഹാജരായി മൊഴി നൽകിയിട്ടുണ്ട്. CMRL നൽകിയ രാഷ്ട്രീയ സംഭാവനയിൽ അന്വേഷണം വേണം. സംഭാവന ലഭിച്ചെന്ന് ഈ മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട 2 അംഗങ്ങൾ സമ്മതിച്ചിട്ടുണ്ട്. സംഭാവന വാങ്ങിയത് നിയമം പാലിച്ചാണോ എന്ന് വ്യക്തമാക്കണമെന്നും ജോൺ ബ്രിട്ടാസ്. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം പണിയുമെന്ന് ആവർത്തിച്ച് മന്ത്രി മോൻസ് ജോസഫ്. തമിഴ്നാട് സർക്കാരുമായി അഭിപ്രായ സമന്വയമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. സുപ്രീംകോടതി മാനദണ്ഡങ്ങൾ പാലിച്ചു മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ. കേരളത്തിന് സുരക്ഷ, തമിഴ്നാടിന് വെള്ളം എന്നത് തന്നെയാണ് സർക്കാരിന്റെ നിലപാടെന്നും മോൻസ് ജോസഫ്. തമിഴ്നാട്ടിലെ പുതിയ സർക്കാരുമായി അഭിപ്രായമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. മുഖ്യമന്ത്രിയെ ഇക്കാര്യം ധരിപ്പിക്കുമെന്നും മോൻസ് ജോസഫ്. സുപ്രീംകോടതിയുടെ അനുമതിയോടുകൂടി ഡാം നിർമ്മിക്കാനാണ് സർക്കാർ ശ്രമം. എന്നാൽ സുപ്രീംകോടതി നിർദ്ദേശിച്ച പല കാര്യങ്ങളും മുൻ സർക്കാർ ചെയ്തു തീർത്തില്ല. ഇക്കാര്യങ്ങൾ ചെയ്ത ശേഷമേ സുപ്രീംകോടതിയെ സമീപിക്കാനാകൂ എന്നും മന്ത്രി. MSC എൽസാത്രി കപ്പൽ അപകടം വരുത്തിവച്ചതെന്ന് DG ഷിപ്പിംഗിന്റെ അന്വേഷണ റിപ്പോർട്ട്. കപ്പലിന്റെ വാട്ടർ സംവിധാനം ആദ്യം തകരാറിലായി. വിഴിഞ്ഞത്തിൽ ലോഡിംഗ് നടക്കുമ്പോൾ തന്നെ കപ്പലിൽ വെള്ളം കയറി. കണ്ടെയ്നർ കയറ്റുമ്പോൾ തന്നെ വിഴിഞ്ഞം പോർട്ട് ഇത് സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കേരളത്തിൽ PM പദ്ധതി നടപ്പാക്കുന്നതിനെ ചൊല്ലി രാഷ്ട്രീയ വിവാദം ശക്തമാകുന്നു. പദ്ധതി അടിയന്തരമായി പരിഗണിക്കേണ്ട സാഹചര്യമില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ. പദ്ധതിയോട് അന്നും ഇന്നും വിയോജിപ്പാണെന്നും ഇടത് സർക്കാരുണ്ടാക്കിയ വിഷയം എങ്ങനെ പരിഹരിക്കാമെന്നാണ് സർക്കാർ ഇപ്പോൾ പരിശോധിക്കുന്നതെന്നും വിദ്യാഭ്യാസ മന്ത്രി. PM പദ്ധതി കേരളത്തിന് ഏറ്റവും അനുയോജ്യമെന്ന് BJP നേതാവ് കെ സുരേന്ദ്രൻ. പദ്ധതിയെ മുടക്കുന്ന വഴി ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി ഇല്ലാതാക്കും. കഴിഞ്ഞ സർക്കാർ പദ്ധതി ഇല്ലാതാക്കാനാണ് ശ്രമിച്ചത്. പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഇടപെടൽ. ശിവൻകുട്ടി തലയിൽ മുണ്ടിട്ടാണ് ഡൽഹിയിൽ പോയി ഒപ്പിട്ടത്. ലീഗിന്റെ ഇപ്പോഴത്തെ മന്ത്രിക്ക് പദ്ധതി നടപ്പിലാക്കേണ്ടി വരുമെന്നും സുരേന്ദ്രൻ. സെക്രട്ടേറിയറ്റിൽ മാധ്യമ നിയന്ത്രണം തുടരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള നോർത്ത് ബ്ലോക്കിൽ നേരത്തെ നിയന്ത്രണമുണ്ടായിരുന്നു. മറ്റ് മന്ത്രിമാരുടെ ഓഫീസിലേക്കും ഇത് വ്യാപിപ്പിച്ചു. വകുപ്പുകളിൽ നിന്ന് അറിയിപ്പില്ലാതെ അക്രഡിറ്റഡ് മാധ്യമ പ്രവർത്തകർക്കും പ്രവേശനമില്ലെന്ന് സുരക്ഷാ ജീവനക്കാർ വ്യക്തമാക്കി. നേരത്തെ സന്ദർശക സമയം 3 മുതൽ 5 വരെ ആക്കിയിരുന്നു. മുൻ സർക്കാർ നടപ്പിലാക്കിയ മാധ്യമ നിയന്ത്രണം അന്നത്തെ പ്രതിപക്ഷം വലിയ രീതിയിൽ വിമർശിച്ചിരുന്നു. ബന്ധപ്പെടേണ്ട വകുപ്പിൽ നിന്നുള്ള പ്രത്യേക ശുപാർശ കത്തില്ലാതെ സർക്കാർ ഔദ്യോഗികമായി നൽകിയിട്ടുള്ള അക്രഡിറ്റേഷനുള്ള മാധ്യമ പ്രവർത്തകരെ പോലും അകത്ത് കയറ്റിവിടേണ്ടതില്ല എന്ന കന്റോൺമെന്റ് ഗേറ്റിലെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. IAS ഉദ്യോഗസ്ഥ തലപ്പത്ത് വൻ അഴിച്ചുപണി. ബി അശോക് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി, എൻ പ്രശാന്ത് കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി, യുവജനകാര്യ മൃഗശാല മ്യൂസിയം വകുപ്പുകളുടെ അധിക ചുമതലയും പ്രശാന്തിന്. ദിവ്യ എസ് അയ്യർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാകും. ടി വി അനുപമ ഗതാഗത സെക്രട്ടറി. രത്നയു കേൽക്കറിന് തുറമുഖ വകുപ്പ് സെക്രട്ടറിയുടെ അധിക ചുമതല കൂടി. എം ജി രാജമാണിക്കും കെ എസ് സി ബി ചെയർമാൻ. എം അഞ്ജനയ്ക്ക് നോർക്കയുടെയും ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെയും അധിക ചുമതല. അവധി കഴിഞ്ഞ് മടങ്ങിയെത്തിയ രേണു രാജന് ആരോഗ്യവകുപ്പ് അഡീഷണൽ സെക്രട്ടറിയായി നിയമനം ലഭിച്ചു. ഇന്ത്യയിൽ സബ്സിഡിയുള്ള പാചക വാതക സിലിണ്ടറുകളുടെ എണ്ണം 4 കുറച്ചു. പ്രതിവർഷം 9 സിലിണ്ടറായിരുന്നു നേരത്തെ നൽകിയത്. പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന ഗുണഭോക്താക്കൾക്ക് അനുവദിച്ച സിലിണ്ടറുകളുടെ എണ്ണമാണ് കുറച്ചിരിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനമെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. നഴ്സുമാരുടെ വേഷത്തെക്കുറിച്ച് നടി കങ്കണ റണൌത്ത് നടത്തിയ പരാമർശത്തിനെതിരെ ലോക്സഭാ സ്പീക്കർക്ക് പരാതി. യൂത്ത് കോൺഗ്രസ് നേതാവാണ് കത്തയച്ചത്. വിവാദമായെങ്കിലും പരാമർശം പിൻവലിക്കാൻ നടി തയ്യാറായില്ല. പ്രതിഷേധങ്ങൾക്കിടെ നടിയെ പിന്തുണച്ച ബിജെപി നേതാക്കളും രംഗത്ത്. ഇന്ത്യയിലെ നഴ്സിംഗ് ജോലി ലൈംഗികവൽക്കരിക്കപ്പെട്ടുവെന്നും വിദേശ രീതിയിലുള്ള വേഷം മാറേണ്ടതുണ്ടെന്നുമാണ് നടി പറഞ്ഞത്. ഒരു എം പി പദവിയിലിരിക്കെ നടി നടത്തിയ പരാമർശം അതീവ ഗുരുതരമാണെന്നും കടുത്ത നടപടി വേണമെന്നുമാണ് ലോക്സഭാ സ്പീക്കർക്ക് കിട്ടിയ പരാതി. ലോക്സഭാ സീറ്റുകളുടെ എണ്ണം കൂട്ടുന്നതിൽ ഡി എം കെയുടെ സഹായം തേടി കേന്ദ്ര സർക്കാർ. 1971 സെൻസസ് തന്നെ ആധാരമാക്കി മണ്ഡല പുനർനിർണയം നടത്താമെന്ന നിർദ്ദേശം കേന്ദ്രം ഡി എം കെയ്ക്ക് മുൻപാകെ വെച്ചു. സമവായമായാൽ ഡൽഹി വർഷകാല സമ്മേളനത്തിൽ കൊണ്ടുവരും. ഡി എം കെയ്ക്ക് പുറമെ തൃണമൂൽ കോൺഗ്രസിലെ വിമത എം പിമാർക്ക് മുമ്പിലും കേന്ദ്ര സർക്കാർ വിഷയം അവതരിപ്പിച്ചേക്കും. ഇക്കാര്യം വിമത ക്യാമ്പുമായി ചർച്ച ചെയ്തു. പല എം പിമാരും കേന്ദ്രത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചെന്ന റിപ്പോർട്ട്. മണ്ഡല പുനർനിർണയ വനിതാ സംവരണ ബില്ലുകൾ കൂടാതെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ കൂടി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചേക്കും. AIADMK ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമിക്ക് തമിഴ് രാഷ്ട്രീയത്തിൽ വീണ്ടും കനത്ത തിരിച്ചടി. വിശ്വാസ വോട്ടെടുപ്പിൽ മുഖ്യമന്ത്രി വിജയ്ക്ക് അനുകൂലമായി വോട്ട് ചെയ്ത 21 AIADMK വിമത എംഎൽഎമാരെ അയോഗ്യരാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ നോട്ടീസ് തമിഴ്നാട് നിയമസഭാ സ്പീക്കർ തള്ളി. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന് താൽക്കാലിക വിരാമം. ഒരു ദിവസം നീണ്ടുനിന്ന ആക്രമണങ്ങൾ ഇരുവിഭാഗവും അവസാനിപ്പിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടലാണ് നിർണായകമായത്. ലബ്നോനിൽ ആക്രമണം തുടർന്നാൽ തിരിച്ചടിക്കുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ഇറാനുമായി വീണ്ടും യുദ്ധത്തിലേക്ക് പോയാൽ ഒറ്റയ്ക്ക് പോരാടേണ്ടി വരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് മുന്നറിയിപ്പ് നൽകിയതായി ട്രംപ് അമേരിക്കൻ മാധ്യമമായ ആക്സിയോസിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇറാനെതിരെ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളെപ്പറ്റി അമേരിക്കയെ അറിയിച്ചത് അവസാന നിമിഷമായിരുന്നുവെന്നും ട്രംപ്. അടുത്ത രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഇറാനുമേൽ അമേരിക്ക സമ്പൂർണ്ണ വിജയം പ്രഖ്യാപിച്ചേക്കുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുഎസും ഇറാനും തമ്മിൽ നിലവിൽ നടക്കുന്ന ചർച്ചകളിൽ വലിയ ആത്മവിശ്വാസമാണ് ട്രംപ് പ്രകടിപ്പിക്കുന്നത്. ഹോർമുസിൽ ഇന്ത്യൻ നാവികർ ഉൾപ്പെട്ട കപ്പൽ ആക്രമിച്ചത് യുഎസ് എന്ന് സ്ഥിരീകരണം. നാവിക ഉപരോധം മറികടക്കാൻ ശ്രമിച്ചതാണ് ആക്രമിക്കാൻ ഇടയാക്കിയതെന്നാണ് റിപ്പോർട്ട്. ഓടിക്കുന്നതിനിടെ വാഹനത്തിന്റെ വാതിൽ തുറന്നാൽ 2000 ദിർഹം പിഴ ചുമത്തുമെന്ന് അബുദാബി പോലീസ്. 23 ബ്ലാക്ക് പോയിന്റും ചുമത്തും. വാതിൽ കൃത്യമായി അടയ്ക്കാത്തതുമൂലമുള്ള അപകടങ്ങൾ തടയുന്നതിന്റെ ഭാഗമായാണ് നിയമം കർശനമാക്കിയത്. ലോകകപ്പ് ഫുട്ബോളിന് ഇനി രണ്ടുനാൾ. ടീമുകളും ആരാധകരും ഫുട്ബോൾ ആവേശത്തിലേക്ക്. യുഎസ്, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത്.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Al Ain since 1982.

0: Back to Home, brought to you by Alnoor Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnoor Polyclinic, Muthina. For appointments, call 04385-7841.
1: തിരികെത്താം ഹോം 92.2 എഫ് എം. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്, ആസുവാണ് കൂടെ ഉള്ളത് കേട്ടോ. വീണ്ടും ഒരു AI വാർത്ത. AI എന്ന് വെച്ച് കഴിഞ്ഞാൽ AI കൊണ്ട് എങ്ങനെയൊക്കെ നമുക്ക് വേണ്ട രീതിയിൽ AI ഉപയോഗിക്കാം എന്നുള്ളതിന് ലോകത്തിന് മാതൃക കാണിച്ചു കൊടുക്കുകയാണ് നമ്മുടെ ദുബായ്. ആ ഒരു കൂട്ടത്തിലേക്ക് ഒരു എക്സ്ട്രാ ആഡോട് കൂടി വന്നിരിക്കുകയാണ്. അതായത് ബസ്സിന്റെ ഓപ്പറേഷൻസ് കൺട്രോൾ സെൻട്രലിൽ AI സ്മാർട്ട് ഡാഷ് ബോർഡുകൾ അവതരിപ്പിച്ചുകൊണ്ട് ദുബായ് RTA ആണ് ഇപ്പോൾ ആ AI സംവിധാനങ്ങളെ കൃത്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഗുണപ്രദമാകുന്ന രീതിയിലേക്ക് സംഗതികളെ മാറ്റി എത്തിച്ചിരിക്കുന്നത്. ദുബായ് RTAയുടെ ബസ് ഓപ്പറേഷൻസ് കൺട്രോൾ സെൻട്രലിൽ അവതരിപ്പിച്ചിരിക്കുന്ന AI ബേസ് ചെയ്തുകൊണ്ടുള്ള സ്മാർട്ട് ഡാഷ് ബോർഡുകളാണ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിൽ തന്നെ വലിയൊരു മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത്. റിയൽ ടൈം ഡേറ്റയുടെ സഹായത്തോടുകൂടി തന്നെ ബസ് സർവീസുകൾ കൂടുതൽ കൃത്യതയോടും അതുപോലെ തന്നെ ഏറ്റവും കാര്യക്ഷമമായിട്ട് നിയന്ത്രിക്കപ്പെടുന്നതിന് ഇത് വലിയ രീതിയിൽ ഉപയോഗപ്രദമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം കേട്ടോ. ആൻഡ് ഈ ഒരു സമയ കൃത്യത ഉറപ്പാക്കുന്ന കാര്യത്തിൽ, പ്രത്യേകിച്ചും പങ്ക്ച്വാലിറ്റിയുടെ കാര്യത്തിൽ ഒരു പുതിയ ചുവടുവെപ്പ് തന്നെയാണ് ഈ ഒരു AI സ്മാർട്ട് ഡാഷ് ബോർഡുകളിലൂടെ ഇപ്പോൾ ദുബായ് RTA ലക്ഷ്യമിക്കുന്നത്. ബസ് ഓപ്പറേഷൻസ് കൺട്രോൾ സെൻട്രൽ നടപ്പിലാക്കിയിരിക്കുന്ന ഈ ഒരു ടെക്നോളജിക്കൽ റവല്യൂഷൻ, ഈ ഒരു സംവിധാനം വഴി ബസ്സുകളുടെ സമയക്രമം കൃത്യമായിട്ട് പാലിക്കാൻ വേണ്ടി പറ്റും. ആൻഡ് മെട്രോ ഒക്കെ തടസ്സപ്പെടുന്ന സാഹചര്യങ്ങളിൽ ഉടനടി പകരം ബസ്സുകളെ വിന്യസിക്കാനും ഒക്കെ തന്നെ ഇത് വലിയ രീതിയിൽ ഹെൽപ്ഫുൾ ആണ്. ഏതെങ്കിലും സാഹചര്യത്തിൽ മെട്രോ അങ്ങനെ തടസ്സപ്പെടാറില്ല, അങ്ങനെ ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങളിൽ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അവിടേക്കും ഒക്കെ തന്നെ കൃത്യമായിട്ടുള്ള ബസ് ഡിസ്ട്രിബ്യൂഷൻ നടത്താൻ വേണ്ടി പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത്. പബ്ലിക് ട്രാൻസ്പോർട്ടേഷന് ഏറ്റവും കൂടുതൽ ഇപ്പോൾ തന്നെ നമുക്കറിയാം UAE പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ പ്രത്യേകിച്ചും ദുബായിലാണെങ്കിൽ അത്രമാത്രം സുഗമമായിട്ട് ഫ്രീക്വന്റ് ഇന്റർവെൽസിൽ നമുക്ക് പ്രീ പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അത്രമാത്രം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. ആൻഡ് അതിനെ കൂടുതൽ സുഗമമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഒരു പുതിയ AI ടെക്നോളജി സഹായിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അങ്ങനെ AI നമുക്ക് ഗുണപ്രദമാകുന്ന രീതിയിലേക്ക് ഇമാതിരി കാര്യങ്ങൾക്ക് വേണം ഉപയോഗപ്പെടുത്താൻ, അല്ലാതെ ക്രിയേറ്റീവ് പരിപാടികളിൽ കൊണ്ടുവന്ന് നമ്മുടെ മനുഷ്യർക്ക് വെല്ലുവിളിയാവുന്ന തരത്തിലേക്കല്ല AI ഉപയോഗിക്കേണ്ടത്. ആ ഒരു കാര്യത്തിൽ ദുബായ് എല്ലാ കാലത്തും ലോകത്തിന് തന്നെ വലിയ മാതൃകയാണ് കാണിക്കുന്നത്.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: ഫിഫ വേൾഡ് കപ്പിന് ദിവസങ്ങൾ ദിവസങ്ങളല്ല മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ നമ്മളെല്ലാവരും ആകാംക്ഷയോടെ നോക്കിക്കാണുന്ന നിരവധി ടീമുകൾ ഉണ്ടായിരിക്കും. നമ്മളേറെ ആരാധനയോടെ നോക്കിക്കാണുന്ന ടീമുകൾ ഇപ്പോൾ അർജന്റീനിയൻ ഫ്രാൻസ് ഉണ്ടായിരിക്കും. എനിക്കൊന്നും മലയാളികൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ആരാധകർ ഉള്ളത് അർജന്റീന ബ്രസീൽ ടീമുകൾക്ക് തന്നെയായിരിക്കും. ആൻഡ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രാൻസിനോ പോർച്ചുഗലിനോ, പോർച്ചുഗലിലേക്ക് ഫാൻ ബേസ് എത്തുന്നതിന് ഏറ്റവും പ്രധാന കാരണങ്ങളിലൊന്ന് ഓഫ് കോഴ്സ് CR7 ഉള്ള ഒരു ഹ്യൂജ് ഫാൻ ബേസ് തന്നെയായിരിക്കും അല്ലേ. ആൻഡ് അതുപോലെ നിരവധി ടീമുകൾക്ക് ഇപ്പോൾ സ്പെയിനും ഒക്കെ തന്നെ ആരാധകരുണ്ടായിരിക്കാം. എൻ്റെ ഒരു ട്യൂഷൻ ടീച്ചർ ഉണ്ടായിരുന്നു കേട്ടോ, ബിനു മിസ്. പണ്ട് ബിനു മിസ്സിൻ്റെ അടുത്ത് ഞങ്ങൾ ഈ ഫുട്ബോൾ ലോകകപ്പിൻ്റെയൊക്കെ സമയത്ത് പോയിട്ട് മിസ് ചെയ്ത ടീമിൻ്റെ ഫാനാണെന്ന് ചോദിക്കുമ്പോൾ മിസ് എപ്പോഴും പറയാറുള്ളത് ഇറ്റലിയുടെ ഫാനാണ് എന്നുള്ളതായിരുന്നു. പക്ഷേ അന്നത്തെ ആ ബിനു മിസ്സിനെ പോലെയുള്ള ഇറ്റാലിയൻ ഫാൻസിനൊക്കെ ആണെങ്കിൽ ഈ വേൾഡ് കപ്പ് ഭയങ്കര നഷ്ടം കൊടുക്കുന്ന അല്ലെങ്കിൽ നഷ്ടബോധം ഉണ്ടാക്കി കൊടുക്കുന്ന സംഗതികളിലൊന്നായിരിക്കും. കാരണം ഈ ഒരു വേൾഡ് കപ്പിൽ ലോകമെമ്പാടുമുള്ള പല ആരാധകരും മിസ് ചെയ്യുന്ന ചില ടീമുകളുണ്ട്. കാരണം ലോകകപ്പിൽ നമ്മൾ ഓഫ് കോഴ്സ് ലോക ഫുട്ബോളിലെ മമ്പന്മാരാണ് എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ചില ടീമുകളുടെ ഒരു അസാന്നിധ്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ നമുക്ക് നഷ്ടബോധം ഉണ്ടാകുന്ന സംഭവങ്ങളിലൊന്നാണ്. അത് ആ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ ലോകമെമ്പാടുമുള്ള ആരാധകർ മിസ് ചെയ്യുന്ന ടീമുകളിൽ ഒന്ന് തന്നെയായിരിക്കും എനിക്ക് തോന്നുന്നു നമ്മുടെ ഇറ്റലി എന്ന് പറയുന്നത് അല്ലേ. അതുപോലെ തന്നെ ഇറ്റലി മാത്രമല്ല, ആക്ച്വലി ഈ വേൾഡ് കപ്പിൽ മിസ് ചെയ്യുന്ന കുറച്ചധികം ടീമുകളുണ്ട്. ഇപ്പോൾ തന്നെ നോക്കുകയാണെങ്കിൽ മുൻ വേൾഡ് കപ്പിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഈ വേൾഡ് കപ്പ് കളിക്കാതിരിക്കുന്ന ചില ടീമുകളുണ്ട്. ആ ടീമുകളുടെ കാര്യമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് ഇപ്പോൾ ചിലി അലക്സാഞ്ചസ്, എഡ്വേർഡ് വാഗസ് തുടങ്ങിയിട്ടുള്ള പ്രമുഖ താരങ്ങളിലൂടെ ആരാധകരുടെ മനസ്സിലിടം നേടിയിട്ടുള്ള ഒരു ചിലിയുടെ സുവർണ തലമുറയുടെ അസ്തമയം കൂടിയാണ് ഒരുപക്ഷെ ഈ വേൾഡ് കപ്പിന് അവർ കളിക്കുന്നില്ല എന്ന് പറയുന്നത്. ചില സമയത്തൊക്കെ വലിയ വിപ്ലവകരമായിട്ടുള്ള മാച്ചുകൾ കളിച്ചുകൊണ്ട് പല വമ്പന്മാരെയും തറപറ്റിച്ചുകൊണ്ട് ചിലി വലിയ രീതിയിൽ ഉയർന്നു വന്നിട്ടുള്ള ഫുട്ബോൾ ടീമാണ്. പക്ഷേ ഈ വേൾഡ് കപ്പിൽ ചിലിയും ഇല്ല എന്നുള്ളതാണ്. ഇറ്റലിയുടെ കാര്യം പിന്നെ അറിയാലോ, കളിക്കളത്തിലെ ആ ഒരു സുന്ദരമായിട്ടുള്ള അസൂറി നീല ജേഴ്സിയും റഫറിമാരോട് കൈമലർത്തി ആംഗ്യ ഭാഷയിൽ സംസാരിക്കുന്ന ഇറ്റാലിയൻ താരങ്ങളുടെ ഒരു ശരീരഭാഷയും ഒക്കെ തന്നെ ഇത്തവണ വടക്കേ അമേരിക്കയിൽ നമുക്ക് കാണാൻ പറ്റാത്ത ഒന്ന് തന്നെയായിരിക്കും. അതുപോലെ നൈജീരിയ ലോകവേദിയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ജേഴ്സികളിൽ ഒന്നാണ് നൈജീരിയയുടെ പച്ചയും വെള്ളയും കലർന്നിട്ടുള്ള ആ ഒരു ഷെവ്രോൺ ഡിസൈൻ ജേഴ്സി. അത് ഇത്തവണ മൈതാനത്ത് ഉണ്ടാവില്ല. പോളണ്ടിന്റെ ടീം ഹോളണ്ടിനെ നമ്മൾ നെതർലാൻഡ്സ് ആയിട്ട് ഇത്തവണത്തെ ഒരുപക്ഷെ പ്രിഡിക്റ്റ് ചെയ്യപ്പെടുന്ന ലോക ചാമ്പ്യന്മാരിൽ ഒരാളാണ്. ഇപ്പോൾ ചില പ്രഡിക്ഷൻസ് ഒക്കെ വരുന്ന സമയത്ത് ഹോളണ്ട് കപ്പ് സ്വന്തമാക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ പോളണ്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പോളണ്ടിന് കഴിഞ്ഞ വേൾഡ് കപ്പിലൊക്കെ നമ്മൾ കണ്ടതാണ് കമൻട്രേറ്റേഴ്സിനെ ആവട്ടെ അല്ലെങ്കിൽ ആരാധകരെയൊക്കെ ഒരുപോലെ ബുദ്ധിമുട്ടിക്കുന്ന പോളണ്ട് കളിക്കാരുടെ ഉച്ചരിക്കാൻ കഠിനമായിട്ട് പ്രയാസമുള്ള ചില പേരുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഇത്തവണ കേൾക്കാൻ സാധിക്കില്ല, കാരണം പോളണ്ട് ലോകകപ്പ് കളിക്കുന്നില്ല. കാമറൂണിൻ്റെ ടീമും ഇത്തവണ ഒരുപക്ഷെ ആഫ്രിക്കൻ കരുത്തന്മാരായിട്ട് വേൾഡ് കപ്പിലേക്ക് എത്തിയ ചില താരങ്ങൾ സാമുവൽ ഏറ്റു, റോജർ മില്ല തുടങ്ങിയ ഇതിഹാസങ്ങളുടെ കളിമുഖവും മുൻപ് അവർ പരീക്ഷിച്ച ചില പിന്നീട് ഫിഫ നിരോധിച്ച ചില സ്ലീവ്ലെസ് ജേഴ്സിയുടെ ഓർമ്മകളും ഒക്കെ തന്നെ കാമറൂണിനൊപ്പം കായിക ലോകം ഓർക്കുന്ന ഘടകങ്ങളൊന്നാണ്. അങ്ങനെ നമുക്ക് പ്രിയങ്കരനായിട്ടുള്ള ചില ടീമുകളുടെ അസാന്നിധ്യം ഈ ലോകകപ്പിൽ വളരെ എവിഡന്റ് ആയിരിക്കും.
1: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാൻ.
1: അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം.

ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നതിന് മുൻപ് അതിന് പല കടക്കാർ അല്ലെങ്കിൽ പലതരത്തിലുള്ള അതിന്റെ ഡീലേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വിലയെ കുറിച്ച് നമ്മളൊരു കമ്പാരിസൺ നടത്താറുണ്ടല്ലേ. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ട്രിപ്പ് പോകുന്ന സമയത്ത് നമുക്ക് മുന്നിലേക്കുള്ള വ്യക്തമായിട്ടുള്ള ചില ആപ്ലിക്കേഷൻസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ മേക്ക് മൈ ട്രിപ്പ് പോലെയുള്ള അതിന്റെ പാരലൽ ആയിട്ടുള്ള ചില ആപ്ലിക്കേഷൻസ് ഉണ്ടായിരിക്കും. നമ്മൾ ഈ ആപ്ലിക്കേഷൻസ് എല്ലാം ഒന്ന് പരിശോധിച്ച് നോക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ട്രാവൽസിനെ ചൂസ് ചെയ്യാണ്, നമ്മളൊരു സ്ഥലത്തേക്ക് ടൂർ പോകണം, ട്രിപ്പ് പോകണം, ഇപ്പോൾ ജോർജിയയിലേക്ക് പോകുന്നു. അപ്പോൾ പല ട്രാവൽസുകാർ കൊടുക്കുന്ന റേറ്റുകൾ നമ്മൾ പരിശോധിക്കാറുണ്ട്. അതിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു റേറ്റ് ഏതാണ്, നമുക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് അല്ലെങ്കിൽ അവരുടെ ഏറ്റവും അധികം ഫീച്ചേഴ്സ്, ഏറ്റവും അധികം ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഏതാണ്, ഇങ്ങനെ നോക്കി പല പാരാമീറ്റേഴ്സിലൂടെയാണ് നമ്മൾ ആ ഒരു യാത്രയെ തിരഞ്ഞെടുക്കാറുള്ളത്, അല്ലെങ്കിൽ ആ ഒരു ടൂർ ഓപ്പറേറ്ററെ നമ്മൾ കണ്ടെത്താറുള്ളത് അല്ലേ. ആൻഡ് ഞാനിപ്പോൾ ഇവിടെ നടത്താൻ വേണ്ടി പോകുന്നത് ഒരു കമ്പാരിസണാണ്. കമ്പാരിസൺ ഇൻ ദ സെൻസ് ഓഫ് ഒരിക്കലും നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഏതെങ്കിലും രാജ്യങ്ങളിലേക്കോ സ്ഥലങ്ങളിലേക്കോ പോകുന്നതിനുള്ള ഒരു ട്രിപ്പിൻ്റേതല്ല. അതായത് സ്പേസ് ടൂറിസം എന്നുള്ള ഒരു ടേം നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ചധികം വർഷങ്ങളായിട്ടുണ്ട്. പക്ഷേ അത് എന്നോ കാലത്ത് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം എന്നുള്ളതിനപ്പുറത്തേക്ക് അത് ഒരു യാഥാർത്ഥ്യമായിട്ട് ഇന്ന് നമുക്ക് മുന്നിലേക്ക് നിൽക്കുകയാണ്. കാരണം സ്പേസ് ടൂറിസം പ്രൊവൈഡ് ചെയ്യുന്ന പല കമ്പനീസ് ഇന്ന് ലോകത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് അതിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് $125,000 മുതൽ $55 million വരെ പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന പല കമ്പനീസ് പല സെക്ടർ അല്ലെങ്കിൽ പല കാറ്റഗറീസിലായിട്ട് ഇന്ന് ലോകത്ത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇവരുടെയൊക്കെ റേറ്റ്സിലൂടെയും ആൻഡ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന ഓഫേഴ്സിലൂടെയും നമുക്ക് ചടപടിയിൽ നിന്ന് ഓടിപ്പൊട്ടി തിരിച്ചു വരാം. അതായത് സ്പേസ് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്ന ഒരു കമ്പനി, അവരുടെ സ്പേസ് ഷിപ്പ് നെപ്റ്റ്യൂൺ എന്ന് പറയുന്ന ഈ ഒരു സ്പേസ് ഷിപ്പിലാണ് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് സ്പേസ് ടൂറിസം ചെയ്യാൻ വേണ്ടി പറ്റുന്നത് കേട്ടോ. നമ്മൾ കേൾക്കുന്ന സമയത്ത് നമ്മൾ കമ്പാരിറ്റീവ്ലി ഈ ഒരു സ്പേസ് ടൂറിസം എന്ന് പറയുമ്പോൾ ഇതിന് കോടാനുകോടികളുടെ ചിലവ് വരുമെന്ന് നമ്മൾ ചിന്തിക്കുന്നിടത്ത് നിന്നും, എന്നാൽ $125,000 നമുക്ക് പോയിട്ട് വരാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ട്രിപ്പാണ് ഇത്. പക്ഷേ കംപ്ലീറ്റ്ലി ആ ഒരു സ്പേസ് എന്ന് പറയുന്ന ആ ഒരു ഫീൽ നമുക്ക് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ കിട്ടുമെന്ന് വേണമെങ്കിൽ പറയാം. കാരണം 6 മണിക്കൂറിൻ്റെ ഒരു നീണ്ട യാത്രയിന് ഒരു ബലൂൺ ജേണിയാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. $125,000, അതായത് ശരാശരി ഒരു ഇപ്പോഴത്തെ റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഒരു കോടി ഇന്ത്യൻ രൂപയാണ് ഒരാൾക്ക് ഇവർ ചാർജ് ആക്കുന്നത്. റോക്കറ്റില്ല, പ്രത്യേകിച്ചും ഈ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ ഇത് ചെയ്യുന്ന അങ്ങനത്തെ സംഭവങ്ങളൊന്നും തന്നെ ഇല്ല. കുറച്ചധികം ഒരു പനാരമിക് വ്യൂസ് ഉള്ള ഒരു വലിയ ബലൂണാണ് സംഗതി. ഇത് ഭൂമിയിൽ നിന്നും ഏതാണ്ട് ഒരു നിശ്ചിത ഉയരത്തിലേക്ക് ഉയരുകയും, അതായത് നമ്മൾ കമ്പാരിറ്റീവ്ലി ഇപ്പോൾ കാണുന്ന ഹോട്ട് എയർ ബലൂൺസോ അല്ലെങ്കിൽ വിമാനങ്ങളോ പോകുന്നതിന് കുറച്ചധികം എക്സ്ട്രാ ഉയരങ്ങളിലേക്ക് ഇത് പോവുകയും അവിടെ നിന്നുകൊണ്ട് നമുക്ക് ഈ ഒരു ഭൂമിയുടേതും അല്ലെങ്കിൽ ടെറസ്ട്രിയലായിട്ടുള്ള കാര്യങ്ങളുടെ ഒക്കെ തന്നെ വ്യൂ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഇത്. അതോടൊപ്പം തന്നെ അടുത്തത് ബ്ലൂ ഒറിജിൻ എന്ന് പറയുന്ന ആ ഒരു കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫെസിലിറ്റി ഉണ്ട്. അതായത് ന്യൂ ഷെപ്പേർഡ് എന്ന് പറയുന്ന അവരുടെ ഒരു റോക്കറ്റ് ലോഞ്ചർ പോലെയുള്ള സംവിധാനം. ഇത് ഒരു 100 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു 100 കിലോമീറ്റർ വേഗതയിലല്ല, ഭൂമിയുടെ സർഫസിന് 100 കിലോമീറ്റർ പുറത്തേക്ക് നമ്മളെ എത്തിച്ചിട്ട് അവിടെ നിന്നുകൊണ്ട് ഭൂമിയെ കാണാൻ പറ്റുന്ന സൗകര്യം ഒരുക്കുന്ന ഒരു സംവിധാനമാണ്. ഇവരൊരു 4-5 മിനിറ്റ് മാത്രമേ നമുക്ക് അവിടെ ആ ഒരു ഏരിയയിൽ തരുന്നുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. അതൊരു വലിയ പരിമിതി തന്നെയാണ് അല്ലേ. അപ്പോൾ ഇവർ ചാർജ് ചെയ്യുന്നത് ഏതാണ്ട് $300,000 ആണ്. അതായത് 1.5 കോടി രൂപയോളം അടുപ്പിച്ച്. 1.5 കോടി രൂപ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ഫെസിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് പോകുന്നതാണ്. ഇതിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള കാറ്റഗറികളിലൊന്നാണ് വെർജിൻ ഗാലക്റ്റിക് എന്ന് പറയുന്ന ടിപ്പിക്കൽ. ഇപ്പോൾ നമ്മൾ ചില എയർലൈൻസ് ഓപ്പറേറ്റ് ചെയ്യുന്നവർ, വെർജിൻ എയർലൈൻസ് അറിയാലോ, അവരുടെ തന്നെ ഒരു സർവീസായിട്ട് അവരിപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു സംഗതി ഡെൽറ്റ ക്ലാസ് സ്പേസ് ഷിപ്പ് തന്നെയാണ് കേട്ടോ. അതായത് ഇവർ ചാർജ് ചെയ്തിരിക്കുന്നത് ഏതാണ്ട് $750,000 ആണ്. ശരാശരി 6 കോടിയോളം രൂപയാണ് അവരുടെ ഒരു സ്പേസ് ഷിപ്പ് നമ്മളെ 86 കിലോമീറ്ററിൻ്റെ ആൾട്ടിറ്റ്യൂഡിലേക്ക് എടുത്തിട്ട് പോയിട്ട് അവിടെ നിന്നുകൊണ്ടുള്ളൊരു വ്യൂവും നമുക്ക് സ്പേസിന് ചുറ്റി വരാൻ പറ്റുന്ന സംവിധാനങ്ങളൊക്കെയാണ് ഇവർ ഓഫർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്നത്. ആൻഡ് നമുക്ക് ആ ഒരു വെയ്റ്റ്ലെസ്നെസ്, ഭാരമില്ലായ്മ കുറച്ചധികം സമയങ്ങളിലേക്ക് നമുക്ക് കിട്ടുകയും ഒരു 90 മിനിറ്റോളം സമയം നമ്മൾ ഭൂമിയുടെ ആ ഒരു കർവേച്ചറിന് പുറത്ത് സർവൈവ് ചെയ്യുന്നതിൻ്റെതായിട്ടുള്ളൊരു ഫീലിംഗ് ഒക്കെ തന്നെ നമുക്കത് തരുമെന്നാണ് പറയുന്നത്. ഇതിലേറ്റവും കൂടിയ അല്ലെങ്കിൽ ഏറ്റവും പ്രൈസ് കൊടുത്ത് നമ്മൾ പോകേണ്ടി വരുന്ന ഒരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പേസ് എക്സിൻ്റെ തന്നെ ഒരു പ്രൊഡക്റ്റാണ്. അറിയാലോ ഇലോൺ മസ്കിൻ്റെ സ്പേസ് എക്സിൻ്റെ ക്രൂ ഡ്രാഗൺ എന്ന് പറയുന്ന ഒരു ഷിപ്പുണ്ട്. അവരതിന് ചാർജ് ചെയ്യുന്നത് ഏതാണ്ട് $55 million ആണ്. അതായത് ഇന്ത്യൻ മണിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ 440 കോടിയോളം രൂപ എന്ന് തന്നെ പറയാം. ഇതൊരു പ്രൈവറ്റ് ഡോക്ക് പോലെ ഇരിക്കും. നമ്മളിപ്പോൾ കടലിനടിയിലേക്കൊക്കെ പോകുന്ന പോലെ ഒരു പ്രൈവറ്റ് ഡോക്കിൽ നമുക്ക് സ്പേസിലേക്ക് എത്തി ഏതാണ്ട് 8 മുതൽ 14 ദിവസം വരെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ ചെലവഴിക്കുന്ന ഒരു സ്പെഷ്യൽ പ്രോജക്റ്റാണിത്. അതിനാണ് ഒരാൾക്ക് 440 കോടി വരുന്നത്. ആരെങ്കിലും ഉണ്ടോ നിങ്ങളുടെ ഫ്രണ്ട്സ് ഇങ്ങനെ പോകാൻ വേണ്ടി

എന്ന് അല്ലെങ്കിൽ നമുക്കിത് അറിഞ്ഞിരിക്കാലോ അല്ലേ. പിന്നെ സ്പേസ് എക്സിന്റെ സ്റ്റാർഷിപ്പ് എന്ന് പറയുന്ന സംവിധാനമാണ് ലോകത്ത് ആദ്യമായിട്ട് ഈ സ്പേസ് ടൂറിസം തന്നെ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരുടെ ആ ഒരു ഷിപ്പിന് അവർ ചാർജ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് ഒരു പാസഞ്ചറിന് 2 മുതൽ 10 മില്യൺ വരെയാണ്, അതായത് 8 മുതൽ 40 കോടി വരെ. ഇതൊരു 100 പാസഞ്ചേഴ്സിന് എടുത്തിട്ട് നമ്മളൊരു വിമാനം ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ തന്നെ ഇലോൺ മസ്ക് ഇത് ചെയ്തിട്ടുള്ളത്. നമ്മൾ അവരുടെ സ്പേസ് എക്സിന്റെ വെബ്സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ സ്പേസ് എക്സ് സ്റ്റാർഷിപ്പിന്റെ ഫീച്ചേഴ്സ് ഒക്കെ കാണാൻ വേണ്ടി പറ്റും. ഒരു ശരാശരി വിമാനം എങ്ങനെ വർക്ക് ചെയ്യുമോ അതുപോലെ തന്നെ ഏതാണ്ട് 100 പാസഞ്ചേഴ്സിനെ ക്യാരി ചെയ്തുകൊണ്ട് നേരെ പോകുന്നു, മുകളിലേക്ക് പോകുന്നു. ആൻഡ് അവിടെ നമുക്ക് സ്പേസ് ട്രാവലിന്റെ ഒരു റൊട്ടീൻ സെറ്റപ്പ് നമുക്ക് അവിടെ ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഇനി ഞാൻ ഈ പറഞ്ഞ 4-5 ഓപ്ഷൻസിൽ നിന്നും നിങ്ങൾക്ക് വേണ്ടുന്ന സംഗതി ഏതാണെന്ന് ചൂസ് ചെയ്തിട്ട് അത് ഒപ്റ്റ് ചെയ്തോട്ടോ. യാത്ര പോയിട്ട് വരുവാണെങ്കിൽ ഒരു ട്രാവലോഗ് എടുത്ത് അയച്ചേക്കണേ.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: CMRL Exalogic, Veenaka ED Summons. പിണറായി പ്രതിപ്പട്ടികയിൽ വരുമെന്ന് മാത്യു കുഴൽനാട്. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം പണിയുമെന്ന് മോൻസ് ജോസഫ്. ഹോർമുസിൽ ഇന്ത്യൻ കപ്പൽ ആക്രമിച്ചത് US തന്നെ. മേഖലയിൽ സംഘർഷത്തിന് താൽക്കാലിക ശമൻ. സെക്രട്ടേറിയറ്റിൽ മാധ്യമ നിയന്ത്രണം തുടരുന്നു. ലോകകപ്പ് ഫുട്ബോളിന് ഇനി രണ്ടു നാൾ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. CMRL എക്സാലോജിക് കേസ്. പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയന്റെ മകൾ വീണ ടിക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സമൻസ്. വെള്ളിയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകണം. വീണയടക്കം 9 പേർക്കാണ് ED സമൻസ് അയച്ചത്. ശശിധരൻ കർത്തയ്ക്കും സമൻസ്. CMRLന് സേവനം നൽകാതെ അക്കൌണ്ടിലേക്ക് 2 കോടി രൂപയ്ക്കടുത്ത് ലഭിച്ചതിലാണ് ED അന്വേഷണം. CMRL എക്സാലോജിക് ഇടപാടിൽ ED വീണ തൈക്കണ്ടിക്ക് സമൻസ് അയച്ച പശ്ചാത്തലത്തിൽ വീണയ്ക്കും പിണറായി വിജയനുമെതിരെ രൂക്ഷ വിമർശനവുമായി ഷോൺ ജോർജും മാത്യു കുഴൽനാടനും. കമ്പനി ആക്ട് 447 സെക്ഷൻ അനുസരിച്ചുള്ള കുറ്റം വീണ ചെയ്തിട്ടുണ്ടെന്ന് ഷോൺ ജോർജ്. സർക്കാരിന് കൂടി ഉടമസ്ഥാവകാശമുള്ള കമ്പനിയിൽ നിന്നാണ് കൊള്ള നടന്നിരിക്കുന്നതെന്നും വിഷയത്തിൽ മറുപടി പറയാൻ വീണ ബാധ്യസ്ഥയാണെന്നും ഷോൺ ജോർജ്. പിണറായി വിജയനിൽ നിന്നാണ് കരിമണൽ കമ്പനിക്ക് യഥാർത്ഥ സേവനം ലഭിച്ചതെന്ന് മാത്യു കുഴൽനാടൻ. വീണയല്ല CMRLന് സേവനം നൽകിയത് പിതാവ് പിണറായി വിജയനാണെന്നും മാത്യു കുഴൽനാടൻ. പിണറായി വിജയൻ കൂടി പ്രതിപട്ടികയിലേക്ക് വരേണ്ട സാഹചര്യം വരുന്നു. CMRL കമ്പനിക്ക് കരിമണൽ എടുക്കാൻ അവസരം ഒരുക്കിക്കൊടുത്തത് പിണറായി വിജയനാണെന്നും അദ്ദേഹം ആരോപിച്ചു. CMRL എക്സാലോജി കേസിൽ നിയമം നിയമത്തിന്റെ വഴിക്ക് നടക്കട്ടെയെന്ന് ജോൺ ബ്രിട്ടാസ് MP. വീണ SFIO മുന്നിൽ ഹാജരായി മൊഴി നൽകിയിട്ടുണ്ട്. CMRL നൽകിയ രാഷ്ട്രീയ സംഭാവനയിൽ അന്വേഷണം വേണം. സംഭാവന ലഭിച്ചെന്ന് ഈ മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട 2 അംഗങ്ങൾ സമ്മതിച്ചിട്ടുണ്ട്. സംഭാവന വാങ്ങിയത് നിയമം പാലിച്ചാണോ എന്ന് വ്യക്തമാക്കണമെന്നും ജോൺ ബ്രിട്ടാസ്. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം പണിയുമെന്ന് ആവർത്തിച്ച് മന്ത്രി മോൻസ് ജോസഫ്. തമിഴ്നാട് സർക്കാരുമായി അഭിപ്രായ സമന്വയമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. സുപ്രീംകോടതി മാനദണ്ഡങ്ങൾ പാലിച്ചു മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ. കേരളത്തിന് സുരക്ഷ, തമിഴ്നാടിന് വെള്ളം എന്നത് തന്നെയാണ് സർക്കാരിന്റെ നിലപാടെന്നും മോൻസ് ജോസഫ്. തമിഴ്നാട്ടിലെ പുതിയ സർക്കാരുമായി അഭിപ്രായമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. മുഖ്യമന്ത്രിയെ ഇക്കാര്യം ധരിപ്പിക്കുമെന്നും മോൻസ് ജോസഫ്. സുപ്രീംകോടതിയുടെ അനുമതിയോടുകൂടി ഡാം നിർമ്മിക്കാനാണ് സർക്കാർ ശ്രമം. എന്നാൽ സുപ്രീംകോടതി നിർദ്ദേശിച്ച പല കാര്യങ്ങളും മുൻ സർക്കാർ ചെയ്തു തീർത്തില്ല. ഇക്കാര്യങ്ങൾ ചെയ്ത ശേഷമേ സുപ്രീംകോടതിയെ സമീപിക്കാനാകൂ എന്നും മന്ത്രി. MSC എൽസാത്രി കപ്പൽ അപകടം വരുത്തിവച്ചതെന്ന് DG ഷിപ്പിംഗിന്റെ അന്വേഷണ റിപ്പോർട്ട്. കപ്പലിന്റെ വാട്ടർ സംവിധാനം ആദ്യം തകരാറിലായി. വിഴിഞ്ഞത്തിൽ ഓഡിംഗ് നടക്കുമ്പോൾ തന്നെ കപ്പലിൽ വെള്ളം കയറി. കണ്ടെയ്നർ കയറ്റുമ്പോൾ തന്നെ വിഴിഞ്ഞം പോർട്ട് ഇത് സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കേരളത്തിൽ PM-ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിനെ ചൊല്ലി രാഷ്ട്രീയ വിവാദം ശക്തമാകുന്നു. പദ്ധതി അടിയന്തരമായി പരിഗണിക്കേണ്ട സാഹചര്യമില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി N. ശംസുദ്ദീൻ. പദ്ധതിയോട് അന്നും ഇന്നും വിയോജിപ്പാണെന്നും ഇടത് സർക്കാർ ഉണ്ടാക്കിയ വിഷയം എങ്ങനെ പരിഹരിക്കാമെന്നാണ് സർക്കാർ ഇപ്പോൾ പരിശോധിക്കുന്നതെന്നും വിദ്യാഭ്യാസ മന്ത്രി. PM-ശ്രീ പദ്ധതി കേരളത്തിന് ഏറ്റവും അനുയോജ്യമെന്ന് BJP നേതാവ് K. സുരേന്ദ്രൻ. പദ്ധതിയെ മുടക്കുന്ന വഴി ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി ഇല്ലാതാക്കും. കഴിഞ്ഞ സർക്കാർ പദ്ധതി ഇല്ലാതാക്കാനാണ് ശ്രമിച്ചത്. പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഇടപെടൽ. ശിവൻകുട്ടി തലയിൽ മുണ്ടിട്ടാണ് ഡൽഹിയിൽ പോയി ഒപ്പിട്ടത്. ലീഗിന്റെ ഇപ്പോഴത്തെ മന്ത്രിക്ക് പദ്ധതി നടപ്പിലാക്കേണ്ടി വരുമെന്നും സുരേന്ദ്രൻ. സെക്രട്ടേറിയറ്റിൽ മാധ്യമ നിയന്ത്രണം തുടരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള നോർത്ത് ബ്ലോക്കിൽ നേരത്തെ നിയന്ത്രണമുണ്ടായിരുന്നു. മറ്റ് മന്ത്രിമാരുടെ ഓഫീസിലേക്കും ഇത് വ്യാപിപ്പിച്ചു. വകുപ്പുകളിൽ നിന്ന് അറിയിപ്പില്ലാതെ അക്രഡിറ്റഡ് മാധ്യമപ്രവർത്തകർക്കും പ്രവേശനമില്ലെന്ന് സുരക്ഷാ ജീവനക്കാർ വ്യക്തമാക്കി. നേരത്തെ സന്ദർശക സമയം 3 മുതൽ 5 വരെ ആക്കിയിരുന്നു. മുൻ സർക്കാർ നടപ്പിലാക്കിയ മാധ്യമ നിയന്ത്രണം അന്നത്തെ പ്രതിപക്ഷം വലിയ രീതിയിൽ വിമർശിച്ചിരുന്നു. ബന്ധപ്പെടേണ്ട വകുപ്പിൽ നിന്നുള്ള പ്രത്യേക ശുപാർശക്കത്തില്ലാതെ സർക്കാർ ഔദ്യോഗികമായി നൽകിയിട്ടുള്ള അക്രഡിറ്റേഷനുള്ള മാധ്യമപ്രവർത്തകരെ പോലും അകത്ത് കയറ്റിവിടേണ്ടതില്ല എന്ന കന്റോൺമെന്റ് ഗേറ്റിലെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. IAS ഉദ്യോഗസ്ഥ തലപ്പത്ത് വൻ അഴിച്ചുപണി. ബി അശോക് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി, എൻ പ്രശാന്ത് കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി, യുവജനകാര്യ മൃഗശാല മ്യൂസിയം വകുപ്പുകളുടെ അധിക ചുമതലയും പ്രശാന്തിന്. ദിവ്യ എസ് അയ്യർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാകും. ടി വി അനുപമ ഗതാഗത സെക്രട്ടറി. രത്നയു കേൽക്കർന്ന് തുറമുഖ വകുപ്പ് സെക്രട്ടറിയുടെ അധിക ചുമതല കൂടി. എം ജി രാജമാണിക്കും കെ എസ് സി ബി ചെയർമാൻ. എം അഞ്ജനയ്ക്ക് നോർക്കയുടെയും ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെയും അധിക ചുമതല. അവധി കഴിഞ്ഞ് മടങ്ങിയെത്തിയ രേണു രാജന് ആരോഗ്യവകുപ്പ് അഡീഷണൽ സെക്രട്ടറിയായി നിയമനം ലഭിച്ചു. ഇന്ത്യയിൽ സബ്സിഡിയുള്ള പാചക വാതക സിലിണ്ടറുകളുടെ എണ്ണം 4 കുറച്ചു. പ്രതിവർഷം 9 സിലിണ്ടറായിരുന്നു നേരത്തെ നൽകിയത്. പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന ഗുണഭോക്താക്കൾക്ക് അനുവദിച്ച സിലിണ്ടറുകളുടെ എണ്ണമാണ് കുറച്ചിരിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനമെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. നഴ്സുമാരുടെ വേഷത്തെക്കുറിച്ച് നടി കങ്കണ റണൌത്ത് നടത്തിയ പരാമർശത്തിനെതിരെ ലോക്സഭാ സ്പീക്കർക്ക് പരാതി. യൂത്ത് കോൺഗ്രസ് നേതാവാണ് കത്തയച്ചത്. വിവാദമായെങ്കിലും പരാമർശം പിൻവലിക്കാൻ നടി തയ്യാറായില്ല. പ്രതിഷേധങ്ങൾക്കിടെ നടിയെ പിന്തുണച്ച ബിജെപി നേതാക്കളും രംഗത്ത്. ഇന്ത്യയിലെ നഴ്സിംഗ് ജോലി ലൈംഗികവൽക്കരിക്കപ്പെട്ടുവെന്നും വിദേശ രീതിയിലുള്ള വേഷം മാറേണ്ടതുണ്ടെന്നുമാണ് നടി പറഞ്ഞത്. ഒരു എം പി പദവിയിലിരിക്കെ നടി നടത്തിയ പരാമർശം അതീവ ഗുരുതരമാണെന്നും കടുത്ത നടപടി വേണമെന്നുമാണ് ലോക്സഭാ സ്പീക്കർക്ക് കിട്ടിയ പരാതി. ലോക്സഭാ സീറ്റുകളുടെ എണ്ണം കൂട്ടുന്നതിൽ ഡി എം കെയുടെ സഹായം തേടി കേന്ദ്ര സർക്കാർ. 1971 സെൻസസ് തന്നെ ആധാരമാക്കി മണ്ഡല പുനർനിർണയം നടത്താമെന്ന നിർദ്ദേശം കേന്ദ്രം ഡി എം കെക്ക് മുൻപാകെ വെച്ചു. സമവായമായാൽ ബില്ല് ഈ വർഷകാല സമ്മേളനത്തിൽ കൊണ്ടുവരും. ഡി എം കെക്ക് പുറമെ തൃണമൂൽ കോൺഗ്രസിലെ വിമത എം പിമാർക്ക് മുൻപിലും കേന്ദ്ര സർക്കാർ വിഷയം അവതരിപ്പിച്ചേക്കും. ഇക്കാര്യം വിമത ക്യാമ്പുമായി ചർച്ച ചെയ്തു. പല എം പിമാരും കേന്ദ്രത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചെന്ന് റിപ്പോർട്ട്. മണ്ഡല പുനർനിർണയ വനിതാ സംവരണ ബില്ലുകൾ കൂടാതെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ കൂടി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചേക്കും. AIADMK ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമിക്ക് തമിഴ് രാഷ്ട്രീയത്തിൽ വീണ്ടും കനത്ത തിരിച്ചടി. വിശ്വാസ വോട്ടെടുപ്പിൽ മുഖ്യമന്ത്രി വിജയ്ക്ക് അനുകൂലമായി വോട്ട് ചെയ്ത 21 AIADMK വിമത MLA അയോഗ്യരാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ നോട്ടീസ് തമിഴ്നാട് നിയമസഭാ സ്പീക്കർ തള്ളി. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന് താൽക്കാലിക വിരാമം. ഒരു ദിവസം നീണ്ടുനിന്ന ആക്രമണങ്ങൾ ഇരുവിഭാഗവും അവസാനിപ്പിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടലാണ് നിർണായകമായത്. ലബ്നോനിൽ ആക്രമണം തുടർന്നാൽ തിരിച്ചടിക്കുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ഇറാനുമായി വീണ്ടും യുദ്ധത്തിലേക്ക് പോയാൽ ഒറ്റയ്ക്ക് പോരാടേണ്ടി വരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് മുന്നറിയിപ്പ് നൽകിയതായി ട്രംപ് അമേരിക്കൻ മാധ്യമമായ ആക്സിയോസിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇറാനെതിരെ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളെപ്പറ്റി അമേരിക്കയെ അറിയിച്ചത് അവസാന നിമിഷമായിരുന്നുവെന്നും ട്രംപ്. അടുത്ത രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഇറാനുമേൽ അമേരിക്ക സമ്പൂർണ്ണ വിജയം പ്രഖ്യാപിച്ചേക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. US ഇറാനും തമ്മിൽ നിലവിൽ നടക്കുന്ന ചർച്ചകളിൽ വലിയ ആത്മവിശ്വാസമാണ് ട്രംപ് പ്രകടിപ്പിക്കുന്നത്. ഹോർമുസിൽ ഇന്ത്യൻ നാവികർ ഉൾപ്പെട്ട കപ്പൽ ആക്രമിച്ചത് US എന്ന് സ്ഥിരീകരണം. നാവിക ഉപരോധം മറികടക്കാൻ ശ്രമിച്ചതാണ് ആക്രമിക്കാൻ ഇടയാക്കിയതെന്നാണ് റിപ്പോർട്ട്. ഓടിക്കുന്നതിനിടെ വാഹനത്തിന്റെ വാതിൽ തുറന്നാൽ 2000 ദിർഹം പിഴ ചുമത്തുമെന്ന് അബുദാബി പോലീസ്. 23 ബ്ലാക്ക് പോയിന്റും ചുമത്തും. വാതിൽ കൃത്യമായി അടയ്ക്കാത്തതുമൂലമുള്ള അപകടങ്ങൾ തടയുന്നതിന്റെ ഭാഗമായാണ് നിയമം കർശനമാക്കിയത്. ലോകകപ്പ് ഫുട്ബോളിന് ഇനി 2 ടീമുകളും ആരാധകരും ഫുട്ബോൾ ആവേശത്തിലേക്ക്. US കാനഡ മെക്സിക്കോ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.

0: Back to Home, brought to you by Alnoor Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnoor Polyclinic, Muthina. For appointments, call 04385-7841.
1: റാസൽ ഖൈമയിൽ കംപ്ലീറ്റ്ലി സൗജന്യമായിട്ടൊരു പുതിയ ബസ് റൂട്ട് വരാൻ വേണ്ടി പോകുന്ന കാര്യം നിങ്ങൾ എത്ര പേര് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. റാക്കിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ, റാക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾക്കൊക്കെ ഈ ഒരു ഇൻഫർമേഷൻ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഹോം 92.2 എഫ്എം. ഇത് ബാക്ക് ടു ഹോം ആണ് കേൾക്കുന്നത്. ആസഫാണ് കൂടെയുള്ളത് കേട്ടോ. റാസൽ ഖൈമയിൽ ഏറ്റവും പുതിയ പർപ്പിൾ റൂട്ട് ബസ് സർവീസിനാണ് ആദ്യത്തെ ഒരു മാസം കംപ്ലീറ്റ്ലി യാത്ര സൗജന്യമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. റാസൽ ഖൈമയുടെ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് സെക്ടറിനെ കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പർപ്പിൾ റൂട്ട് ബസ് സർവീസ് റാസൽ ഖൈമ ട്രാൻസ്പോർട്ട് അതോറിറ്റി ഇപ്പോൾ പരിഷ്കരിച്ചുകൊണ്ട് പുനരാരംഭിച്ചിരിക്കുന്നത്. 2026 ജൂൺ 3 മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്ന ഈ ഒരു റൂട്ടിൽ യാത്രക്കാർക്ക് ആദ്യത്തെ ഒരു മാസം കംപ്ലീറ്റ്ലി സൗജന്യമായിരിക്കും, ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാന്നുള്ളതാണ്. 2 14 കിലോമീറ്ററോളം നീളുന്ന ഈ ഒരു ട്രിപ്പിലാണ് പ്രധാനപ്പെട്ട പല സ്റ്റോപ്പുകളുള്ളത്. നക്കീലാവട്ടെ, മനാർമോൾ ആവട്ടെ എന്നിവയ്ക്കൊക്കെ പുറമെ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് ഓഫീസ്, ഉബൈദുള്ള ഹോസ്പിറ്റൽ, അമേരിക്കൻ യൂണിവേഴ്സിറ്റി, റാസൽ ഖൈമ ഹോസ്പിറ്റൽ തുടങ്ങി പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു സർവീസ്. ഡെയിലി 12 ട്രിപ്പുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു റൂട്ട് ഫ്രീ ആണ് എന്ന് റാസൽ ഖൈമയിൽ താമസിക്കുന്നവർ ഒന്ന് ശ്രദ്ധിച്ചോളൂ. ആൻഡ് സയാർ സ്മാർട്ട് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതുവഴി നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ അതിൻ്റേതായിട്ടുള്ള റൂട്ടും കാര്യങ്ങളും സമയവിവരവുമൊക്കെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, അറിയാൻ വേണ്ടി പറ്റും എന്നുള്ളൊരു അഡ്വാൻറ്റേജ് കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ റാസൽ ഖൈമയിലൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോ. ആൻഡ് പിന്നെ നമ്മളെ ഇവിടെ യു എയിൽ വന്നതിന് ശേഷം നമ്മുടേതായിട്ടുള്ള ഒരു ഹോം കൺട്രിയുടെ എയർലൈൻസ് പോലെയാണ് നമ്മൾ എമിറേറ്റ്സിനെയും അതുപോലെ തന്നെ എത്തിഹാദ് എയർലൈൻസിനെയൊക്കെ കാണാറുള്ളത്. എനിക്ക് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ജേഴ്സിയിലേക്ക് എത്തിഹാദിൻ്റെ ലോഗോ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. അതുപോലെ ഒരു സന്തോഷമാണ് റയൽ മാഡ്രിഡ് പോലെ ഒരു വലിയ ഗ്ലോബൽ ടീമിൻ്റെ ജേഴ്സിയിൽ എമിറേറ്റ്സിൻ്റെ ലോഗോ കാണുന്ന സമയത്ത് നമുക്ക് തോന്നാറുള്ളത് അല്ലേ. അപ്പോൾ എന്തായാലും റയൽ മാഡ്രിഡിൻ്റെ ജേഴ്സിയിൽ ഇനിയും ഒരുപാട് വർഷങ്ങളിലേക്ക് എമിറേറ്റ്സിൻ്റെ ലോഗോ നമുക്ക് കാണാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. റയൽ മാഡ്രിഡുമായിട്ടുള്ള സ്പോൺസർഷിപ്പ് എമിറേറ്റ്സ് 2031 വരെ ദീർഘകാലത്തേക്ക് നീട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ശരിക്കും. അപ്പോൾ നമുക്ക് ഈ ടീമുകളുടെ ഇപ്പോൾ വലിയ, ഇപ്പോൾ എന്തായാലും ഇന്ത്യൻ ഫുട്ബോളിൻ്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്പാനിഷ് ലീഗ് കാണുന്ന സമയത്താവട്ടെ, അല്ലെങ്കിൽ മറ്റ് പ്രീമിയർ ലീഗ്സൊക്കെ കാണുമ്പോൾ നമ്മുടേതായിട്ടുള്ള ഒരു റെപ്രസെൻറ്റേഷൻ പോലെ എമിറേറ്റ്സിൻ്റെയൊക്കെ ലോഗോ കാണുന്ന സമയത്ത് നമുക്കൊരു ഫീൽ, ആ ഫീലിംഗിലും കിട്ടുമല്ലോ അല്ലേ.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.
3: എന്റെ വണ്ടിയുടെ കാര്യം.
4: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് AC JM-ന്റെ AC. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇതുകൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
1: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ് of Dhanya Group since 1982.
5: You're tuned into Home 92.2 FM. Home is a feeling.

0: നമ്മുടെയൊക്കെ നാട്ടിൽ ഒരു വീട് പണിയുമ്പോൾ ഏറ്റവും അനിവാര്യമായിട്ട് ചെയ്യാറുള്ള സംഗതികളിലൊന്നാണ് നമ്മുടെ പറമ്പിൽ തന്നെ സ്വന്തമായിട്ട് ഒരു കിണർ കുഴിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലേ. ഇപ്പോൾ കുഴൽക്കിണറൊക്കെ ആവുകയാണെങ്കിൽ കുഴൽക്കിണറൊക്കെ നല്ല ആഴം പോവും, പക്ഷേ സാധാരണ എല്ലായിടത്തും കേരളത്തിലെ മിക്ക പ്രദേശങ്ങളിലും അത്യാവശ്യം നല്ല ജലലഭ്യതയും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് സാധാരണ കിണറുകൾ കുഴിക്കാറുണ്ട്. അങ്ങനെ കിണർ കുഴിച്ച് കുഴിച്ച് കുഴിച്ച് താഴേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് മുന്നിലേക്ക് ഒരു വലിയ പുരാവസ്തു അവശേഷിപ്പ് പോലെ ഒരു വലിയ നഗരം കാണേണ്ടി വന്നു കഴിഞ്ഞാലോ. ചിലർക്കൊക്കെ വലിയ ധാരണകളുണ്ടായിരിക്കും. ഇപ്പം നമ്മുടെ നാട്ടിലുള്ള ചില റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർമാരുണ്ട്, ഇവരുടെ ഒരു സ്ഥിരം പല്ലവിയുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ആക്ച്വലി ഒരു പുള്ളിക്കാരുണ്ട്, അദ്ദേഹത്തെ വിളിക്കുന്നതിന് നിധി എന്നാണ്. കാരണം പുള്ളി ഒരു പറമ്പ് വാങ്ങി അത് മറച്ചു വിൽക്കണമെന്നുണ്ട്. പുള്ളി ആദ്യം തന്നെ നാട്ടിൽ ഓടി നടന്നൊരു കഥ ഇങ്ങ് പറഞ്ഞിട്ടുണ്ടാക്കും. അതായത് ഈ പറമ്പിൽ ആരോ പണ്ട് നിധി ഉപേക്ഷിച്ച് പോയിട്ടുണ്ട്, അതുകൊണ്ട് നിധിയുണ്ട് അവിടെ എന്ന് പറയും. അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും അറിയാം, പക്ഷേ ആരംഭഘട്ടത്തിലേക്കാണെങ്കിൽ ചിലർ തന്നെ ഇതിങ്ങ് വിശ്വസിച്ച് പോകും. കാരണം ഇങ്ങനെ നാല് പേര് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് അവിടെ മണ്ണിനടിയിൽ എന്തോ ഉണ്ട് എന്നുള്ളൊരു സംശയം ചിലർക്കെങ്കിലും വരുമല്ലോ. അപ്പോൾ എങ്ങാനും ബിരിയാണി കിട്ടിയാലോ, എങ്ങാനും നിധി കിട്ടിയാലോ എന്ന് കരുതിയിട്ട് അത് അത്യാവശ്യം പറഞ്ഞതിനേക്കാൾ മേളിലുള്ള തുകയിൽ അത് സെല്ലൗട്ട് ആവുകയൊക്കെ ചെയ്യുമല്ലേ. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് എല്ലാവർക്കുമുള്ള ഒരു പ്രതീക്ഷയാണ് നമ്മുടെ പറമ്പിൽ എവിടെന്നെങ്കിലും ഒരു നിധി കിട്ടുന്നു, അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് ജീവിതം മാറുന്നു എന്നൊക്കെ പറയുന്നത്. എന്നാൽ അതുപോലെ നമ്മൾ ഈ കിണറൊക്കെ കുഴിച്ച് ചെല്ലുന്ന സമയത്ത് അവിടെ വലിയൊരു നഗരം നമുക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? എന്നാൽ അങ്ങനെ ഒരു സംഗതി നടന്നിട്ടുണ്ട് ലോകത്ത്. അത് ആക്ച്വലി കിണറൊന്നും കുഴിച്ച് തന്നപ്പോഴല്ല, അത് തുർക്കിയിൽ നടന്നിട്ടുള്ള ഒരു സംഗതിയാണ്. വീടിൻ്റെ അടിയിൽ ഒരു തുരങ്കം പണിയുക, ഒരു ബങ്കർ പണിയുക എന്നുള്ള ലക്ഷ്യത്തിൽ ഒരു പുള്ളിക്കാരൻ നല്ല രീതിയിൽ കുഴിച്ച് കുഴിച്ച് കുഴിച്ച് കുഴിച്ച് അടിയിലേക്ക് ചെന്ന് കഴിഞ്ഞ സമയത്ത് പുള്ളിക്ക് അവിടെ കാണാൻ വേണ്ടി സാധിച്ചത് ആക്ച്വലി ഒരു 1000 വർഷം പഴക്കമുള്ള ഒരു നഗരത്തിലേക്കായിരുന്നു എന്നുള്ളതാണ് കേട്ടോ. 1963 സംഗതി. തുർക്കിയിലെ ഒരു കപ്പടുവശ്യക്കാരനായിട്ടുള്ള ഒരാൾ തൻ്റെ വീടിന് വേണ്ടിയിട്ട് ഒരു ഭൂഗർഭ നിലയിൽ അറ്റകുറ്റ പണികൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് ചെറിയൊരു തുരങ്കം പണിഞ്ഞു. അവിടെ ബങ്കർ പണിയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പല വെസ്റ്റേൺ കൺട്രീസിലും സർവ്വസാധാരണമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ. ഒരു കൗതുകത്തിന് വേണ്ടി ഈ ഒരു തുരങ്കം എവിടേക്കാണ് ചെന്നെത്തുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഈ ബങ്കർ പണിയുന്ന സമയത്ത് ഒരു ചെറിയ തുരങ്കം പോലെ ഒരു സ്ട്രക്ചർ കണ്ടു. അപ്പോൾ അതിനെ ഫോളോ ചെയ്തത് എവിടെയാണ് എത്തിച്ചേരുന്നതെന്ന് അറിയാൻ വേണ്ടി പുള്ളിക്കാരനെ ഇങ്ങനെ തുറന്നു തുറന്ന് അകത്തേക്ക് ചെന്നു. പക്ഷെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി ഞെട്ടിപ്പോയി. കാരണം 1000 വർഷങ്ങൾക്ക് മുൻപ് മണ്ണിനടിയിലായിപ്പോയ ഡെറിൻകുയ എന്ന് പറയുന്ന ഒരു പുരാതന നഗരത്തിലേക്കാണ് പുള്ളിക്കാരൻ എത്തിച്ചേർന്നത്. ഏതാണ്ട് AD 780 AD 1100 ഇടയിൽ ഭൂമിക്കിടയിൽ 1100 അടിയിൽ നിലനിന്നിരുന്ന ആ ഒരു നഗരം കംപ്ലീറ്റ്ലി ഇത് ഭൂമിക്കടിയിൽ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. പുരാതന ഗ്രീക്ക് ഗ്രന്ഥങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അത്രേ. 20,000 പേര് ജീവിച്ചിരുന്ന ഏതാണ്ട് 18 നില കെട്ടിടങ്ങൾ വരെ ഉണ്ടായിരുന്ന ഒരു വലിയ കെട്ടിടത്തിൻ്റെ അവശേഷിപ്പാണ് ഭൂമിക്കടിയിൽ അവർക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. അപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ പോയിട്ട് ഡെറിൻകുയ എന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ വിഷ്വൽസും കാര്യങ്ങളും ഒക്കെ കാണാൻ വേണ്ടി പറ്റും. അതിൽ വലിയ വലിയ ജനാലകൾ, ഒരുപക്ഷെ ആ ഒരു കാലത്ത് മനുഷ്യർ എങ്ങനെ നിർമ്മിച്ചു എന്നതുപോലും വലിയൊരു കൗതുകം നിറഞ്ഞ കാര്യം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ വിഷ്വൽസ് ഒക്കെ ഇപ്പോഴും യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. ഡെറിൻകുയ കേട്ടോ, ഇത് കേട്ടിട്ട് ഇനിയിപ്പോൾ സ്വന്തം നാട്ടിൽ പോയിട്ട് ഏതെങ്കിലുമൊക്കെ പ്രവാസികളായി കഴിഞ്ഞാൽ ആദ്യമുള്ള ലക്ഷ്യങ്ങളിൽ ഒന്നു തന്നെ ആയിരിക്കുമല്ലോ, നാട്ടിൽ കുറച്ച് സ്ഥലം വാങ്ങുക, അവിടെ ഒരു വീട് പണിയുക. അപ്പോൾ വീട് പണിയുന്ന കൂട്ടത്തിൽ കിണറൊക്കെ കുഴിക്കുന്ന സമയത്ത് നോക്കിയും കണ്ടു ഒക്കെ ഒന്ന് കുഴിച്ചോ. ചിലപ്പോൾ എങ്ങാനും ആരെങ്കിലും ഏതെങ്കിലും രാജാവ് പണ്ട് ഏതെങ്കിലും പടയോട്ട കാലത്തൊക്കെ കുഴിച്ചിട്ട് ഏതെങ്കിലും നിധികുംഭങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് പോരെ ജീവിതം മാറാനായിട്ട്.
1: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? Brought to you by Aru Ayurveda RS, Agathir Building, Alvankul, Parthubai.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായില് സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം നമുക്ക് ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദ ബെസ്റ്റ് ഇൻഫർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM. You are listening.

0: Back to home brought to you by Alnur Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnur Polyclinic, Muthina. For appointments, call 04385-7841.
1: ഉബുണ്ടുവിനെ കുറിച്ചിട്ട് നിങ്ങൾ അത്ര പേര് കേട്ടിട്ടുണ്ട്. ഉബുണ്ടു എന്ന് പറയുമ്പോൾ പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്ന ഉബുണ്ടു ലിനക്സ് ആ ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ചല്ല പറഞ്ഞു വരുന്നത്. ഇത് ആക്ച്വലി ഉബുണ്ടു പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എല്ലാവർക്കും ഓർമ്മയാണ്. പ്രത്യേകിച്ചും സ്റ്റേറ്റ് സിലബസിലൊക്കെ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മളൊക്കെ കമ്പ്യൂട്ടറിലേക്ക് വരുന്ന സമയത്ത് കൂടുതലും കാണുന്നത് വിൻഡോസ് സോഫ്റ്റ്വെയർ ആയിരിക്കത്തില്ല, ഉബുണ്ടു ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക. പക്ഷേ ഈ ഉബുണ്ടു എന്ന് പറയുന്നൊരു സംഗതി, ഇതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പേരല്ല, ആ ഒരു പേര് പോലും ഉൾക്കൊണ്ടത് ആക്ച്വലി മറ്റൊരു ആഫ്രിക്കയിൽ നിൽക്കുന്ന ഒരു സമ്പ്രദായത്തിൽ നിന്നാണ്. അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത് കേട്ടോ. അതായത് എന്താണ് ഉബുണ്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു വലിയ ജീവിത ആശയമാണ്. ആഫ്രിക്കൻ ഗോത്രജനതയുടെ മാനുഷികത വ്യക്തമാക്കുന്ന തരം ഒരാശയമാണ് ഈ ഉബുണ്ടു എന്ന് പറയുന്നത്. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഒരു ഇപ്പോൾ മനുഷ്യൻ്റെ നരവംശാസ്ത്രജ്ഞനായിട്ടുള്ള ആഫ്രിക്കയിലെ ഒരു ശാസ്ത്രജ്ഞൻ, ഒരു സയൻറ്റിസ്റ്റ് ആഫ്രിക്കയിലെ ഒരു ആദിവാസി ഗ്രാമത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ പഠനത്തിന് വേണ്ടി ചെല്ലുകയാണ്. അപ്പോൾ തൻ്റെ ജോലികൾക്കിടയിൽ അവിടുത്തെ കുട്ടികളുമായിട്ട് വിനോദങ്ങളിലൊക്കെ ഏർപ്പെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ശീലമായിരുന്നു. ഒരിക്കൽ അദ്ദേഹം ഒരു ബോക്സ് നിറയെ ചോക്ലേറ്റ് കൊണ്ടുവന്നിട്ട് വെച്ചു. ശേഷം അവിടുത്തെ കുറേ കുട്ടികളെ വിളിച്ച് കുറച്ച് ദൂരെ അദ്ദേഹം മാറ്റി നിർത്തി. എന്നിട്ട് പറഞ്ഞു, ഞാൻ സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ അവിടെ നിന്നും നിങ്ങൾ ഓടണം. ഓടി ആദ്യം ഈ ബോക്സിൽ തൊടുന്ന ആൾക്ക് അതിലെ ചോക്ലേറ്റ് മുഴുവൻ എടുക്കാമെന്ന്. ശേഷം അദ്ദേഹം വിളിച്ച് പറഞ്ഞു, റെഡി സ്റ്റഡി ഗോ. പിന്നെ സംഭവിച്ചത് ഒരു അത്ഭുതമായിരുന്നു. ആരും മത്സരിച്ചോടിയില്ല, എല്ലാ കുട്ടികളും പരസ്പരം കൈകോർത്ത് പിടിച്ച് ഒന്നിച്ചാണ് ഓടിയത്, അതും ഒരേ നിരയിൽ. അങ്ങനെ ഒന്നിച്ചെത്തി അവർ ചോക്ലേറ്റ് ബോക്സിനടുത്തെത്തിയതും വട്ടമിട്ട് അതിൽ തൊട്ടതും ശേഷം അവർ ആ ചോക്ലേറ്റ് തുല്യമായി വീതിച്ചെടുത്ത് സന്തോഷത്തോടെ കഴിച്ചു. ആരും ധൃതി വെച്ചില്ല, എല്ലാവർക്കും ചോക്ലേറ്റ് ഒരുപോലെ കിട്ടുകയും ചെയ്തു. ആന്ത്രോപോളജിസ്റ്റ് വളരെ അത്ഭുതത്തോടു കൂടി തന്നെ അദ്ദേഹം നോക്കിയത്. അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ ലജ്ജയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് എന്ന് അദ്ദേഹം അവരോട് ചോദിച്ചു. കാരണം ലോകം മത്സര ബുദ്ധിയുടേതാണ്. ആദ്യം എത്തുക എന്നുള്ള ആ ഒരു ടൈറ്റിൽ പോസ്റ്റ് സ്വന്തമാക്കുന്നതിന് വേണ്ടി എല്ലാവരും മത്സരത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇവൻ ദോ ജോലിയിലാവട്ടെ, ജീവിതത്തിലാവട്ടെ, എല്ലാത്തിലും ആ ഒരു മത്സരയോട്ടം നിലനിൽക്കുന്ന സമയത്ത് ഈ ആഫ്രിക്കൻ കുട്ടികൾ കാണിച്ചു കൊടുത്ത വലിയ ഉദാഹരണം കണ്ട് അദ്ദേഹം ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു. അപ്പം ആ കുട്ടികൾ കൊടുത്ത മറുപടി, ഞങ്ങൾ ഉബുണ്ടു അനുസരിക്കുന്നവരാണ് എന്നാണ്. ഉബുണ്ടു എന്താണ്, ഉബുണ്ടുവിൻ്റെ സാരാംശം എന്താണ് എന്ന് അദ്ദേഹം ആ കുട്ടികളോട് ചോദിച്ചു. ആൻഡ് ആ കുട്ടികളോടും അവിടെ ആഫ്രിക്കയിൽ ഉണ്ടായിരുന്ന ആ പ്രദേശത്തെ മുതിർന്നവരോടുമൊക്കെ ചോദിച്ച് അദ്ദേഹം മനസ്സിലാക്കി, അതായത് മറ്റുള്ളവർ സങ്കടപ്പെടുമ്പോൾ ഒരാൾ മാത്രം എങ്ങനെ സന്തോഷിക്കും എന്നുള്ളതാണ് ഉബുണ്ടുവിൻ്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള കോർ ചോദ്യം തന്നെ. വിശാലാർത്ഥത്തിൽ അതാണ് ശരിക്കും ഉബുണ്ടുവിൻ്റെ ആശയം. ഉബുണ്ടു ഓരോരുത്തരും എല്ലാവർക്കും വേണ്ടിയാകണം, എല്ലാവരും ഓരോരുത്തർക്കും വേണ്ടിയാവണം എന്നതാണ്. ജീവിതം എന്നത് പരസ്പര സഹകരണം കൂടിയാണെന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു ആശയമാണത്. നിങ്ങളുള്ളത് കൊണ്ടാണ് ഞാനും ഉള്ളത്, അതിനാൽ നമുക്ക് ഒന്നിച്ചു നിൽക്കാം. ആ ഗോത്രവർഗ്ഗക്കാരുടെ മാനുഷികത വ്യക്തമാക്കുന്ന ആശയം അതായിരുന്നു ഉബുണ്ടു. ഈ ഭൂമിയിൽ ഒറ്റയ്ക്ക് സുഖമായി വാഴാൻ ആർക്കും പറ്റില്ലല്ലോ. എല്ലാവരും പരസ്പരം സഹകരിക്കുമ്പോഴല്ലേ അതൊരു മികച്ച സമൂഹമായി മാറാറുള്ളത്. ഇത് വിശദമാക്കുന്ന ഒരു ആഫ്രിക്കൻ ഗോത്ര സിദ്ധാന്തമായിരുന്നു ഇത്. കേട്ടിട്ട് നമുക്കും അതൊന്ന് ശീലമാക്കണം എന്നൊക്കെ തോന്നില്ലേ? എന്തായാലും ഈ ഉബുണ്ടു നമ്മുടെ ജീവിതത്തിലും ശീലമാക്കി കഴിഞ്ഞാൽ, എല്ലാവരും അതേ രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ, എല്ലാവരും എല്ലാവർക്കും വേണ്ടിയാണ് എന്ന് ചിന്തിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ, ഈ ഭൂമി എത്ര സുന്ദരമായിരിക്കും എന്നൊരു നിമിഷം ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിക്കോ. എന്തായാലും ആ ഒരു പോസിറ്റീവ് നോട്ടോട് ഇന്നത്തെ ഒരു ദിവസം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. അപ്പോൾ നാളെ വൈകുന്നേരം 5 മണിക്ക് വീണ്ടും കേട്ടുമുട്ടാം. ടിൽ ദെൻ, ദിസ് ഇസ് ആസഫ് വിത്ത് യു ഓൺ ഹോം 92.2 FM. ബാക്ക് ടു ഹോം ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.
0: Evergreen Partigal brought to you by Basha Bhai Biryani. Authentic Dindigal Biryaniyum Chennai Bai Veettu Kalyana Biryaniyum ini aaswadikkam. Vasalhav Block 4, Karama.

0: കേൾക്കുന്നത്
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.
7: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya, only on Home 92.2 FM.
1: Wake Up Call with Jaya, brought to you by Green Farm Superfoods. Ruchi Ude ee rahasyam, ini ningalkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: You are listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
2: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
2: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Alnoor Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnoor Polyclinic, Muthina. For appointments, call 04385-7841.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
1: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling. Kugra.

0: You are listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടക്കുന്നു.
2: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
1: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാകുമ്പോ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
4: ഓടിക്കും.
3: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
2: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്കങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
5: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
8: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
9: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
10: Affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859.
11: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദ ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

0: You are listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.

ഞമ്മളെ മജനു എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത് ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? മാലുവില്ലങ്ങാടിയിലെ പൂക്കള് വിൽക്കണ നഴ്സറിയില് വെളിച്ച പൂക്കള് പൂത്തു നിൽക്കണ സിദറത്തുൽ മുൻതഹ മാതിരി. എന്ത്

0: കഥാനായികയും സല്ലാപ കലാപങ്ങളിലൂടെ കഥാന്തം തേടിയുള്ള പാച്ചിൽ മത്സരത്തിന് തയ്യാറാവുകയാണ്. കഥാനായകൻ ആരാ? ഉന്മാദിയായ മമ്മദ്. കഥാനായിക ഉത്സാഹിയായ ഉമ്മുകുൽസു. ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ് ഈഗോ. പാടരുത്.
1: പാടില്ല.
0: അതെ, പ്രേമികൾക്ക് പാടില്ല. എന്ത്?

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: കൊക്കെല്ലാം പറന്നു പോയി പുഞ്ചക്കണ്ടം തന്നിലിരുന്ന് കൊത്തിട്ടും പറക്കി

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchi ude ee rahasyam. Ini ningalkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Alnoor Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnoor Polyclinic, Muthina. For appointments, call 04385-7841.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
1: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടു പൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: പൃഥ്വിരാജ്
1: ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
3: പുള്ളിക്കും തോറ്റി.
1: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പി മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലം ഉണ്ടല്ലോ.
4: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
5: ഓടിക്കും.
4: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
8: Home 92.2.

0: You are listening to Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാ നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്ക് ഡയസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം നമുക്ക് ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു അവർ ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
0: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.